ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 27-ന്റെ കർമ്മഭൂമിയിലാണ്. 1787 ജൂൺ 27, എഡ്വേർഡ് ഗിബ്ബന്റെ റോമൻ സാമ്രാജ്യത്തിന്റെ താഴ്ചയും പതനവും എന്ന പുസ്തകം പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1905 ജൂൺ 27, പോട്ടംകിൻ നാവിക കലാപം. 1954 ജൂൺ 27, ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ സോവിയറ്റ് യൂണിയനിലെ ഒബ്ലിൻസ്കിൽ പ്രവർത്തനം ദേ ആരംഭിച്ചിരിക്കുന്നു.

പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. ഒരു രാത്രി മുഴുവൻ വഞ്ചിതുഴഞ്ഞിട്ടും മറുകരയിലെത്താൻ കഴിയാതിരുന്ന മദ്യപാനികളായ രണ്ട് ചെറുപ്പക്കാരുടെ കഥ കേട്ടിരിക്കുമല്ലോ. സാധാരണഗതിയിൽ തുഴഞ്ഞാൽ അരമണിക്കൂർ മതി മറുകരയിലെത്താൻ. വള്ളം തുഴഞ്ഞു തുഴഞ്ഞു മടുത്തു. കിഴക്ക് വെള്ളകീറി. ശരിക്കു കണ്ണു തുറന്നു നോക്കിയപ്പോഴാണ് വള്ളം ഒരടി പോലും മുന്നോട്ടു പോയില്ലെന്ന് മനസ്സിലായത്. വഞ്ചി കെട്ടിയിട്ടിരുന്ന കയറു പോലും അഴിക്കാതെയാണ് തുഴച്ചിൽ ആരംഭിച്ചതെന്നവർ കണ്ടുപിടിച്ചപ്പോൾ സമയമേറെ കടന്നുപോയി. നമ്മിൽ പലരുടെയും അനുഭവം ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. നാം മദ്യപാനികളും മടിയന്മാരുമാണെന്നല്ല പറയുന്നത്. ആവശ്യത്തിലേറെ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ കാര്യമായ ഫലമൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. കഠിനാധ്വാനം കൊണ്ടുമാത്രം വിജയത്തിലെത്തിച്ചേരുവാൻ സാധ്യമല്ല. ചെയ്യുന്ന കാര്യങ്ങൾ അതാതിന്റെ രീതിക്കനുസൃതമായി ചെയ്തെങ്കിലേ വിജയം നേടാനാകൂ. വഞ്ചിയുടെ കെട്ടഴിക്കാതിരുന്നിട്ട് ഉള്ള ശക്തി മുഴുവൻ ഉപയോഗിച്ച് തുഴഞ്ഞാൽ ഫലമുണ്ടാകുമോ? വിജയത്തിലേക്കുള്ള നമ്മുടെ നീക്കങ്ങളെ തളർത്തുകയും തകർക്കുകയും ചെയ്യുന്ന നിരവധി കെട്ടുകൾ നമുക്ക് ചുറ്റും കണ്ടെന്നിരിക്കും. അവ അഴിച്ചുവിട്ട് മുന്നേറാൻ ശ്രമിച്ചാൽ മാത്രമേ മുമ്പോട്ടുള്ള ഗമനം സാധ്യമാകൂ. വളർച്ചയുടെ പാതയിലേക്ക് നീങ്ങുവാൻ തുടങ്ങുമ്പോൾ ബീഭത്സരൂപം പൂണ്ട് ചില സാങ്കല്പിക സത്വങ്ങൾ ദംഷ്ടങ്ങൾ കാട്ടി നമ്മെ വിരട്ടിയോടിക്കുവാൻ ശ്രമിക്കുന്നു. കുരച്ചുകൊണ്ട് ഓടിയെടുക്കുന്ന ചില നായ്ക്കളുടെ സ്വഭാവമാണ് ഇവറ്റയ്ക്ക്. പേടിച്ചു വിറച്ച് പിന്നാക്കം തിരിഞ്ഞോടിയാൽ നായ് കടിച്ചത് തന്നെ. വെപ്രാളപ്പെടാതെ സധൈര്യം അതിനെ ആട്ടിയോടിച്ചാൽ അത് ഓടിയൊടിക്കും. നമ്മുടെ യാത്ര അഭംഗുരം തുടരാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. പുരോഗതിക്ക് വിഘ്നം വരുത്തുന്ന ഈ ഭീകരസത്വം നമുക്കേവർക്കും സുപരിചിതമായ ഒന്നാണ്, ഭയം. എന്തിനെക്കുറിച്ചെങ്കിലും ഭീതിയില്ലാത്തവർ വിരളമായിരിക്കും. പലതും പരമ്പരാഗതമോ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളിൽ നിന്ന് ലഭിച്ചവയോ ആയിരിക്കും. എന്തായാലും അന്ധവിശ്വാസങ്ങളും അജ്ഞതയുമാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ. ജീവിത വിജയം കാംക്ഷിക്കുന്നവർ ഈ നീരാളിയെ തങ്ങളുടെ മനോമുകുരങ്ങളിൽ നിന്നും നിഷ്കാസനം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിന് പ്രഥമവും പ്രധാനവുമായി വേണ്ടത് അതിന്റെ രംഗപ്രവേശം എങ്ങനെ, എവിടെ വച്ച്, എപ്പോഴായിരുന്നുവെന്ന് മനസ്സിലാക്കുകയാണ്. ഇത് സാധിച്ചാൽ നമ്മുടെ പരിപാടിയുടെ അർത്ഥഭാഗം വിജയിച്ചു എന്നുറപ്പിക്കാം. എല്ലാ ജീവജാലങ്ങളിലും പൊതുവായി കുടികൊള്ളുന്ന ഭയത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് അല്പം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ജന്തുവർഗത്തിലാണെങ്കിൽ ദുർബല വിഭാഗത്തിൽപ്പെട്ടവയെ കായികശേഷി ഏറെയുള്ളവ ആക്രമിക്കുന്നു. കായികശേഷി കൂടുതലുള്ളവയെ കുറഞ്ഞവ ഭയപ്പെടുന്നതിനുള്ള കാരണം മറ്റൊന്നുമല്ല. മനുഷ്യൻ ബുദ്ധിജീവി ആയതിനാൽ അവനെ ജന്തുക്കളെല്ലാം ഭയപ്പെടുന്നു. അതുപോലെ മനുഷ്യൻ മനുഷ്യനെ തന്നെയും. ഭയത്തിന് വൈവിധ്യമാർന്ന പല രൂപങ്ങളുമുണ്ട്. ദാരിദ്ര്യം, വാർദ്ധക്യം, രോഗം, വിമർശനം, മരണം, മറ്റുള്ളവരുടെ സ്നേഹനഷ്ടം എന്നിവയിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ് മുഖ്യമായവ. ഭീതിയും അജ്ഞതയും കൂടപ്പിറപ്പുകളാണ്. അന്ധവിശ്വാസങ്ങളുടെ ഉറവിടം അജ്ഞതയാണ്. അജ്ഞതയെ ദൂരീകരിച്ചാൽ അന്ധവിശ്വാസവും തജ്ജന്യമായ ഭയവും ദൂരീകരിക്കാനൊക്കും. നമ്മെ ഗ്രസിച്ചുകൊണ്ടിരുന്ന പല രീതിയിലുള്ള ഭയങ്ങളും അപഗ്രഥനം ചെയ്താൽ അവയെല്ലാം കേവലം ഭാവനാ നിർമ്മിതങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതേസമയം അവ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിലെ പുരോഗതിയെ എത്ര ദയനീയമായ വിധത്തിൽ തടസ്സപ്പെടുത്തി. മനുഷ്യന്റെ മനസ്സിലെ ചിന്തകളാണ് അവനെ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ പ്രവൃത്തിയുടെ ഫലമായിരിക്കും നാളത്തെ അവന്റെ അനുഭവം. നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ഭീതികളിൽ ഭൂരിഭാഗവും മിഥ്യാധാരണയിൽ നിന്നുളവായവയാണ്. അവയെ നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുക. അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും അവയുടെ സ്ഥാനത്ത് ക്രിയാത്മകമായ ചിന്തകൾ പ്രതിഷ്ഠിക്കുകയും ചെയ്യുക. ജീവിത വിജയം കൈവരിച്ചവരിൽ ആർക്കും തന്നെ ഒന്നിലും ഭയമില്ലായിരുന്നു. അവരുടെ പുരോഗതിയുടെ മുഖ്യകാരണവും ഇതുതന്നെയായിരുന്നു. ദൃഢനിശ്ചയത്തോടുകൂടി ഭയത്തെ മനസ്സിൽ നിന്നും ദൂരീകരിക്കുക. ശുഭാപ്തി വിശ്വാസത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടി നിങ്ങളുടെ തീരുമാനം ഫലദായകമാക്കുവാൻ ദിവസങ്ങൾ ഏറെ വേണ്ടിവരികയില്ലെന്ന് അനുഭവം വ്യക്തമാക്കും.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. കുടുംബം മനഃശാന്തിക്ക് അത്യന്താപേക്ഷിതമായൊരു ഘടകമാണ്. നല്ല കുടുംബ ബന്ധങ്ങൾ വ്യക്തിയുടെ മാനസികാരോഗ്യം നിലനിർത്തുവാൻ ആവശ്യമാണ്. മനുഷ്യന്റെ അസ്തിത്വം തന്നെ കുടുംബത്തോട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഓരോ മനുഷ്യന്റെ ശരീരത്തിലും മാഞ്ഞുപോകാത്ത ഒരടയാളമുണ്ട്, പൊക്കിൾ. ഇത് കുടുംബ ബന്ധത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. എനിക്കാരുമില്ല എന്നാർക്കും പറയുവാൻ അവകാശമില്ല. ജനിച്ചു വീഴുമ്പോൾ മുതൽ കുടുംബത്തിന്റെ ഊഷ്മളത അനുഭവിക്കുന്നവർ ഉത്തമ പൌരന്മാരായി തീരുകയും മനഃശാന്തിയോടെ ജീവിതം നയിക്കുകയും ചെയ്യും. അതനുഭവിക്കുവാൻ ഭാഗ്യം ലഭിക്കാത്തവർ സാമൂഹ്യ വിരുദ്ധരും ക്രൂരന്മാരും ഒരുപക്ഷെ മാനസിക വൈകൃതമുള്ളവരുമായി മാറിപ്പോകും. ജനിച്ചു വീഴുമ്പോൾ ലഭിക്കുന്ന തലോടൽ മുതൽ വീഴ്ചകളിൽ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതും വിശക്കുമ്പോൾ ഭക്ഷണം നൽകുന്നതും അപകടങ്ങളിൽ സംരക്ഷണ വലയം തീർക്കുന്നതും ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന അവശ്യ ഘടകങ്ങളാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ കുട്ടികളുടെ വ്യക്തിത്വത്തെയാണ് സാരമായി ബാധിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലൂടെ ചില വ്യക്തികൾ കൂടുതൽ സ്വയം പര്യാപ്തരായി തീർന്നേക്കാം. എന്നാൽ അവരുടെ ജീവിതത്തിലേറ്റ മുറിവുകൾ അവരുടെ ജീവിതത്തെയും സമീപനങ്ങളെയും ബന്ധങ്ങളെയും എക്കാലവും നിഷേധാത്മകമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കും. അന്യോന്യം മനസ്സിലാക്കുന്ന ഊഷ്മളമായ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുകയാണ് എല്ലാവരുടെയും മാനസികാരോഗ്യത്തിനും മനഃശാന്തിക്കും ആവശ്യം. അങ്ങനെയുള്ള ഊഷ്മള ബന്ധങ്ങൾ കൂടെ നിൽക്കുന്നവരിൽ പോലും മനഃശാന്തിയുടെ അനുരണനങ്ങൾ ഉളവാക്കുമെന്നത് ശ്രദ്ധേയമാണ്. കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വ്യക്തി സാമൂഹ്യ ഇടപെടലുകളിലൂടെ തനിക്കൊരു സാമൂഹ്യ ഇടം കണ്ടെത്തുവാനുള്ള പരിശ്രമം ആരംഭിക്കുന്നു. ഇതിന് സഹായിക്കുന്നത് പ്രധാനമായും സുഹൃത്തുക്കളാണ്. നിന്റെ സുഹൃത്തുക്കൾ ആരെന്ന് പറയുക, നീ ആരെന്ന് ഞാൻ പറയാം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അവിടെയാണ്. നല്ല സുഹൃത്തുക്കൾ നല്ല വ്യക്തിബന്ധങ്ങളും നല്ല ശീലങ്ങളും പഠിപ്പിക്കുക മാത്രമല്ല, വ്യക്തിക്ക് അധികമായ മനഃശാന്തി നൽകി വരികയും ചെയ്യുന്നു. ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളില്ലാത്തിടത്തുനിന്ന് വരുന്ന വ്യക്തിയുമായുള്ള കൂട്ടുകൂടൽ മനഃശാന്തി നഷ്ടപ്പെടാൻ കാരണമാകും. പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് ജീവിതത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രധാനമാണ്. ആരും സുഹൃത്തുക്കളായി ഇല്ലാത്ത ഒരാളെ സുഹൃത്താക്കി നന്നാക്കി കളയാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ അതിന് 1% മാത്രമേ വിജയസാധ്യതയുള്ളൂ. ബാക്കി 99% തെറ്റിപ്പോകാനാണ് സാധ്യത. ഏകാന്തത ഇഷ്ടപ്പെടുന്ന, നിഷേധാത്മക ചിന്തകളുള്ള, സാമൂഹ്യ ഇടപെടലുകൾ അറിയാത്ത ഒരു വ്യക്തിയായിരിക്കാം അയാൾ. അയാളോട് കൂട്ടുകൂടുമ്പോൾ അയാളുടെ മാനസിക നിലയിലേക്കും സ്വഭാവ പ്രത്യേകതകളിലേക്കും ശീലങ്ങളിലേക്കും മാറിപ്പോകുവാനുള്ള സാധ്യതയാണ് അധികവും. സുഹൃത്ത് ബന്ധങ്ങളിൽ അതിരുകൾ സൂക്ഷിച്ചില്ലെങ്കിൽ പരസ്പര ചൂഷണത്തിനും അതിലൂടെ ചതിക്കുഴികളിൽ അകപ്പെടുന്നതിനും ഇടയാകും. ആൺപെൺ സുഹൃത്ത് ബന്ധങ്ങളിൽ ഇത് വളരെ കൂടുതലാണ്. ഇവയെല്ലാം അപകടകരമായ രീതിയിൽ മനഃശാന്തി നശിപ്പിക്കുമെന്ന് മാത്രമല്ല ജീവിതം തന്നെ അപകടപ്പെടുത്തിക്കളയും എന്നത് വിസ്മരിക്കരുത്. ഭക്ഷണവും മനഃശാന്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇഷ്ടഭക്ഷണം മനഃശാന്തിയും സന്തോഷവും പ്രദാനം ചെയ്യും. അമിത ഭക്ഷണം മനഃശാന്തി കെടുത്തിക്കളയും എന്നത് മറക്കരുത്. അത് ശരീരത്തെ തളർത്തുകയും തുടർന്ന് മനസ്സിനെ ക്ലേശിപ്പിക്കുകയും ചെയ്യും. കുഞ്ഞിന് പാൽ കൊടുക്കുന്ന അമ്മ കേവലം ശരീരത്തിനാവശ്യമായ ഭക്ഷണം മാത്രമല്ല നൽകുന്നത്, മാനസികാരോഗ്യത്തിനാവശ്യമായ സ്നേഹവും കരുതലും കൂടെയാണ്. വിരുന്നു സൽക്കാരങ്ങളിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിലൂടെ സമത്വവും സാഹോദര്യവുമാണ് ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന് ലഭിക്കുന്ന പ്രോട്ടീൻ, വിറ്റാമിനുകൾ മുതലായവയ്ക്ക് മാനസികാരോഗ്യവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. മനഃശാന്തി നിലനിർത്താൻ ഭക്ഷണം ക്രമീകൃതമായും സമീകൃതമായും കഴിക്കേണ്ടതുണ്ട്. തലച്ചോറിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും പ്രവർത്തനക്ഷമതയ്ക്കും അത് അത്യാവശ്യമാണ്. പ്രോട്ടീൻ ഏത് പ്രായത്തിലും ആവശ്യമാണ്. 5 വയസ്സുവരെയുള്ള പ്രായത്തിൽ പ്രോട്ടീൻ ആവശ്യമായ അളവിൽ ഭക്ഷണത്തിലൂടെ ലഭിച്ചില്ല എങ്കിൽ കുഞ്ഞിന്റെ തലച്ചോറിന്റെ വികാസത്തെ അത് സാരമായി ബാധിക്കും. അതുകൊണ്ടാണ് നഴ്സറി തലത്തിലുള്ള സർക്കാരിന്റെ പോഷകാഹാര പദ്ധതികൾക്ക് വളരെയധികം പ്രാധാന്യമുള്ളത്. അതുപോലെ തന്നെ മനഃശാന്തി നിലനിർത്താൻ വിറ്റാമിൻ ബി അത്യാവശ്യമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ വിഷാദം, ദേഷ്യം, പ്രതികാര ചിന്ത ഇവയിൽ നിന്ന് മനസ്സിനെ അകറ്റി നിർത്തുന്നു. ഇത് സമ്മർദ്ദങ്ങളെയും നിഷേധാത്മക ചിന്തകളെയും ഒഴിവാക്കാൻ മനസ്സിനെ ശാക്തീകരിക്കുന്നു. ടി വി കണ്ടുകൊണ്ടോ മൊബൈൽ കളിച്ചുകൊണ്ടോ ഭക്ഷണം കഴിക്കുന്നത് ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യില്ല എന്ന് മാത്രമല്ല ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഭക്ഷണം കഴിച്ചു എന്നത് മറന്നുപോകുന്നതുകൊണ്ട് വീണ്ടും കഴിക്കണമെന്ന പ്രേരണയുണ്ടാകും. ഇത് അമിത ഭക്ഷണശീലങ്ങളിൽ കൊണ്ടെത്തിക്കും. എന്താണ് കഴിച്ചത് എന്നോർക്കാത്തതുകൊണ്ട് അതേ ആഹാരം വീണ്ടും വീണ്ടും കഴിക്കുവാൻ ഇടയുണ്ട്. എത്ര അളവിൽ കഴിച്ചു എന്നും വിശപ്പ് മാറിയോ എന്നും ചിന്തിക്കാത്തതുകൊണ്ട് അമിത ഭക്ഷണശീലത്തിന് അടിമയായിത്തീരാം. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പുലർത്തുന്നതും ഭക്ഷണ സമയത്ത് ശ്രദ്ധയോടുകൂടെ പ്രസാദാത്മകമായി ഭക്ഷിക്കുന്നതും മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രഭാത ഭക്ഷണത്തിന് ഇന്ന് ഇഡലിയാണ് എന്ന് പറയുമ്പോൾ അയ്യേ ഇന്ന് ഇഡലിയാണോ, ദോശ മതിയായിരുന്നു എന്ന് പറയും. നാളെ ദോശ ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തി മതിയായിരുന്നു എന്ന് പറയും. ഇത് ഭക്ഷണത്തിന്റെ ആസ്വാദ്യത തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും. ഇത് സ്വന്തം മനഃശാന്തി മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവരുടെയും വിളമ്പുന്നവരുടെയും മനഃശാന്തി കൂടി നഷ്ടപ്പെടുത്തും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

സ്വരരാഗങ്ങളുടെയും കിഴക്ക് പടിഞ്ഞാറുകളുടെയും വൃതിവ്യാപനങ്ങളുടെയും സമ്മോഹനത. പ്രഭാത ശബ്ദത്തിൽ ഇനി രാഗലയം, ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുന്ന ഇരുവരും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാദപ്രഭു കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ യുകെ ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ലണ്ടനിൽ ബിസിനസ് പ്ലീനറി സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ വളർച്ചയ്ക്കായി പുതിയ അതിർത്തികൾ തുറന്നതിനാൽ ഇരു രാജ്യങ്ങളിലെയും ബിസിനസ് ഇടപഴകൽ വർദ്ധിപ്പിക്കാനും നവീകരണം ത്വരിതപ്പെടുത്താനും നിക്ഷേപങ്ങൾ അഭിവൃദ്ധിപ്പെടുത്താനും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആദ്യ സഹകരണാധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ടാക്സി ഡ്രൈവർമാരുടെ ഉന്നമനത്തിനാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ ഭാരത് ടാക്സി പ്രാധാന്യം നൽകുന്നത്. സേവനദാതാക്കൾ എന്നതിൽ നിന്നും സംരംഭകർ എന്ന തലത്തിലേക്ക് ഉയർത്തുന്നതിലൂടെ ഈ പദ്ധതി ടാക്സി ഡ്രൈവർമാർക്ക് സ്വയം പര്യാപ്തതയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11:00. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1:00 മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. തിരുവനന്തപുരം വിക്രം സാരാഭായ് ബഹിരാകാശ കേന്ദ്രത്തിന്റെ പുതിയ ഡയറക്ടറായി പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ യു പി രാജീവിനെ നിയമിച്ചു. BSSEയിലെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. ISRO യുടെ ചരിത്ര പ്രധാനമായ ഒട്ടുമിക്ക വിക്ഷേപണ വാഹനങ്ങളുടെയും മിഷൻ ഡിസൈനുകളിലും സിമുലേഷനുകൾക്കും നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ രാജീവ്. വെനസ്വേലയിൽ തുടർച്ചയായ 2 ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 920 ആയി. 3,300 പേർക്ക് പരിക്കേറ്റു. തലസ്ഥാനത്തിന് സമീപം ഇന്നലെയുണ്ടായ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളുടെ സന്നദ്ധതയെ സ്വാഗതം ചെയ്ത പ്രസിഡന്റ് ഡെൽസി റോഡ്രിക്സ് വെനസ്വേലയ്ക്ക് ലഭിച്ച ഐക്യദാർഢ്യത്തിന് നന്ദി അറിയിക്കുകയും ചെയ്തു. കൊൽക്കത്തയിലെ തരത്തലയിൽ കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 16 ആയി. പരിക്കേറ്റവർ കൊൽക്കത്തയിലെ SSKM ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 1 ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജീവൻ നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2,00,000 രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 10,00,000 രൂപയും പരിക്കേറ്റവർക്ക് 1,00,000 രൂപയും മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും ധനസഹായം പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഇന്നലെ 8 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3, വയനാട് 2, എറണാകുളം, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 180 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 256 പേർക്കാണ് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചത്. നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. നിരീക്ഷണവേളയിൽ ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകാത്തതിനെ തുടർന്നാണിത്. ഉയർന്ന റിസ്ക് വിഭാഗത്തിൽ നിന്ന് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയ ഒരാളെ ആദ്യമായാണ് ഒഴിവാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്ന നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 69 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് നാളെ വിതരണം ചെയ്യും. 5 താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിന് 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഐയിലെ അവസാന മത്സരത്തിൽ പുലർച്ചെ ഫ്രാൻസ് നോർവേയെ 1-4 പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ സെനഗൽ ഇറാഖിനെ എതിരില്ലാത്ത 5 തോൽപ്പിച്ചു. ഇപ്പോൾ കാബോ വെർദെ, സൌദി അറേബ്യ, ഉറുഗോ, സ്പെയിൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഉറുഗേ സ്പെയിൻ മത്സരത്തിൽ ആദ്യപകുതി പിന്നിട്ടപ്പോൾ സ്പെയിൻ 1 മുന്നിലാണ്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ലോക ഫുട്ബോളിലെ സൂപ്പർ സ്ട്രൈക്കർമാരായ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലണ്ടും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാൻ കാത്തിരുന്നവർ നിരാശപ്പെട്ടെങ്കിലും ഒസ്മാൻ ഡെംബലയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ മികവിൽ ഫ്രാൻസ് നോർവേയെ നിഷ്പ്രഭമാക്കി. ഹാലണ്ടും നോർവേ ക്യാപ്റ്റനുമടക്കം 10 മുൻനിര താരങ്ങളെ ബെഞ്ചിലിരുത്തി ബി ടീമിനെയാണ് നോർവേ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ കളത്തിലിറക്കിയത്. 7:20-32 ഡെംബലയുടെ എണ്ണം പറഞ്ഞ ഗോളുകൾ പിറന്നു. ഇഞ്ചുറി ടൈമിൽ ഡിസയർ ദുബെയാണ് ഫ്രാൻസിന് വേണ്ടി 4 ഗോൾ സ്കോർ ചെയ്തത്. 21 അസ്ഗാർഡ് വകയായിരുന്നു നോർവേക്ക് വേണ്ടി ആശ്വാസ ഗോൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ മറുപടിയില്ലാത്ത 5 ഇറാഖിനെ തകർത്ത് ഫ്രാൻസിനും നോർവേക്കും പിന്നാലെ 3 സ്ഥാനക്കാരായി. നോക്കൌട്ട് സാധ്യത സജീവമാക്കി. സാദിയോ മാനയെ ഫൗൾ ചെയ്തതിനെ തുടർന്ന് 10 ചുരുങ്ങി ഇറാഖ് സെനഗലിന്റെ ഗോൾ വേട്ടയ്ക്ക് മുന്നിൽ നിസ്സഹായരായി. 2 പകുതിയിൽ 25 4 സെനഗൽ എതിർ ഗോൾ വരയിൽ അടിച്ചു കയറ്റിയത്.
0: FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യൻ ടീം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി. ലണ്ടനിൽ 1-7 ഇന്ത്യയുടെ ജയം. നാളെ ഇംഗ്ലണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിന് ജയം. അയർലൻഡ് ഉയർത്തിയ 183 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 148 എല്ലാവരും പുറത്തായി. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന NSK ട്രോഫി 2020 ടൂർണമെന്റിൽ കോഴിക്കോടിനും എറണാകുളത്തിനും തുടർച്ചയായ 2 വിജയം. കൊല്ലത്തെ 26 കോഴിക്കോട് തോൽപ്പിച്ചത്. മറ്റൊരു മത്സരത്തിൽ എറണാകുളം 7 ഇടുക്കിയെ തോൽപ്പിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഫുട്ബോൾ ആരാധകർ സ്ഥാപിച്ച ബോർഡുകളിൽ പുകയില ഉപയോഗിക്കുന്ന താരങ്ങളെ ഉൾപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അറിയിച്ചു. ഇത്തരത്തിലെ ബോർഡുകൾ നീക്കം ചെയ്യുകയോ പുകയില ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്യണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലഹരി വ്യാപനത്തിന്റെ വേറെറുക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ മികച്ച നിലയിൽ മുന്നേറുന്നുവെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ലോക ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സിറ്റി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ യാത്രയുടെ ഫ്ളാഗ് ഓഫും സമാപന സമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് അടിയന്തരാവസ്ഥയിലെ ഇരുണ്ട ദിനങ്ങൾ ഓർക്കേണ്ടതുണ്ടെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭരണഘടനാ മൂല്യങ്ങൾ മുഴുവൻ ചവിട്ടിമെതിച്ചവരാണ് ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വിരുദ്ധ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 സീഷെൽസ് സന്ദർശനത്തിന് രാവിലെ തുടക്കമാകും. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ഇന്ത്യ UK ബന്ധം നിർണായക നാഴികക്കല്ലിലേക്ക് നീങ്ങുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനും സെനഗലിനും ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

0: എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസ്സുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് മോഹൻദാസ് വടക്കുംപുറത്തിന്റെ ഒരു കഥ കേൾക്കാം. കഥ പത്മനാഭന്റെ പരീക്ഷണങ്ങൾ. ഔദ്യോഗിക ആവശ്യാർത്ഥം തിരുവനന്തപുരം വഴി പോകേണ്ടി വന്നപ്പോഴാണ് പത്മനാഭസ്വാമി ക്ഷേത്രം സന്ദർശിക്കാമെന്ന ബുദ്ധി മനസ്സിൽ ഉദിച്ചത്. വിമാനത്താവളത്തിൽ നിന്ന് തിരുനെൽവേലിയിലുള്ള ഗസ്റ്റ് ഹൌസ് വരെ പോകാൻ കമ്പനിയിൽ നിന്നും കാർ അയക്കാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ടാക്സിക്കായി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല എന്നൊരാശ്വാസമുണ്ട്. കാറിന്റെ ഡ്രൈവർ രവി മേനോൻ എന്ന പേരെഴുതിയ ബോർഡും കയ്യിൽ പിടിച്ച് വിമാനത്താവളത്തിന് പുറത്തു തന്നെ കാത്തുനിന്നിരുന്നു. കൈ കാണിച്ചപ്പോൾ അവൻ പുഞ്ചിരിച്ച് പ്രത്യഭിവാദ്യം ചെയ്ത് കാർ പാർക്കിങ്ങിലേക്ക് ആനയിച്ചു. സാർ, നേരത്തെ വണ്ടി പറഞ്ഞു വെച്ചത് എന്തുകൊണ്ടും നന്നായി. തിരുവനന്തപുരത്തുള്ള ടാക്സിക്കാർ ഓരോന്നിനും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ നേരെ ഗസ്റ്റ് ഹൌസിലേക്ക് പോകണോ അതോ ടൗണിൽ വേറെ എവിടെയെങ്കിലും പോകാനുണ്ടോ? ഞാൻ ഈ നാട്ടിൽ ആദ്യമായാണ് വരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഒന്ന് കാണണമെന്ന ആഗ്രഹം ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ക്ഷേത്രമെന്ന ഖ്യാതി നേടിയ നിമിഷം മുതൽക്കേ തോന്നിയതാണ്. അതുകൊണ്ടാണ് നാളത്തെ മീറ്റിംഗിൽ പുറപ്പെടാൻ ഞായറാഴ്ചയായ ഇന്ന് തന്നെ പുറപ്പെട്ടത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇക്കാര്യമൊക്കെ ഇവനോടെന്തിനാ പറയുന്നതെന്ന് ആലോചിച്ചത്. എന്തെങ്കിലും പറയാൻ തുടങ്ങിയാൽ പകുതി പറയാനും പകുതി മറച്ചു വെക്കാനും തനിക്കറിയില്ല. എല്ലാവരും പറയാറുണ്ട്, രവി നേരെ വാ നേരെ പോ എന്ന് സ്വഭാവക്കാരനാണെന്ന്. സാറേ, ഇന്നലെ ആയിരുന്നെങ്കിൽ ക്ഷേത്രത്തിൽ സൂചി കുത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അകത്ത് കയറാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കണമായിരുന്നു. പൈങ്കിനി ഉത്സവം ഇന്നലെയല്ലേ കഴിഞ്ഞത്? ഈ പൈങ്കിനി ഉത്സവം എന്ന് വെച്ചാൽ എന്താ? ഈ ക്ഷേത്രത്തിൽ പ്രധാനമായി രണ്ട് ഉത്സവങ്ങളുണ്ട്, പൈങ്കിനി ഉത്സവവും അൽപ്പശി ഉത്സവവും. മീനത്തിലെ രോഹിണി നാളിൽ തുടങ്ങി അത്തം നക്ഷത്രത്തിൽ പൈങ്കിനി ഉത്സവം കഴിയും. തുലാമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ തുടങ്ങി തിരുവോണത്തിന് കഴിയുന്നതാണ് അൽപ്പശി ഉത്സവം. ഇപ്പൊ സാറിന് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ചിത്രനാളായല്ലോ, അതായത് എന്റെ നാള്. എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ദിവസം. പത്മനാഭസ്വാമി ദർശനം കഴിഞ്ഞ് നേരമുണ്ടെങ്കിൽ പഴവങ്ങാടി ഗണപതി സ്വാമിയെയും കാണണം. സാറേ, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ആറ്റുകാൽ ദേവിയെ തൊഴാൻ മറക്കണ്ട. അവിടെയും പോകണമെന്നുണ്ട്, പക്ഷെ ഇപ്പോ പറ്റുമെന്ന് തോന്നുന്നില്ല. നട അടയ്ക്കുമായിരിക്കും. അത് തിരിച്ചു പോകുന്ന ദിവസം നോക്കാം. ആട്ടെ, തന്റെ പേരെന്താണ്? അത് ചോദിക്കാൻ വിട്ടുപോയി. സാറേ, എന്റെ പേര് തങ്കരാജ്. അപ്പോൾ നീ മലയാളിയല്ലേ? തന്നെ, പാറശാലയാണ് വീട്. കേരള തമിഴ്നാട് അതിർത്തിയാണ്. പക്ഷേ അമ്മയുടെ വീട് എറണാകുളത്താണ്. സാറേ, ക്ഷേത്രത്തിലെ പാന്റ് ഷർട്ട് ബനിയൻ മൊബൈൽ ഷൂസ് ബാഗ് ഇതൊന്നും പറ്റൂല, തങ്കരാജ് ഓർമ്മിപ്പിച്ചു. അയാൾ കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ പതുക്കെ എയർപോർട്ട് കവാടം കഴിഞ്ഞ് പുറത്തിറങ്ങി. 8 മണിയേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം ചൂടായി വരുന്നതേയുള്ളൂ. നല്ല കടൽക്കാറ്റുമുണ്ട്. എടോ, ഗ്ലാസ് തുറന്നിടാമോ? കുറച്ച് ശുദ്ധവായു കിട്ടട്ടെ. പ്ലെയിനിൽ 2 മണിക്കൂർ അടച്ചുപൂട്ടിയിരുന്നതല്ലേ? തങ്കരാജ് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി. സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. ഷർട്ട് ബനിയൻ മൊബൈൽ ഷൂസ് ബാഗ് ഇതൊക്കെ കാറിൽ വെച്ച് പോയാൽ മതി. ഉടുക്കാനുള്ള മുണ്ട് അവിടെ കൗണ്ടറിൽ വാങ്ങാൻ കിട്ടും. അത് പാന്റിന്റെ മീതെ ചുറ്റിയാലും മതി. ഇവിടെ പാന്റിന്റെ മീതെ മുണ്ട് ചുറ്റുന്നത് നേരെ ജീവിയെ മുണ്ടെടുക്കാൻ അറിയാത്ത പുറംനാട്ടുകാരാണ്. നമ്മൾ മലയാളികൾ കസവും മുണ്ടെടുത്ത് തന്നെ പോകണം. ഞാൻ മുണ്ടും വേഷ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. കാറിൽ ഇരുന്ന് തന്നെ വേഷം മാറാം. എന്നാ പിന്നെ സാറ് തുണികളൊക്കെ മാറ്റിയാട്ടെ, 10 മിനിറ്റ് കൊണ്ട് നമ്മൾ അവിടെ എത്തും. പാൻസ് ഊരി മാറ്റി മുണ്ടെടുത്തു. ഷർട്ടും ബനിയനും അഴിച്ച് ഡ്രൈവറുടെ സൈഡിലുള്ള മുൻസീറ്റിൽ നിവർത്തിയിട്ടു. രേവതിയോട് വേഷ്ടി എടുത്തു വെക്കാൻ പറഞ്ഞതായിരുന്നു. അവൾ അടുക്കളപ്പണി തിരക്കിൽ മറന്നുപോയെന്ന് തോന്നുന്നു. ബാഗിൽ തപ്പിയിട്ട് കാണാനില്ല. സാരമില്ല, കേരളത്തിലാണല്ലോ. ആണുങ്ങൾക്ക് അമ്പലത്തിൽ മേൽവസ്ത്രം ഇല്ലെങ്കിലും ആരും ശ്രദ്ധിക്കില്ല. മാത്രമല്ല, കുറച്ചു സമയത്തേക്ക് പോരെ. തിരിച്ച് കാറിൽ കയറിയാൽ ഷർട്ട് ഇടാമല്ലോ എന്നയാൾ സമാധാനിച്ചു. ഭണ്ഡാരത്തിൽ ഇടാൻ വേണ്ടി പതിവ് പോലെ 100 രൂപ കയ്യിൽ വെച്ചു. മറ്റു വഴിപാടുകളൊന്നും പണ്ടേ പതിവില്ല. ബാക്കി പൈസയും ക്രെഡിറ്റ് കാർഡും ഉള്ള വാലറ്റും മൊബൈലും ബ്രീഫ് കേസ് തുറന്ന് അതിനുള്ളിലിട്ട് പൂട്ടി. ഷൂസും സോക്സും അഴിച്ചു വെച്ചു. കഴുത്തിലെ കട്ടിയുള്ള സ്വർണ്ണമാല നോക്കിക്കൊണ്ട് തങ്കരാജ് പറഞ്ഞു, സാറേ, ക്ഷേത്രത്തിൽ പോക്കറ്റടി സ്ഥിരമുള്ളതാണ്, സൂക്ഷിക്കണം. തിരക്കിനിടയിൽ പലരുടെയും മാലയും വളയും മോഷണം പോയിട്ടുണ്ട്. സാറ് മാല ഊരി പെട്ടി വെച്ചു, അതാ നല്ലത്. തങ്കരാജ് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് തോന്നി. കാർ ക്ഷണനേരം കൊണ്ട് കിഴക്കേക്കോട്ടയെത്തി. കാറിൽ നിന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ നഗരത്തിന്റെ മുഖമുദ്രകളിൽ ഒന്നായതും ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചതും ആഢ്യത്വം തോന്നിപ്പിക്കുന്നതുമായ പ്രധാന ക്ഷേത്രഗോപുരം കാണാമായിരുന്നു. ക്ഷേത്രനടയിൽ നിന്ന് ഏതാണ്ട് 50 മീറ്റർ ദൂരെ കാർ നിർത്തി തങ്കരാജ് പറഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് കാർ പോവില്ല. ഏറെ സ്വത്തുള്ള ക്ഷേത്രമാണെന്ന് പ്രശസ്തി വന്നപ്പോൾ കുറെ സുരക്ഷാ നിയന്ത്രണങ്ങൾ വന്നു, സഞ്ചാരികളുടെ വരവ് കൂടി. അതുകൊണ്ടെന്താ, കച്ചവടക്കാർക്ക് ഒരുപാട് മെച്ചം കിട്ടി. എന്നും വരുന്ന ഭക്തരായ നാട്ടുകാർക്ക് ആകെ പൊറുതിമുട്ടായി. അപ്പോൾ തൊഴുത് കഴിഞ്ഞ് പുറത്തു വന്ന് ഞാൻ തന്നെ എങ്ങനെ കണ്ടുപിടിക്കും? അതിനാണോ പ്രയാസം? ഞാൻ എങ്ങോട്ടും പോണില്ലല്ലോ. ആ സൈഡിൽ ഒരു പുതിയ ബിൽഡിങ്ങിന്റെ പണി നടക്കുന്നുണ്ടോ? അതിന്റെ അടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സ്ഥലവും കണ്ടില്ലേ? ഞാൻ വണ്ടി അവിടെ ഇട്ട് വെയിറ്റ് ചെയ്യാം. സാർ ഇവിടെ ഇറങ്ങി നടന്നു. തങ്കരാജിന്റെ സൗമ്യമായ പെരുമാറ്റവും വാക്കുകളും ധൈര്യം പകർന്നു. ഞാൻ കാറിൽ നിന്നിറങ്ങി പത്മതീർത്ഥക്കുളത്തിന്റെ സൈഡിലൂടെ ക്ഷേത്രനടയിലേക്ക് നടന്നു. സുരക്ഷാ പരിശോധന കഴിഞ്ഞ് ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചു. 7 നിലകളോടുകൂടിയ മനോഹരമായ ഗോപുരത്തിന്റെ ശില്പചാരുതയും ചുറ്റമ്പലത്തിനകത്തെ ഒറ്റക്കൽ മണ്ഡപവും ശ്രീവേലിപ്പുരയും അതിലെ കരിങ്കൽ തൂണുകളും ശ്രീകോവിലിൽ അനന്തന്റെ മുകളിൽ യോഗനിദ്രയിൽ ശയിക്കുന്ന 18 നീളമുള്ള പത്മനാഭസ്വാമിയെയും നാലമ്പലത്തിന് പുറത്തുള്ള സപ്തസ്വര മണ്ഡപവും ചുവർ ചിത്രങ്ങളും നരസിംഹമൂർത്തിയെയും തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയെയും ക്ഷേത്രപാലകനെയും അഗ്രശാലയിലെ ഗണപതിയെയും എല്ലാം വിസ്തരിച്ച് കണ്ട് പുറത്തിറങ്ങിയപ്പോൾ സമയം 2 മണിക്കൂർ കഴിഞ്ഞു. നാട്ടിൽ വരവ് വല്ലപ്പോഴും മാത്രമായതുകൊണ്ട് കാലാവസ്ഥ അത്ര ശീലമില്ലാത്തതിനാൽ മീനമാസ ചൂടും പുഴുക്കവും കാരണം ശരീരം വിയർത്തു കുളിച്ചു. സമയം 10 മണി കഴിഞ്ഞേ ഉള്ളൂ. എങ്കിലും സൂര്യൻ തലയ്ക്കുമുള്ളിൽ കത്തിജ്വലിക്കുന്നു. കാറിൽ കയറിയാലുടൻ AC പ്രവർത്തിപ്പിക്കാൻ പറയണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കാർ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ ഭാഗത്തേക്ക് നടന്നു. പണി നടന്നിരുന്ന കെട്ടിടത്തിന് സമീപം എത്തി നോക്കുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല. കാർ പാർക്ക് ചെയ്യാമെന്നേറ്റ ഭാഗത്ത് ഒരു ലോഡ് വാർക്കക്കമ്പി കിടക്കുന്നു. കമ്പി ഇടാൻ വേണ്ടി കാർ മാറ്റേണ്ടി വന്നു കാണും. ഇനിയിപ്പോൾ കാർ എവിടെ പോയി തപ്പിപ്പിടിക്കും? ഞാനാകെ വിഷമാവസ്ഥയിലായി. ആരെയെങ്കിലും സഹായത്തിന് വിളിക്കണമെങ്കിൽ മൊബൈൽ കയ്യിലില്ല. ആരുടെയും നമ്പർ കാണാപ്പാടോ അറിയില്ല. ചെലവിന് നയാ പൈസ പോലും കയ്യിലില്ല. തങ്കരാജ് കാറുമായി വരുമായിരിക്കുമെന്ന പ്രത്യാശയിൽ കുറച്ചുനേരം കാത്തു നിൽക്കാൻ തീരുമാനിച്ചു. ആദിത്യ ഭഗവാന് അല്പം പോലും ദാക്ഷിണ്യമില്ല. സഹിക്കാനാവാത്ത ചൂട്. കയറി നിൽക്കാൻ തണലുള്ള ഒരു സ്ഥലം കാണാനില്ല. കാലിൽ ചെരുപ്പില്ലാത്ത കാരണം ചുട്ടുപഴുത്ത തറയിൽ നിൽക്കാൻ കഷ്ടപ്പെട്ടു. പോരാത്തതിന് വല്ലാത്ത ദാഹം. കാറിൽ കയറി മിനറൽ വാട്ടർ കുടിക്കാമെന്ന് കരുതി ക്ഷേത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചിരുന്നില്ല. കുറേ നേരം കാത്തു നിന്നിട്ടും തങ്കരാജിനെ കാണാതെ ക്ഷീണിതനായപ്പോൾ കുടിക്കാൻ വെള്ളവും പ്രസാദ ഊട്ട് ഉണ്ടെങ്കിൽ ഭക്ഷണവും കിട്ടുമെന്ന പ്രതീക്ഷയിൽ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു നടക്കാൻ തുടങ്ങി. പ്രധാന പാതയിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തിരിയുന്ന ഭാഗം എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു കാർ മുന്നിൽ വന്ന് നിർത്തി ഹോൺ അടിച്ചു. തങ്കരാജ് ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ കാറും ഡ്രൈവറും വ്യത്യസ്തമായിരുന്നു. ഡ്രൈവറുടെ കൂടെ ഇരിക്കുന്ന ആൾ പരിചിതനായിരുന്നു. ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തിരുനെൽവേലിയിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയ സുബ്രഹ്മണ്യമായിരുന്നു അത്. മെനോ സാറേ നമസ്കാരം. നമസ്കാരം. ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. തന്നെ കണ്ടപ്പോൾ എനിക്കെന്തോ ആശ്വാസമായി. താനെന്താ ഇവിടെ കറങ്ങുന്നത്? ഞാനൊരു പേഴ്സണൽ ആവശ്യത്തിന് ഇങ്ങോട്ട് വന്നതാണ്. സത്യത്തിൽ ഈ കാർ സാറിനെ പിക്കപ്പ് ചെയ്യാനുള്ളതാണ്. കാർ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തിരുനെൽവേലി തിരുവനന്തപുരം യാത്ര ബസ്സിന് പകരം ഇതിലാക്കാമെന്ന് ഞാൻ കരുതി. എന്നിട്ട് നിങ്ങളെ എയർപോർട്ടിൽ കണ്ടില്ലല്ലോ. ഞാനും ഇവനും കുറെ നേരം സാറിനെ കാത്ത് എയർപോർട്ടിൽ നിന്നു. ഇവൻ ഇറങ്ങുന്ന നേരത്ത് സാറിന്റെ പേരെഴുതി ബോർഡ് വെച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. സമയം കുറവായതുകൊണ്ട് പിന്നെ അത് തിരയാൻ മെനക്കെട്ടില്ല. കാറിന്റെ നമ്പറും ഇവന്റെ നമ്പറും സാറിന് മെസ്സേജ് അയച്ചിരുന്നല്ലോ. സാറിന്റെ വിളി പ്രതീക്ഷിച്ച് കുറെ നേരം നിന്നു. എന്നാൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? സാറിന്റെ വിളി കാണാഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും സാറിനെ മാറി മാറി വിളിച്ചു നോക്കി. ഫോൺ കവറേജ് ഏരിയയ്ക്ക് പുറത്താണ് എന്ന മെസ്സേജ് ആയിരുന്നു മറുപടി. അവസാനം ഞങ്ങൾ തിരിച്ചു പോവുകയായിരുന്നു. ഫ്ലൈറ്റ് മോഡിൽ നിന്നും ഫോൺ നോർമൽ മോഡിലേക്ക് മാറ്റിയില്ല എന്ന് അപ്പോഴാണ് ഓർത്തത്. മാത്രമല്ല എത്തിയ വിവരം രേവതി അറിയിക്കലും ഉണ്ടായില്ല. അല്ലെങ്കിലും ഈയിടെയായി തനിക്ക് മറവി കൂടിയിരിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് തിരുനെൽവേലിക്ക് പോകുന്ന നിങ്ങൾ എന്തിനാ ഈ വഴി വന്നത്? ഞാൻ സുബ്രഹ്മണ്യത്തോട് ചോദിച്ചു. എനിക്ക് തമ്പാനൂരിൽ നിന്ന് ഒരു സാധനം വാങ്ങാനുണ്ട്. അത് കാരണം സാറിനെ കണ്ടുമുട്ടാൻ പറ്റി. പിക്കപ്പ് ചെയ്യാൻ കാറ് ക്ഷേത്രത്തിലേക്കാണ് വിടേണ്ടിയിരുന്നെങ്കിൽ സാർ അപ്രകാരം അറിയിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ തങ്കരാജ് എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ഡ്രൈവർ? ഏത് തങ്കരാജ്? അവന്റെ നമ്പറോ വണ്ടിയുടെ നമ്പറോ എന്തെങ്കിലും സാറിന്റെ കയ്യിലുണ്ടോ? ഇല്ല. ഞാൻ പരിഭ്രാന്തനായി. സാറേ, ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പലർക്കും ഉണ്ടായതായി മുമ്പ് കേട്ടിട്ടുണ്ട്. പത്മനാഭന്റെ ഓരോ പരീക്ഷണങ്ങൾ. അല്ലാതെ എന്ത് പറയാൻ? ഒരു കാര്യം ചെയ്യാം. സാർ വണ്ടിയിൽ കയറൂ, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. എന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതായും കൈകാലുകൾ മരവിക്കുന്നതായും ശ്വാസം നിലയ്ക്കുന്നതുപോലെയും തോന്നി. സുബ്രഹ്മണ്യവും ഡ്രൈവറും കൂടി എന്നെ പിടിച്ച് കാറിൽ കയറ്റി കിടത്തുന്നതായി ഞാൻ അറിഞ്ഞു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി ഇബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. 3 ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ സെയ്ഷൽസിലേക്ക് തിരിക്കും. സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാവും. വിശദാംശങ്ങളിലേക്ക്.
1: 3 ഔദ്യോഗിക സന്ദർശനത്തിൽ സെയ്ഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുകയും അവിടെയുള്ള ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സെയ്ഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട്. സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി സഹകരണത്തിന്റെ എല്ലാ വശങ്ങളും അവലോകനം ചെയ്യുന്നതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ നേതാക്കൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കും. 2015 പ്രധാനമന്ത്രി ഇതിനു മുൻപ് സെയ്ഷൽസ് സന്ദർശിച്ചത്. ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 സെയ്ഷൽസ് ദേശീയ ദിന പരേഡിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര MSME മന്ത്രി ജിതിൻ റാം മാഞ്ചി, സഹമന്ത്രി ശോഭ കരന്തിലജെ തുടങ്ങിയവർ പങ്കെടുക്കും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. രാജ്യത്തെ MSME മേഖല കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നൂതനാശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാമന്ദിറിൽ നടക്കുന്ന ചടങ്ങിലാണ് പദ്ധതിക്ക് തുടക്കമിടുക. ഡ്രൈവർമാർക്ക് പരമാവധി സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമുൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള സംഭാവനകളിൽ ക്രമക്കേട് നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ 8 തിങ്കളാഴ്ച വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. തിങ്കളാഴ്ച പ്രതികളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. പ്രതികളിൽ നിന്ന് ആകെ 79,85,000 രൂപ കണ്ടെടുത്തിട്ടുണ്ട്. അറസ്റ്റിലായവരിൽ പൊതുപ്രവർത്തകരും സർക്കാർ ജീവനക്കാരും SBI ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. പരമ്പരാഗത വ്യാപാരത്തിനപ്പുറം സാങ്കേതികവിദ്യ, നിർമ്മിത ബുദ്ധി, വിദ്യാഭ്യാസം, പ്രതിരോധം, സംസ്കാരം തുടങ്ങിയ മേഖലകളെയും ഇന്ത്യ യുകെ പങ്കാളിത്തം ഉൾക്കൊള്ളുന്നുവെന്നും ശ്രീ ഗോയൽ പറഞ്ഞു.
3: It's not only about traded goods and services, it's about collaborations in technology, in education, culture, the arts. It is focused on bringing the best of both countries to each other. It's a fair, equitable, very balanced agreement.
0: ഭൂകമ്പം തകർത്ത വെനീസ്വലയ്ക്ക് കൈത്താങ്ങായി ഇന്ത്യ. ഓപ്പറേഷൻ അമിസ്റ്റാഡ് രക്ഷാദൌത്യം ആരംഭിച്ചു. ദൌത്യത്തിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികളും 41 അംഗരക്ഷാ പ്രവർത്തകരുമായി ഇന്ത്യൻ വ്യോമസേനയുടെ 2 C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനങ്ങൾ വെനീസ്വലയിലേക്ക് തിരിച്ചു. അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സംഘം ആവശ്യമായ പിന്തുണ നൽകും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലൻ സർക്കാരിനും ജനങ്ങൾക്കുമൊപ്പം ഇന്ത്യ തോളോട് തോൾ ചേർന്ന് നിൽക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വെനീസ്വലയിൽ ഉണ്ടായ ഇരട്ട ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 920 ഉയർന്നു. 3000 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുകയാണ്. ദുരന്ത സമയത്ത് ഇന്ത്യ പ്രഖ്യാപിച്ച ഐക്യദാർഢ്യത്തിനും അടിയന്തര സഹായങ്ങൾക്കും ഇടക്കാല പ്രസിഡന്റ് റോഡ്രിഗസ് നന്ദി അറിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യയിലെയും വെനീസ്വലയിലെയും ജനങ്ങൾക്കിടയിലുള്ള ശക്തമായ സഹകരണത്തിന്റെ പ്രതീകമാണ് ഈ സഹായമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തി അമേരിക്ക. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിന് മറുപടിയായാണ് ഈ നടപടിയെന്നാണ് അമേരിക്കയുടെ വിശദീകരണം. ഇറാന്റെ മിസൈൽ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും തീരദേശ റഡാർ സംവിധാനങ്ങളുമാണ് US സെൻട്രൽ കമാൻഡ് ലക്ഷ്യമിട്ടത്. അതേസമയം അമേരിക്കൻ ആക്രമണത്തിന് ഇറാൻ നൽകുന്ന മറുപടി നിർണായകമായിരിക്കുമെന്ന് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം അൽ ഫിഖാർ മുന്നറിയിപ്പ് നൽകി. അതിനിടെ ഒമാൻ തീരത്ത് ഒരു കണ്ടെയ്നർ കപ്പലിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി ബ്രിട്ടീഷ് സൈന്യവും സ്ഥിരീകരിച്ചു. ഇസ്രയേലും ലെബനനും തമ്മിൽ സുസ്ഥിരമായ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള കരാറിന് രൂപരേഖയായി. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് ചരിത്രപരമായ കരാർ രൂപീകരിച്ചതെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അറിയിച്ചു. ഹിസ്ബുള്ള എല്ലാവിധ ആക്രമണങ്ങളും അവസാനിപ്പിക്കുന്നതിനും തെക്കൻ ലെബനനിൽ നിന്ന് പിന്മാറുന്നതിനും വിധേയമായിട്ടായിരിക്കും നിർദ്ദിഷ്ട വെടിനിർത്തൽ കരാർ നടപ്പാക്കുക. FIH പുരുഷ പ്രോലീഗ് ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ പാകിസ്ഥാനെ 7-1 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ഇന്ത്യ നാളെ ഇംഗ്ലണ്ടിനെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവെക്കെതിരെ ഫ്രാൻസിന് ജയം. 1-4 ഫ്രാൻസിന് ജയം. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച ഫ്രാൻസ് 9 നോക്കൌട്ട് റൌണ്ടിലെത്തി. അതേസമയം ആദ്യ 2 ജയിച്ച നോർവെയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടന്നു. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരത്തിൽ ഇറാഖിനെ തകർത്ത് സെനഗൽ നോക്കൌട്ട് ഘട്ടത്തിലേക്ക് കടക്കാനുള്ള സാധ്യത നിലനിർത്തി. അതേസമയം ഗ്രൂപ്പ് ഘട്ടത്തിലെ 3 തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് എച്ചിൽ കേവ് വെർദി, സൌദി അറേബ്യ, ഉറുഗെ, സ്പെയിൻ മത്സരം പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാവും. MSME ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ഉദ്യമി ഭാരത് സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്യും. വെനീസ്വലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 ആയി. ഇന്ത്യയുടെ അടിയന്തര സഹായത്തിന് നന്ദി അറിയിച്ച് വെനീസ്വലൻ പ്രസിഡന്റ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പുരുഷ പ്രോ ലീഗ് ഹോക്കിയിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരിക്കൽ ഒരു യുവാവ് തന്റെ കാമുകിയുമൊത്ത് ഒരു ഉല്ലാസയാത്രയ്ക്ക് പുറപ്പെട്ടു. അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിൻ പുറപ്പെടാനുള്ള സമയമായി. യുവാവ് എന്തോ വാങ്ങാൻ പെട്ടെന്ന് പുറത്തേക്കിറങ്ങി. വണ്ടിയുടെ ചൂളം വിളി. കാമുകി വണ്ടിയിൽ എവിടെയോ കയറിപ്പറ്റി. യുവാവ് ഓടിയിറച്ചു വന്നപ്പോഴേക്കും തീവണ്ടി നീങ്ങിക്കഴിഞ്ഞു. എല്ലാ കമ്പാർട്ട്മെന്റുകളുടെയും വാതിൽ അടച്ചിരുന്നതുകൊണ്ട് എങ്ങും കയറിപ്പറ്റുവാൻ കഴിഞ്ഞില്ല. അയാൾ പരിഭ്രാന്തനായി അങ്ങോട്ടുമിങ്ങോട്ടും ഓടി. അവസാനം എവിടെയോ പിടിച്ചു തൂങ്ങി നിന്നു. വണ്ടിയുടെ വേഗം കൂടി. നല്ല കാറ്റും മഴയുമുണ്ട്. യുവാവിന്റെ ദേഹം തണുത്തു വിറച്ചു. തന്റെ കൂട്ടുകാരി എവിടെയായിരിക്കും കയറിയിരിക്കുന്നത്? എങ്ങനെയും അവളുടെ അടുത്തെത്തണം. ഈ മനുഷ്യൻ ഇതെന്താണ് ഈ കാണിക്കുന്നത്? അടുത്ത വണ്ടിയിൽ കയറിയാ പോരെ. എന്തിനാണ് ഇത്രയും സാഹസം? വണ്ടിയിലുണ്ടായിരുന്നവർ ചിന്തിച്ചു. അവർക്കറിയില്ലല്ലോ തന്റെ പ്രാണപ്രിയ വണ്ടിക്കകത്തുണ്ടെന്ന്. അവൾക്കു വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ അയാൾ തയ്യാറാണെന്ന്. ഇങ്ങനെ സാഹസികരായ ആളുകൾ ചുറ്റിലുമുണ്ട്. സാഹസികതയൊക്കെ നല്ലത് തന്നെ. പക്ഷേ അത് എടുത്തുചാട്ടമാകരുത് താനും. എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നേടി ഔദ്യോഗിക രംഗത്ത് ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സുഹൃത്ത് എനിക്കുണ്ട്. പഠിക്കുന്ന കാലത്ത് ടീച്ചർമാരിൽ നിന്നും എന്നും വഴക്കു വാങ്ങുമായിരുന്നു. എങ്ങനെയൊക്കെയോ പ്ലസ് ടു പാസ്സായി നഗരത്തിലെ കോളേജിലെത്തി. അവിടെ

എന്തിനാണ് അങ്ങ് ഈ അർദ്ധരാത്രിയിൽ ഇവിടെ കയറി വന്നത്? നീ ഇട്ടുതന്ന കയറിൽ പിടിച്ചു ഞാൻ കയറി, അയാൾ പറഞ്ഞു. കയറോ? എവിടെ? യുവതി ഓടിച്ചെന്ന് നോക്കി. അവിടെ ഒരു മലമ്പാമ്പ് ഭിത്തിയിൽ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ഭയപരവശയായി. ഒരു ഹീറോയുടെ മനോഭാവത്തോടെ അയാൾ അങ്ങനെ നിന്നു. അവൾ അവനോട് പറഞ്ഞു, നീ കാണിച്ച സാഹസത്തിന്റെ 1% പഠനത്തോട് കാണിച്ചിരുന്നെങ്കിൽ നിനക്ക് അഭിമാനത്തോടെ എന്റെ അച്ഛന്റെ മുമ്പിൽ വന്നു നിന്ന് എന്നെ വിവാഹം കഴിച്ചു തരാമോ എന്ന് ചോദിക്കാമായിരുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ സാഹസം കാണിച്ചാൽ പ്രണയമുണ്ടാകുമെന്ന്? അതൊക്കെ സിനിമയിൽ മാത്രമാണ്. അവളിൽ നിന്ന് അങ്ങനെയൊരു പ്രതികരണം ഉണ്ടാകുമെന്ന് അവൻ സ്വപ്നേപി വിചാരിച്ചില്ല. ഒരേ സമയം അതൊരു അപമാനവും തിരിച്ചറിവുമായിരുന്നു. അവളുടെ വാക്കുകൾ അവന്റെ കണ്ണു തുറപ്പിച്ചു എന്ന് വേണം പറയാൻ. പഠനത്തെ അവൻ സാഹസികമായി തന്നെ സ്വീകരിച്ചു. അടുത്ത പരീക്ഷയിൽ അവളേക്കാൾ ഉയർന്ന മാർക്ക് വാങ്ങാൻ അയാൾക്കായി. ഇന്ന് അതിവിദഗ്ധനായ ഒരു ഉന്നത ഓഫീസറായി അയാൾ ജോലി ചെയ്യുന്നു.

പ്രണയം സ്വാഭാവികമായൊരു പ്രക്രിയയായിരിക്കുന്നു, അതിൽ സംശയമേതുമില്ല. എന്നാൽ അതിലൊരു ഗുണനിലവാരം ഉണ്ടായിരിക്കുക എന്നത് ഏവരും പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. പഠിക്കുകയോ തന്റെ ഉള്ളിലെ നിപുണതകൾക്കനുസരിച്ചുള്ള തൊഴിൽ കണ്ടെത്തി അതിൽ അഭിവൃദ്ധിപ്പെടുകയോ ചെയ്യാതെ എങ്ങനെയാണ് പ്രണയത്തെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത്? ചുമ്മാ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ശരി, പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കുടുംബം, കുട്ടികൾ, ജീവിതോന്നമനം എന്നിവയ്ക്കൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ആ ജീവിത യാഥാർത്ഥ്യം എന്നത് എന്തിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണല്ലോ ജീവിക്കാൻ ആവശ്യമായ വല്ല തൊഴിലോ മറ്റോ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത്. വരുമാനമില്ലാത്ത സാഹസികതയ്ക്ക് വലിയ ഹീറോയിസം ഒന്നും സാധാരണ മനുഷ്യർ കൽപ്പിക്കാറില്ല. അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങൾ പ്രസക്തമാകുന്നത്. ആറ് നീന്തി മലമ്പാമ്പിൽ പിടിച്ചു കയറി ഇത്രയും റിസ്ക് എടുത്ത് തന്നെ കാണാൻ ശ്രമിക്കുന്നതിന്റെ പകുതി ഊർജം മതി നന്നായി പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു തൊഴിൽ തേടാൻ. എല്ലാവരും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകണമെന്നില്ല, പക്ഷെ തന്റെ ഉള്ളിലെ നിപുണത കണ്ടെത്തി അതിനെ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതാവസ്ഥ സൃഷ്ടിച്ചെടുക്കാൻ ആർക്കും കഴിയും. അതും ചെയ്യാതെ രക്ഷിതാക്കളുടെ ചെലവിൽ കഴിഞ്ഞുകൊണ്ട് പ്രണയത്തിന്റെ സാഹസങ്ങൾ കാണിക്കുന്നത് എപ്പോഴായാലും അർത്ഥമില്ലാതായി പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ നാളെ അത് പ്രണയിനെ തള്ളിപ്പറയുക തന്നെ ചെയ്യും. കാരണം ജീവിത നിപുണത എന്നത് ഇണയെ സ്വീകരിക്കാനും സ്നേഹിക്കാനുമുള്ള പ്രധാന അളവുകോലായിരിക്കുന്നു. സുരക്ഷിതത്വം, സംരക്ഷണ, സ്നേഹം എന്നിവയുടെ എല്ലാം അടിസ്ഥാന ഘടകം ജീവിത നിപുണതയായിരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള നിപുണത ഇല്ലാത്തതായി ആരും ഉണ്ടാവില്ല. അതിനെ അവഗണിച്ചുകൊണ്ട് പ്രണയമെന്ന് പറഞ്ഞു മാത്രം നടന്നാൽ അത് അംഗീകരിക്കപ്പെടും എന്ന് തോന്നുന്നില്ല. സാഹസങ്ങൾ ഹീറോയിസം ഉണ്ടാക്കും, പക്ഷെ അതേക്കാൾ ഹീറോയിസം ഇരിക്കുന്നത് ജീവിത നിപുണതയിലാണെന്ന് മറന്നുപോകരുത്.

സ്കില്ലിന്റെ അടിസ്ഥാനത്തിലാണ് പലയിടത്തും വരുമാനം പോലും നിശ്ചയിക്കപ്പെടുന്നത്. കേട്ടിട്ടില്ലേ സ്കിൽഡ്, സെമി സ്കിൽഡ് എന്നൊക്കെ എഴുതേണ്ടതായി വരുന്ന കോളങ്ങൾ? അപ്പോ സ്കിൽഡ് ആയിരിക്കുക, അതായത് ജീവിത നിപുണത ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം. സോഫ്റ്റ് സ്കിൽ, ലൈഫ് സ്കിൽ, വേൾഡ് സ്കിൽ എന്നൊക്കെ ഇന്ന് പലതരം സ്കില്ലുകളുണ്ട്. അതേക്കുറിച്ചൊക്കെ ചെറിയ പ്രായത്തിലെ അവബോധം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാക്കൾക്കുണ്ട്. അല്ലാത്ത പക്ഷം വൈകാരികമായി കുറെ എടുത്തുചാട്ടങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ അർത്ഥവത്തായി ഒന്നും ചെയ്യാനാവില്ല. അമിത വേഗതയിൽ ബൈക്കോടിച്ചും ഏത് മതില് ചാടിക്കടന്നും അനാവശ്യമായ റിസ്ക് എടുത്തും റിലേഷൻഷിപ്പിന് മുൻപിൽ ഹീറോയിസം കാണിക്കാൻ എടുക്കുന്നതിന്റെ പകുതി ശ്രമം പോലും വേണ്ട, പഠിച്ച് പരീക്ഷകൾ ജയിക്കാനും ജീവിത നിപുണതകൾ അഭിവൃദ്ധിപ്പെടുത്തി ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്താനും. എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് പ്രധാനം. അതാകട്ടെ അധ്വാനത്തിലൂടെ നിപുണതകൾ അഭിവൃദ്ധിപ്പെടുത്തിക്കൊണ്ടാകുമ്പോൾ ആത്മാഭിമാനമുണ്ടാവുകയും ചെയ്യും. ജീവിത നിപുണതയാണ് ഏറ്റവും വലിയ സാഹസം എന്ന് മറന്നുപോകരുത്. അല്ലാത്ത സാഹസങ്ങൾക്ക് ഒരർത്ഥവുമില്ല എന്നുകൂടി തിരിച്ചറിയണം. ഓരോ മനുഷ്യനും സാഹസികരായിരിക്കണം. ഉത്തരവാദിത്വത്തിന്റെ കാര്യത്തിൽ, നിപുണതകളുടെ കാര്യത്തിൽ. ഒരു പുരുഷന്റെ ഉത്തരവാദിത്വ ബോധവും നിപുണതകളുമാണ് സ്ത്രീക്ക് അയാളോട് തോന്നുന്ന സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും അടിസ്ഥാനം. അതുപോലെ തന്നെയാണ് തിരിച്ചും. അല്ലാതെ ചിലരെങ്കിലും കരുതി വച്ചിരിക്കുന്നത് പോലെ അമിത വേഗം, അതിസാഹസികതയൊക്കെയാണ് ഹീറോയിസം എന്നത് വലിയ വിഡ്ഢിത്തം കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. നേരം ഒരുപാടായി. അടുക്കളയിൽ നിന്നിറങ്ങേണ്ട നേരമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ജേഴ്സി ദ്വീപിലേക്ക് വിക്ടർ യൂഗോയെ നാടുകടത്തിയിട്ടുണ്ട്. ലാമിറാബിലോ അഥവാ പാവങ്ങൾ എന്ന വിഖ്യാതമായ നോവൽ രചിച്ച ആളാണ് വിക്ടർ ഹ്യൂഗോ. ജേഴ്സി ദ്വീപിലെ തുറമുഖത്തിന് സമീപം കടലിലേക്ക് എത്തി നോക്കുന്ന കിഴുക്കാന്തൂക്കായ ഒരു പാറക്കെട്ടുണ്ട്. അവിടെ ചെന്നാൽ പായൽ പിടിച്ച് ജീർണിച്ച ഒരു ബെഞ്ച് കിടക്കുന്നത് കാണാം. മാതൃരാജ്യമായ ഫ്രാൻസിനാൽ പീഡിപ്പിക്കപ്പെട്ട വിക്ടർ ഹ്യൂഗോയ്ക്ക് നിരവധി മനക്ലേശങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഏകാഗിയായി അയാൾ ആ ബെഞ്ചിൽ പോയി ഇരിക്കുമായിരുന്നു. ആ ഏകാന്തത ഹ്യൂഗോയെ ഒരു പരിധിവരെ ശാന്തനാക്കി. ഏറെ നേരം കടലിൽ നോക്കിയിരുന്ന ശേഷം ചെറുതോ വലുതോ ആയ കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ടാവും ഹ്യൂഗോ തിരിച്ചുപോകുന്നത്. ഒരു ദിവസവും ഈ പതിവ് അദ്ദേഹം മുടക്കിയിരുന്നില്ല. ദ്വീപിലെ ഒരു വൃദ്ധൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം വൃദ്ധൻ ഹ്യൂഗോയോട് ചോദിച്ചു, അങ്ങ് എന്തിനാണ് എല്ലാ ദിവസവും കല്ല് കടലിലേക്ക് എറിയുന്നത്? ആ വിശ്വസാഹിത്യകാരൻ അല്പനേരം നിശബ്ദനായിരുന്നിട്ട് പറഞ്ഞു, വെറും കല്ലല്ല ഞാൻ കടലിലേക്ക് എറിയുന്നത്. ഓരോ കല്ല് വലിച്ചെറിയുമ്പോഴും അയ്യോ എനിക്ക് ദുരിതം വന്നല്ലോ എന്ന ഭാവം കൂടിയാണ് എറിഞ്ഞു കളയുന്നത്. വലിയൊരു ജീവിത യാഥാർത്ഥ്യത്തിലേക്കുള്ള വെളിച്ചമീശലായിരുന്നു അത്. ആ വൃദ്ധനാകട്ടെ സദാ തന്റെ വാർദ്ധക്യത്തെയും ദാരിദ്ര്യത്തെയും കുറിച്ച് പരിതപിച്ചുകൊണ്ടിരുന്ന ആളുമായിരുന്നു. ഹ്യൂഗോയുടെ വാക്കുകൾ അയാളെ വല്ലാതെ സ്പർശിച്ചു. പരിതപിച്ചുകൊണ്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് അയാൾ മനസ്സിലാക്കി. ഇതിനിടയിൽ രണ്ട് മീനെങ്കിലും പിടിച്ച് തനിക്ക് ജീവിക്കാമായിരുന്നു. മനുഷ്യരിൽ എത്രയോ പേർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതികൂല സാഹചര്യം വന്നാൽ എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് പറഞ്ഞു പരിതപിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ ആയുസിന്റെ ഒരു നല്ല പങ്ക് ഇപ്രകാരം സ്വയം സഹതപിച്ച് നഷ്ടപ്പെടുത്തുന്നവരാണ്. ഇങ്ങനെ സ്വയം സഹതപിച്ച് ജീവിക്കുന്ന പക്ഷം അത് സ്വയം നാശത്തിന് കാരണമാകും, ഉദാസീനമായി തീരും. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, സ്വയം ദുഃഖിക്കുന്നവരും തന്നോട് തന്നെ അനുകമ്പ കാണിക്കുന്നവരും സ്വാർത്ഥരാണ്. കാരണം അവർക്ക് മറ്റുള്ളവരോട് യഥാർത്ഥമായ അനുകമ്പ കാട്ടാനാവില്ല. എന്തെല്ലാം ജീവിത സൗകര്യങ്ങൾ ഉണ്ടായാലും ഒന്നിലും അവർക്ക് തൃപ്തി പ്രകടിപ്പിക്കാനാവില്ല. ഇങ്ങനെയൊരു ജീവിതമാണല്ലോ തനിക്ക് കിട്ടിയതെന്ന് സദാ പരിതപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങനെ തൃപ്തി കിട്ടാനാണ്? തൊട്ടതിനെല്ലാം പരാതി, എല്ലാവർക്കും കുറ്റം, ഞാൻ മാത്രമാണ് ശരി, തന്നെപ്പറ്റി മാത്രം സദാ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ ഓർക്കുക, അയാൾ സ്വയം സഹതപിച്ച് ജീവിക്കുന്ന ഒരാളായാലും അങ്ങനെ ഒരാൾ മറ്റാരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് ഉദാത്തമായ സൗഹൃദത്തോടെ ഈ ലോകത്തെ ആസ്വദിച്ചുകൊണ്ട് ജീവിതം അനുഭവിക്കും.

ിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയണമെങ്കിൽ സ്വയം സഹതപിക്കുന്ന അവസ്ഥയിൽ നിന്ന് മുക്തമാകാൻ ശ്രമിക്കൂ. സ്വയം കഴിഞ്ഞില്ലെങ്കിൽ മനഃശാസ്ത്ര സഹായം തേടുന്നതും നന്നായിരിക്കും.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവർ അലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: മാധവിക്കുട്ടിയുടെ കല്യാണി എന്ന കഥയാണ് നമസ്തേ മലയാളത്തിൽ ഇനി. അവൾ തന്റെ ഭർത്താവിനെ ഓഫീസിലാക്കി വീട്ടിലേക്ക് കാറോടിച്ചു മടങ്ങുകയായിരുന്നു. പാലത്തിന്റെ അടുത്തെത്തിയപ്പോൾ അവൾ തന്റെ വഴിമുടക്കിക്കൊണ്ട് റോഡിൽ നിരന്നു നിൽക്കുന്ന അഞ്ചു പേരെ കണ്ട് ഭയത്തോടെ കാറ് നിർത്തി. അവർ പോലീസുകാരാണെന്ന് അവൾക്ക് മനസ്സിലായി. അതിലൊരാൾ അവളുടെ അടുക്കിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുക? അവൾക്ക് പരിഭ്രമം കൊണ്ട് കുറച്ചു നേരത്തേക്ക് ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല. അയാളുടെ മുഖഭാവം നിർദയമായിരുന്നു. അവൾ പറഞ്ഞു വളരെ താണ സ്വരത്തിൽ, ഞാൻ വളരെ പതുക്കെയാണല്ലോ ഓടിച്ചിരുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്, ആ പോലീസുകാരൻ പറഞ്ഞു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ ചോദിച്ചു. അയാൾ മറ്റുള്ളവരോട് ഒരാംഗ്യം കാണിച്ചുകൊണ്ട് കാറിൽ അവളുടെ ഇടതുഭാഗത്തെ സീറ്റിൽ കയറിയിരുന്നു. മറ്റുള്ളവർ പിന്നിലും കയറിയിരുന്നു. ഓടിക്കൂ, അവളുടെ അടുത്തിരുന്ന് മനുഷ്യൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരുന്ന വഴിയിൽ കൂടി ഓടിക്കൂ, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകേണ്ടതുണ്ട്.
2: പോലീസ് സ്റ്റേഷനോ? ഞാൻ എന്താണ് ചെയ്തത്? ഒന്നുമില്ലല്ലോ. നിങ്ങൾ എന്തിനാണ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്?
1: അവളുടെ സ്വരത്തിൽ ഒരു തേങ്ങൽ കലർന്നിരുന്നു. പോലീസുകാർ മൗനം അവലംബിച്ചു. ഒടുവിൽ ചുവന്ന ചുമരുകളുള്ള ഒരു രണ്ട് നില കെട്ടിടത്തിന്റെ മുമ്പിൽ വച്ച് അവർ അവളോട് വണ്ടി നിർത്തുവാൻ പറഞ്ഞു. അവരെല്ലാവരും അവളുടെ ഒപ്പം പുറത്തിറങ്ങി. വരൂ, ഒരാൾ പറഞ്ഞു. നിങ്ങളുടെ ആവലാതികളൊക്കെ അകത്തിരിക്കുന്ന ആളോട് പറഞ്ഞുകൊള്ളു. അവൾ പിന്നാക്കം തിരിയുവാൻ ഭാവിച്ചപ്പോൾ അയാൾ അവളുടെ കൈ മുറുകെ പിടിച്ചു. അയാളുടെ മുഷ്ടിക്കുള്ളിൽ തന്റെ കൈവിരലുകൾ പൊട്ടിത്തകരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവിടെയെങ്ങും വേറെ പോലീസുകാരെ അവൾ കണ്ടില്ല. അവൾ നടന്ന് ഒരു കോണിച്ചുവട്ടിലെത്തി. ആ മൂലയിൽ ആരോ വെറ്റില മുറുക്കി തുപ്പിയത് ഉണങ്ങിക്കിടന്നിരുന്നു. കോണിയുടെ ഇടതുവശത്തെ ചുമരിന്മേൽ ബംഗാളിൽ എന്തൊക്കെയോ എഴുതി വച്ചിരുന്നു. അവൾ കോണിപ്പടികൾ കയറുമ്പോഴും ആ പോലീസുകാരൻ തന്റെ പിടുത്തം വിട്ടിരുന്നില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഏറ്റുവീണു. കരയുകയാണോ? അയാൾ ചോദിച്ചു. കുറ്റം ചെയ്തിട്ട് ഇപ്പോ കരയുകയാണോ?
2: ഞാൻ എന്ത് കുറ്റമാണ് ചെയ്തത്?
1: അവൾ ചോദിച്ചു.
2: എന്ത് ന്യായപ്രകാരമാണ് നിങ്ങൾ എന്നെ ഇവിടേക്ക് വലിച്ചു കൊണ്ടുവരുന്നത്?
1: ന്യായം ചോദിക്കാൻ വന്നിരിക്കുന്നു, അയാളൊരു വൃത്തികെട്ട ചിരിയോടെ പറഞ്ഞു. പിന്നിൽ വന്നിരുന്നവരും ചിരിച്ചു. അവളൊരു വലിയ തളത്തിലെത്തിയപ്പോൾ നടത്തം മതിയാക്കി. അവിടെ കടും നീല നിറത്തിലുള്ള പർദ്ദകൾ തൂക്കിയ ജനൽവാതിലുകൾ ഉണ്ടായിരുന്നു. ഒരൊറ്റ മേശയോ കസാലയോ ഒന്നും തന്നെ ആ മുറിയിൽ ഉണ്ടായിരുന്നില്ല. സൗന്ദര്യവതിയായ ഒരു സ്ത്രീയുടെ ഒരു വർണ്ണചിത്രം മാത്രം ചുമരിൽ തൂക്കിയിരുന്നു.
3: ഇപ്പോ വരും,
1: ഒരു പോലീസുകാരൻ അവളോട് പറഞ്ഞു.
3: ആര്?
1: അവർ അതിനുത്തരം പറഞ്ഞില്ല. ഒരാൾ കീശയിൽ നിന്ന് ഒരു കയ്യാമം എടുത്ത് അവരുടെ കൈകളിൽ ഇടിവിച്ചു.
2: എന്റെ ഭർത്താവിനെ ഒന്ന് ഫോൺ ചെയ്യൂ, അവൾ പറഞ്ഞു. അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ.
1: ഭർത്താവ് എന്തിന്? ഭർത്താവല്ലല്ലോ കുറ്റം ചെയ്തത്, നീയല്ലേ കുറ്റം ചെയ്തത്.
2: എന്ത് കുറ്റം?
1: ആലോചിച്ചു നോക്ക്. അവർ അവളെ ആ മുറിയുടെ നടുവിൽ നിർത്തിക്കൊണ്ട് അവിടെ നിന്ന് പോയി. അവൾ തന്നെത്താൻ സമാധാനിക്കുവാൻ ശ്രമിച്ചു.
2: ഇതൊക്കെ ഒരു സ്വപ്നമാണ്, താൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഒന്നുമില്ല.
1: അതുകൊണ്ട് ഇതെല്ലാം ഒരു ദുസ്വപ്നമായിരിക്കണം. പക്ഷെ അവളുടെ കൈകൾ വേദനിക്കുന്നുണ്ടായിരുന്നു. അവൾ വീണ്ടും കരഞ്ഞു തുടങ്ങി.
3: വന്നു അല്ലേ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു.
1: പെട്ടെന്ന് അവിടെ കടന്നു വന്നുകൊണ്ട് ഒരു മധ്യവയസ്കൻ പറഞ്ഞു. അയാൾ ഉയരം കുറഞ്ഞ് തടിച്ച ദേഹപ്രകൃതിയുള്ള ഒരാളായിരുന്നു.
3: ആരാണ് നിങ്ങൾ?
1: അവൾ ദേഷ്യത്തോടെ ചോദിച്ചു.
3: ആരാണെന്ന്
1: ഇവൾ ചോദിക്കുന്നത് കേട്ടില്ലേ? അയാൾ പിന്നാക്കം തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. പോലീസുകാർ പെട്ടെന്ന് വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അതിലൊരാൾ പറഞ്ഞു,
3: ഇത് ഞങ്ങളുടെ യജമാനനാണ്.
1: ഇൻസ്പെക്ടറോ? അവൾ ചോദിച്ചു. അവർ തലകുലുക്കി. യജമാനൻ എന്നു പറയപ്പെട്ട മനുഷ്യൻ വെള്ളക്കാലുറകളും മുകളിൽ രണ്ട് കുടുക്കുകൾ പൊട്ടിയ ഒരു നീല ഷർട്ടുമാണ് ധരിച്ചിരുന്നത്. അയാളുടെ പല്ലുകൾ വെറ്റിലക്കറ പറ്റി കറുത്ത് വികൃതമായും കാണപ്പെട്ടു.

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
3: എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. പറഞ്ഞതുപോലെ നോമ്പ് കഴിഞ്ഞിട്ട് മനസ്സമ്മതവും
4: കല്യാണം.
3: ആ സോളവൻ എത്തിയില്ലേ? ജോസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നിന്റെ കാര്യമാ. ഇട്ടിച്ചൻ സമ്മതിക്കുകയാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് നടത്താൻ ഞങ്ങൾ റെഡിയാ. അപ്പൊ പറഞ്ഞതുപോലെ
5: ജോസേട്ടന്റെ കല്യാണം ഉറപ്പിച്ചോ?
6: ആ ഉറപ്പിച്ചോ.
7: എന്താടാ കാര്യം പറ? ജോസ്മാൻ എവിടെ?
5: ജോസേട്ടൻ ഈ സൈക്കിളും എന്റെ തന്നിട്ട് ഞാൻ നോക്കി നിൽക്കാൻ ബസ് കയറി ഒളിച്ചോടിപ്പോയി.
7: എന്റെ മാതാവേ,
8: അവൻ അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയതായിരിക്കും. നീ വെറുതെ അമ്മച്ചി വിഷമിപ്പിക്കാതെ.
5: ഇല്ലപ്പാ, ഞാൻ ചോദിച്ചു എന്തിനാ ഇപ്പൊ ഒളിച്ചോടനെന്ന്. അപ്പൊ പറയാ, 12 വയസ്സിൽ ഒളിച്ചോടിയതല്ലേ ഇന്നേക്ക് അതിന്റെ 25 വർഷം തികയാന്ന്. ഞാൻ അതിന്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചിട്ട് വരാന്ന് പറഞ്ഞ് കിട്ടിയ ബസ് കയറി ഒത്തൊളിച്ചോട്ടം. എനിക്ക് പിടിക്കാൻ പറ്റില്ല.
7: എന്റെ കർത്താവേ, എന്റെ മോൻ വീണ്ടും ദുർബുദ്ധി
8: കാണിച്ചു.
5: പോയി പോട്ടെ.
8: ജോസ് അല്ലയാ വരുന്നത്?
5: എവിടെ?
7: കുരുത്തം കേട്ടോ നീ. മനുഷ്യനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലുണ്ടല്ലോ, ഒറ്റ അടി വെച്ചാലും കേട്ടോ.
9: നിന്റെ പെണ്ണോ എല്ലാം പറ്റോടെ.
10: അപ്പോഴും പെണ്ണിന്റെ കാര്യോ ചിന്ത? അവൾക്കൊന്നും പറ്റാതിരുന്നത് എന്റെ ദൈവഭാഗ്യം. സത്യം പറ,
5: ഇനി ഏത്
10: പെണ്ണിനെ നശിപ്പിക്കാനാ ഈ വാഴക്കിണം തൂക്കി പിടിച്ച് നാട്ടിലെത്തിയത്? ഇത്രയൊന്നും കൊലപ്പിച്ചത് പോരെ. ഒരു പെണ്ണിനെ കൊന്നതും അതിന്റെ പേര് ജയിലിൽ കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു. എല്ലാ സത്യങ്ങളും എന്റെ വീട്ടുകാരെ അറിയിച്ച വിളമ്പിത്തന്ന കൈകൊണ്ട് തന്നെ അമ്മച്ചി നിങ്ങൾ അടിച്ചറക്കും. അങ്ങനെ ഒരു സീൻ ഒഴിവാക്കി ഇന്ന് രാത്രി ആരും അറിയാതെ ഇവിടുന്ന് സ്ഥലം വിട്ടേക്കണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. നിങ്ങൾ പോകുന്നവരെ കരഞ്ഞ് ഞാൻ കാലു പിടിക്കേണ്ടി വരും. എന്നെ കൊണ്ട് ജയിക്കരുത്, പ്ലീസ്.
5: എന്നാടാ അവിടെ ഇന്നാരം പറയുന്നേ? ഒന്നുമില്ലപ്പ, ഒരിക്കലും നമ്മളെ വിട്ട് പോകരുതെന്ന് ഞാൻ ജോസറിനെ കൂടെ സത്യം ചെയ്യിക്കരുന്നു. ഇനി ജോസറിന്റെ പോവുകയില്ല.
7: അയ്യോ, ഇതെന്ത് പറ്റുമാനെ തലയ്ക്ക്?
5: കയ്യിലിരിപ്പിന്റെ കൈവിട്ട കളി. അപ്പൊ സൈക്കിളിൽ നിന്ന് വീണു.
8: സൂക്ഷിച്ചൊക്കെ നടക്കണ്ടേ, നോമ്പ് കഴിഞ്ഞ ഉടനെ നിന്റെ കല്യാണാ.
7: എന്റെ പൊന്നുമോൻ, ഇനി ഞങ്ങളെ ഇട്ട ചെങ്ങും പോവരുത് കേട്ടോ.
11: അമ്മച്ചി
7: വരുന്നു മോളെ.
10: അമ്മച്ചി എങ്ങനെയൊക്കെ പറയും? ഇന്ന് രാത്രി എന്നെ സ്ഥലം വിട്ടോണം, അല്ലെങ്കി അറിയാലോ. ഇയാൾക്ക് കർഷക സ്ത്രീ അവാർഡ് കിട്ടാതെ ഭ്രാന്തായി പോയതായിരിക്കും.
5: വാഴ നട്ടും കപ്പ നട്ടും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാന്ന് വിചാരിക്കണ്ട. എട്ടും പൊട്ടും തിരിയാത്ത രണ്ട് പെൺകുട്ടികളുള്ള വീടാ.
10: ഒരു പാവം പെണ്ണിനെ നശിപ്പിച്ചു കൊന്ന നിങ്ങള് എന്റെ പെങ്ങന്മാരെയും ഉപദ്രവിക്കില്ലെന്ന് എന്താ ഉറപ്പ്?
5: മടലി വീട തെങ്ങ് വേണമെന്നുണ്ടോ? അറബിക്കടലിൽ മരമുണ്ടായിട്ടാണോ മഴ പെയ്യുന്നത്?
10: മിസ്റ്റർ ജോസ്, എനിക്ക് തല്ലൊന്നൊരു പുത്തരിയല്ല. ഓർമ്മച്ച കാലം തൊട്ട് നല്ല അന്തസ്സായിട്ട് തല്ലുള്ളതവനെ ഞാൻ. അതുകൊണ്ട് ആർക്കൊരു തല്ലി തോൽപ്പിക്കാനാവില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഈ രാത്രി എന്നെ വീട് വിട്ടു പോണം.
8: ചേട്ടന് സ്തുതി കൊടുക്കുക.
5: ഈശോമേശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അയ്യോ, എന്റെ നടുവെട്ടി എന്റെ മക്കളെ.
11: അയ്യോ, വല്യേട്ടന് സ്തുതി കൊടുത്തില്ല.
5: അതിലും വല്ലാത്ത സ്ഥിതിയില്ല. ഞാൻ മക്കള് മുറുകൂട്ടി കിടന്നു. ചേട്ടൻ ഇനി ഉറക്കമൊന്നും ഉണ്ടാവില്ല.
10: ഇത് ലാസ്റ്റ് സപ്പറ. നാളത്തെ സൂപ്പർ ഫാസ്റ്റിൽ പൊക്കോളണം. മനസ്സിലായോ? എന്താ
9: നാളത്തെ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആണ്?
5: എന്നാൽ ഈശോയെ ഒട്ടത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ.

ഏതൊരു വ്യക്തിക്കും സ്വയം അഭിമാനിക്കാനും മറ്റുള്ളവരോട് പറഞ്ഞ് ഊറ്റം കൊള്ളാനോ ഉള്ള പൈതൃകവും ഭൂതകാലവും ഒക്കെ ഉണ്ടാകും. എന്റെ ഉപ്പുപ്പാക്കൊരു ആനുണ്ടായിരുന്നു എന്ന ബഷീറിയൻ പ്രയോഗം പോലെ നമ്മളും ഭൂതകാലങ്ങളെ കുറിച്ച് പറഞ്ഞ് രോമാഞ്ചമടയാറുണ്ട്. സ്വയം അഭിമാനിച്ച് ഉയർന്നു വരാനും ആത്മവിശ്വാസം ആർജിക്കുന്നതിനും ഇപ്രകാരമുള്ള ഭൂതകാല പരാമർശങ്ങൾ നല്ലതാണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. എന്നാൽ സദാ അങ്ങനെ ഭൂതകാലങ്ങളിൽ അഭിരമിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഭാവി എന്നത് ഭൂതകാലത്തെ ആശ്രയിച്ചല്ല, പകരം വർത്തമാനമാണ് ഭാവിയെ തിളക്കമുള്ളതാക്കി മാറ്റുന്നത്. വർത്തമാനം കരുത്താർജിക്കാതെ എങ്ങനെയാണ് ഭാവി കരുത്താർജിക്കുന്നത്? ശക്തി ശക്തിയെ ആദരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ട്. വർത്തമാനത്തിന്റെ ശക്തി ഭാവിയുടെ കരുത്തിനെ ആദരിക്കും. ഭൂതകാലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ തൽക്കാലമായ ചില ഉത്തേജനങ്ങൾക്ക് കാരണമായി എന്ന് വരാം. അത് പ്രചോദനാത്മകമായി തീരുകയും ചെയ്യും, സംശയമില്ല. 1930 രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടൻ സന്ദർശിക്കുന്നത്. അന്ന് ലണ്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ടാഗോർ ആദ്യമായി സ്വദേശാഭിമാനം തുളുമ്പുന്ന ഭാഷയിൽ സംസാരിച്ചു. തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നടക്കാൻ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു. അങ്ങനെ അവരെ ഉദ്ബോധിപ്പിക്കാൻ ഇന്ത്യയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ടാഗോർ സംസാരിച്ചു. ലോകത്തിലെ ഏറ്റവും സംസ്കാരസമ്പന്നവും പൈതൃകവുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ടാഗോർ ഓർമ്മിപ്പിച്ചു. വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞിട്ടുള്ള ടാഗോർ ഒരു ദേശത്തിന്റെ പൈതൃകം മാത്രം ഉയർത്തിക്കാട്ടിയതിലുള്ള സാങ്കത്യം എന്തായിരിക്കും? ഇന്ത്യൻ വിദ്യാർത്ഥികളിലെ അപകർഷതാബോധം മാറ്റിയെടുക്കാൻ തൽക്കാലം അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയിലെത്തിയ ശേഷം ദേശീയതയേക്കാൾ വലുതാണ് മാനവികത എന്ന് ആവർത്തിച്ചത്. പൈതൃകത്തെപ്പറ്റി മാത്രം ഊറ്റം കൊള്ളുന്നത് അലസതയിലേക്ക് മനുഷ്യനെ കൊണ്ടുചെന്നെത്തിക്കും. വർത്തമാനത്തിൽ ഭൂതകാലത്തെക്കുറിച്ച് മാത്രം അഭിരമിച്ചുകൊണ്ടിരുന്നാൽ കർമ്മകാന്ഡം ശുഷ്കമായി പോകും. എന്റെ ഉപ്പുപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റൂ. ഭൂതകാലത്തിലെ പ്രതാപങ്ങൾക്ക് ഭാവികാലങ്ങളെ സമ്പന്നമാക്കാനാവില്ല. സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന മൊഴി പഴയതല്ല, പുതിയതാണ്. വർത്തമാനമാണ് സമ്പത്ത് കാലം, അതായത് ഇന്ന്. ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളാണ് നാളെയെ കായ്ഫലമുള്ളതാക്കുന്നത്. ഇന്നലെയെക്കുറിച്ചുള്ള ചിന്തകളിൽ മതിമറന്നിരിക്കുകയോ ഊറ്റം കൊള്ളുകയോ ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്ന് ചെയ്യേണ്ടവ

എന്തിന് വികാരങ്ങളുടെയോ ചിന്തകളുടെയോ പോലും അടിമകളാകാതിരിക്കണം. ചിലരുണ്ട് തലയിൽ കയറിപ്പോയ ഒരു ചിന്തയിൽ കുരുങ്ങിപ്പോകും. എട്ടുകാലി വലയിൽ കുടുങ്ങിപ്പോയ പ്രാണിയെപ്പോലെ അതിൽ കിടന്നു ചുറ്റും. അതുപോലെയാണ് മറ്റു ചിലർ. ചില വികാരങ്ങൾക്ക് അടിമപ്പെട്ടുപോകും, അതിൽ കിടന്നു ചുറ്റും. ഗൃഹാതുരതയിൽ കിടന്നു ചുറ്റുന്നവരുടെ അവസ്ഥയും ഇതുതന്നെയാണ്. അവർ ഇന്നലകളിൽ അഭിരമിച്ചുകൊണ്ടേയിരിക്കും. ഇന്നലകളുടെ വൈശിഷ്ട്യങ്ങളിൽ ആണ്ടുപോയവർക്ക് ഇന്നിന്റെ ഉന്മേഷം അനുഭവിക്കാനാകുമോ? ഓർത്തുനോക്കൂ. അതുകൊണ്ട് പൈതൃകങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ഇടനാഴികളിൽ നിന്നിറങ്ങി പുത്തനാശയങ്ങളുടെ ഭൂമികകളിലൂടെ നടക്കുന്നതല്ലേ നല്ലത്? ചരിത്ര പഠനങ്ങൾ പോലെ പൈതൃക പഠനങ്ങളും ഗവേഷണങ്ങളും സാധ്യമാകണം. അതിനുമപ്പുറം ആ വള്ളങ്ങളിൽ നിന്ന് പുറത്തിറങ്ങില്ലെന്ന് ശഠിച്ചാൽ അത് ദ്രവീകരണത്തിന് കാരണമാകും. ചരിത്രത്തിന്റെ ഇടനാഴികളിലോ പൈതൃകങ്ങളുടെ ഇരുട്ടറകളിലോ മനുഷ്യൻ സ്തബ്ധനാകാൻ പാടില്ല. ഭാവിയുടെ സൗര തേജസ്സുകൾ ഉൾക്കൊള്ളാൻ പാകമായ രീതിയിൽ മനുഷ്യൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം എന്നോർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി പരിസ്ഥിതി വിശേഷം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: പരിസ്ഥിതി വിശേഷത്തിൽ ഇന്ന് ഓസോൺ മണ്ഡല ക്ഷയത്തെക്കുറിച്ച് കേൾക്കാം. ട്രോപ്പോസ്ഫിയർ മേഘമണ്ഡലമാണ്. 6 മുതൽ 12 മൈൽ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന വായുമണ്ഡലം. അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ. അവിടെ ഓക്സിജൻ അതിന്റെ രൂപം മാറും. O2 എന്നത് O3 ആയി മാറും. അതായത് ഓസോൺ ആകും. ഭൂമിയിൽ ഇന്ന് കാണുന്ന ജീവന്റെ രക്ഷാകവചമാണ് ഓസോൺ. സൂര്യപ്രകാശത്തിന് 7 ചിറകുകളുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു. വിബ്ജിയോർ എന്ന് അതിന് പേര്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നിവയാണ് ആ ചിറകുകൾ എന്നും നമുക്കറിയാം. എന്നാൽ വയലറ്റിനപ്പുറത്തും രശ്മികളുണ്ട്, അൾട്രാ വയലറ്റ് കിരണങ്ങൾ. അവ ഇവിടെ വരില്ല, വന്നാൽ കുഴപ്പമാണ്. തീക്ഷ്ണ രശ്മികളാണവ. ചർമ്മത്തിൽ ക്യാൻസർ ഉണ്ടാക്കി കളയും. അത്ര രൂക്ഷമായ രശ്മികളെ, അതായത് വയലറ്റിന് അപ്പുറമുള്ള രശ്മികളെ വിഴുങ്ങി ഭൂമിയിലെത്താതെ തടയുന്നത് ഓസോൺ മണ്ഡലമാണ്. അതുകൊണ്ടാണ് ഓസോണിനെ ജീവരക്ഷാ കവചം എന്ന് പറയുന്നത്. ഒരു വലിയ കുടയായി അങ്ങനെ നിൽക്കുകയാണ്, നമ്മെ രക്ഷിക്കാൻ വേണ്ടി മാത്രം. തീക്ഷ്ണമായ അൾട്രാവയലറ്റ് രശ്മികളെ ഓസോൺ പാളിക്ക് പേടിയില്ല. അതിനെ വിഴുങ്ങാനുള്ള കരുത്ത് ഓസോണിനുണ്ട്. എന്നാൽ ഓസോണിന് പേടി ക്ലോറോ ഫ്ലൂറോ കാർബണുകളെയാണ്. അവയാകട്ടെ സൂര്യനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവയല്ല, അതായത് മുകളിൽ നിന്ന് വരുന്നവയല്ല, ഭൂമിയിൽ നിന്ന് അസ്ത്രം പോലെ തീക്ഷ്ണമായി അങ്ങോട്ട് പോകുന്നവയാണ്, മുകളിലേക്ക് പോകുന്നവയാണ്. മണ്ണിൽ നിന്ന് മുകളിലോട്ട് പോകുകയല്ല, ചെടികൾ ഉയർത്തിവിടുന്നതുമല്ല, മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഉയരുന്നതുമല്ല, പിന്നെയോ മനുഷ്യൻ സൃഷ്ടിച്ചു വിടുന്നവയാണ്. അതിരൂക്ഷമായ ഈ രാസപദാർത്ഥത്തിന് ഓസോൺ പാളികളെ കരണ്ട് തിന്ന് നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, മതങ്ങളിൽ വിശ്വസിക്കുന്നവരോടാണ്, എല്ലാം സാധ്യമാക്കുന്ന നിങ്ങളുടെ ദൈവത്തോട് പറയുമോ വിള്ളൽ വീണ ഓസോൺ പടലങ്ങളെ ചേർത്ത് പിടിച്ചൊട്ടിക്കാൻ? അങ്ങനെയായാൽ പിന്നെ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉണ്ടാക്കാം, യഥേഷ്ടം ജീവിക്കാം. അല്ലാത്ത പക്ഷം പാടാണ്. ഒന്നുകിൽ കീറൽ വീണ പാടകൾ വലിച്ചൊട്ടിക്കാൻ ദൈവം വിചാരിക്കണം, അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഉൽപ്പാദിപ്പിക്കുന്നതിൽ കുറവ് വരുത്താം. രണ്ടോപ്ഷനേ ഉള്ളൂ. തലമുടിക്ക് വാസന നൽകാനും ശരീരത്തിന് മണം കിട്ടാനും ഉപയോഗിക്കുന്ന സ്പ്രേകൾ നല്ല ഒന്നാം തരം ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ ദ്രാവക രൂപമാണ്. ഫ്രിഡ്ജുകളിൽ, AC കളിൽ, മോട്ടോർ വാഹനങ്ങളിൽ നിന്നെല്ലാം ക്ലോറോ ഫ്ലൂറോ കാർബൺ വായുമണ്ഡലത്തിലേക്ക് വിസർജിക്കപ്പെടുന്നു. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ മോളിക്യൂളുകൾ 7 വർഷം മുതൽ 100 വർഷം വരെ നശിച്ചു പോകാതെ നിലനിൽക്കും എന്നതാണ്. വായുവിൽ കലരുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിലെത്തി യഥാകാലം വിഘടിക്കുന്നു, ക്ലോറിനായി മാറുന്നു. ക്ലോറിൻ ഓസോണിനെ വേട്ടയാടി നശിപ്പിക്കും. അമേരിക്ക 1985 അയച്ച നിംബസ് എന്ന ഉപഗ്രഹം അയച്ച ഫോട്ടോകളിൽ ഓസോൺ പാളിയിലെ വലിയ ദ്വാരങ്ങൾ വ്യക്തമാണ്. ക്ലോറോ ഫ്ലൂറോ കാർബണിന്റെ നിർമ്മാണം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓസോൺ മണ്ഡല സംരക്ഷണ രേഖ രൂപീകരിച്ചു. 27 രാഷ്ട്രങ്ങൾ ഒപ്പുവച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത് കുറെ കൂടി കാത്തിരുന്നിട്ട് മതി എന്നാണ്. അത്രമേലുണ്ട് കച്ചവട കണ്ണുകൾ എന്നല്ലാതെ എന്തു പറയാൻ.
0: പരിസ്ഥിതി വിശേഷം, അവതരണം ഗായത്രി ദേവി.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

റഹ്മാനിയ ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: MGR ഒരു സഹോദരനുണ്ടെന്നും അദ്ദേഹം ഒരു മലയാള ചിത്രത്തിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ടെന്നും അറിയുന്ന ആളുകൾ നന്നേ കുറവാണ്. 1954 ഓഗസ്റ്റ് 7 പ്രദർശനത്തിനെത്തിയ സന്ദേഹി എന്ന ചിത്രത്തിലെ നായകൻ MGR സഹോദരൻ MG ചക്രവാണിയായിരുന്നു. അദ്ദേഹത്തെ കൂടാതെ SP പിള്ള, രഘുവീർ, മുതുകുളം രാഘവൻ പിള്ള, കോമളം, ഇന്ദിര, ജാനകി, സരസ്വതി എന്നിവരും സന്ദേഹിയിൽ വേഷമിട്ടു. NN പിഷാരടി, പീതാംബരം എന്നിവരായിരുന്നു സന്ദേഹിക്ക് കഥയും സംഭാഷണവും രചിച്ചത്. അവർ തന്നെ ചലച്ചിത്രത്തിനുവേണ്ടി ഗാനരചനയും നിർവഹിച്ചു. TR പാപ്പ, TK കുമാരസ്വാമി, TN കല്യാണരാമൻ എന്നിവർ ഈണമിട്ട ഗാനങ്ങൾ ഘണ്ടശാലയും എം സത്യവും പീലയിലയും വി സരളയും ചേർന്ന് ആലപിച്ചു. നാഗൂർ സിനി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ F നാഗൂർ ആയിരുന്നു നിർമ്മാണവും സംവിധാനവും. V കുമാരദേവന്റെ ഛായാഗ്രഹണം, PV നാരായണന്റെ ചിത്രസന്നിവേശം.
2: നമസ്തേ.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: പഹാരി ഭാഷ സംസാരിക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? ചോദ്യം ഒരിക്കൽ കൂടി: പഹാരി ഭാഷ സംസാരിക്കുന്നത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണ്? ശരിയുത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കുക.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വ്യക്തിവിശേഷം.
1: വ്യക്തിവിശേഷം.
2: വ്യക്തിവിശേഷത്തിൽ ഇന്ന് അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞനായ കാൾസാഗറെ കുറിച്ച് കേൾക്കാം. ജ്യോതിശാസ്ത്രത്തെയും പ്രപഞ്ചവിജ്ഞാനീയത്തെയും ജനപ്രിയമാക്കുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ച ജ്യോതിശാസ്ത്രജ്ഞനാണ് കാൾസാഗൻ. പുസ്തകങ്ങളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും ബഹിരാകാശത്തെയും അന്യഗ്രഹങ്ങളെയും പറ്റി സാമാന്യ ജനങ്ങളോട് ലളിതമായി സംവദിച്ച ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു കാൾസാഗൻ. ഗഹനമായ ശാസ്ത്രപ്രബന്ധങ്ങളും അതിലളിതമായ ജനപ്രിയ ശാസ്ത്രഗ്രന്ഥങ്ങളും ഒരേ ലാഘവത്തോടെ എഴുതാൻ കാൾസാഗന് കഴിഞ്ഞു. 1934 നവംബർ 9 റഷ്യൻ ജൂത കുടുംബാംഗമായാണ് കാൾസാഗൻ ജനിച്ചത്. 1971 മുതലാണ് ടെലിവിഷനിൽ കോസ്മോസ് എ പേഴ്സണൽ വോയേജ് എന്ന 13 ഭാഗങ്ങളുള്ള പരമ്പര ആരംഭിക്കുന്നത്. അതാകട്ടെ വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റി. അതർ വേൾഡ്, മർമൽസ് ഓഫ് എർത്ത്, ദ ഡ്രാഗൺസ് ഓഫ് ഈഡൻ, പേൽ ബ്ലൂ ഡോട്ട് തുടങ്ങി നിരവധി ശാസ്ത്രഗ്രന്ഥങ്ങൾ കാൾസാഗൻ രചിച്ചു. ബഹിരാകാശത്തെ ആസ്പദമാക്കി കാൾസാഗൻ രചിച്ച കോണ്ടാക്ട് എന്ന നോവൽ അതേ പേരിൽ ചലച്ചിത്രമായി. പുസ്തകരചനയ്ക്കൊപ്പം ഗവേഷണ പദ്ധതികളും അധ്യാപനവും അതിനു പുറമെ നാസയുടെ പദ്ധതികളിലെ പങ്കാളിത്തവും കൊണ്ട് സജീവമായ ജീവിതചര്യയായിരുന്നു കാൾസാഗൻ ഉണ്ടായിരുന്നത്. ശുക്രനിലെ ഹരിതഗൃഹപ്രഭാവം, ചൊവ്വയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാനിലെ ജീവാംശ സാധ്യതകൾ തുടങ്ങി ഗവേഷണങ്ങൾ കാൾസാഗൻ ചെയ്തു. വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഔറോപ്പയിൽ ജലസമുദ്രത്തിന്റെ സാന്നിധ്യമുണ്ടാകുമെന്ന് കാൾസാഗൻ പറഞ്ഞു. പിൽക്കാലത്ത് ഗലീലിയോ ഉപഗ്രഹം അത് തെളിയിക്കുകയും ചെയ്തു. പ്രപഞ്ചത്തിൽ ഭൂമിക്ക് പുറമെ പലയിടങ്ങളിലും ജീവസാന്നിധ്യമുണ്ടായിരിക്കാം എന്നാണ് കാൾസാഗന്റെ നിഗമനം. ആ ജീവസാന്നിധ്യത്തിൽ ചിലതിന് ഭൂമിയിലെ മനുഷ്യരെക്കാൾ ബുദ്ധിയുണ്ടാകാനും സാധ്യതയുണ്ടത്രേ. ലോകത്തെ ബഹിരാകാശ തൽപരരുടെ ഏറ്റവും വലിയ സംഘടനയായ പ്ലാനറ്ററി സൊസൈറ്റിയുടെ സ്ഥാപകരിൽ ഒരാളും കാൾസാഗനാണ്. ഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഗവേഷണ പ്രസിദ്ധീകരണമായ ഐക്യറസിന്റെ പത്രാധിപ ചുമതലയും കാൾസാഗൻ വഹിച്ചിരുന്നു. 62 വർഷത്തെ ജീവിതത്തിനിടയിൽ നിരവധി പുരസ്കാരങ്ങളും കാൾസാഗൻ നേടി. നാസയുടെ എക്സെപ്ഷണൽ സയന്റിസ്റ്റ് അച്ചീവ്മെന്റ് അവാർഡ് 2 തവണ നേടി. എമ്മി പുരസ്കാരം, ഹോമർ അവാർഡ്, നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ 1994 പുലിസ്റ്റർ സമ്മാനം തുടങ്ങി എത്രയോ പുരസ്കാരങ്ങൾ. 2005 ഡിസ്കവറി ചാനൽ 99-ാമത്തെ മഹാനായ

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ജീവിതത്തിൽ നമ്മുടേതെന്ന് പറയാൻ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടാവണം. നമ്മളെ അത്രമേൽ ഓർക്കുകയും പ്രിയമുള്ളതായി കാണുകയും ചെയ്യുന്ന ഒരാൾ. ബന്ധങ്ങളുടെ ബന്ധനമില്ലാത്ത രണ്ടുപേർ. ഈ ചെറിയ ജീവിത ചക്രത്തിലെ ഏറ്റവും വലിയ അടയാളപ്പെടലാണ് മറ്റൊരാളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുക എന്നത്. പൊതുജന ശ്രവണാർത്ഥം കരുണ സൈ റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
0: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ജോർജൂട്ടി കെയർ ഓഫ് ജോർജൂട്ടി. സംവിധാനം ഹരിദാസ് കേശവൻ. തിരക്കഥ രഞ്ജിത്. നിർമ്മാണം ചന്ദ്രഗിരി പ്രൊഡക്ഷൻസ്. ഛായാഗ്രഹണം ശേഖർ വി ജോസഫ്. സംഗീതം മോഹൻ ചിത്താര. അഭിനേതാക്കൾ ജയറാം, തിലകൻ, സുനിത, കെ പി എസ് ലളിത, ജഗതി ശ്രീകുമാർ, സിദ്ദിഖ്, ജഗതീഷ്, കുതിരവട്ടം പപ്പു, ബാബു നമ്പൂതിരി, സുകുമാരി, ഒടുവിലുണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ, വിജയരാഘവൻ, മാള അരവിന്ദൻ, അബു സലീം തുടങ്ങിയവർ.
3: കഴിഞ്ഞു
4: അപ്പച്ച, ഈ പെട്ടി ചൂടാണെങ്കിൽ 2 മണിക്കൂർ വേണം. നല്ലോണം മേടിച്ചാലും പറഞ്ഞ അപ്പച്ചൻ കേക്കത്തില്ലല്ലോ.
3: എന്റെ മോൻ പഠിത്തം കഴിഞ്ഞ് എഞ്ചിനീയർ ആയിട്ട് ഇനി വരട്ടടി. പിന്നെ നമുക്ക് എന്നതാ ഒരു കുറവ്?
4: ജോച്ചാന് ജോലി ഇട്ടിട്ട് ചെയ്യാൻ ഇപ്പൊ തന്നെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇന്നലെയും പള്ളിയിലേക്ക് അമ്മച്ചി ഏതാണ്ട് നേർന്ന് കേട്ടു.
3: വല്ല പൊന്നിന്റെ ഉരുശോ മറ്റോ ആണോ? എന്നാത്തിന്റെ പ്രാന്ത, വല്ല സ്റ്റീലിന്റെ മറ്റോ നടന്ന പോരായിരുന്നു? മതി മതി, നീ ഇവിടെ പഠിച്ച എംഎക്കും MBBSനും ഒക്കെ പോണെന്ന് പറഞ്ഞാലേ അപ്പച്ചൻ ചുറ്റി
4: പോവും.
3: കിട്ടാ മതി.
4: എന്നെ കൊണ്ട് നീ എന്താടി മോഹം വിരിപ്പിച്ചിരിക്കുന്നത്? അപ്പച്ചനോട് നിനക്ക് എന്നങ്ങ് പറയാമല്ലേ.
3: ജോസേ, ആ 86-86 ചന്ദ്രി വരുമ്പോഴേ ആ ടേറം കൊടുത്തേരെ. കാശി ചോദിക്കണ്ട, നേരത്തെ വാങ്ങിച്ചതാ.
5: ശരി.
4: കാപ്പി
3: എന്നതാ ലില്ലിക്കുട്ടിക്ക്?
4: അവളുടെ കൂട്ടുകാരിയുടെ കല്യാണം മറ്റന്നാണ്. എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? അതിന് കാശ്
3: എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാ?
4: ഇന്നലെ ആ തങ്കച്ച ആളെ പറഞ്ഞു വിട്ടിരുന്നു. കാശിനാ, കഴിഞ്ഞവനെ ജോർജൂട്ടി വന്നപ്പോ അവന്റെ ആവശ്യത്തിന് വാങ്ങിച്ചതാ. 3 മാസം കഴിഞ്ഞു, ഇന്ന് വരികയാണെങ്കിൽ എന്താ ചെയ്യാ?
3: ഒന്നും ചെയ്യണ്ട.
4: പിന്നെ
3: എന്തുവന്ന് വെച്ചാ നീ കൊടുത്തേരെ.
4: വരാൻ വൈകുമോ?
3: മണിക്കണക്കൊന്നും പറയാനൊക്കത്തില്ല. സർക്കാർ ആപ്പീസ് ജോലിക്ക് പോകുന്ന പോലെയൊന്നും അല്ലല്ലോ. ചിലപ്പോ കോഴിക്കോട്ട് വരെ പോയെന്ന് വരും. നിനക്കറിയത്തില്ലേ, അത്യാവശ്യമായിട്ട് രൂപ അയക്കണമെന്ന് പറഞ്ഞാ ജോർജൂട്ടി എഴുതിയത്. പരീക്ഷ കഴിയാൻ പോവുമല്ലേ, അവിടെ ഹോസ്റ്റലിൽ കൊടുക്കാനുള്ളതാ. ചോദിക്കാൻ ഇനി ആരും ഈ പ്രദേശത്ത് ബാക്കിയില്ല.
4: ഇനിയിപ്പോ എന്ത് ചെയ്യും?
3: ഉള്ള കാലത്ത് കണക്ക് പോലും വെക്കാതെ കാശ് വാങ്ങിയവരാരും ഇപ്പൊ എന്നെ കണ്ടാ ഉണ്ട് അല്ലേ. ഞാൻ ആ നമ്പ്യാരെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിറങ്ങുക. കിട്ടുമെന്ന് ഉറപ്പില്ല, എന്നാലും പോയി നോക്കാം. ആധാരം പണയപ്പെടുത്തി വാങ്ങിയ വലിയ തുകയ്ക്കായാലും ഇപ്പൊ ധൃതി കാണിക്കണില്ല. അവധി തെറ്റിയായി പുരേടം കയ്യിലിരിക്കുന്നതായിക്കറിയാം.
6: നമ്പ്യാരുടെ സഹോദരിയുടെ മകളാണ് കുട്ടി അല്ലേ?
7: അതെ.
6: അപ്പോ ആദ്യം ഉണ്ടായിരുന്ന ബന്ധത്തിലെ പാർട്ടി മിശ്രനായിരുന്നോ സ്വജാതിയായിരുന്നോ? ജാതി ജാതി
7: ജാതി സ്വന്തം തന്നെ. ഞാൻ പറഞ്ഞില്ലേ രണ്ടു ചായ ബന്ധം എന്ന് പറയാനൊന്നുമില്ല. ഒരു 4 ദിവസമേ അവന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ.
8: എന്റെ ഈസ്റ്റർ മാരേജ് നടക്കുന്നതിന് മുമ്പ് കുട്ടിയെ ഞങ്ങളെ കൊണ്ടുപോന്നു.
6: വേണ്ട, ഒളിക്കണ്ട. വക്കീലിനോടും ഡോക്ടറോടും ദല്ലാളിനോടും ഒന്നും ഒളിച്ചു വെക്കരുതെന്നാണ് പ്രമാണം. 4 ദിവസമല്ല, 4 നിമിഷമായാലും പെണ്ണൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയി എന്നത് തന്നെ ഒരു ബ്ലാക്ക് മാർക്കാ. ഞാൻ ഇത്രയും ചീപ്പ് ഐറ്റംസ് എടുക്കാറില്ല. പിന്നെ നമ്പ്യാരുടെ കേസ് ആയതുകൊണ്ട് ലിസ്റ്റ് കേറ്റുന്നു. ഓക്കെ, പണം മോഹിച്ചല്ലേ? ഇക്കാര്യം ചെറുക്കന്റെ പാർട്ടിക്കാർ അറിഞ്ഞ എന്റെ കഞ്ഞി പാറ്റ വീഴും. പാർട്ടി പണക്കാരായതുകൊണ്ട് പാറ്റയെ കിട്ടിയില്ലേ, പട്ടിയെ തല്ലിക്കൊന്ന് കഞ്ഞിയിലിട്ട് ഇളക്കും. അറിയാവോ, കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് മനസ്സിലാക്കിയാലേ ചേരുന്ന ഒരു കുളത്ത് ഇനി കൊണ്ടുവരാൻ പറ്റൂ. സാധാരണ ഒരു വിവാഹം നടത്തുമ്പോൾ അല്ലിത്. സ്വപ്നം അശല കുശലയാണ് നമ്പ്യാരെ.
7: എന്തായാലും കുഴപ്പം വരാത്ത ഒരു ബന്ധം ചാണ്ടിച്ചായം കൊണ്ടുതരണം. അത് ചാണ്ടിച്ചായ മനസ്സ് വെച്ചാലേ നടക്കൂ.
6: 10 വർഷത്തിന് മുമ്പ് ഇതുപോലൊരു കേസിന് മനസ്സ് വെച്ചതാ ഇപ്പൊ എന്റെ പെണ്ണും പിള്ളയായിട്ട് വീട്ടിലിരിക്കുന്നത്. അതോടെ ഞാൻ ഈ ഏറിയയിലെ ബിസിനസ് അങ്ങ് നിർത്തി. നഷ്ടം. ആ, നാളെ എന്റെ അസിസ്റ്റന്റ് വരും. അവന്റെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോയും തലക്കുറിയും കൊടുത്തയക്കണം. സപ്പോസ് വന്നില്ലെങ്കിൽ എന്റെ ഇവിടുത്തെ AC ബ്രാഞ്ച് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി. ഓക്കെ, ഞാൻ ഇറങ്ങട്ടെ.
7: ഇതിരിക്കട്ടെ.
6: ഇതൊക്കെ വഴിയേ മതിയായിരുന്നല്ലോ. ഇറങ്ങട്ടെ.
7: അല്ല, കഴിയുന്നതും വേഗം ഒന്ന് നടത്തി തരണം. ചാണ്ടി ചാ കാറി കൊണ്ടുവിടാൻ പറ.
9: മറ്റപ്പള്ളിയിൽ അവസരം വിട്ട പുറത്ത് കാത്തിരിപ്പുണ്ട്. എന്താ പറയണ്ടേ?
7: ഇനിയും കാശിനായിരിക്കും നാശം. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്.
9: മുലാളിവിടെ ഇല്ല.
6: അവശ്യപ്പെട്ടാ അവശ്യപ്പെട്ടാ
5: ഇത് ഞാനാ ചാണ്ടിക്കുഞ്ഞ്, പടീറ്റലെ റാഹേലിന്റെ മോനാ.
10: ചേടാ നീതങ്ങ് മാറിപ്പോയല്ലോ,
11: കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. ഇവിടെങ്ങോ ഇല്ലേ, എന്നതാ നിന്റെ പണി?
5: ആൾ കേരള കപ്പിൾ കോംപ്ലക്സിന്റെ MD ആണ് ഞാൻ. ഔസപ്പെട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ, തടിയൊന്നും പണ്ടത്തെ പകുതിയില്ല. എന്തുവായത്?
11: തടി മാത്രല്ലടാ ചാണ്ടി, പഴയ പോലെ ഇപ്പൊ ഒന്നുമില്ല.
5: പിന്നെ നമുക്ക് എവിടെങ്കിലും പോലും സ്വസ്ഥമായിട്ട് സംസാരിക്കാം. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ എന്റെ വളർച്ചയെ കുറിച്ച്. ചുരുക്കി പറഞ്ഞാൽ മഹാരാഷ്ട്ര വെച്ചാ ഞാനൊന്ന് പച്ച പിടിച്ചത്. പിന്നെ ഇങ്ങോട്ടിങ്ങും പോകുന്നു, ഈ ബിസിനസ് തുടങ്ങി. വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു.
11: കഷ്ടകാലം വരുമ്പോ കൂട്ടത്തോടെ ആണല്ലോ. ചിട്ടിക്കമ്പനി പൊളിഞ്ഞതിന്റെ തൊട്ട വയനാട്ടിൽ വെച്ച് ലോറി മറിഞ്ഞ രണ്ടാൾ തോന്നുന്നു. അതിന്റെ കേസ് ഒതുക്കാൻ ചെലവായ കാശിന് കണക്കില്ല. ഇപ്പൊ പിന്നെ ആ ടയറിന്റെ ഒരു ഏർപ്പാടുള്ളത് കൊണ്ട് അഷ്ടിപിഷ്ടി കഴിഞ്ഞു കൂടുന്നു.
5: ഒരു കേറ്റത്തിന് ഒരു ഇറക്കം ഉണ്ടാവും. ഇനിയും ഉണ്ടല്ലോ ഒരു കേറ്റം. ജോർജ് കുട്ടി അവൻ മിടുക്കന്, അടുത്തും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങാറായില്ലേ, ഒക്കെ ശരിയാവും. കർത്താവിന് നിരക്കാത്ത നേരും നെറിയും കെട്ട് ജീവിച്ച ആളല്ലല്ലോ ഹൗസപ്പേട്ടൻ. ആ
11: പഠിപ്പും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ ജോലിയും കൊണ്ടാരും കാത്തു നിൽക്കണില്ലല്ലോ.
5: 10 പുത്തം കയ്യിലുണ്ടെങ്കിൽ ജോലിക്കാണോ ഇവിടെ പ്രയാസം? ക്വാളിഫിക്കേഷൻ ആർക്ക് വേണം? പണത്തിന് മേൽ പരുന്തും പറക്കുകയല്ല, പണമില്ലാത്തവൻ പിണമാണ് ഹൗസപ്പേട്ട. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കുക, അതാണ് എന്റെ പ്രമാണം.
11: വലിയൊരു സംഖ്യ വേണ്ടോ എനിക്ക് നേരെ ചൊവ്വ എന്ന് ശ്വാസം വിടാൻ? ആ അതുപോട്ടെ, നീ വലിയടത്തെ കല്യാണങ്ങൾ മാത്രമേ നടത്താറുള്ളൂ?
5: ആ എന്താ അങ്ങനെ ചോദിച്ചേ?
11: അല്ല, എന്റെ വീട്ടിലുണ്ട് പ്രായമായ പെൺപിള്ളേരെ, നീയാകുമ്പോ സ്വന്തം കാര്യം പോലെ നോക്കി നടത്തിത്തരുമല്ലോ എന്ന് കരുതിയാ.
5: അതിനെപ്പറ്റി ഹൗസപ്പേട്ടൻ പേടിക്കണ്ടെന്നേ.
11: ആ ഞാനാ നമ്പ്യാരെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ പോയതാ. അങ്ങേരവിടെ ഇല്ല.
5: അങ്ങേരവിടെ ഉണ്ട്, കാണാൻ സാധിക്കല്ല എന്ന് എന്റെ മുമ്പ് ചോദിച്ചാ പറഞ്ഞേ.
11: അവസാന വഴിയായിരുന്നത്, അത് പറഞ്ഞു.
5: ഒന്നടയുമ്പോ മറ്റൊന്ന് തുറക്കും. കർത്താവ് പറഞ്ഞിട്ടില്ലയോ മുട്ടുവിൻ തുറക്കപ്പെടുവെന്ന്? ഇത് വാങ്ങണം, ഇത് വാങ്ങണം. ഞാനല്ലേ തരുന്ന, ചാണ്ടിയല്ലോ തരുന്നേ, വാങ്ങണം.
10: നിനക്കിത് തിരികെ തരണമെങ്കിൽ?
5: ഞാൻ ചോദിച്ചില്ലല്ലോ. ഇന്നും വയറ് വിശക്കുമ്പോ ഞാൻ ഹൗസപ്പേട്ടനെ ഓർക്കും. ഒരുപാട് ചോറ് ഞാൻ അവിടെ തിന്നിട്ടുള്ളതാ.

0: വീട്ടിനെ ഞാൻ തോട്ടത്തിലാക്കി. റോമിയോയ്, ദേ ദേ ജോജുട്ടി തുറക്കടാ, ദേ തുറക്കാൻ രക്ഷയില്ല.
1: ഡേയ്, അവനകത്തൊരു ചീട്ടിരിപ്പുണ്ട്,
0: തുറക്കടാ മോനെ.
1: അവൻ തുറക്കത്തില്ലടാ.
0: ഡേയ്, ആ ചീട്ടിങ് എടുത്താടാ, എല്ലാ തന്തയില്ലാമയ്ക്കും അവൻ ഉപയോഗിക്കും. പക്ഷെ പരീക്ഷ എടുത്താ അവനെ കിട്ടില്ല. ഡേയ്, നീ തുറക്കില്ല അല്ലേ? കഴുവടാ മോൻ, വാ റഹീമിന്റെ മുറി കയറാം, പോട്ടടാ.

0: ശല്യമായില്ലോ ആരാ? എന്തുടാ കോപ്പ വേണ്ടത്? അപ്പച്ചന്റെ വിവരം ഒന്നും അറിയാതെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നു.
1: കാശിന്റെ വിവരം എന്ന് പറയാഞ്ഞിട്ട് ഞാനും ഇച്ചിരി വിഷമത്തിലായിരുന്നു. എന്നാ
0: വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ?
1: അസുഖമൊന്നുമില്ല. പരീക്ഷ കഴിഞ്ഞ ഉടനെ നീ അങ്ങ് വരത്തില്ലേ?
0: അപ്പച്ച, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ബാംഗ്ലൂരോ ഗോവയോ.
1: ചില്ലറ ഇത് പോരെന്ന് അല്ലേ? ആ നോക്കട്ടെ, വാ നീ വാ, പുറത്തു പോവാ. എത്ര നാളായട ഒന്നിച്ചൊന്ന് ഊണ് കഴിച്ചിട്ട്. നീ എന്ന് ഇവിടുത്തെ കാലിത്തീറ്റല്ലേ നിന്ന് ഈ ഹോസ്റ്റലിലെ.
2: എക്സാം ഒക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്താ തന്റെ ഫ്യൂച്ചർ പ്ലാൻ?
0: റിസൾട്ട് വന്നാലുടൻ തൊഴിലന്വേഷണം തുടങ്ങണം, എത്രയും പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതാ.
2: ഓഫ് കോഴ്സ് ഒരു ജോലി അത്യാവശ്യമാണ്, പക്ഷെ അത് ഇത്ര നേരത്തെ വേണോ? ജോർജുട്ടി തന്നെ പോലെ ഒരു ബ്രൈറ്റ് സ്റ്റുഡന്റ് കരിയറിന്റെ വളയത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പറയുകയാണ്, പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലെ ഹയർ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യേ, നല്ലൊരു തുക സ്കോളർഷിപ്പായിട്ട് കിട്ടുകയും ചെയ്യും. അതിന്റെ പേപ്പർ കോണ്ടാക്ട്സ് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തോളാം. എന്തു പറയുന്നു?
0: ആഗ്രഹമില്ലാണ്ടല്ല സർ, ഒരുപാട് പ്രതീക്ഷകളുമായി എന്നെ മാത്രം കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട് എനിക്ക്. ഞാൻ അവർക്ക് വേണ്ടി ജീവിക്കാൻ ഇപ്പൊ തന്നെ വൈകിയിരിക്കുന്നു സർ.
2: ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.
0: താങ്ക് യു സർ.

0: നിന്റെ കല്യാണം ഉറപ്പിച്ചടാ കഴിവടാ മോനെ.
1: എനിക്കറിയില്ലേ
0: നോക്ക്, നീ കൂടുതൽ അഭിനയിക്കുന്നു വേണ്ട.
1: സത്യമായിട്ട് അറിയില്ല.
0: എന്തായാലും കൊള്ളാം, ഞങ്ങൾക്കുടനെ പാർട്ടി നടത്തണം.
2: എന്നാ ഡാഡി, പിള്ളേർക്ക് പണിയൊന്നും ഇല്ലാത്ത ജോർജ് കുട്ടി, പരീക്ഷ ഒക്കെ എങ്ങനെ എഴുതടാ?
3: കുഴപ്പമില്ല.
2: നീ അവനോട് പറഞ്ഞോ?
4: ഇല്ല.
2: നിനക്ക് ആ ചാണ്ടി അറിയാൻ മേലേ

0: കാശ് കിട്ടിക്കഴിഞ്ഞാ നമ്പ്യാരുടെ അടക്കം കൊടുക്കാനുള്ള കുറെ കടങ്ങൾ വീട്ടാം. പിന്നെ ചുരുക്കത്തിലാണെങ്കിലും ഒരുത്തിയടെങ്കിലും കെട്ടും നടത്താം. അതും ചാണ്ടിയായിട്ടിരിക്കുക.
1: നിന്റെ ഒരു സമ്മതം കിട്ടിയാ ബാക്കിയെല്ലാം പെട്ടെന്ന് തീർക്കണം. ഈ വരുന്ന 26-ാം തീയതി തന്നെ നടത്തണമെന്നാ അവര് പറയുന്നത്.
0: അല്ല, നീയൊന്നും പറഞ്ഞില്ല.
2: ഞാനെന്താ പറയാ?
0: ഒരു ഗതി ഇല്ലാത്തോണ്ട്. അല്ലെങ്കിൽ എന്റെ മോനോട് അപ്പച്ചനെല്ലാം പറയേണ്ടി വരുമായിരുന്നു. എല്ലാ ചാണ്ടിയുടെ ഒറ്റ വാക്കിന്റെ പുറത്താ. അല്ല, അവനും ബ്രോക്കർ കാശ് കിട്ടാൻ വേണ്ടിട്ടൊന്നും അല്ല, നമ്മളെ സഹായിക്കാൻ വേണ്ടിട്ടാ. അതിനുവേണ്ടി അവൻ എന്തോ ചിലത് കൂട്ടി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാ നമ്മൾ ഇച്ചിരി നല്ല നില തന്നെ കഴിയുന്നെന്ന്.
2: ഓഹോ, കള്ളം പറഞ്ഞിരിക്കുകയാണല്ലേ.
0: കള്ളം എന്ന് പറയുന്നത് എന്തിനാ? നമ്മളും അങ്ങനെ കഴിഞ്ഞിരുന്നതല്ലേ. ഇപ്പൊ ഇച്ചിരി ക്ഷീണമുണ്ടെന്നുള്ള ശരിയാ.
2: മനസ്സിലായി, ഞാൻ ഊഹിച്ചേ ശരിയെന്നെ. ഇത്രയും രൂപ ശ്രീധനം തന്ന് കടക്കാരുടെ ജപ്തി നോട്ടീസും കാത്തിരിക്കുന്ന ഈ വീട്ടിലേക്ക് അവർ പെണ്ണിനെ അയക്കാൻ തയ്യാറായെങ്കിൽ അത് സത്യം അറിയാത്തോണ്ടായിരിക്കുന്നുള്ളൂ എനിക്ക് മനസ്സിലായി. അപ്പച്ചനത് എന്ത് പറ്റി? ഏതോ ഒരു ബ്രോക്കറുടെ ഉപദേശം കേട്ട് എല്ലാം ഉറപ്പിച്ചു വെച്ചിരിക്കുക.
0: അങ്ങനെ ഒന്നും കാണാതെ ഒന്നും അല്ല ഞാൻ ഒരു തീരുമാനം എടുത്തത്.
2: എന്ത് കണ്ടുന്നാ? അപ്പച്ചൻ തൽക്കാലത്ത് ഒരു രക്ഷയെ നോക്കുന്നുള്ളൂ. നാളെ എന്താ വാസ്തവം എന്നുള്ള അവരറിയാതിരിക്കോ? അറിഞ്ഞ എന്താ ഉണ്ടാവുന്നുള്ള അപ്പച്ചൻ
0: ചിന്തിച്ചിട്ടുണ്ടോ? അത് ശരി, അറ്റകുറ്റപ്പണികളൊക്കെ തീർത്താല് ഒരു പെണ്ണിന് കയറി വരാനുള്ള അന്തസ്സൊക്കെ ഈ വീടിനുണ്ട്. അതുവരെയുള്ള കാര്യങ്ങൾ ചാണ്ടി നോക്കിക്കോളും.
2: എന്ത് പറഞ്ഞാലും ഒരു ചാണ്ടി ആപത്ത് കാലത്ത് രക്ഷപ്പെടുത്താൻ ഒരു പുണ്യാളൻ. എന്നെ കൊണ്ടൊന്നും പറയരുത്.
0: വേണ്ടടാ, നിന്നോട് ചോദിക്കാതെയും പറയാ, ഇവിടെ ആരും തീരുമാനിച്ചിട്ടില്ലല്ലോ. ഇന്നെന്തിനാ കിടന്ന് ചാടുന്നേ? ഈ കുടുംബം രക്ഷപ്പെടാൻ ഒരു കാര്യം ചെയ്യാൻ നിനക്ക് മനസ്സില്ലെങ്കില് വേണ്ട.
2: അപ്പച്ച, അപ്പച്ച പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ കേൾക്കാം. നമ്മുടെ കടം വീട്ടാനും എന്റെ പെങ്ങളെ ഇറക്കി വിടാനും എനിക്ക് കിട്ടുന്ന സ്ത്രീധനം ഉപകാരപ്പെടുമെങ്കിൽ ഞാൻ ഏത് പെണ്ണിനെ വടയിലും കെട്ടിക്കോളാം. എന്താ ഏതാന്ന് ഞാൻ അന്വേഷിക്കുക പോലും ഇല്ല. പക്ഷേ എവിടെയോ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ അവരുടെ വീട്ടുകാരെ പറഞ്ഞു പറ്റിച്ച് ഇതുപോലത്തെ ഒരു പോക്കരിത്തരം കാണിക്കണം എന്നെ കിട്ടത്തില്ല.
0: നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടാ, നീ ഒരു എഞ്ചിനീയർ ആകാൻ പോണാണല്ലേ. നിനക്ക് നിന്റെ സ്റ്റാൻഡേർഡ് നോക്കണമല്ലോ. നിന്റെ അപ്പൻ ടയറിന്റെ പണിക്കാരനായിരിക്കും. നിന്റെ അപ്പന്റെ സ്റ്റാൻഡേർഡ് കുറവുകൊണ്ടാണ്

もうね。എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. ഒരു ജന്മം കൊണ്ട് അനുഭവിക്കേണ്ടതിന്റെ ഇരട്ടി ദുരിതം അപ്പച്ചൻ അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി അത് നീ മറക്കണ്ട.

0: ഇത് എന്നായിരിപ്പാ റെഡി ആയില്ലയോ? ഞാൻ റേഷൻ കട മാത്യൂസിന്റെ കാറ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക, ഡീസൽ ഓടിച്ച ഡ്രൈവർ ഇപ്പൊ ഇങ്ങെത്തും.
1: അത് ശരിയാവുമല്ല.
0: ഈശോയെ, എന്നാ പറ്റി ജോർജ് കുട്ടി? എന്തേ വന്നില്ലയോ?
1: അതാ പറഞ്ഞേ ശരിയാവുമല്ലെന്ന്. അവൻ ഇഷ്ടമല്ല.
0: ഇഷ്ടമാണോ ഇല്ലയോ എന്ന് അറിയാൻ അവൻ പെണ്ണിനെ കണ്ടിട്ടില്ലല്ലോ.
1: അതല്ലടോ, നേർവഴി അല്ലാത്തൊരേർപ്പാടിന് അവൻ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും?
0: ഇത് എന്നതാ ഹൗസേപ്പേട്ടാ, നേർവഴിക്കല്ലാതെ ഇന്നടത്തൊരു പെണ്ണുണ്ട്, നീ ഇങ്ങ് അടിച്ചോണ്ട് പോരെ നമ്മളാരെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ, പറഞ്ഞു കൊടുത്തിയേ.
2: അതല്ല, ഇക്കാര്യത്തിൽ അവന്റെ അഭിപ്രായം കൂടി ചോദിക്കുന്നല്ലേ നല്ലത്.
0: അത് പെണ്ണിന്റെ കാര്യത്തിൽ അവൻ അഭിപ്രായം പറഞ്ഞാൽ മതി, ഇത് നമ്മള് കാർന്നോമാരൊക്കെ കൂടി തീരുമാനിക്കേണ്ടതാ.
1: അല്ല, അവൻ പറയുന്നത് നമ്മൾ ഈ ഇല്ലാത്ത പെരുമ പറഞ്ഞ് ഇതങ്ങ് നടത്തിയാല് നാളെ അവര് കാര്യങ്ങൾ അറിയുമ്പോ.
0: ഹൗസേപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിപ്പോ നാളെ അറിയുവോ അറിയാതിരിക്കോ ചെയ്യട്ടെ, എന്താ വരുന്നാലും അതിന്റെ കൊസറാക്കുള്ളി മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു, ആ പെണ്ണിനെ പട്ടിണിക്കിടാതെ നോക്കാനുള്ള ഒരു ജോലി അവന് നാളെ കിട്ടും, അവരത് നോക്കിയാ മതി. ജോർജ് കുട്ടിയെ കണ്ട് കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം.
1: അല്ലാതെ
0: ഇനി എന്തോന്നരാ? അത് ജോർജ് കുട്ടി ഞാൻ കണ്ടോളാന്ന് പറഞ്ഞില്ലേ? വേഗം റെഡി ആയിക്കേ, പറഞ്ഞ സമയത്തിനോടെ ചെന്നില്ലെങ്കിലേ അങ്ങനെ വെപ്രാളം കാട്ടും. ആര്? ആ ഇട്ടിച്ചനെ.

0: ആരാ?
1: വൈലിയാന്നേ, അതെല്ലാം അച്ഛനായരെ കൊണ്ടുവന്നിട്ടുണ്ട്.
0: ഞാൻ വരുന്നു.
2: ദിനമേ കഞ്ഞി എടുത്തു വെച്ചില്ലേ? കുളി കഴിഞ്ഞിട്ട് മേലെ വിളി തുടങ്ങി. മേശപ്പുറത്ത് കഞ്ഞി കണ്ടില്ലെങ്കിൽ ഇനി അത് മതി കാലത്തെ ലഹളയ്ക്ക്. ദാ ഇതും കൂടെ അങ്ങോട്ടൊന്ന് വെച്ചേക്ക്.
3: ചേർത്തിയ പിള്ളേരൊന്ന് പറഞ്ഞു വിടണേ.
2: ആഹാ, നീ ഇതായിട്ടിരിക്കുക.
3: ദേ കഴിഞ്ഞു ചേടത്തി, കഞ്ഞി ചരുവത്തി ആറാം വെച്ചിട്ടാ ഞാനിങ്ങി പോന്നേ.
2: ഒന്ന് വേഗം ആവട്ടെന്നേ, അവരൊരു 11 മണിയാകുമ്പോഴത്തേക്കൊന്ന് എത്തുമെന്നാ പറഞ്ഞേക്കുന്നേ.
3: ആലീസ് എന്തിയെ മേലിലുണ്ടായിരുന്നല്ലോ.
2: ഇതെന്നതാ പിള്ളേരെ കാഴ്ച കാണാനിരിക്കുന്നത്? നിങ്ങൾക്കൊന്ന് സ്കൂളിലൊന്നും പോകണ്ടായോ? ദേ നിങ്ങളുടെ അമ്മച്ചി വിളിക്കുന്നു.
4: ഞാൻ ഇന്ന് സ്കൂളിൽ പോണില്ല, എനിക്ക് ആലീസേച്ചി കെട്ടാൻ പോണ ആളെ കാണണം.
2: നീ കൊള്ളാവല്ലോടി, അതിനിന്ന് കെട്ടാമോന്ന് ചെറുക്കൻ വരുന്നില്ലല്ലോ.
3: പള്ളിക്കൂടത്തിൽ പോയിരുന്നാലേ ആലീസേച്ചിക്ക് പകരം നിന്നെ അവൻ പിടിച്ച് കെട്ടിക്ക.
4: അയ്യേ കുഞ്ഞമ്മ,
2: വാ വാ എണീറ്റ് വാ.
0: ഈ ഉമ്മറത്തിരുന്ന് ഞാൻ ഒഴിച്ചെന്ന കള്ളും മോന്തി ഏലമ്മ വിളമ്പിത്തന്നത് മൂക്കറ്റം നക്കി ഏമ്പക്കവും ഇട്ട് പോകുമ്പോ താൻ എനിക്കൊരു വാക്ക് തന്നിരുന്നു. പുതുപ്പള്ളിയിലെ ആ എഞ്ചിനീയറക്കെന്റെ കുടുംബക്കാരുമായിട്ട് അടുത്ത ദിവസം ഇങ്ങ് എത്താവുന്നു. എന്നിട്ട് 4 ചക്രം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടപ്പോ താൻ ആ കുഞ്ഞുമാരുടെ വീട്ടിലേക്ക് അവരെയും കൊണ്ടുപോയി. ഇതിനിട്ടിയുടെ ഭാഷയില് തന്തയ്ക്ക് പറക്കാരി എന്ന് പറയും.
5: മുരളി, എന്റെ തൊഴിലാണ് സത്യം, മനസാ വാച ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അവര് രണ്ട് പാർട്ടിക്കാരും കൂടി അത്
0: വേണ്ട കേക്കണ്ട. ചീരങ്കണ്ടത്തിലെ ഇട്ടിയോട് പിടിക്കാൻ തന്റെ കുഞ്ഞുമാണിയും ചത്തുപോയ എന്റെ അപ്പൻ തോമ്മിക്കുട്ടിയും കുറെ നോക്കിയതാ. ഒടുവിൽ എന്ത് പറ്റി? കുഞ്ഞുമാണിയുടെ വലത്തെ കൈ ചന്തമുക്കിൽ അറ്റു വീണു. അറിയോ എനിക്ക്? ചെല്ലി എന്നോട് പറഞ്ഞത് അവന്റെ മകളുടെ കല്യാണം നടക്കുന്ന അതേ 26 തന്നെ എന്റെ മോളെ കരുത്തിലും താലി കയറുവെന്ന്. ചെറുക്കൻ എഞ്ചിനീയർ തന്നെയാ, സ്വത്തിലും തറവാട്ടു മഹിമയിലും തന്റെ പുതുപ്പള്ളിക്കാരന്റെ മോളെ നിൽക്കും. പാറച്ചാണ്ടി കൊണ്ട് നാലോനെയാ. അതിൽ തന്റെ കൂട്ടെ ഊച്ചാളി ബ്രോക്കറൊന്നുമല്ല. എഴുന്നേറ്റ് വരട്ടനായരെ, ഈ ഇട്ടിയ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പോ, ഓടാറങ്ങി.

0: വണ്ടി അടിച്ചു. ആ റോഡ് അരികെ കൂടെ നടന്നു വരുമ്പോ ഒരു ലോറിയ വന്നിടിച്ചത്.
1: ഈ ആഴ്ചയിൽ ഷൈനായിട്ടുള്ള കെട്ട്.
0: ആ മിന്നും പുടവയും വാങ്ങി പട്ടണത്തിൽ നിന്ന് വരുന്ന വഴിക്കാം. ആ മാത്തച്ഛൻ ജയിച്ചതായിരിക്കും ഉറപ്പാ.
1: മഹാപാപി. എവിടെ നോക്കട്ടെ,
0: പണം ഇല്ലാന്നല്ലേ ഉള്ളൂ. നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളല്ലേ ജോണിച്ചൻ. ആ ദുഷ്ടം മാത്തച്ഛൻ അങ്ങ് കെട്ടിച്ചു കൊടുത്താൽ എന്താ?
1: പാവ ഷൈനി.
0: ഇനി ജോണിച്ചൻ രക്ഷപ്പെടുവോ ആവോ കണ്ടറിയണം. അല്ലെങ്കിൽ ഈ ഹാരിസ് പ്ലാമോഡിന്റെ കഥകളൊക്കെ എങ്ങനെയാ? അങ്ങനെ രസമായിട്ട് വരുമ്പോഴായിരിക്കും പെട്ടെന്നൊരു
1: ശരിയാ. കൂടില്ല കുരുവിലെ വിമൽകുമാറിന് ഓർമ്മയില്ലേ വിമാനത്തിൽ നിന്ന് വീണ് കാലൊടിഞ്ഞത്?
0: എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നേ നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കാൻ? എന്തായാലും ഞാനൊരു കത്ത് എഴുതാൻ പോവാ. ആ ഞാൻ പോട്ടെ, നീ വായിച്ചിട്ട് കൊണ്ട് തന്നേച്ചാ മതി.
1: അലിസെ, ആ ഇന്നലെ ചെറുക്കന്റെ വീട്ടിൽ നാൾ വരുന്നത്
0: എഞ്ചിനീയർ അല്ലേടി. നീ ഫോട്ടോ ഉണ്ടോ? ഇല്ല.
2: ഇതുപോലൊരു ചടങ്ങൊക്കെ നടക്കുമ്പോ ഇടവകയിലെ അച്ഛനെയും കരപ്രമാണിമാരെയും ഒക്കെ ക്ഷണിച്ചു വരുത്തുക എന്നൊരു നാട്ടു നടപ്പൊക്കെ ഇല്ലയോ ഇട്ടിച്ചായ?
3: എന്നാത്തിനാണെന്നേ, നമ്മുടെ കുടുംബകാര്യം നമ്മൾ തീരുമാനിക്കുന്നതൊക്കെ അങ്ങ് നടത്തുക എന്നല്ലാണ്ട് കരക്കാരുടെ അഭിപ്രായം ചോദിക്കുന്ന പതിവൊന്നും എനിക്കില്ല. ഞാൻ ഒരുത്തൻ്റെയും കാര്യം തലടാൻ പോകുന്നില്ല. അതുപോലെ ആരും ഇങ്ങോട്ടും പറയണ്ട.
2: അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. അല്ല, അതാതിന്റെ അന്തസ് എന്ന് പറയുമായിരുന്നു. ഇവിടെ ഇട്ടിച്ചേനും കുടുംബമല്ലാതെ പിന്നെ
3: പിന്നെ നാട്ടുകാരെ കയറി താമസിക്കുമോ? ഇവിടെ കെട്ടിച്ചയച്ച എന്റെ രണ്ട് പെങ്ങന്മാരുണ്ട്. അവരുടെ കെട്ടിയവന്മാര് കൃഷിപ്പണിയും തോട്ടപ്പണിയും ഒക്കെ ആയിട്ട് ആലപ്പുഴ ഇടുക്കിയിലൊക്കെയാ.
2: അല്ല ഇണക്കവും ചേർച്ചേ ഉള്ള കുടുംബം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. ദേ കണ്ടില്ലയോ
3: ഔസേപ്പച്ചന് പ്രധാനമായിട്ട് എന്നാ ബിസിനസ്സാ?
4: ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ ടയറിന്റെ
2: ടയർ കമ്പനി, ഈ ഡൺലിപ് മോഡ്സി ബോഫേഴ്സ് എന്നിങ്ങനെ. ഇവരൊക്കെ ബോംബെ പഴച്ചു പോണത് തന്നെ ഔസേപ്പേട്ട ഒരാളെ ടയറുമായിട്ട് കേരളത്തിൽ ഇരിക്കണോണ്ടല്ലേ. ഈ തോട്ടം എന്ന് പറയുമ്പോ വീടിന് ചുറ്റും കാണുന്ന 4-3-7 റബറേ ഉള്ളോ? അതോ
3: അല്ല, ദൈതലേങ്ങ മേലോട്ട് കയറിയ ഒരു 1,500 ഏക്കർ ഉണ്ട്. അതെന്റെ വകയാ. വയനാട്ടിലേതാണ്ട് കുറച്ച് ഭൂമിയുണ്ടല്ലേ.
4: വയനാട്ടിലോ?
2: അതെ. വയനാടെന്ന് പറഞ്ഞാ യഥാർത്ഥ വയനാടല്ല, തമിഴ്നാട് ബോർഡറാ ഔറംഗാബാദ്. അവിടെ മുഴുവൻ കാപ്പിയാ.
3: കാപ്പിക്ക് ഇപ്പോ നല്ല വില അല്ലയോ?
2: പിന്നെ അല്ലയോ, തേയിലേക്കാൾ കൂടുതലാ. യുദ്ധം തുടങ്ങിയ പിന്നെ കാപ്പിക്കാ കേറിയത്. പറയുമ്പോ എല്ലാം പറയണമല്ലോ. ഈ അച്ചപ്പം അസലായിരിക്കണു.
5: ഞാനുണ്ടാക്കിയതാ. ചെറുക്കന്റെ താഴെയുള്ള പെമ്പിള്ളേർക്ക് ആലോചനയൊന്നും ആയില്ലയോ?
2: ഇവിടത്തെ കാര്യം പറഞ്ഞ പോലെ അത് വല്ലയിടത്തു നിന്നൊക്കെയാ ഞാൻ ആലോചനകൾ കൊണ്ടുവന്നെ. ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, IAS കാര്, IFS കാര്, PSP കാര്, ഔസേപ്പേട്ടനും ചേട്ടത്തേക്കും പിള്ളേരെ പിരിഞ്ഞിരിക്കാൻ മേല. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ, കെട്ടിപ്പിടിച്ചോണ്ടങ്ങി ഇരിക്കുക.
5: ജോർജ് കുട്ടിയുടെ ഫോട്ടോ ഒന്നും കൊണ്ടുവന്നില്ലയോ?
2: എന്റെ കർത്താവേ, ഞാൻ അക്കാര്യം മരിച്ചതുപോലെ അങ്ങ് മറന്നു. അല്ല തന്നെ ഇനിയിപ്പോ ഫോട്ടോ എന്നാതിനാ? ജോർജ് കുട്ടിയെ തന്നെ ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. അവര് തമ്മിലൊന്ന് കാണണ്ടായോ?
3: പറഞ്ഞ പോലെ അതിനി എന്നാ?
2: ആ ഇടിച്ചു വന്നേ. ഇപ്പൊ വരാവേ, പുള്ളിക്കാരത്തി കൂടി വിളിക്കേ.
3: മുമ്പുണ്ടായ
2: ഒരു അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഇട്ടിച്ചന്റെ ശത്രുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ ഇതിനെട്ടും കോലു വെക്കും. ഔസേപ്പേട്ടൻ പൂച്ചയെ പോലിരിക്കുന്ന കാര്യമാക്കണ്ട. പറ്റത്തില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും ഇളകത്തിൽ അനങ്ങ പറയാ. അതുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്തുന്നതിന് എനിക്ക് അഭിപ്രായമില്ല.
3: പിന്നെ എവിടെ വെച്ച് നടത്താനാ?
2: അത് ആലോചിക്കേ.
5: നമുക്ക് നമ്മുടെ ബിയാട്രീസിന്റെ കൂടെ വെച്ചായാലോ?
3: ആ അത് ശരിയാ, എന്റെ വകയിൽ ഒരു പെങ്ങളാ.
2: എന്തായാലും ഡേറ്റ് ഇങ്ങോട്ട് പറഞ്ഞു. ആ ദിവസം ഞാൻ ജോർജ് കുട്ടിയെ കൊണ്ടുവരാം. ജോർജ് കുട്ടി, ഇതെന്തൊരു കഷ്ടമാ. തള്ളചൊല്ലാവൽ തലയിഴുക്കനാ പാടെന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരു നല്ല കാര്യം നടക്കാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞു എന്ന് വെച്ച് കർത്താവ് എന്നെ 7-ാം നരകത്തിലും തള്ളി ഇടൂല ജോർജ് കുട്ടിയെ.
6: എന്റെ കുടുംബത്തിന്റെ സ്ഥിതി എല്ലാ കാലം അവരറിയില്ലെന്നാണ് ചണ്ടിച്ച വിശ്വസിക്കുന്നത്.
2: വിശ്വാസം രക്ഷിക്കും.
6: സാധാരണ കല്യാണം പോലെ അല്ലത്.
2: ഇതെന്നെ റാണും പെണ്ണും തമ്മിലല്ലേ. നിനക്ക് പെണ്ണിനെ പോയൊന്ന് കാണാവൂ. നിന്നെയും കൂട്ടി ചെല്ലാവുന്നതിന് ഇട്ടിച്ചിന് വാക്ക് കൊടുത്തിരിക്കുക. പെണ്ണിനെ പോയി കാണുന്നതിന് വിരോധം ഉണ്ടോ?
0: എന്താ കാണാത്തത്?
7: മണി 10 ആവുന്നുള്ളൂ. എന്താടി കാണാൻ അത്രക്കങ്ങ് കൊതിയായോ?
0: ഷോ അതല്ല, ഫോട്ടോ ഓടി കണ്ടിട്ടില്ലല്ലോ. എങ്ങനെ ഇരിക്കോ എന്തോ?
7: നല്ല കറുപ്പാന്നാ കേട്ടത്. പിന്നെ എല്ലിച്ച ശരീരവും ഒന്നോ രണ്ടോ പല്ലും പോയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല.
0: അയ്യേ, എങ്കിലിങ്ങ് വന്നേച്ചാ മതി, ഓടിക്കും ഞാൻ.
7: ദേ ഇട്ടിച്ചായം വാക്കൊടുത്തതാ.
0: എന്നാ പിന്നെ അപ്പച്ചൻ അങ്ങ് കെട്ടിക്കൊണ്ടോ മതി.
7: നീ പേടിക്കണ്ടടി, നോക്കിക്കോ, നല്ല സുന്ദരനായിരിക്കും. നിനക്കൊത്ത ചേർച്ചയായിരിക്കുന്ന എന്റെ മനസ്സ് പറയുന്നത്.

0: ചെറുതുട്ടി ആ ഓഫീസ് റൂമിൽ വെയിറ്റ് വന്നാ അവര് പറഞ്ഞേ
1: രണ്ടു ചമരുന്നില്ല
0: എന്നാത്തിന് നീ പെണ്ണുമായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ നോക്കൂത്തി ആവണോ ഏ പിന്നൊരു കാര്യം കർത്താവിന് ഓർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വിളമ്പി കുട്ടിച്ചോറാക്കല്ലേ
1: ആ എന്നാലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ
0: എന്റെ കർത്താവ് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നാൽ ഞാൻ എടപ്പള്ളി പുണ്യാളന് 100 മെഴുകുതിരി കത്തിച്ചോളാവേ.

0: ജോർജുട്ടിയല്ലേ?
1: അതെ.
0: പേടിക്കണ്ട, ഞാനല്ല, ആളിതാ. ഞാൻ ഇവളുടെ കുഞ്ഞമ്മയാ. ആ, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ ഇപ്പൊ വരാം. വരൂ.
1: ഇരുന്നില്ല. ആലീസ് എവിടെയാ പഠിച്ചത്?
0: ന്യൂ വിക്ടറിയില്.
1: അത് അതെവിടെയാ?
0: അത് ഞങ്ങളുടെ അപ്പച്ചന്റെ റബ്ബറുകടയുടെ മുകളിലാ.
1: പാരലൽ കോളേജ് ആണല്ലേ? അതെന്താ വേറെ നല്ല കോളേജിലൊന്നും പോകാണ്ടിരുന്നത്?
0: SSLC പാസ് ആവണ്ട എങ്ങനെയാ കോളേജ് പോണത്?
1: SSLC പാസ് ആയിട്ടില്ല.
0: മൂന്നാല് വട്ടം നോക്കി, ഒരു ഗ്രൂപ്പാ കിട്ടിയത്. പിന്നെ അപ്പച്ചൻ പറഞ്ഞു നിർത്തി വീട്ടിലിരിക്കാൻ. ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് ഞാൻ പറയട്ടെ?
1: എന്താ?
0: ഈ പഠിപ്പില്ലാത്ത പട്ടിക്കാട്ടുകാരി പെണ്ണിനെയാണല്ലോ കർത്താവെ എന്നോട് കെട്ടാൻ പറഞ്ഞ് എന്നല്ലേ?
1: അതിന് മാത്രം എനിക്ക് എന്ത് യോഗ്യതയുള്ളു?
0: എഞ്ചിനീയർ അല്ലേ.
1: ആലീസ്, നീ വിവാഹം ഇഷ്ടമാണോ? അതായത് എന്നെ പോലെ ഒരാളെ ഇഷ്ടമാണെന്നാ ചോദിക്കുന്നത്? എന്നെ കുറിച്ച് കൂടുതലായിട്ട് ആലീസിന് അറിയണമെന്നില്ലേ? ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ജീവിത അവസാനം വരെ തുടരേണ്ട ഒരു ബന്ധത്തിന്റെ ആരംഭം കുറിക്കില്ല. അപ്പോ വളരെ ആലോചിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാവൂ, അല്ലെങ്കിൽ പിന്നീട് പ്രയാസപ്പെടേണ്ടി വരും. എന്റെ അവസ്ഥ, ഞാനിപ്പോ ഒരു ബിഗ് സീറോല നിൽക്കുന്നു. എന്റെ കൂടെ ജീവിക്കാന്നൊക്കെ പറയുമ്പോ ആലീസ് ഓർക്കേണ്ടത് ഈ സീറോയിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ആലീസ് ഇതുവരെ പരിചയപ്പെട്ട ജീവിതമൊന്നും ആയിരിക്കില്ല അത്. ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിറഞ്ഞൊരു വഴി. അതിലൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണോ എന്നാണ് എനിക്കറിയേണ്ടത്.

0: എനിക്കിഷ്ടമാണ്.
1: എന്ത്? ഞാനിതുവരെ പറഞ്ഞൊന്നും കേട്ടില്ലേ?
0: ഇല്ല, ഞാൻ കണ്ടോണ്ടിരിക്കായിരുന്നു. ഈ മീശ കുറച്ചുകൂടെ കട്ടിക്ക് വെക്കായിരുന്നു. കണ്ണ് വളരെ ചെറുതായി പോയി. ഇത്രയോടെ വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സണ്ണി കുട്ടിച്ചാൻ തന്നെ.
1: അതാരാ?
0: കരളിന്റെ കാതൽ. കഥയിലെയാ?
1: വെറുതെ അല്ലേ SLC പാസ് ആവണ്ടിരുന്നു.
0: എന്നാ പറഞ്ഞേ?
1: ഞാൻ ഒന്നും ഇല്ലാത്തൊരു പാവ. എന്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്.
0: ഈ പാവത്തരാ എനിക്കിഷ്ടായത്.

0: പവണ്ണയിൽ കിടക്കുന്നത്? ഈ കഥാമാസിക വായനയൊക്കെ നിർത്തി അടുക്കളപ്പണി വല്ലതും ചെയ്ത് പഠിക്കാൻ നോക്ക്. നാളെ പുറത്തൊരു വീട്ടിൽ ചെന്ന് കയറേണ്ടതാ. എണീക്കടി. സേവയ്ക്ക് സമയായി. വരുന്നേ മറിയേ.
1: മറിയേ, നീ വരുന്നു.
0: നിനക്ക് എന്നാ തലവേദന തുടങ്ങിയോ?
1: എന്താ അത്തിന്?
0: ഗ്ലാസും വെള്ളമൊക്കെ കൊണ്ടുവച്ചു. എന്നാ പോർക്കൊളുത്തതും കൂടി ഞെടുത്തു. എന്നിട്ട് എല്ലാരും ഒരുങ്ങിയിരുന്നു.
1: കൊച്ചമ്മേ, പിള്ളേർക്ക് ചോറ് കൊടുത്തോട്ടെ.

0: അറിയാലോ. ഏ, നിന്റെ അപ്പന്റെ തറവാട്ടിൽ ഇവിടെ കാശ് കൊണ്ട് വെച്ചിട്ടുണ്ടോ? എന്നോടാ ചോദിച്ച?
1: ഇല്ല.
0: പിന്നെ നീ എന്തിനാ അവിടെ കാശൊക്കെ എടുത്ത് കണ്ടവളുമാർക്ക് കൊടുക്കുന്നത്?
1: ആ കുഞ്ഞുഞ്ഞിന്റെ കെട്ടിയൊക്കെ 100 രൂപ കൊടുത്തേനാന്നോ?
0: അവളാ നിന്റെ നാറ്റൂനോ?
1: അവിടെ മോളെ പേരിന് ആശുപത്രിയിലാക്കിയിരിക്കുക. അവൾ അതിന് കൊണ്ട് തരുവന്നേ.
0: വണ്ടരും എടീ, വിവരം കേട്ടവളെ
2: പുള്ളിക്കാരുതി പോയി.
0: പോയാ
3: എന്താ തലവേദനയായിട്ട് കിടക്കുവാ?
0: എന്നാ ഇപ്പൊ തലവേദന എടുക്കാൻ? അവളെ കെട്ടിയോട് ഓരോന്ന് കാണിച്ചു കൂടിട്ട് എന്റെ തല വരുത്തിരിക്കുക. കഞ്ചാവിന്റെ കളി വേണ്ടെന്ന് 100 തവണ ഞാൻ പറഞ്ഞ. ഒരിക്കപ്പെട്ടപ്പോ ബാക്കിയുള്ളവൻ തിരുവനന്തപുരത്ത് പോയി കണ്ടവന്റെ കാല് നക്കിയാ ഒഴിവാക്കി എടുത്തത്. വീണ്ടും തുടങ്ങിയെന്നാ വാളിവേല കുട്ടിച്ചാൻ പറഞ്ഞത്. ഉണ്ടാക്കട്ടെ, എന്നിട്ട് അനുഭവിച്ചോട്ടെ, തിരിഞ്ഞു നോക്കലേ.
1: ഇതെന്നാ തൊള്ളവർക്കല്ല, ഒരു മൈക്കെടുത്ത് കയ്യിലോട്ട് വെച്ച് പെരപ്പുറത്ത് കയറി നിക്കാൻ പറ. മാശം
0: വൃത്തിയുടെ മാപ്പിളയാണെങ്കിൽ അത് വേറൊരു കുരിശ്. നല്ല കാലത്ത് 4 കാശുണ്ടാക്കി ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കാതെ വള്ളംകളി എന്നും പറഞ്ഞു കിടക്കുക. പ്രയോജനമുള്ളടെ വേണ്ടുക. ഇയാൾ ആരാ വള്ളംകളിയുടെ ക്യാപ്റ്റനോ? പാടോ കൃഷിയുള്ള കുടുംബത്തിലാന്ന് വേണ്ട എന്താ കാര്യം? ഇവനൊരുത്തം തലതിരിഞ്ഞു പോയില്ലേ?
4: ആരാടാ? ഞാനാ അളിയൻ.
0: ഏതാളിയൻ?
4: അളിയൻ
0: തന്നെ ഉണ്ടല്ലോ, കൊല്ലാൻ വേണ്ടി ഞാൻ വെട്ടിയെന്ന് വെച്ചോ. ആകത്തില്ല.
4: ചാവിന്റെ കാര്യം പറയണ്ടളിയ. ഇക്കഴിഞ്ഞ 14 ചമ്പക്കുളം കായലിൽ കൂടെ ഒരു കൊച്ചുവള്ളത്തിൽ ഞാൻ തെക്കോട്ടൊരു പിടി പിടിച്ചു.
0: തുടങ്ങി
4: കേക്കളിയാ. അങ്ങനെ കായലിന്റെ നടുക്ക് കൂടെ പോകുന്ന വഴിക്ക് വള്ളം ഒന്ന് ചേരിഞ്ഞു. വെള്ളത്തിൽ വീണതും നീന്തിയതും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് പിന്നെ യാതൊരു ഓർമ്മയില്ല. അല്ല, അവിടെ അങ്ങനെ ആദ്യമായിട്ടോ നീന്ത്?
0: മതി മതി, കള്ളം മറിഞ്ഞു പോലും. മൂക്കറ്റം കള്ളു കുടിച്ചിട്ട് വല്ലയിടത്തും മറിഞ്ഞു വീണ് കാണും. മണ്ണി കിടന്നായിരിക്കും നീന്തിയത്. എടോ, തനിക്ക് ഇതൊക്കെ നിർത്തിട്ട് മാനമര്യാദയായിട്ട് ജീവിച്ചു.
4: ഞാനും അതന്നെ ആലോചിക്കുന്നത്. അളിയെ നോക്കിക്കോ, അടുത്ത ഏഷ്യാഡിന് പോകുന്ന ഞങ്ങളുടെ ടീമാ. ഞങ്ങളുടെ ടീം പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു മെഡലാ.
0: മെഡലാ? കവളം മെഡല്.
4: അത് അളിയൊരു അന്തസ്സല്ലേ.
0: അന്യനാട്ടിൽ ചെല്ലുമ്പോ അവിടുത്തെ വെള്ളം കുടിച്ച് ചാകാൻ നോക്കടൂ. ശവ ഇവിടെ വരുമ്പോ ഞാനൊരു മെഡൽ നെഞ്ചത്ത് വെക്കാം, അതൊരു അന്തസ്സായിരിക്കും. തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടോ. ആ ചെല്ലേ അല്ലേ പോ.
4: അളിയാ കുപ്പി കാലിയാക്കല്ലേ. ഊണിന് മുമ്പ്.
0: ഊണിന് മുമ്പ്
4: ഒരെണ്ണം.
3: എന്നാലും കെട്ടി ഇറക്കിയിട്ട് വർഷം ഇത്ര കഴിഞ്ഞിട്ടും സ്വന്തം വീട്ടിൽ തന്നെ കഴിയാനാണല്ലോ എന്റെ വിധി.
4: അതിന് നിനക്കിവിടെ എന്നാ ഒരു കുറവ്? മറിയേ, സത്യം പറയാലോ, നീ ഇപ്പൊ നന്നായിരിക്കുക. എണ്ണയും മുട്ടയും തേച്ച് മത്സ്യത്തിനിറങ്ങുന്ന ചുണ്ടന്റെ കൂട്ട്.
5: നീ അങ്ങ് തിളങ്ങുക.
3: ഒന്ന് പോ മനുഷ്യ, ഈ കിന്നാരം പറച്ചിലേ ഉള്ളൂ. എത്ര കാലം കൂടിയിട്ടാ ഒന്നിങ്ങ് കേറിയത്?
4: അതിനെനിക്ക് അവിടെ 100 കൂട്ടം പണിയില്ലേ. ഇപ്പൊ തന്നെ ആശാരി വേലപ്പിനും തപ്പി ഇറങ്ങിയതാ.
3: ആ അപ്പൊ വേലപ്പിനെ കാണാൻ വന്നതല്ലേ.
4: നമ്മളെ ചുണ്ടന് ഇത്ര പാച്ച് വർക്ക് ഉണ്ട്.
3: നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും ചുണ്ടന്റെ വെള്ളത്തിന്റെ കാര്യമല്ലേ പറയാനുള്ളൂ.
4: ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാ? ഇത് നോക്കിയേ. വേണമെങ്കിൽ ചില്ലിടിച്ച് ചെമരി തൂക്കിക്കോ. ഞാനൊരു ടീം ക്യാപ്റ്റന് ശേഷം ആദ്യമായിട്ട് എടുത്തതാ. എങ്ങനെയുണ്ട്?
3: കൊള്ളാം, കൊച്ചു ചെറുക്കനായിട്ടുണ്ട്.
4: അതിനെന്നാ ഈ പ്രായമൊക്കെ പ്രായമാണോ? ഈ സമയം
0: കിടക്കല്ലേ.
4: കുഞ്ചറിയ, ഇതിയാനൊരു ഭാഗത്ത് ചൂടാനുള്ള സമയമായില്ലേ? എന്തൊക്കെയുണ്ട് അളിയാ വിശേഷങ്ങള്?
2: രാവിലെ കെട്ടിയെടുക്കോ
4: അളിയ. എന്റെ മൂഡ് അത്ര ശരിയല്ല, രാവിലെ കാണാം.
2: അതെ പറയട്ടെ, ആ ചെറുക്കന്റെ വീട് വരെ ഒന്ന് പോണം.
4: ഓ,
2: ആലീസിന്റെ?
4: ആലീസ് പെണ്ണല്ലേ അളിയാ?
2: പറയുന്ന കേക്കടോ.
4: എന്തെങ്കിലും കാണാതെ അളിയൻ പറയത്തില്ല. പറ പറ.
2: അവിടെ ചെന്നിട്ട് മലഞ്ഞിരക്കിന്റെ ബിസിനസ് ഉള്ള കുഞ്ഞിപ്പാലിനെ കാണണം. അവിടെ ആടും ചോദിച്ചാരെ കട കാണിച്ചു. അയലം കുട്ടി ചെറുക്കന്റെ വീടും ചുറ്റുപാടൊക്കെ അന്വേഷിക്കണം. എന്താ?
4: അല്ല അതിപ്പോ
2: ബുദ്ധിമുട്ടുണ്ടോ?
4: അല്ല, നമ്മുടെ ചുണ്ടൻ ആശാരി കണ്ടിട്ട്.
2: എടോ, ആശാരിക്ക് പിന്നെ വായിക്കലിടാം.
4: എന്നാ പക്കളാ?
2: ആ പിന്നെ ഒരു കാര്യം, അന്തസ്സുള്ളൊരു തറവാടാണെന്നാ പറഞ്ഞു കേട്ടത്. അവിടെ ചെന്ന് തിരക്കി തിരക്കി എന്റെ തറവാടിന്റെ പേര് ദൂഷ്യം ഉണ്ടാക്കരുത്.
4: അളിയാ, അളിയ ഫീൽ ചെയ്യിക്കുന്ന വർത്താനം പറയരുത്. ഞാനൊരു കാര്യമായിട്ട് ഏറ്റതാ. ഒന്ന് വേഗം ആകട്ടെടോ. ആ ഇതേ, ആ മുറിക്കകത്തോണ്ട് വെച്ചേ. ആ ഇവിടെ കിടക്കുന്ന ടയറെല്ലാം ഉരുട്ടി അകത്താക്കണം. ഇവിടെ ഒക്കെ വൃത്തിയായിരിക്കണം. ആ 2 ദിവസം കഴിഞ്ഞിട്ട് അല്ല ഞാൻ പറഞ്ഞിട്ട് ജോലിക്ക് വന്നാൽ മതി. ആ ഓക്കോ.
6: അപ്പച്ച, അപ്പച്ചനത് എന്തു പറ്റി? ഞാൻ 1-2 ദിവസമായിട്ട് ശ്രദ്ധിക്കുക. കാര്യങ്ങളെല്ലാം അപ്പച്ചൻ പറഞ്ഞ പോലെ തന്നെ നടക്കാൻ പോകില്ലേ? പിന്നെ എന്തിനായി പ്രയാസപ്പെട്ടില്ലിരിപ്പ്?
7: ഞാൻ നിന്നെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നിന്റെ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ട് വലിയൊരു ത്യാഗമല്ലേടാ നീ ചെയ്യുന്നത്. നീ എന്നെ ശപിക്കരുത് ജോർജുട്ടി.
6: ഇല്ലപ്പച്ച, ഒരിക്കലുമില്ല. ഇപ്പൊ ഇവിടെ എല്ലാവരുടെയും മുഖത്ത് കാണുന്ന സന്തോഷമില്ലേ, എന്റെ മനസ്സിലാതേ ഉള്ളൂ.
4: അധ്വാനിക്കേ സഹോദര, അധ്വാനിക്കേ. കൂലി മേടിക്കുന്നതല്ലേ. ആ വേഗമാകട്ടെ. ഹലോ, വരണം. ഞാൻ കുഞ്ചറിയ. ചീരങ്കണ്ടത്ത് ഇട്ടിയച്ചെന്ന്
8: കേട്ടിട്ടുണ്ട്.
4: അദ്ദേഹം എന്റെ അറിയാ. ഈ പറ്റേപ്പള്ളി ഔശപ്പച്ചന്റെ വീട് എവിടെയാ?
8: നമ്മള് ആരാ?
4: ഓ, അത് പറയാൻ പറഞ്ഞല്ലോ. ഞാൻ രണ്ട് ചുണ്ടം വളത്തിന്റെ ക്യാപ്റ്റനാ. 3 വർഷമായിട്ട് അമരത്തിലാ. ഈ ഔസാപ്പച്ചന്റെ വീട് എവിടെയാ? ഇവിടുന്ന് നേരെ പോയാൽ ജംഗ്ഷനാ. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് പോയാ ഔസാപ്പച്ചന്റെ വീടായി.
8: ഇടത്തോട്ട് തിരിഞ്ഞ് വലത്തോട്ട് പോയാ
4: ഔസാപ്പച്ചനെ കാണാനാണോ? എന്താ കാര്യം?
8: ആലീസ്, ഒരു കല്യാണാലോചന. അവരുടെ ചുറ്റുപാടൊക്കെ ഒന്ന് അറിയണം.
4: ചുറ്റുപാടൊക്കെ നല്ല ക്ലീനാ. വന്ന ഞാൻ കാണിച്ചുതരാം. സാർ, ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ. കുന്നമടക്കായലിൽ വള്ളം കളിക്ക് വന്നായിരുന്നു.
8: വന്നിരുന്നു കാണാനല്ല, പൊട്ടക്കുളം ചുണ്ടന്റെ അമരത്തിൽ ഞാൻ
4: വേറെ പിരിഞ്ഞ മാറും കാണിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടിയുള്ള നിപ്പി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു.
8: അത് എനിക്ക് മാത്രമല്ല, ആലപ്പുഴ വാർഡിലുള്ള ജനങ്ങൾ മുഴുവൻ ഓർമ്മിക്കുന്ന നിപ്പായിരുന്നു ആ നിപ്പ്.
4: നമുക്ക് എവിടെങ്കിലും പോയി നിക്കാം, കഴിക്കാം.
8: ഇവിടെ അടുത്ത് കിട്ടൂ,
4: നല്ല സ്വയംഭം സാധനം കിട്ടും.
8: കോഴിയുടെ പെട്ടി വറുത്ത് കിട്ടും.
4: കോഴിയുടെ പെട്ടിയല്ല, മരപ്പെട്ടി വറുത്ത വരെ കിട്ടും. ചേട്ടൻ കഴിക്കട്ടെ.
8: അയ്യോ,
4: ചേട്ടൻ പേടിക്കുന്നു. അട്ടോ വിട്ടോ ചേട്ടൻ. പറഞ്ഞതുണ്ടല്ലോ. എന്നാ ഇനി കാപ്പ് കുടിക്കാം. ചേട്ടൻ വന്നട്ടെ. ഓ, മനസമാധാനമായി. നല്ല വിശപ്പില്ല, എന്നാലും കഴിക്കാം. അല്ലയോ
8: സേബേട്ടോ,
4: സന്തോഷമായില്ലയോ? ആ
9: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
10: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
9: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ജോർജുട്ടി, കെയർ ഓഫ് ജോർജുട്ടി.
2: നമ്മുടെ മലഞ്ചരക്ക് കുഞ്ഞിപ്പാലിച്ചേട്ടൻ്റെ അടുത്ത് വരുന്ന ആളാ.
4: ഒരു എഴുത്ത് തന്നയച്ചിട്ടുണ്ട്. കത്ത് കിട്ടി. വരാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്. അതിരിക്കട്ടെ. നമ്മുടെ ചുറ്റുവട്ടത്തു നിന്ന് മോൾക്കൊരു ആലോചന വന്നപ്പോൾ ഒന്ന് വിവരം അറിയിക്കാമായിരുന്നു. കടം കൊണ്ട് മുടിഞ്ഞ് ദീപാവളി വിളിച്ച വറ്റപ്പള്ളിയിൽ ഔസേപ്പിന്റെ മകനെ കിട്ടുള്ളൂ മോൾക്ക് ആലോചിക്കാൻ. ചെറുക്കന്റെ പഠിപ്പ് മാത്രമേ നോക്കൂ, വീടും സ്വത്തും ഒന്നും കാര്യമാക്കുന്നില്ലെങ്കിൽ നല്ല കാര്യമല്ലേ? അതല്ല, ഒരു അബദ്ധത്തിൽ പെട്ടുകൊണ്ടാണെങ്കിൽ ഈ എഴുത്തവിടെ എത്താൻ വൈകിയില്ല എന്ന വിശ്വാസത്തോടെ സ്വന്തം കുഞ്ഞു പറഞ്ഞു.

0: ഏതരി
1: അവനെ എന്നിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞ് വെളുപ്പിനെ പോയതല്ലേ?
0: പൊട്ടി, അവനെന്റെ വീട്ടിൽ കാലെടുത്ത് വെച്ചെന്ന് കേക്കരുത്.
1: ഇതെന്നാ പറ്റി?
0: എന്നാ പറ്റിയെന്നോ, വായിച്ചു നോക്കണി. നാടകം കളിക്കണല്ലേ?
2: ഞാൻ ട്രൂപ്പിലൊന്നും ഇല്ലായിരുന്നല്ലോ.
0: കാശിന് ഗതിയില്ലാത്തൊരു ചെറ്റപ്പ് കൊണ്ട് എന്റെ മോളെ കെട്ടിച്ച് എന്നെ വെട്ടിലാക്കാൻ നോക്കായിരുന്നല്ലേ? വെട്ടി അരിഞ്ഞ് നിന്നെ ഈ പറമ്പനകത്തേക്ക് കുഴിച്ചു
2: മൂടും. പറഞ്ഞ ദിവസത്തിനുള്ളിൽ ഒരു എഞ്ചിനീയറെ തന്നെ കൊണ്ടുവരണമെന്ന് ഇട്ടിച്ചായ
0: എന്റെ ഇന്ന് ബ്രോക്കർ പണം വാങ്ങിച്ചിട്ട് നീ എന്നെ ചതിച്ചല്ലോ. അവനെ തന്നെ കെട്ടണല്ലേ?
1: ഈ കെട്ട് നടന്നില്ലെങ്കിൽ അമ്മച്ചിയാണ് സത്യം, ഞാൻ എന്റെ ജീവൻ എടുക്കും.
3: ദൈവദോഷം പറയല്ലേ മോളെ, എല്ലാം കർത്താവ് നടത്തും.

0: എന്താ
1: ഞാനൊന്ന് പറഞ്ഞോട്ടെ.
0: എന്നാ?
1: 25 കൊല്ലം കഴിഞ്ഞ് കൂടെ പൊറുക്കാൻ തുടങ്ങിട്ട് ഇന്നേ വരെ മറുത്തൊരു വാക്കോ എന്റെ ഒരു അഭിപ്രായമോ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞിട്ടില്ല.
0: നീ ഗിരിപ്രസംഗം നടത്താതെ കാര്യം എന്താണെന്ന് പറഞ്ഞു വിളിക്കുക.
1: ഈ കെട്ട് നടത്തണം. കുഞ്ഞുമാണിയുടെ മോടെ കെട്ടിണ്ടെന്ന് ഇവിടെയും കെട്ട് നടത്തുമെന്ന് പറഞ്ഞ ആളിന് പുറത്തിറങ്ങിയ മനുഷ്യരുടെ പരിഹാസിച്ചിട്ട് കാണേണ്ടി വരും. പിന്നെ ആലീസിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയത്തില്ല. അവിടെ അപ്പന്റെ ചില സ്വഭാവങ്ങളും അവക്കും കിട്ടി കാണുമല്ലോ. വാശി കാണിച്ച് അവളെ എന്തെങ്കിലും കെടുക്കുകയും ചെയ്യും.
0: കാശെടുക്കാൻ കഴിവില്ലാത്തവന്റെ വീട്ടിലേക്ക് അവളെ പറഞ്ഞയക്കണമെന്നാ.
1: മൂന്നാല് തലമുറയ്ക്ക് കഴിയാനുള്ള സ്വത്ത് ഇതിയാൻ ഉണ്ടാക്കിയിട്ടില്ലേ? ആ ചെറുക്കനാണെങ്കിൽ അന്തസ്സുള്ള പഠിത്തമുണ്ട്. നമ്മളിപ്പോ അത്രയും ചിന്തിച്ചാ പോരേ?

0: കെട്ടുകാരത്താ ഞാൻ ഒരുക്കുക. വിട്ടിയായതുകൊണ്ടല്ല, അഭിമാനത്തോടെ ഇത്രയും കാലം ജീവിച്ചു പോയി. അതുകൊണ്ടാ തനിക്കൊന്നും ഇത് പറഞ്ഞാ മനസ്സിലാകില്ല. അങ്ങനെ നാണം ഉള്ളവനല്ലേ നാണക്കെടുന്നറിയൂ ഇല്ലടോ. പക്ഷെ ഒരു കാര്യം, അതോടെ എല്ലാം തീർന്നു കരുതിക്കോണം. പിന്നെ എന്തോ സ്വന്തമൊന്നും പറഞ്ഞ് ഒരു ചേറ്റയും ഇതിനകത്തോട് കയറി വന്നേക്കരുത്. ഇവിടെ നിന്ന് ആരും അങ്ങോട്ടും വരികയല്ല. പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് അയക്കുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട. രണ്ടും എന്റെ കൂടെ ഇവിടെ താമസിക്കും. ഇതിനെല്ലാം സമ്മതമാണെങ്കിൽ കെട്ടുകടതാ.
1: അപ്പച്ചൻ എന്തായി പറയുന്നത്?
2: വേണ്ടാ മോനെ, ഇത്രയും ചെയ്ത് തന്നെ നാണം കെട്ട പണിയായിപ്പോയി. നമുക്കിതിവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കാം. ഈ പൊരേടം വിറ്റ് അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശങ്ങ് തിരിച്ചു കൊടുക്കാം. നമ്പ്യാരുടെ കടം വീട്ടിയതുകൊണ്ട് ആർക്കെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് കൊടുക്കാമല്ലോ. ചാണ്ടിയെ ചിട്ടിച്ചിനോട് അവധി മേടിക്കും.
1: പ്രായമായി ഈ പെൺകുട്ടികളെ വിളിച്ചുകൊണ്ട് എങ്ങോട്ട് പോകണം അപ്പച്ചൻ പറയുന്നത്?
2: എങ്ങോടെങ്കിലും പോവാം,
1: ഇവർക്കൊക്കെ ഒരു ജീവിതമുണ്ട്. അപ്പച്ചൻ അത് മറക്കരുത്.
2: ഞാൻ പിന്നെ എന്ത് ചെയ്യണം ജോർജ് കുട്ടി?
1: ആ മനുഷ്യൻ പറയുന്ന എന്താന്ന് വെച്ചാൽ സമ്മതിക്കണം, വിവാഹം നടക്കട്ടെ. എന്റെ ജീവിതം ആ വീട്ടിലൊരു പണയവസ്തു ആക്കണമെന്നല്ലേ ഉള്ളൂ. ഞാൻ തയ്യാറാ. നാണക്കേടിന്റെ കുളത്തിൽ അറിയാതെ നനഞ്ഞില്ലേ, ഇനി മുങ്ങാം. എനിക്കിപ്പതൊരു പ്രയാസമായിട്ട് തോന്നുന്നില്ല.

0: ആലീസ് എന്നോട് വെറുപ്പ് തോന്നില്ലേ? പുച്ഛം. കള്ളം പറഞ്ഞ ആലീസിന്റെ അപ്പച്ചനെ വഞ്ചിച്ചതിന് എന്നോട് പുച്ഛം തോന്നില്ലേ? ആലീസിന് കിട്ടുമായിരുന്ന നല്ലൊരു ബന്ധം ഞാനൊരുത്തൻ കാരണം നഷ്ടപ്പെട്ടു എന്നതുകൊണ്ട് ഒടുങ്ങാത്ത ദേഷ്യം തോന്നില്ലേ? അതല്ലേ ഇപ്പൊ മനസ്സാറേ?
1: കഴിഞ്ഞോ? എന്ത് എളുപ്പത്തിൽ എന്റെ മനസ്സ് വായിച്ചത്? ദേ, തല്ലിയാലും വേണ്ടില്ല, കൊന്നാലും വേണ്ടില്ല എന്ന് കരുതി എന്റെ അപ്പൻ ചീരങ്കണ്ടത്തിൽ ഇട്ടിച്ചിന്റെ മുഖത്ത് നോക്കി പറഞ്ഞോളാം ഞാൻ. എനിക്ക് ഈ സാറിന് മതിയെന്ന് എല്ലാം സഹിച്ച് കാത്തിരുന്നതേ ഇങ്ങനെ ഓരോന്ന് കേൾക്കാനല്ല. എനിക്ക് കരച്ചിൽ വരും കേട്ടോ. എന്തോ,
0: നിനക്കൊന്നും അറിയില്ല. നീ വായിക്കുന്ന കഥകളിലെ പോലെ ഒന്നും അല്ല കുട്ടി ജീവിതം.
1: അത് നേരാ, എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. പക്ഷെ ഒന്നും എനിക്കറിയാം, എന്റെ ഭാഗ്യമായത്, എന്റെ പുണ്യം, എനിക്കിത് മതി. ഈ പൊട്ടിപ്പണ്ണിനെയും വിട്ടച്ച് എങ്ങും പോയി കളയരുതേ.

0: ഭാവി എന്താ അവസാനം എനിക്ക് ഇവിടെ എണീക്കാൻ പറ്റാതാവും.
1: അത് സാരല്ല, ഞാൻ താങ്ങി പിടിച്ചുകൊണ്ട് കിടത്തിക്കോളാം. എന്നിട്ട് ഉണ്ടാറാകുമ്പോ എഴുന്നേറ്റ് വന്നാ മതി.
0: എന്നിട്ട് കാര്യം ചെയ്യാം, ഇവിടെ തന്നെ ഇരിക്കാം. 2 മണിക്കൂറോട് കഴിഞ്ഞ പിന്നെ ഊണും കഴിഞ്ഞ എണീക്കല്ലോ. ഇങ്ങനെ 3 നേരം ഇറച്ചി മാത്രം കഴിക്കാൻ തുടങ്ങിയല്ലേ എന്റെ കാര്യം ഒരു പരുവത്തിലാവും. അപ്പൊ കഥയിലെ സണ്ണിക്കൂട്ടിന് അപ്പനെ പോലെ ഉണ്ടെന്ന് നീ തന്നെ പറയും.
2: എനിക്ക് വേണ്ടെന്ന്
0: എനിക്ക് കഴിക്കാൻ പറ്റില്ല,
1: അതുകൊണ്ടാ
3: ഇത്ര കഴിക്കാൻ.
1: അടുക്കളയിലുണ്ട്.
3: എനിക്ക് കൂപ്പലേലത്തിന് പോണം. ആ ജീപ്പ് ഒന്ന് കഴുകിയിട്ടില്ല.
1: പൈലി എവിടെ പോയി?
3: നിന്റെ അപ്പന്റെ ശവരകന്. അവൻ തോട്ടത്തിൽ പോയിരിക്കല്ലോ. വേണ്ട, 3 നേരം മൂക്കറ്റ കേറ്റിട്ട് ഇവിടെ തന്നെ കിടന്നു. നിന്റെയൊക്കെ വയറ് നിറയ്ക്കാൻ ഒരുത്തരം ഇവിടെ ഓടി നടക്കുന്നുണ്ടല്ലോ.

0: അയ്യേ, നീ എന്നതാ മോനെ കാണിക്കുന്നേ? ഞാൻ ആ വേലക്കാരി പെണ്ണിനോട് പറയായിരുന്നല്ലോ.
1: ഏയ്, സാരമില്ല, വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് നല്ലതല്ലേ.
0: ഞാൻ കൂടെ കൂടാം.
1: വേണ്ടായിരുന്നു.
0: ഈ അപ്പച്ചൻ ഇപ്പൊ ഇത് കഴുകാതെ പോയാലെന്താ? അരമനെ തിരുമേനെ കാണാൻ പോവണല്ലോ.
2: ആലീസേ,
0: വരുന്നു അപ്പച്ചാ.

0: ഓയിൽ മുള്ളൊക്കെ നോക്കിയോ? എടുത്ത് മാറ്റ.
1: ഒത്തും അറിയില്ല നീ.
2: ആ വെട്ട വെട്ട കളിക്കടോ. അച്ചായനായിരുന്നു ഇതെന്നാ പോലീസ് ജീപ്പില്?
3: പോലീസ് അല്ലടാ, പൗലോസ്. എന്റെ സ്വന്തം ജീപ്പിന് എന്റെ സ്വന്തം പേര്.
2: പുതിയ എസ് ഐ വരുന്നെന്ന് കേട്ടു, ഞാൻ വിചാരിച്ചു
3: പുള്ളിക്കാരനായിരിക്കും. പേടിക്കുന്ന നിങ്ങളുടെ ഇടയിലൊക്കെ ജീവിക്കാൻ ഇത്ര ചോട്ടാമോട്ട വിലകളൊക്കെ വരില്ല. ഇത് ചായക്കട. മനസ്സിലായില്ല.
2: ഈ പോസ്റ്റ് ഓഫീസ് കത്തൊക്കെ പോസ്റ്റ് ചെയ്യുന്ന
3: ഓ ഡാക്കർ അല്ലേ? അത് മനസ്സിലായി. ഞാൻ നിങ്ങളെയാണ് ഉദ്ദേശിച്ചത്. മുമ്പ് ഇവിടെ എവിടെയും കണ്ടിട്ടില്ലല്ലോ.
2: ഞാനിവിടെ ചീര കണ്ടത് വിട്ടുന്ന മാരിയിരിക്കുന്നു.
3: ഓ മിസ്റ്റർ ജോർജ് കുട്ടി.
2: എങ്ങനെ മനസ്സിലായി?
3: അറിയാം, ബ്രോക്കർ ചാണ്ടി എന്റെ ഫ്രണ്ടാ. എന്നോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണാനിരിക്കുന്നു. അല്ല, അതെ, അങ്ങോട്ട് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഇട്ടിച്ചനും തമ്മിൽ അത്ര സുഖത്തിലല്ല. അതിരിക്കട്ടെ, നമ്മളും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ പൗലോസ്, ഒരു വിമുക്ത ഭടൻ. ഇതെന്റെ സ്വന്തം സ്ഥാപനമാണ്, ഹോട്ടൽ ജയ് ജവാൻ.
2: അല്ല, പോസ്റ്റ് ഓഫീസ്.
3: ആ, ഒരു രണ്ട് കട അങ്ങോട്ട് കടന്ന് വലത്തോട് തിരിഞ്ഞാ മതി. ഓക്കെ. ആ പിന്നെ അത് കണ്ടാ പോസ്റ്റ് ഓഫീസാണെന്ന് തോന്നൂല, പക്ഷെ അതാണ് പോസ്റ്റ് ഓഫീസ്. അല്ല, ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. പോസ്റ്റ് മാഷ് കൃഷ്ണൻ നായരുടെ പശു പ്രസവിച്ച് അങ്ങനെ അങ്ങോട്ട് പോയതാ. അല്ല, ഒരു കാലി ചായ കുടിച്ച് വിശദമായി സംസാരിക്കും. വിരോധമില്ലല്ലോ. ഇല്ലല്ലോ. ഇല്ലല്ലോ. ആർമി. ഞാനൊരു തീപ്പന്തമായിരുന്നു. ജോർജ് കുട്ടിക്കറിയോ, സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും എന്നെ അവിടെ പിടിച്ചു നിർത്താനുള്ള ഭീകരമായ ചില ശ്രമങ്ങൾ ഉണ്ടായിരുന്നു.
2: ഇപ്പോഴത്തെ ഈ ഭീകരമാരായിരിക്കല്ലേ
3: ആളുകളുടെ ജോലിയാണല്ലോ. ഭാസ്കർ ഒരു ചൈനീ.
2: ജയ് ജവാൻ,
3: ജയ് കിസാൻ. കിസാൻ എന്നുള്ളതിന്റെ അർത്ഥം അറിയാലോ? കൃഷിക്കാരൻ. ഇവിടെയുള്ള ജനങ്ങളെ മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നതിനാണ്
2: അച്ചായോ. വേണ്ട വേണ്ട,
3: ഒരു തമാശ പറഞ്ഞല്ലേ. ആ സോറി, ഇത് ജോർജ് കുട്ടി ഇട്ടിച്ചിന്റെ മരുമകൻ. ഇത് സുഗതൻ. കൊടുക്കണ കൈ.
2: ഹലോ. വളരെ സന്തോഷം. വെറു സുഗതനല്ല, സുനന്ദ സുഗതൻ. സുനന്ദ തിയേറ്റേഴ്സിന്റെ സ്വന്തം നാടക കമ്പനിയാ. തനിക്ക് എത്ര വയസ്സായി? അതിപ്പോ അതല്ല, തനിക്ക് എത്ര വയസ്സായെന്നുള്ള എന്റെ പുതിയ നാടകത്തിന്റെ പേരാ.
3: നിന്റെ അപ്പന്റെ 16-ാം അടിയന്തരം, അത് ഇവന്റെ അടുത്ത നാടകത്തിന്റെ പേരാണ്. തമാശ തമാശ. മാനെ, നിന്റെ കലാപരിപാടി ഇവിടെ വേണ്ട. മാനെ, കുവൈറ്റിലെ ചെന്ന കട്ടിലെ കട്ട. മാസ്റ്റർ, നീ ചാലോ. അച്ഛതാ
2: 11-13. എന്താടാ ഇത്? ആദ്യം ഞാൻ കരുതി വല്ല വേലക്കാരനുമായിരിക്കും. കാലത്തോച്ച് പണിയുണ്ടായിരുന്നേ. എന്താ രണ്ടുപേരും കൂടി മുന്നറിയിപ്പില്ലാതെ
4: ഇവിടെ ഇറക്കിക്കൊണ്ട് പോരാൻ ലൈസൻസ് ആയി. മാരേജ് ഫിക്സ് ചെയ്തു. കമ്മിങ് 21st.
2: കൺഗ്രാറ്റ്സ്.
4: താങ്ക് യു.
2: വാ അപ്പച്ച, ഇതൊക്കെ എന്റെ ഫ്രണ്ട്സാ.
5: നമസ്കാരം. എന്നാ പേര്?
4: പ്രകാശ്. ഇതെന്റെ ഉഡ്ബി.
5: അതിനാ?
4: അതായത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന പെൺകുട്ടി.
5: ഓഹോ, ഇവിടൊക്കെ കല്യാണം കഴിച്ചു കഴിഞ്ഞാ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്?
4: അതൊക്കെ പഴയ കാലമല്ലേ എങ്കിൽ.
5: പഴയതായ തന്ത തന്ത അല്ലാതെ ആകുമോ?
2: അലിസൻ, പ്രകാശിനെ പറ്റി നിന്നോട് പറഞ്ഞിട്ടില്ലേ?
4: ഇത് ഞാൻ കല്യാണം കഴിക്കാൻ വന്ന വെച്ചിയാ.
6: കേറി ഇരുന്നാട്ടെ. ഇല്ല, ഇനി ഒരിക്കലാവാം. മാരേജിന് വരുമ്പോ അലിസിനെ കൂടെ കൊണ്ടുവരണം.
4: എന്നാ വരട്ടെ. ആ എടാ, വന്ന കാര്യം മറന്നു. നമ്മുടെ റിസൾട്ട് വന്നു. നീയാണ് കോളേജിലെ ടോപ്പ് സ്കോറർ. നമ്മുടെ മേനോ സാറാ എന്നെ ഫോണ് വിളിച്ചു പറഞ്ഞത്.
2: താങ്ക് യു പ്രകാശ്, താങ്ക് യു.
4: ശരി വേട്ട.
6: കാപ്പി പോലും കുടിക്കാതെ അങ്ങ്
5: പോവാ. എവിടെ നോക്കിയാടാ വൈലി ചെയ്യുന്നത്? ജോലി ചെയ്യടാ.
4: നിന്റെ അമ്മായിപ്പൻ ആള് ശരിയല്ലോ.
6: ഓക്കേ അലീസ്. ആ
4: അങ്കിളെ പോട്ടെ.
5: ഓ ആട്ടെ, എവിടെ പോകാ? അപ്പോഴേ അവര് വെക്കോളും. കടയിൽ ഈ ഷീറ്റ് കൊണ്ടുപോയി കിടത്ത് കാശ് മേടിക്കേണ്ടതാ.

0: പോട്ടെന്നെ, അപ്പച്ചന്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയില്ല.
1: എന്നോട് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാനത് അനുഭവിക്കേണ്ടവനാ. പക്ഷെ അത്രയും ദൂരത്ത് നിന്ന് എന്നെ കാണാൻ വന്നൊരു ഫ്രണ്ടിനോട്, അതും അവന്റെ കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നു.
0: എന്തെങ്കിലും അവരെ കാണുമ്പോ ഞാൻ മാപ്പ് പറഞ്ഞോളാം അപ്പച്ചന് വേണ്ടി. വരുന്നേ, വന്ന് ആഹാരം കഴിക്കേ. വരുന്നേ.
2: അച്ചായോ,
1: നമ്മുടെ ജോർജ് കുട്ടിയ പുതിയ SI പൊക്കി. എടാ, നീ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ.
3: എങ്ങനെ പ്രതീക്ഷിക്കാൻ,
1: അതും ഈ വേഷത്തില്.
3: കോളേജിൽ ഏറ്റവും വലിയ റൗഡിയായിരുന്നു നീ.
1: ഏതായാലും നിനക്ക് പറ്റിയ പണി തന്നെ. ഇടിക്കോടാ നീ.
4: ഇടിക്കണ്ട ഇടിക്കണ്ടെന്ന് കരുതിയാലും ചിലപ്പോ ഇടിച്ചു പോകും. അതിനുവേണ്ടി ചില പാർട്ടീസ് ഉണ്ട്.
1: നീ എത്ര നാളെ ജോയിൻ ചെയ്തിട്ട്?
4: ജോയിൻ ചെയ്തിട്ട് അധികാലൊന്നും ആയില്ല, പക്ഷെ ഇതെന്റെ 9-ാമത്തെ സ്റ്റേഷനാണ്.
1: അതെന്താ അങ്ങനെ?
4: നമ്മുടെ ക്യാരക്ടറിന് ചിലതൊന്നും ഒത്തുവരില്ല. എനിക്ക് ബോധിച്ച പോലെയൊക്കെ ഞാൻ ചെയ്യും, അപ്പൊ ട്രാൻസ്ഫർ അടിച്ച് കൈ തരുകയും ചെയ്യും. അതൊക്കെ പോട്ടെ, നിനക്കിവിടെ എന്താ പരിപാടി പറയാം.
2: ഇംഗ്ലീഷ് പത്രം.
5: ഇംഗ്ലീഷ് പത്രം? ഇവിടെ ആർക്കാ ഇംഗ്ലീഷ് പത്രം?
2: ഈ സാർ പറഞ്ഞു ഇന്നോട്ടിടാ.
5: ഇവിടെ ആവശ്യമുള്ളതൊക്കെ ഞാൻ വരുത്തുന്നുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ പറയും. എന്നാ കൊണ്ടുപോ.
2: എന്നാ സാറേ ഇത്? ആളെ കളിയാക്കുവാണോ?
5: കൊണ്ടുപോടാ. അവന്റെ ഒരു ഷാറ്. നീ ഇംഗ്ലീഷ് പത്രം വരുത്താത്ത കുഴപ്പമേ ഉള്ളൂ. ജില്ലാ കളക്ടർ താമസിക്കുന്ന വീടല്ലേ. ആ ചക്രത്തിന് ഗതിയില്ലാത്തവനൊക്കെ ഇംഗ്ലീഷേ വായിക്കൂ.
0: എന്തോ അപ്പച്ചൻ പറയുന്നേ.
1: ഹേയ്, എന്നോട് പുള്ളിക്ക് വല്ലാത്ത സ്നേഹം തോന്നുന്നു. എന്റെ ഭാഗ്യം അല്ലേ സേ.

0: ജോർജോട്ടി, ജോർജോട്ടി,
1: എന്താ സുധ?
0: ഒന്ന് എളുപ്പം വന്നേ, നമ്മുടെ അച്ഛൻ എസ് ഐ പൊക്കി.
1: ഈ പൗലോസ് എഴുതിയിരിക്കുന്നണ്ട, ഒറ്റ നോട്ടത്തിൽ എന്താ
2: തോന്നുക?
1: വേറെ ഒന്നും തോന്നൂലേ? ഒറ്റ നോട്ടത്തില്,
2: ഒറ്റ നോട്ടത്തിലില്ല, രണ്ടാമത്തെ നോട്ടത്തില് ചെലപ്പം പോലീസിന് തോന്നും.
1: അപ്പൊ പറ്റിപ്പ് പാർട്ടിയാണല്ലേ?
2: അയ്യോ പൊന്നു സാറേ, സാറാണ് സത്യം പറ്റിപ്പ് പാർട്ടി അല്ല.
1: എന്നെ പിടിച്ച് കള്ളസത്യം ഇടരുത്.
2: ഇത് കള്ളസത്യല്ലേ സാറേ, സത്യമായിട്ട് സത്യവും സത്യം തന്നെ.
1: എന്താണോ തന്റെ ഉദ്ദേശം?
2: സാർ സാർ, ഞാൻ പറയാം സാർ, ഇപ്പോഴത്തെ കാലല്ലേ, എപ്പോഴാണ് ബന്ധു തുടങ്ങാന്നറിയില്ല. കഴിഞ്ഞ മാസം തന്നെ ടോട്ടൽ 29 ദിവസവും ബന്ധുവും സ്ട്രൈക്കും ലാത്തിചാർജും അടിപിടിയും തീവെപ്പൊക്കെ ആയിരുന്നു. അങ്ങനെയുള്ള അവസരത്തില് ഈ പോലീസിന് തോന്നിക്കുന്ന ജീപ്പ് ആയിട്ട് വീട്ടിലെത്തി കെട്ടിയോളി മക്കളെ കാണാലോ എന്നുള്ള ഉദ്ദേശം.
1: എപ്പോഴും ഉദ്ദേശം നടക്കൂല, ചിലപ്പോ താൻ എത്തുന്ന പോലീസ് സ്റ്റേഷനിലായിരിക്കും.
2: അപ്പൊ സൗകര്യം ഇവിടെ അടുമ്പൊന്നുണ്ടാവില്ലല്ലോ.
1: മതി മതി
2: മതി,
1: തമാശ അധികം വേണ്ട.
2: വേണ്ട,
1: തന്റെ അടുത്തൊരു ശുപാർശ ആയിട്ട് വന്നതാ.
0: എന്താണ്
1: ഈ മിലിറ്ററി അച്ചായൻ?
0: ഇയാൾ ആള് ഭയങ്കര ഫ്രോഡാണല്ലോടാ.
1: പാവടാ, നിറക്കൂട്ടെ.
0: ആ താനാ വണ്ടിയുടെ പേര് മാറ്റേ, വല്ല ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് എഴുതി ചേർക്ക, എന്തെങ്കിലുമൊക്കെ ചെയ്യ്. അല്ലാതെ ഞാൻ ആ വണ്ടി റോട്ടി കാണരുത്.
2: നിർത്തോ, നിർത്തി സാർ, ഞാനിത് ഓൾട്ടറേഷൻ ചെയ്ത് സൈക്കിൾ റിക്ഷയോ മറ്റൊരു വാഹനം ആക്കിക്കോളെ സാർ.
0: ആ മതി അല്ലേ.
2: ആ പിന്നെ ഇന്നിനി വെയിറ്റ് ചെയ്യണ്ട, ഞാനൊരു രണ്ട് പാക്കറ്റ്
1: പോച്ചായ.
2: ആ ആ പോട്ടെ സാർ.
1: പിന്നെ
0: ആ പറ.
3: അച്ചായനത് കണ്ടോ, കാനത്തെട്ടരയുടെ വേളാങ്കണ്ണിക്ക് വന്ന് ഇറങ്ങിയതാ. ഒരനക്കവും ഇല്ല. ഇപ്പൊ തന്നെ രണ്ടു മൂന്ന് ചായയും രണ്ടു കുറ്റി പൊട്ടും കറി വേറെ. കണ്ടിട്ട് എന്തോ ഒരു കള്ളന്റെ ലക്ഷണമുണ്ട്.
2: ആരാ ഈ ലൊക്കാലിറ്റിയിൽ? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ.
4: പൊട്ടനാ,
2: ഞാൻ പൗലോസ്, ഈ കടയുടെ ഓണറാ. എന്താ പേര്?
5: എന്റെ പേര് ആമപ്പറമ്പിൽ ആൻഡോ.
2: ഇപ്പൊ ഇവിടെ എന്താ?
5: ഞാൻ ആ ചീരം കണ്ട തിട്ടിച്ചനെ ഒന്ന് കാണാൻ വന്നതാ.
2: എന്താണാവോ കാര്യം? വെറുതെ ചോദിച്ചതാ, പറയണ്ട.
5: ഏയ് അതല്ല, വെറുതെ വഴി കണ്ടവരോട് വിടുവാ പറഞ്ഞ് വന്ന കാര്യം കൊളമാക്കരുന്ന കുട്ടപ്പൻ പ്രത്യേകം പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഞാനൊരു പരുക്കനായിട്ട് അഭിനയിക്കുക.
2: അത് ശരി.
5: അതെ, എന്റെ അമ്മച്ചി ചീരം കണ്ടത്തെയാ ഇത്തിച്ചന്റെ ഊത്തത്. അവരെന്റെ അപ്പച്ചനെ കെട്ടി ഇവിടുന്ന് ഒളിച്ചോടി പോയതാ. ലവ് മാരേജ്. ന്യായമായും ഞങ്ങൾക്ക് കിട്ടേണ്ട സ്വത്തുണ്ട്. അപ്പച്ചൻ മരിച്ച ശേഷം അമ്മച്ചി വലിയ കഷ്ടത്തിലാ. അമ്മച്ചി ഒരു എഴുത്തയച്ചന് ഇട്ടിച്ചന്റെ മറുപടി ഒന്നും കണ്ടില്ല. അപ്പൊ കുട്ടപ്പനാ പറഞ്ഞത് ഇട്ടിച്ചന്റെ അടുത്ത് എന്ന് ചോദിക്കാൻ. ഈ ഷർട്ടും മുണ്ടും കുട്ടപ്പൻ വാങ്ങിച്ചെന്നതാ. ഇത്
2: എന്തിനായി കത്തി?
5: എല്ലാം കുട്ടപ്പന്റെ ഐഡിയ. മര്യാദക്ക് ചെന്ന് വീതം ചോദിച്ചാൽ ഇട്ടിച്ചൻ കുലുങ്ങയിലെന്നാ കുട്ടപ്പൻ പറയുന്നത്. എന്റെ വീതം തരുന്നു. അങ്ങനെ വരട്ടേണ്ട രീതിയൊക്കെ നല്ലോണം പഠിച്ചാ ഞാൻ വന്നിരിക്കുന്നത്.
2: പിന്നെ ഇതുകൊണ്ട് മാത്രം കാര്യമായില്ല, ഓറേണ്ട വല്ല അവസരം വന്ന് ആയെന്ന് പൂറിയേക്കണം.
5: എന്റെ അമ്മച്ചിന് അപ്പന്റെ സ്വത്തിന്റെ വീതം എന്റെ അമ്മച്ചിക്ക് കിട്ടാനുള്ളതല്ലേ? മര്യാദക്ക് അതിങ്ങനെ തരണമെന്നാണ് ഞങ്ങൾ പറയണത്.
6: ഓഹോ, അമ്മയുടെ വീതം മേടിക്കാൻ വന്നിരിക്കുക.
5: അതെ,
6: പിച്ചാത്തി ആയിട്ടോ?
5: പിച്ചാത്തി കുട്ടപ്പന്റെ. കുട്ടപ്പൻ അഭ്യാസമൊക്കെ അറിയാം. മര്യാദക്ക് എന്റെ അമ്മച്ച വീതം തരാനാ പറഞ്ഞത്.
6: റബ്ബർ വെട്ടാൻ നിന്നവനോട് ഒളിച്ചോടി പോയ നിന്റെ അമ്മ അന്നെന്റെ കൈ കിട്ടിയിരുന്ന കൊടുത്തു വിട്ടനെ. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയ ഒരുമ്പട്ടോള് ഇറങ്ങിപ്പോടാ. പോയി നിന്റെ തന്തുണ്ടല്ലോ, അവനെ പറഞ്ഞുവിട്, കൊടുത്തു വിടാം.
5: ചത്തുവന്റെ അപ്പനെ പറഞ്ഞോണ്ടല്ലോ.
6: പറഞ്ഞ
5: രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെന്നാ മതി എന്നാ കുട്ടപ്പൻ പറഞ്ഞത്.
6: കുട്ടപ്പൻ ഇറങ്ങി വിടാൻ വലിയ അവനെ.
5: താനെന്തിനാ പിടിക്കുന്നേ? കുട്ടപ്പനോട് പറഞ്ഞു കൊടുക്കേ.
6: ഓടാ ഓടാ.
5: നോക്കിക്കോ നോക്കിക്കോ, ഇത് ഞാൻ വെച്ചിട്ടുണ്ട്.
7: കടുങ്കൈ അപ്പച്ചൻ കാണിക്കുന്നത്. അവർക്കും കൂടി കിട്ടേണ്ട സ്വത്താ വെച്ച് അനുഭവിക്കുന്നേ.
1: അരുതാത്തത് ഒരുപാട് ചെയ്തു കൂട്ടുന്നു എന്റെ അപ്പച്ചൻ. കണക്ക് പറയേണ്ട ദിവസം വരുന്നത് ഓർക്കപ്പുറത്തായിരിക്കും. അന്ന് മോതലും പലിശയും കൂട്ടി ഒരുപാട് കാണും.
8: എൽസിക്കൊരാലോചന വന്ന് ഏതാണ്ടങ്ങ് ഉറപ്പിച്ചു. ചെറുക്കൻ നമ്മുടെ റൂട്ടിൽ ഒരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ.
4: അധികം താമസിയ നടത്തണം എന്നാ അവന്റെ വീട്ടുകാരൻ. ഇവരൻ ജോർജ് കുട്ടിയെ കണ്ടെന്ന് പറയാമല്ലോ എന്ന് കരുതി ഇറങ്ങിയത്.
8: അയ്യോ, അവൻ പുറത്തോട്ടെങ്ങാണ്ട് ഇറങ്ങിയല്ലോ. ജോർജ് കുട്ടി അവിടെ പോയി
7: വായനശാല പോയിരിക്കാം.
4: സുഖാണോ മോളെ? നിന്നെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോണെന്നുണ്ട്. അവിടെ പിള്ളേരതും പറഞ്ഞ് എന്നും വഴക്കാ. അവരൊന്നും നേരെ ചൊവ്വെ കണ്ടിട്ടില്ലല്ലോ.
8: എന്നാ ചെയ്യാനാണെന്നേ? അത് ഞാൻ ഒരു പിടിവാശി മുറുക്ക പിടിച്ച പിന്നെ കരിങ്കല്ലിലെ കാറ്റ് തട്ടുന്ന പോലെയാ. ഒരിളക്കവും ഇല്ല.

0: ചുമ്മാ ഒന്ന് കേറിയെന്നേ ഉള്ളൂ.
1: ഈ കേരളിൽ ഇറങ്ങലൊക്കെ വേണ്ടെന്ന് ആദ്യ പറഞ്ഞിരുന്നല്ലേ.
0: ജോർജ് കുട്ടി ഒന്ന് കണ്ടിട്ട്
1: അതൊക്കെ ഈ പറമ്പിന് പുറത്ത്. ഈ അകത്തോട്ട് കേറിയുള്ള കളിയുണ്ടല്ലോ, അത് എന്നാത്തിനാന്ന് എനിക്കറിയാം.
0: വേറൊന്നും ഉദ്ദേശിച്ചല്ല, അവനോടൊരു കാര്യം ആലോചിക്കാനുണ്ടായിരുന്നു.
1: എനിക്കിട്ട് പുതിയ പണി എന്നാ വെക്കാവുന്നായിരിക്കും. കാശ് കിട്ടുന്ന പണിയാണെങ്കിൽ അപ്പനും മോനും കഴുത്തിറക്കാൻ കൂടെ മടിക്കാലെന്ന് അറിയാം.
0: കുറച്ചുകൂടെ മര്യാദ ആയിട്ട് സംസാരിക്കാൻ ടീച്ചർ.
1: മര്യാദ പഠിപ്പിക്കുന്നു.

0: എന്തിനാ അപ്പച്ച ഇങ്ങോട്ട് വന്നത്? എന്റെ വിശേഷങ്ങൾ അറിയണം. ഈ വീട്ടിലൊരു വളർത്തുപട്ടിയുള്ളത് എന്നേക്കാൾ അന്തസ്സല കഴിയുന്നു. കരയരുത്, എന്താ അത്? സാരമില്ല, ഈ നരകത്തിൽ ആകെ ഒരു ആശ്വാസം നീയ. ആ നീയും കൂടി കരയുമ്പോ എനിക്കെന്തോ.
1: ജോർജ്ജ് കുട്ടി,
2: ആലീസേ, ജോർജ്ജ് കുട്ടിക്ക് ഒരു കത്തുണ്ട്, ഇപ്പൊ വരും.

0: ആലീസ്, നിന്റെ പ്രാർത്ഥന വലിച്ചു മോളെ. അന്ന് ഞാൻ അപേക്ഷ അയച്ചില്ലേ? ആ ജോലി എനിക്ക് കിട്ടി. അപ്പോയിന്റ്മെന്റ് ഓർഡർ.
1: എന്റെ മാതാവേ,
0: അതാ പറഞ്ഞത്, ഐശ്വര്യമുള്ള ആൾക്കാർ വീട്ടിൽ കാലു കുത്തിയ ഐശ്വര്യം പുറകെ വരുമെന്ന്. അല്ലെങ്കിൽ ഞാനിന്ന് പുന്നത്തോട്ട് വള്ളം കളിക്ക് കൊണ്ടവനാ. ഇവിടെ കിടന്ന് കുട്ടികളി കളിക്കണമല്ല. ആ ജോർജോട്ട് ചെലവുണ്ട്.
1: എവിടെയാ മോനെ ജോലി കിട്ടിയത്?
0: ബാംഗ്ലൂരിലാ. അവിടുത്തെ ഒരു വലിയ ഫാക്ടറിയാ. ശരിക്കും പറഞ്ഞാ ഭാഗ്യമാണ് അവിടെ ജോലി കിട്ടാൻ. ആ അത് ശരിയാ, ബാംഗ്ലൂർ സ്ഥലം ബെസ്റ്റാ. അവിടുത്തെ ആൾക്കാർക്ക് സ്പോർട്സ് പ്രേമികളാ. അമ്മച്ചി, എനിക്ക് ഇന്ന് തന്നെ പോണം. ഇന്ന് തിരിച്ചാ വീട്ടിൽ കയറുന്ന വിവരം പറയായിരുന്നു. മറ്റന്നാ കാലത്ത് ജോയിൻ ചെയ്യണ്ട.
1: അപ്പച്ചൻ കിഴക്കേത്തോട്ടത്തിൽ പോയിരിക്കുവാണല്ലോ. ഇട്ടിച്ചായ പറഞ്ഞവരെ കാത്തിരുന്ന എങ്ങനെയാ?
0: അത് ഞാൻ എപ്പോ വരുന്ന ഓർത്തിട്ടാ. അങ്ങേര് തേക്കുന്നതിരി കൊണ്ടുവരാൻ പറ്റിയ. ഇനിയിപ്പോ രാത്രി 7 മണി കഴിഞ്ഞിട്ട് നോക്കിയാ മതി.
1: എന്നാ പിന്നെ നേരം കളയാണ്ട് നീ പോ.
0: പിന്നല്ലാതെ അനുഗ്രഹം വാങ്ങിച്ചോണ്ട് ഇറങ്ങാൻ മുതിർന്നവരാരെങ്കിലും വേണം. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. അതിനിപ്പോ ഞാനില്ലേ ഇവിടെ. ആ യോഗ എനിക്കന്ന് കൂട്ടിയാ മതി. ഇപ്പൊ വിട്ട മഹാറാണി കിട്ടും.
1: ആ പ്ലേറ്റിംഗ് എടുത്ത്,
0: ആ പ്ലേറ്റിംഗ് എടുത്ത് വെസ്നട്ട് കണ്ണ് കാണാൻ വയ്യ. നീ എന്താ മൂടോട്ടായിരിക്കുന്നു? ഞാൻ പോണോണ്ടാ? മുഖം വീർപ്പിച്ചിരിക്കാതെ. ഞാൻ തനിച്ചല്ല, നമ്മൾ ഒന്നിച്ചല്ലേ പോകുന്നത്. നീ ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ.
2: ബാംഗ്ലൂർ കോട്ടയത്തിന് പോയത് തന്നെ ഇത്രയും കാലത്തിനിടയ്ക്ക് 2 തവണ.
0: എന്നാ വേഗം പോയി റെഡിയാവും. എന്താ?
2: ഞാൻ കൂടെ വന്നാ?
0: വന്നാലെന്താ വാടി?
2: എങ്ങനെയാ അമ്മച്ചോട് പറയട്ടെ?
0: പിന്നെ വേഗം വേണം. 2 കാലിലെ ബസ് പോയപ്പോ തെണ്ടി തന്നെയാ.
2: അമ്മച്ചി, ഞാനും കൂടെ ചെല്ലാൻ പറഞ്ഞു.
1: എന്റെ ചേച്ചോ, അതിപ്പോ അപ്പച്ച വരുമ്പോ ഞാൻ എന്നാ പറയാ മോളെ?
2: ഞങ്ങൾ ഒന്നിച്ച് ഇതുവരെ എവിടെയും പോയിട്ടില്ലല്ലോ.
1: അത് നേര, അമ്മച്ചിക്ക് ഇഷ്ടമാ മോളെ. എന്നാലും വന്നിട്ട് എന്റെ നേർക്കായിരിക്കുമല്ലോ ചാട്ടം.
2: അത് അമ്മച്ചി മയത്തി പറഞ്ഞു ഒതുക്കിയാ മതിന്നേ.
1: പുരുഷ എന്റെ തലയില് പൊയ്ക്കോ. ജോർജുട്ടയുടെ ഈ വഴിച്ചെലവിന് കാശൊന്നും കാണുകയില്ല. നീ ഇതൂടെ കൈവച്ചു.
2: ശരി.
0: അയ്യേ, ഇതെന്താണ്? ഇത് സ്വർണക്കടയുടെ പരസ്യോ? വലിയ സിറ്റിയിലോട്ടാ പോകുന്നു. പൊന്നിനു വേണ്ടി ആരെങ്കിലും എന്റെ മോളുടെ കഴുത്തറത്തുകൊണ്ട് പോകും. പേരിന് ഒന്നോ രണ്ടോ മതി.
2: എന്ന അയച്ചേക്കല്ലേ.
0: എന്നാ വൈകണ്ട.
1: ശരി മോനെ, ഇവളെ നോക്കിക്കോണേ. 10 ആളെ ഒന്നിച്ച് കാണുമ്പോ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ആവും പെണ്ണ.
2: പോവാ മച്ചി.

0: ജോർജ് കുട്ടിക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. മറ്റന്നാ ജോലിക്ക് കയറണം. എവളും കൂടെ പോയിച്ചും വരാമെന്ന് പറഞ്ഞു.
1: നീ അനോദിച്ചോ?
0: അല്ല, അത് പിന്നെ അവിടെ കെട്ടിയവന്റെ കൂടെ പോവാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു.
1: സമ്മതിച്ചു? ഞാൻ അറിയാതെ
0: വരാൻ താമസം ഉണ്ടാ?
1: അപ്പൊ ഞാൻ വരാൻ താമസം, നീ ഇവിടെ എന്ത് പോക്കൃത്തരം കാണിക്കുവോ? അവൾ ഒരുങ്ങിക്കെട്ടി എഴുന്നള്ളിച്ചിറങ്ങിയിരിക്കുന്നു.
2: അപ്പച്ച, വലിയൊരു കമ്പനിയില് നല്ലൊരു ജോലിയാ ശരിയായിരിക്കുന്നു.
1: നിന്റെ തന്താനടുത്ത് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, കെട്ട് കഴിഞ്ഞാൽ നീ ഇവള് ഉള്ള കാലത്തോളം ഇവിടെ കഴിഞ്ഞോളണമെന്ന്. അത് നീ സമ്മതിച്ചിട്ടുള്ള തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ആ വാക്ക് പാലിക്കണം. അകത്ത് പോകാൻ നിന്നോടാ പറഞ്ഞേ. നീ ജോലി ഉണ്ടാക്കുന്ന കാശ് കൊണ്ട് എന്റെ മോക്ക് അരിയും തുണിയൊന്നും വാങ്ങണ്ട. അങ്ങനെ ഗതികേട് വരുമ്പോ അന്ന് പറയാം.

0: പഞ്ഞിപ്പ് പാർട്ടിയാണെന്ന് അറിഞ്ഞിട്ടും കെട്ട് നടത്താൻ ഇട്ടി സമ്മതിച്ചതേ. കാര്യങ്ങൾ എന്റെ വഴിക്ക് നിങ്ങനാ. ആ മര്യാദക്കാണെങ്കിൽ മൂന്നേരം വല്ലതും കഴിച്ചുകൊണ്ട് ഇവിടെ കരിയാം. അതല്ല എരപ്പാളിത്തരം കാണിക്കാനാ ഭാവമെങ്കിൽ കൈയും കാലും വെട്ടി അരിഞ്ഞ് മൂലയ്ക്ക് തള്ളി ഞാൻ.
1: മതിയെന്നേ, അവര് പോയിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എന്നാത്തിന് എങ്ങനെ നടന്ന്
0: കീറുന്നേ? നിന്റെ ഒറ്റ ഒരു ഒത്താശ പുറത്തല്ലേടി അവനെ വൃത്തിയിൽ കാണിച്ചത്. എണ്ണിനെ വിളിച്ചോണ്ട് പോയി കിട്ടുന്ന കാശിന് അവൻ ആർക്കെങ്കിലും വിക്കില്ലെന്ന് എന്നതാടി ഉറപ്പ്.
1: എന്നാ വർത്താനായി
0: അല്ല വർത്താനെ. എന്നാലേ അവൻ അവന്റെ അപ്പന്റെ മോനാണെങ്കിൽ എനിക്ക് ഉറപ്പാ.
1: അതിനുവേണ്ടി
0: തന്നെയാ ജോലിയും കൂലിന്ന് പറഞ്ഞ് അവളെ കൊണ്ട് കിടക്കാൻ.
2: നാവ് ഉളച്ചാൽ ചെറ്റത്തിനെ മാത്രം പറയുന്ന നിങ്ങളുടെ വായടക്കാൻ.
0: എന്നാടാ പറഞ്ഞേ?
2: ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എല്ലാം കേൾക്കായിരുന്നില്ലേ? കണ്ണും ചെവിയുടെ ചിത്രം കലവരെ സഹിച്ചതേ നിങ്ങളെ ഭയന്നിട്ടൊന്നുമല്ല. എന്റെ അപ്പനൊരു തെറ്റ് ചെയ്തു പോയി, അതിനുള്ള പ്രായച്ചത്തെ അനുഭവിക്കാൻ ഞാൻ വേണ്ടു. ഉളവൻ മതി, ഇനി വയ്യ. ആലീസ് വനോക്കൊടുന്ന് പോവാ.
0: ആലീസന്റെ മോളാ, ഞാൻ പറയാതെ പടിയിറങ്ങല.
2: അവൾ എന്റെ കെട്ടിയോളാ, ഞാൻ വിളിച്ച അവൾ ഇറങ്ങി വരും.
0: എന്നാ എനിക്ക് അതൊന്ന് കാണണം.
2: ആലീസ് നിന്റെ കഴുത്തിൽ മിന്നു കെട്ടിയവനെ വിളിക്കുന്നു.

0: 来历。
1: 多多尔，啊，大英雄，你别等着。ശ ി നിനക്ക് നിന്റെ അപ്പന്റെ കൂടെ കഴിയാം. വിളിച്ചുകൊണ്ട് പോവാൻ ഞാനിനി ഇങ്ങോട്ട് വരുമെന്ന് നീ കരുതണ്ട.
2: ഇനി ഞാൻ അവനെ തിരിച്ചു വിളിക്കുന്നുണ്ടോ?
0: എന്നെ പട്ടി വിളിക്കും.

0: വിജയൻ ഇത് എന്നാ ഭാവിച്ചുകൊണ്ടാ? ഏതായാലും ഇതുവരെ കൂടിപ്പോയി. അവൻ തിരിച്ചു വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ?
1: എന്തോ
0: ആ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. അവളുടെ യോഗം ഇനിയുള്ള കാലം വഴിക്കണ്ണുമായി കാത്തിരിക്കാനായിരിക്കും.

0: കൂടെ ഇറങ്ങി വരാനുള്ള ധൈര്യം അവൾ കാണിച്ചില്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവിടെയാണ് ഞാൻ തോറ്റുപോയത്.
1: കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ, അയാൾ അങ്ങനെയല്ലേ അവളെ വളർത്തിയത്.
0: ഞാനേതായാലും രാവിലെ ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചു. ആ ജോലി ഇവിടുന്ന് നഷ്ടപ്പെടുത്താൻ വയ്യ.

0: എന്ത് വിട്ടിട്ടോ നീ കാണിച്ചത്?
1: പിന്നെ എന്നെ വിട്ടു പോവാന്ന് പറഞ്ഞോണ്ടല്ലേ പോയത്. ഞാൻ കരുതി മഞ്ഞണിഞ്ഞ രാത്രിയില് റീനയുടെ വിധിയായി എനിക്ക്
0: ഒന്ന് തന്നാണ്ടല്ലോ വിവരം കിട്ടുന്നു. വല്ല സംഭവിച്ചിരുന്നില്ലോ?
1: ഇനി വരില്ല എന്ന് പറഞ്ഞു പോയപ്പോ പിന്നെ എനിക്ക് എന്നെ ചെയ്യാൻ പറ്റും?

0: ഓന്നുമ്പോ ഇറങ്ങി പോകാനും കയറി വരാനും ഇത് സത്രമൊന്നുമല്ല എന്നോട് പറഞ്ഞത്. ആ പെണ്ണ് ബുദ്ധിമോശം കാണിച്ച സമയമായോണ്ട് ഞാൻ ക്ഷമിക്ക, അല്ലെങ്കിൽ ഈ പടി അവനെ കൊണ്ട് ഞാൻ ചവിട്ടിക്കില്ല.
1: അപ്പച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കും, അത് കേട്ട് വഴക്കിടാൻ പോയേക്കല്ലേ.
2: നിന്റെ അപ്പന്റെ നീ ഉറങ്ങിക്ക.
1: അച്ചായോ
2: എന്തിടി,
1: ഒരു പാട്ട് പാടുവോ?
2: പാതിരാത്രിക്ക് കൊഞ്ചിയാ നീ, കഷ്ടം.
1: പാട്ട് കേട്ട് എനിക്ക് ഉറങ്ങാനാ.
2: എനിക്ക് പാടാന്നറിയില്ല പെണ്ണെ.
1: പാടുന്നേ.
2: എന്നിട്ടൊരു കാര്യം ചെയ്യാം, നിന്റെ അപ്പൻ ചീരങ്കണ്ടത്തിൽ ഇട്ടിയച്ചന്റെ നല്ല ശബ്ദ പാടിത്തരും ചെല്ലേ. എടി ഞാൻ പാടിയ ഇന്ന് നീ ഉറങ്ങില്ല, നിന്റെ വീട്ടുകാർ ഉറങ്ങില്ല, അതുകൊണ്ടാ.
1: എനിക്കറിയാം ഒരു പാട്ട്.
2: ശരി, ഇനി ഞാൻ പാടിയില്ല എന്നും പറഞ്ഞ് നീ തൂങ്ങിച്ചാവാനും വിഷം അടിക്കാനൊന്നും പോണ്ട മോളെ.
3: പഴയ പാട്ട് പോരെ.
2: പാരിജാ

0: നീ മാത്രമെന്തിനുറങ്ങി?
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
1: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ജോർജൂട്ടി, കെയർ ഓഫ് ജോർജൂട്ടി.
3: അപ്പോ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പല്ലേ. ഇനി ജോർജൂട്ടിയുടെ പരിപാടി എന്താ?
4: ബാംഗ്ലൂരിലെ ജോലി.
5: അത് ജോയിൻ ചെയ്യേണ്ട ദിവസം കഴിഞ്ഞല്ലേ, ആ കാര്യം നമുക്ക് ഇനി മറക്കാം.
3: ഇട്ടിച്ചിന്റെ പോക്ക് അത്ര ശരിയല്ല. എങ്ങനെയെങ്കിലും ഈ കെണിയിൽ രക്ഷപ്പെടാൻ നോക്കും.
5: അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ലല്ലോ. ഇനി ഒരു പോക്കുണ്ടെങ്കിൽ അത് അവളുടെ കൈയും പിടിച്ചോണ്ടായിരിക്കും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ മൂപ്പരുമായിട്ട് മുട്ടാൻ പോവാ. ബാക്കി ഞാൻ വിശദമായിട്ട് പറയാം.
3: ചന്തമുക്കിൽ ജനം നോക്കി നിൽക്കല്ലേ പാപ്പച്ചൻ കുഞ്ഞുമാണിയുടെ കൈ വെട്ടിയത്. അതോടെ കുഞ്ഞുമാണി ഒന്നും അല്ല. ഇട്ടിച്ചൻ ആള് ജഗജില്ലാന്ന് ഞാൻ പറയുന്നു. എന്ത് കാര്യത്തിനും ഞങ്ങൾ ജോർജ് കുട്ടിയുടെ ഒപ്പം ഉണ്ടാവും. നമ്മുടെ ലക്ഷ്യം ചീരം കണ്ടത്തിൽ ഇട്ടിച്ചൻ കൊടുക്കൈ.
6: നിങ്ങളൊക്കെ കൂടെ കാണുമെങ്കിൽ ഞാൻ ഉറച്ചു നിൽക്കാം. പക്ഷെ എന്നെ ഈ നാട്ടിൽ കണ്ട അല്ലി ഓടിക്കുന്ന ഇട്ടിച്ചൻ പറഞ്ഞിരിക്കുന്നേ.
3: അതുകളാ, ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ നിന്റെ ദേഹത്ത് ആരും തൊടുകയില്ല. പക്ഷെ ഒരു കാര്യം, നീ ഞങ്ങൾ പറയുമ്പോൾ കേൾക്കണം.
6: ഇനിയും ചീരം കണ്ടത്ത് പോയി വീതം ചോദിക്കാനൊന്നും എനിക്ക് വയ്യ. എനിക്ക് പേടിയാ. അവിടെ പോകണ്ടെന്നാ കുട്ടപ്പനും പറഞ്ഞിരിക്കുന്നേ.
5: ആര് പറഞ്ഞു നിന്നോട് അങ്ങോട്ട് പോണെന്ന്? നീ പറയുന്ന നിറത്ത് പുള്ളിക്കാരനെ വരുത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിയമപ്രകാരം നിനക്കും അമ്മച്ചിക്കും കിട്ടാനുള്ള സ്വത്തുക്കൾ നിയമം പറഞ്ഞു നമ്മൾ മേടിക്കുന്നു. നല്ലൊരു

0: കണ്ട് കേസ് ഏൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റെന്ന്. എന്താ
1: ഈ കോടതിയിലൊക്കെ കേറാന്ന് പറഞ്ഞ ഞാനില്ല, എന്നെ ഇട്ടേക്ക്.
2: കൈ നിറയെ കാശ് കിട്ടുമ്പോ നിനക്കെന്താ കക്കൂ?
3: നിനക്ക് കഴുത്തിലൊരു സ്വർണ്ണമാല, കൈ നിറയെ മോതിരം, സിൽക്കിന്റെ ചുബിയിട്ട് പുത്തൻ പുതിയ മാരുതി വണ്ടിയിൽ ഒരു അച്ചായത്തി പെണ്ണിനെയും കയറ്റി ഇവിടെയൊക്കെ വെലസിലും നിനക്കാക്കില്ലേ?
1: എനിക്ക് ലവ് ഉണ്ട്.
3: അതും ഉണ്ടോ?
1: പക്ഷെ ഇട്ടിച്ച
0: ധൈര്യം ഇല്ലെങ്കിൽ വേണ്ട, വന്ന ഒഴുകി പോടാ.
1: ഞാൻ റെഡിയാ.
0: അവസാനം വാക്ക് മാറി ഇടി നിനക്കായിരിക്കും.
1: ഞാൻ ഏറ്റു. നിങ്ങളെല്ലാവരും കൂടി എനിക്ക് കറക്റ്റ് കോച്ചിങ് തന്നാ മതി. ആ ഫൈലിയുടെ കാര്യം നോക്കിക്കോളുകയും വേണം.
0: സമയങ്ങളെ നമുക്ക് അടുത്ത പരിപാടിയിൽ
3: കിടക്കാം.
1: ഞാൻ സല്യൂട്ട് ചെയ്യണോ?
3: നീ ഒന്നും ചെയ്യണ്ട.
0: പത്ത് റുപ്യന്റെ ചില്ലല്ലേ പോട്ടെ.
4: എന്നതാ ഇത്? എന്നതാണെന്നേ?
5: ഏതാണ്ട് എന്തോ ഒരു ചാണോ.
4: ഒന്ന് വായിച്ചു നോക്കിയേ. ആ ജോർജുട്ടിയുടെ കയ്യിലോട്ട് കൊടുത്തേ, അവൻ വായിച്ചു തരുന്നേ. അവൻ വായിച്ചു
0: തരും.
4: ഇത് എന്നതാന്ന് ഒന്ന് നോക്കിയ മോനെ. ഇപ്പൊ ആ പോസ്റ്റ് മാൻ കൊണ്ട് തന്നേച്ചും പോയതാ.
6: This notice is being issued to you as per the instructions from my client, Mrs. Rahel Mathukutty, wife of Mathukutty, Cheerangandathil House, and is residing at Baranangana Mamsham, Desham of Pala Taluk. Please take notice that my client, who is your elder sister, does not keep to intend the share of the properties inherited by her from her father in joint possession as you are mismanaging the properties, so as to defraud her without giving her the due share of men's profit even after repeated demands. It's hereby informed that you may take necessary step to effect the partition of the properties shown in the margin and to put my client in possession of her share with the men's profits within 1 month from the date of receipt of this notice, failing which my client will be taking appropriate legal actions against you, and in that event you will be held liable for all the incidental expenses of my client including the legal charges of this notice.
0: ഇതാണ് സംഭവം. മനസ്സിലായ? ഇംഗ്ലീഷ് പഠിച്ച ഇങ്ങനെയൊക്കെ ചില ഗുണങ്ങൾ കൂടിയുണ്ട് അല്ലേ അമ്മച്ചി? ആ വക്കീൽ നോട്ടീസാ. ആന്റോട് അമ്മച്ചി അവരുടെ വീതവും അതിൽ നിന്ന് ഇത്രയും കാലം എടുത്ത ആദായവും തിരിച്ചു കിട്ടാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന കേസാ. വക്കീലാരാണെന്ന് നോട്ടെ. അയ്യോ എന്റെ അമ്മോ, വാസുദേവ മേനോൻ ഉഗ്ര വക്കീലല്ലേ, നടത്തി എല്ലാ കേസും ജയിച്ചിട്ടേ ഉള്ളൂ.
5: ഓ ഒരു ചക്ക വീണപ്പോ മൊയലെത്തെന്ന് വിചാരിച്ച എല്ലാ ചക്കയ്ക്കും അങ്ങ് മൊയലിയാകും.
0: ഇത് ചക്കയും മൊയലൊന്നും അല്ല, തൊഴുത്തിപ്പറമ്പൻ ജോസിനെ തൂക്കാൻ വിധിച്ച വക്കീല്. അങ്ങനെ ജയിക്കുന്ന ഉറപ്പുള്ള കേസേ മൂപ്പരെടുക്കൂ. എന്താവൂ എന്ത്?
5: ചോദിച്ചില്ലേ
1: ഞാനെപ്പോ വന്നാലും എനിക്കെന്താ ഈ ചായക്കട തന്നെ വകയൊന്നും അല്ലല്ലോ.
5: ഇയാളെന്താ ഉടക്കുന്നേ? വന്നേ ഇടിച്ചു വിളിക്കുന്നു.
1: വേണ്ട, അന്ന് തന്നവരെ തരാനല്ലേ, ഞാൻ എങ്ങോട്ടേക്കില്ല.
5: വാടാ പന്നി,
1: വാടാ പട്ടി.
0: എന്താടാ ആളെ പൊക്കിക്കൊണ്ടുപോവാൻ? ഗുണ്ടായി സാർ ഇട്ടിച്ചൻ വിളിച്ചോണ്ട് എല്ലാം പറഞ്ഞിട്ട്. ആരാണ് നിന്റെ ഇട്ടിച്ചൻ?
1: എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാനുള്ള പരിപാടിയാ സാറ്.
0: ഇവനോട് വന്ന് നിനക്കെന്താ?
1: അങ്ങനെ ചോദിക്കും സാറേ. സാറേ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിച്ചാൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് ഇൻസ്പെക്ടർ സാറിന് എടുത്ത് പരാതി പറയുമെന്ന് പറഞ്ഞപ്പോ അവൻ ചോദിക്കാം ഫയലിൽ തൊടാനുള്ള ധൈര്യം നിന്റെ ഇൻസ്പെക്ടർ കൊണ്ടുപോകണമെന്ന്.
0: ആണോടാ സാർ ഞാൻ പറഞ്ഞില്ല. ഇനി ഇവൻ ആരെങ്കിലും തൊട്ടാ ഞാൻ നിന്നെ ആയിരിക്കും പൊക്കുന്നത്, മനസ്സിലായോ?
1: വളരെ ഉപകാരം സാർ. സാർ വൈകുന്നേരം വീട്ടിൽ കാണൂ.
0: എന്തിനാണ്?
1: കൈക്കൂലി കൊണ്ടുവരാനാ. വാങ്ങിക്കില്ലേ?

0: ആ മിലിറ്ററി പോലീസിന്റെ ചായക്കട തന്നെ താമസം. ആ എസ് ഐ ഒന്ന് ചാടിയില്ലായിരുന്നെങ്കിൽ ഞാനും കൊണ്ടുവന്നേനെ.
1: എന്റെ കയ്യിൽ എത്തിക്കിട്ടിയതിനെ വേണ്ട പണി ഞാൻ കൊടുത്തേനെ. ആരോ അവനെ പറഞ്ഞ് പിരികേറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ആ മൈവിടം കേസ് കൊടുക്കാനുള്ള ധൈര്യം ഒന്നും കാണിക്കല്ല.
0: വർഗീസാറിനെ ആൻഡോരടുത്ത് വെച്ചിട്ട് എന്തായി?
1: ഓ, മധ്യസ്ഥത്തിന് അവൻ നിൽക്കത്തില്ലെന്ന്, എല്ലാം വക്കീലുമായിട്ട് മതിയെന്ന്. അയാളൊരു കോടാലിയാണെന്നാ കേട്ടത്. ആ വക്കീലേ, നമ്മൾ കേസ് പറയാൻ പോയാൽ കാശ് പോകത്തേ ഉള്ളൂ. ആ വക്കീലിനെ ഒന്ന് പിടിക്കാൻ എന്താ മാർഗമെന്നാ ഞാൻ ചിന്തിക്കുന്നത്. അയാളോട്ട് അടുപ്പമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ.
2: അലിസേ, നിന്റെ അപ്പച്ചനോട് പറ, വാസുദേവൻ വക്കീലിനെ എനിക്ക് പരിചയമുണ്ടെന്ന്.
0: ഒന്ന് വിളിച്ചു ചോദിച്ചു.
2: അങ്ങേരെ ചെന്ന് കണ്ട നമുക്ക് കുഴപ്പം വരാത്ത രീതിയിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആക്കി തരും. എന്റെ ഒരു അടുത്ത കൂട്ടുകാരന്റെ ഭാര്യയുടെ അമ്മാവനാ വക്കീല്. അവര് വഴിയേ വക്കീലിനെ ബന്ധപ്പെടാൻ പറ്റൂ. അല്ല, അതിനു മുമ്പ് അവനെയും ഭാര്യയും ഉണ്ണാൻ വിളിക്കാൻ പറ്റോ വേണ്ടി വരും.
1: ഏതവനായാലും വിളിക്കാൻ പറടി, ഉണ്ണോ ഉറങ്ങോ ചേട്ടെ.
3: മാരേജ് കഴിഞ്ഞ പിന്നെ ഇത്രയും നല്ല ലഞ്ച് ഞങ്ങൾ ആദ്യമായിട്ട് കഴിക്കണം.
4: ആരും ശ്രമിക്കുന്നില്ലേ, ഞാൻ പിന്നെ ഇരുന്നോളാം.
3: വാടി ഇങ്ങോട്ടിരിക്കേ. അമ്മജി, ഇത്തിരി ജീരവളം കെടുത്ത്. നീ എന്താന്ന് കഴിക്കാത്ത ആ ചിക്കൻ എടുത്തേ?
5: കഴിക്കാം.
3: അപ്പച്ച, ആ ചിക്കൻ്റെ രണ്ട് പീസ് എടുത്ത് കൊടുത്തേ.
1: ധൃതി വന്ന് പോയപ്പോ തൊട്ട് ഞാൻ ജോർജ് വിട്ടോട് പറയുമായിരുന്നു ഒരു ദിവസം ഉണ്ടാൻ വിളിക്കണമെന്ന്.
3: അതെ അതെ. അപ്പച്ച, ആ ചറൊന്നെടുത്തേ. അയ്യോ, അവിടെ അല്ലേ, ഇവിടെ. കേട്ടോ പ്രകാശ്, അപ്പച്ചൻ ആരെങ്കിലും വിളിച്ച് സൽക്കരിക്കുക എന്നുള്ളത് എന്ത് ഇഷ്ടമുള്ള കാര്യമെന്നോ. എന്നിട്ട് സ്വന്തം കൈകൊണ്ട് വിളമ്പി കൊടുക്കുക, അത് വലിയ സന്തോഷ.
5: അന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് അങ്കിള് വലിയ ഗൗരവക്കാരനാണെന്ന.
3: ഏയ്, അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലടാ.
5: എങ്ങനെ വളച്ചടാ നീ ഇങ്ങനെ
3: വളഞ്ഞു തുടങ്ങണല്ലേ ഉള്ളൂ.
1: എന്നതാ പറയുന്നേ?
3: ഏയ്, ഞങ്ങളെ കേസിന്റെ കാര്യം പറയാതെ. അപ്പച്ച പ്രകാശം ചപ്പാത്തി എന്താന്ന് വെച്ച് കൊടുക്കുന്നു. കഴിക്ക്.
5: തീർന്നില്ല, മതി.
6: ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി. ഏതിനുള്ള ഓപ്പറേഷൻസ് വളരെ സൂക്ഷിച്ചു
3: നടത്തും. കാര്യങ്ങളെ കൊത്തു വരികയാണെങ്കിൽ അടുത്ത ആഴ്ച നിന്റെ വീതം കിട്ടും. പിന്നെന്താ നിന്റെ പരിപാടി?
7: ആദ്യം എന്റെ മറ്റേ അതെ
6: ആദ്യം മറ്റേ ഏത്
7: ലവ് മാരേജ്? അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയാൻ മടിക്കരുത്. ആൻഡോയ്ക്ക് കാശൊരു പ്രശ്നമല്ല.
3: നീ ആ കാശെടുത്ത് അനാദിയാക്കി കളയരുത്. ആദ്യം നാട്ടിലെവിടെ ഒരു സ്ഥലം വാങ്ങി സ്വന്തമായിട്ടൊരു പെര പണിയെ. നിന്റെ അമ്മച്ചീനെയും കഷ്ടപ്പെടുത്താൻ നോക്കണേ.
7: അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ അച്ചായ? അമ്മച്ചിക്ക് ഞാനും എനിക്ക് അമ്മച്ചി മാത്രമേ ഉള്ളൂ. തരപ്പെടുമെങ്കിൽ ഈ നാട്ടിൽ തന്നെ ഒരു വീട് വയ്ക്കണമെന്നാ എനിക്ക്. നിങ്ങളുടെയൊക്കെ ഒരാളായി ഇവിടെ തന്നെ അങ്ങ് കൂടാൻ പോകാം ഞാനും.
3: നല്ല കാര്യമല്ലേ, അല്ലേ വിൽട്രി?
6: അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്തിച്ചിന്റെ നേർക്ക് അടുത്തയക്കേണ്ട മിസൈൽ ഏതാണ്? കട്ട് വേണോ പാട്രിയോട്ട് വേണോ? ഏതായാലും റെഡി ഫോർ അറ്റാക്ക്.
5: ലീനാമ്മയുടെയും പിള്ളേരുടെയും കാര്യം എന്നിവിടെ അങ്ങനെ കഴിഞ്ഞാൽ എങ്ങനെ? എന്റെ വീട്ടിലോട്ട് അവളെയും കൊണ്ടുപോയാ അവളും പെങ്ങന്മാരും കൂടി ചേരത്തില്ല. ഒരു പുരയിടം ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്, കുറച്ച് കിഴക്കോട്ട് മാറിയാ. അളിയൻ അവളുടെ വീതവും എടുത്തു, എനിക്ക് കാശായിട്ട് വന്നു.
1: ഇത്രയും കാലം നീ ഇങ്ങനൊരു ആവശ്യം പറഞ്ഞില്ലല്ലോ. ഇപ്പൊ എന്തുവാ കെട്ടിയോളം പിള്ളേരെ ഓർമ്മിക്കാൻ സ്വത്ത് കിട്ടുകയെന്ന് പേടിച്ചാ?
5: അതല്ല, എല്ലാം കൂടി നോക്കി നടത്തി അളിയൻ കുറെ ബുദ്ധിമുട്ടുകയാണല്ലോ എന്ന് വിചാരിച്ച.
1: ആ, മനസ്സിലായി മനസ്സിലായി. നിങ്ങളെ കെട്ട് കിടക്കുമ്പോ അവിടെ പേരിൽ എഴുതി വെച്ചതല്ല ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എടുത്ത് തിന്നിട്ടൊന്നുമില്ല. ഇയാളെന്നോ എന്ന് വിളിക്കുന്നേ?
3: ചുമ്മ. അല്ല, വക്കീലന്മാരെ വല്ലതും കണ്ട കാര്യമുണ്ടോ?
1: വക്കീലിന്റെ
4: കുഞ്ചരിയച്ഛൻ വരുമ്പോ പറഞ്ഞേക്കണേടി. അതിപ്പോ എന്ന് വരാനാ? പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും കാലം ഒന്നിനെ കുറിച്ച് ഞാൻ ഓർക്കാറില്ലായിരുന്നു. പിള്ളേരെയും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരാൻ മറക്കല്ലേ. പോകാൻ എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല.
8: എന്നായാലും അത് വേണ്ടേ.
3: ദീനാമ്മേ.
8: ആ, അതാ വിളിക്കുന്നു.
4: போயிட்டு வந்தேன்.

ആ മിലിട്ടറി പോലീസിന്റെ കടയിലോട്ടാ. അവിടെ അപ്പൊ കമ്പനി ആൻഡോ ഇപ്പൊ അവിടെ ക്യാമ്പ്. അയാളെ കുത്തിപ്പൊക്കി വിട്ടത് പൗലോസും ജോർജ് കുട്ടിയും കൂടി ആവുന്നൊരു സംശയമുണ്ട്.

0: തിരക്കിന്ന് പറഞ്ഞു.
1: ആ ആ പൗലോസിന്റെ ചായക്കടല ഇരിപ്പ് അത്ര നല്ലതിനല്ല.
0: അതെന്താ ആയിക്കോലെ കുഴപ്പമുണ്ടോ?
1: അതല്ല, എനിക്കത് നാണക്കേടാണ്, മനസ്സിലായോ?
0: അല്ല, ഇവിടുന്ന് മടക്കുമ്പോ എവിടേക്കെങ്കിലും ഒന്ന് ഇറങ്ങണമല്ലോ എന്ന് കരുതിയാ.
1: അതിന് വേറെ സ്ഥലമൊന്നുമില്ലേ?
0: ശരി, എന്നാ നീ വേറെ എവിടെയും പോയിരിക്കാം.
2: ആരെങ്കിലും വന്ന പൊക്കോളം പറയാൻ ചേച്ചി വരുന്നുണ്ട്.
1: നാളെ അവളെ നാട്ടിൽ കണ്ടുപോരുത്.
3: ഇന്നലെ എന്തിനു ഭാവിച്ചുണ്ട്? എന്റെ കുഞ്ഞു സാറന്മാരെ ഒന്ന് പോയി, മൊലാളി അറിഞ്ഞ എന്നെ കൊന്നു കളയും.
0: മിണ്ടി പോലത്. ഭാര്യയും കുടുംബവും ഒരു മനുഷ്യനെ കുറെ കാലമായിട്ട് നീ പിഴിയല്ലേ, നിർത്തിക്കോ. ഇനി ഒരിക്കലും അങ്ങേര് ഇങ്ങോട്ട് വന്നു എന്നറിഞ്ഞ
4: ഇവിടുത്തെ പുതിയ എസ്ഐ ആരാന്നറിയോ? ഞങ്ങളും പുള്ളിക്കാരും നമ്മൾ ബന്ധമെന്താ അറിയോ?
5: ഞാൻ പോട്ടെ, സൗകര്യം പോലെ വരാം.
0: അച്ചായോ?
4: ആ അല്ല, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണല്ലോ.
5: ഞാൻ പോട്ടെ മോളെ.
6: എട്ടുമണി ആയില്ലേ, അതിനു മുമ്പേ തുടങ്ങി കുപ്പിയായിട്ട് ഗുസ്തി. ഇതെന്നാ പറ്റി?

0: ഇന്നെന്തു പറ്റി പുറത്തേക്കൊന്നും പോയില്ലേ? ഞാൻ ഞാൻ ചുമ്മാ കറങ്ങാൻ പോയത്. നീ ഇതിൽ വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കണം, ഭയങ്കര ക്ഷീണം. പിന്നെ എവിടെയെങ്കിലും പോവാ ചേട്ടാ, ഇത് വലിയ കഷ്ടമായല്ലോ. എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് വീട്ടിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെ വൈകുന്നേരം ഒന്ന് കാറ്റുകൊള്ളാൻ പുറത്തിറങ്ങാന്ന് വെച്ചാ എവിടെ പോയി എവിടെ പോയി, എത്ര പേരോട് സമാനം പറയണത്? അല്ല എനിക്ക് അറിയാമല്ലാണ്ട് ചോദിക്കുക. പിന്നെ എന്തുകൊണ്ട് തേങ്ങക്കടി എന്നീ വീട്ടത്ത് കുഴിച്ചു മൂടിയേക്കണേ?
1: ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ.
2: ബോസ് പറഞ്ഞനുസരിച്ച് 1,00,000 ഉണ്ട്.
3: കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമാ, അപ്പൊ കളി അങ്ങ് ഡൽഹി കളിക്കണം. വിനാശ് സാർ അവിടെ ഉണ്ട്, എന്നാലും പണം കൊണ്ടൊരു പ്ലേ ഉണ്ടല്ലോ. വാ, എനിക്ക് വിനാശ് സാറിനും 5 രൂപ പോലും വേണ്ട. കൊടുക്കേണ്ടടുത്ത് കൊടുത്താ ബാക്കി മുഴുവൻ പാർട്ടി ഫണ്ടിലേക്കാണ് പോകുന്നത്. ഞായറാഴ്ച ഞാൻ ഡൽഹിക്ക് പോകും, വന്നിട്ട് കാണാം. മദ്രാസിലായിരിക്കും അപ്പോയിന്റ്മെന്റ്. ക്വാർട്ടേഴ്സിന്റെ മറ്റു കാര്യങ്ങൾക്കും അല്പ താമസം നേരിടും.
2: അത് സാരമില്ല, അവൻ തനിച്ചേ ഉള്ളൂ, മോളെ കൂടെ അയക്കുന്നില്ല.
3: കേരളത്തിലും എടുത്തൊരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്, അപ്പോ മരുമകര നമുക്ക് ഇങ്ങോട്ട് ചാടിക്കാം.
2: വേണ്ട, അവിടെ തന്നെ കിടന്നോട്ടെ. ഇത്തിരൂടെ വടക്കോട്ടായാലും കുഴപ്പമില്ല, എന്നെ ആയാലും വേഗം ശരിയാക്കി തരണം.
3: പിന്നെ തിടിയുന്ന കാര്യങ്ങൾ നീങ്ങല്ലേ, പയ്യനോട് റെഡി ആയിരിക്കാൻ പറ.
0: ജോലിക്ക് പോണെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞത് എന്ത് അവിവേകമായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ആ, എന്റെ അപ്പച്ചൻ നിന്ന വാക്ക് ഞാനായിട്ട് തെറ്റിക്കുന്നത് ശരിയല്ലല്ലോ.
2: എന്നോട് പറഞ്ഞ വാക്കല്ലേ, അത് സാരമില്ല, രൂപ കൊടുത്ത് ഞാൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്.
0: ഏ ശരിയാവില്ലത്.
2: ഏത്?
0: ഇവിടെ എല്ലാരെയും വിഷമിപ്പിച്ചിട്ട് പ്രത്യേകിച്ച് അപ്പച്ചനെയൊക്കെ വിട്ടുപിരിഞ്ഞ് ഞാൻ ആലീസിനെ കൊണ്ടൊക്കെ പോവാന്ന് പറഞ്ഞ ശരിയല്ലത്.
2: ആലീസിനെ ഇപ്പൊ കൊണ്ടുപോകണ്ടാന്ന് വെക്കണം.
0: വല്യപ്പോ ആ പൂതി അങ്ങ് മാറ്റി വെച്ചേക്ക്.
2: എന്താ?
0: അല്ല, വേറൊരു പ്രശ്നമുണ്ട് അപ്പച്ച.
2: എന്ത് പ്രശ്നം?
0: ഇടയായി മിക്കവാറും ദിവസങ്ങളിൽ സ്വപ്നത്തിൽ ഒരു പുണ്യാളം വന്ന് എന്നോട് പറയാറുണ്ട്, നീ ഇവിടെ വിട്ട് പോരുത്, നിനക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ടെന്ന്.
2: അതൊക്കെ വെറും തോന്നല, ഏതോ വേക്കനാവുന്നുണ്ടെന്നും പറഞ്ഞു.
0: അയ്യോ അല്ല അപ്പച്ച, ഒരു സത്യക്രിസ്ത്യാനിയായ ഞാൻ പുണ്യാളം പറയുന്ന കേൾക്കാതെ മദ്രാസിൽ പോയാ ചിലപ്പോ എന്റെ ജീവൻ വരെ അപകടത്തിലായിരുന്നു വരും.
1: ഒരാപത്ത് വരും നടന്നിട്ടും എന്തിനാ അപ്പച്ച ജോലിക്ക്
2: അയക്കുന്നത്? അവനോട് നിന്നാൽ ആപത്ത്. രൂപ 1,00,000 കയ്യിന്ന് പോയത് അറിയാവോ? പോയനാവും.
0: ഇവളുടെ കാര്യം നേരെ രൂപ നടന്നു കിട്ടുന്നത് വരെയുള്ള ആദ്യം തന്നെ, അല്ലാതെ ഒന്നുമില്ല.
2: എന്താ
0: വത്സമ്മയുടെ കല്യാണ തീയതി നിശ്ചയിച്ചിരിക്കുക? എന്റെ സ്ഥിതിയൊക്കെ ഇട്ടിച്ചനറിയാലോ, പുറത്തൊരാളുടെ മുമ്പിൽ കൈനീട്ടാൻ മനസ്സ് അനുവദിക്കുന്നില്ല.
2: വളച്ചു കെട്ടി ബുദ്ധിമുട്ടിക്കണമെന്നില്ല, എന്റെ കയ്യിൽ നിന്ന് ഒരു ചില്ലി കാശ് കിട്ടത്തില്ല. 5 അപ്പം കൊണ്ട് 5,000 പേരെ തൃപ്തിപ്പെടുത്താൻ ഞാൻ ക്രിസ്തു ഒന്നും അല്ല ഇട്ടിയ.
0: രക്തബന്ധം മറന്ന് നീ അങ്ങനെ ഒന്നും പറയല്ലേ ഇട്ടി.
2: എന്നാ രക്തബന്ധം? എനിക്ക് അങ്ങനെ ഒരു ബന്ധമില്ല. കൈ കാശില്ല കെട്ടി ചായക്കണ്ടെന്ന് വെക്കണം, വല്ല വടത്തിലും പറഞ്ഞയക്ക്.
1: മോനെ, അമ്മച്ചി ഒരു കാര്യം പറയട്ടെ.
0: എന്താ അമ്മച്ചി?
1: ഇത് ഇച്ചിരി പഴയ സ്വർണമാണ്, നീ ഇത് ടൗണിൽ എവിടെങ്കിലും കൊണ്ടുപോയി വിട്ടിട്ട് ഉള്ള കാശ് വാങ്ങിച്ചോണ്ടെത്താ മോനെ. ഇവിടുത്തെ അപ്പച്ചൻ അറിഞ്ഞാ എന്നെ കൊല്ലും.
0: ഇതെന്താണ് അമ്മച്ചി, ഇത് വിറ്റിട്ട് ഇത്ര അത്യാവശ്യം എന്താ?
1: അതെ, നേരത്തെ ഇവിടെ വന്നേച്ചും പോയതാ കുന്നലെ ചാക്കൊച്ചനും മോളുവാ. ആ കൊച്ചിന്റെ കല്യാണമാ. പറഞ്ഞു വരുമ്പോ ഇവിടുത്തെ അപ്പച്ചന്റെ അടുത്ത ഒരു ബന്ധുവാ. അവർക്ക് എന്തെങ്കിലും കൊടുത്തു പോയെന്ന് വെച്ച് ഇവിടെ ആരും മുടിഞ്ഞു പോത്തൊന്നുമില്ല. കൊടുക്കുകയല്ല, അങ്ങനത്തെ അല്ലേ മനസ്സ്. ആ കൊച്ചാണെങ്കി ഇവിടെ കൊറേ നാള് നിന്നതാ. ഞാൻ നോക്കിയിട്ട് ഇത് ഒരു വഴിയേ കാണുന്നുള്ളൂ. നീ ഒന്ന് എളുപ്പം പോയിച്ചു മാമോനെ.
0: ഇതിരിക്കട്ടെ അമ്മച്ചി, കല്യാണത്തിന് ഇനിയും ദിവസം ഉണ്ടല്ലോ, അതിനു മുമ്പ് എന്തെങ്കിലും ഒരു വഴി കാണും.
4: ഇറങ്ങണം. ഞാൻ പറഞ്ഞ മിസ്റ്റർ വെട്ടിയച്ചനല്ലേ?
2: അതെ. ഞാനാ? ആരാ?
4: ഞങ്ങൾ എങ്ങനെന്നാണ്? നമ്മുടെ ജോലി എന്താണ്?
2: ജോലി ഇതൊക്കെ തന്നെ.
4: എന്താ? ബാർബർ ഷാപ്പോ?
2: അല്ല, ഈ കൃഷി.
4: എന്താ?
2: റബ്ബർ കൃഷി.
4: ആ അങ്ങനെ പറ. നിങ്ങൾ അഗ്രികൾച്ചർ ഇൻകം ടാക്സ് കൊടുക്കാറുണ്ടോ?
2: ടാക്സ് കൊടുക്കാൻ വേണ്ടിയുള്ള വരുമാനമൊന്നും ഇല്ല.
4: ഈടെ നിങ്ങൾ രണ്ട് സഹോദരിമാരുടെ ഷെയർ വാങ്ങിയില്ലായിരുന്നു? റൊക്കം പണം കൊടുത്ത്?
2: അതെ.
4: അതിനുള്ള സോഴ്സ് എന്താണ്? ഞങ്ങൾക്ക് ഈ വീടും സെർച്ച് ചെയ്യണം.
2: മനസ്സിലായില്ല സാറേ.
5: പോലീസ് പാർട്ടി ഈസ് ഹിയർ, കം ഓൺ, സർച്ച് ഇറ്റ് ഓൾ തിങ്സ് ഫാസ്റ്റ്. ബ്ലഡി നോൺസെൻസ്, സ്റ്റൂപിഡ്.
2: ഇല്ല ഇല്ല, നിങ്ങൾ എന്നാ കാണിക്കാൻ പോവാ?
4: ആ അതൊക്കെ കാണിച്ചുതരാം. നിങ്ങളുടെ അക്കൗണ്ട് ബുക്സ് എല്ലാം എടുത്തേ. സ്ത്രീകളടക്കം ആരും വെളിയെ പോകാൻ പാടില്ല. സ്റ്റോപ്പ് ദി കിച്ചൺ വർക്ക്. മരണം മരണം മരണം മരണം. കം ഓൺ അപ്സ്റ്റെയർ ഈസ് ഹിയർ. കം ഓൺ കം ഓൺ.
3: കൊടുക്കണം.
4: ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട.
2: അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല, അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ.
4: വി വാണ്ട് സോഴ്സ് ഓഫ് ഇൻകം.
2: എന്നാ
3: സാർ, പ്ലീസ് കുഴപ്പത്തിലാക്കരുത്. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിന് ഒഴിവാക്കി തരണം. എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാം.
4: എങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ. നിങ്ങൾ അവിടെ നോക്കിയിരിക്കുന്നേ? പോണം പോണം പോണം.
3: അവർക്ക് എന്തെങ്കിലും കൊടുക്കണം.
2: എന്തെങ്കിലും ആക്കണ്ട, 500 രൂപ കൊടുത്തേക്കാം. പിന്നെ ഊണ് കഴിഞ്ഞിട്ട് കൊടുത്തു വിട്ടേക്കാം.
3: ഊണും കാപ്പിയും കഴിക്കാൻ ബന്ധു വീട്ടിൽ നിന്ന് വന്നവരാണല്ലോ. 500 രൂപ കൊടുത്താലേ മോന്തയ്ക്ക് വലിച്ചെറിയും.
2: പിന്നെ എന്നാ വേണോന്ന്? 1000 മതിയാവോ?
3: 25,000 രൂപ എണ്ണി കൈ കൊടുത്തില്ലെങ്കിലെ ഇനിയുള്ള കാലം അഴിയേണ്ടി ഈച്ചയും പിടിച്ച് അകത്ത് സുഖമായിട്ട് കഴിയാം. എന്താ വേണമെന്ന് വെച്ചാൽ വേഗം തീരുമാനിക്കുന്നത്.
4: ഈ ജോർജുട്ടി എവിടെ പോയി കിടക്കണാവോ?
6: എത്ര നേരമായി കാത്തിരിക്കുന്നു. ഈ ചാങ്കുളത്ത് അമ്പലത്തിൽ നാടകത്തിന് പോകണ്ടല്ലേ?
4: സോറി, ഫസ്റ്റ് പാർട്ടി. എടാ, നീ എവിടെയായിരുന്നു ഇതുവരെ? ആ കാശ് പിടിച്ചോ. ആ ഇനിയെങ്കിലും ആ പെണ്ണിന്റെ കല്യാണം നടക്കുമല്ലോ.
3: നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട് ഒരു പെൺകുട്ടിയുടെ സ്വപ്നം സ്വന്തമാവുക.
4: ശരി ശരി. അപ്പഴേ താഴത്തെ അമ്പലത്തിൽ 8:30 നാടകവാ. പച്ചണി വേഗം വണ്ടി വിടാ, വണ്ടി വിടാ. നേരം പോയി.
2: അതേമൊരാളി, ഞാൻ പറയുന്നത് സത്യമാണ്. ജോർജുട്ടിയുടെ തലയാ അതിന്റെ പിന്നില്. അല്ലാതെ വേറെ ആർക്കും അത്ര ധൈര്യം വരില്ല. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ചെന്ന് പറഞ്ഞോലായല്ലോടാ. എട്ടിയെടുക്കാന്ന് തുടങ്ങിയപ്പോ അന്നങ്ങ് സമ്മതിച്ചാ മതിയായിരുന്നു. കയ്യോ കാലോ തല്ലി ഒടിച്ച് പെരയ്ക്കകത്ത് കെട്ടിയെടുക്ക വേണ്ടത്.
3: മുതലാളി ഒരു വാക്ക് പറഞ്ഞാ മതി, എല്ലാത്തിനും കൂടി ചേർത്തും കൊടുത്തേക്കാം.
2: ആ ഇനി അതേ മാർഗ്ഗേ ഉള്ളൂ.
7: ഒരര മണിക്കൂറിനകം അവരിങ്ങ എത്തും.
8: ആരി ഒന്നുകിൽ വിൽക്കുക അല്ലെങ്കിൽ സംസാരിക്കാം.
7: എന്താ
4: കുറച്ച് കാശ് തന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കാതിരിക്കുമെങ്കിൽ കാശ് തരാം.

0: ശരിയല്ല, അടി ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ സംസ്കാരത്തോടെ പെരുമാറണം. ഇതൊക്കെ എന്താണെന്ന് കണ്ടില്ലേ?
1: ആരാണ് അയച്ചത്?
2: അവന്റെ വായിൽ നിന്ന് വരട്ടെ.

0: എവിടെയാടാ?
1: അറിയില്ല സാർ.
0: നിനക്കറിയില്ല അല്ലേ? ഇവിടെ എന്താടാ?
1: പശുവിനെ പോയിച്ചിട്ടാ സാറേ.
0: പശു? അപ്പൊ തേക്കും തടി ഇവിടെ ഇല്ല അല്ലേ? ഇവിടെ നിന്ന് വാന്തിക്കടാ.

0: നടക്ക്, നിങ്ങളൊക്കെ എവിടെ നിൽക്ക്, നടക്കടാ. എന്നാ എന്നാ എന്നാണെന്ന്?
1: നിങ്ങളെ അങ്ങോട്ട് വന്ന് കാണാനിക്കായിരുന്നു, ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം.
0: എന്തിന്?
1: നിങ്ങളുടെ വസ്തു എന്നാ കള്ളത്തടി പിടിച്ചെടുത്ത്? നല്ല ഒന്നാം തരം തേക്കും തടി.
0: ഓഹോ, നമ്മളാ മനസ്സിലായില്ലോ.
1: വേഷം കണ്ട അറിയില്ലേ?
0: വേഷം കണ്ട അറിയാം, വേഷം കെട്ട് കണ്ടാലും അറിയാം. ഇതുപോലെ മുമ്പേ ഇൻകം ടാക്സുകാർ കുറച്ച് പേരെ അടുത്ത് വന്നതാ.
1: ഞങ്ങളിപ്പോ എന്താ വേണ്ടത്?
0: ഈ എസ്റ്റേറ്റിന്റെ ഗേറ്റിന് പുറത്ത് പോകണം, ഇതിനകത്ത് കയറി വന്ന് ഇട്ടിയെ കളിപിടിപ്പിക്കരുത്, മനസ്സിലായോ?
1: ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടേ പോകാൻ പറ്റും. പുതിയ ഹെച്ച് ചീര കണ്ടെത്തി ഇട്ടിച്ചം പിടിച്ച് അടിക്കുന്നു സർ.
2: എന്താ പ്രശ്നം? കള്ളത്തടി കടത്തിയതും പോരാ, അത് ചോദിക്കാൻ ചെന്ന പോലീസുകാരനെ അയാൾ തല്ലുകയും ചെയ്തിരിക്കുന്നു.
3: ഇതിപ്പോ എങ്ങനെയാ? ഒരു ഷിയോ സതിക്ക് പുള്ളിയുടെ പേരിൽ എന്തെങ്കിലും കേസ്
2: വേണമെങ്കിൽ ചാർജ് ചെയ്യാം, ഇല്ലാതെ ഒപ്പിക്കാം. ഇയാളുടെ ഗുണ്ടവരുത്തം കൂടെ ഉണ്ടല്ലോ, അവനകത്തിട്ടാലും മതി.
3: അത് മതി, എനിക്കിപ്പോ ആവശ്യം അവനെ നോക്കില്ല.
2: അതിനുള്ള വകുപ്പ് ഞാൻ പറഞ്ഞുതരാം. നാളെ നമ്മൾ ഫോറസ്റ്റുകാർക്ക് കേസ് കൈമാറുന്നുള്ളൂ. മൂപ്പലാന നടക്കുന്ന കൊണ്ടുവണോ? അല്ലെങ്കിൽ രണ്ടു ദിവസം അകത്ത് കിടക്കട്ടാ? ഒരു മയം വരട്ടെന്ന്.
3: വേണ്ട
2: സാർ,
3: ഇത് മതി.

0: ಹಲೋ ಬಿಡವ, തനിക്ക് എന്റെ ബാപ്പാടെ പ്രായമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഞാൻ തല്ലാത്തതാണ്. തന്നോട് അതല്ല വേണ്ടത്. പിന്നെ ജോർജ് കുട്ടിയുടെ അമ്മായിയപ്പനായ തന്റെ ഭാഗ്യം. അല്ലെങ്കിലോ മസറാണി, താൻ എന്റെ ഇടി കൊണ്ട് സ്വർഗം കണ്ടേനെ. ഇടോ തനിക്കില്ലെങ്കിലും ജോർജ് കുട്ടിക്ക് നാട്ടിൽ നിലയും വിലയൊക്കെ ഉണ്ട്. അത് കളയരുത്. നടക്ക്, അവനെ കൊണ്ടോടോ. ജോർജ് കുട്ടി, നീ കൂടെ സ്റ്റേഷനിൽ.
1: അപ്പച്ചനെ പോലീസ് കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോ ഞാനിവിടെ കിടന്ന് എത്ര പ്രയാസപ്പെട്ടു എന്നറിയോ?
2: രണ്ട് ചാമ്പ് ചാമ്പിട്ടെന്ന എസ് ഐ ഇക്ബാല് ചോദിച്ചതാ. ആന്ന് പറയാൻ ആദ്യം തോന്നിയത് അങ്ങേരുടെ കയ്യിലിരിപ്പിന് രണ്ടെണ്ണം കിട്ടണ്ടെന്ന്.
1: അങ്ങനെ പറയരുത് കേട്ടോ. എത്രയായാലും എന്റെ അപ്പച്ചനല്ലേ. എന്ത് ചീത്തത്തരം കാണിച്ചാലും അതങ്ങനെ അല്ലാതാവോ?

0: കേസിന്റെ കാര്യം ഓർത്ത് തലപുണ്ടാക്കണ്ട. നാളെ ഇക്ബാല് തരുന്ന ഒന്ന് രണ്ട് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്താൽ മതി, പ്രശ്നം തീരും, എല്ലാ പൈലയുടെ തലയിലേക്ക് മാറിക്കോളും. അതേ മാർഗമുള്ളൂ, ആരെങ്കിലും ഒരാൾ അകത്ത് പോണം. കുറെ ഉപ്പും ചോറും തിന്നല്ലേ, നന്ദി കാണിക്കാൻ ഇത് അവനൊരു അവസരമായിരുന്നു, കൂട്ടിയാൽ മതി. അലീസേ, എടി അലീസേ,
1: എന്നതാ?
0: എടി ആ ജീപ്പിന്റെ കോലം കണ്ടില്ലേ, അതൊന്ന് കഴുകിയിടാൻ ഇവിടെ ആരുമില്ലേ? അപ്പച്ചന് രാവിലെ സ്റ്റേഷനിൽ പോകാനുള്ള, ചിലപ്പോ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കയറേണ്ടി വരും. നീയൊക്കെ മൂന്ന് നേരം ഞണ്ണിക്കൊണ്ട് ഇവിടെ കിടന്നോ, വല്ലപ്പോഴും ഇത്തിരി ജോലി ഒന്നും വരച്ചേ, ഉരുകി ഒലിക്കത്തൊന്നുമില്ല.

0: അയ്യോ, ഞാൻ കഴിയിടായിരുന്നല്ലോ.
1: വേണ്ട, എനിക്ക് വണ്ടിയാ കഴിയാൻ അറിയാം. ഞാൻ അങ്ങനൊക്കെ ഇത്രയും പൈസ ഉണ്ടാക്കിയത്.
0: അപ്പച്ചൻ റെഡിയായി, നമുക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കാൻ മറക്കരുതേ. അല്ല, അപ്പച്ചൻ ഭയങ്കര മറവിക്കാരനാ, അതുകൊണ്ടാ.

0: ആ പച്ച കുഞ്ഞുമായുടെ കൈവെട്ടിയവനാ, ഇവനെ വിട്ടോ പരോളിലായിരിക്കും.
1: എനിക്കൊരു കാര്യം അറിയണം, എന്റെ ഭാര്യയും പിള്ളേരോടെ നിങ്ങളുടെ വസ്തുവില് വടക്കേക്കുന്നും ചെലവിൽ അവർ താമസിച്ചിരുന്ന ഒരു കൂര ഉണ്ടായിരുന്നു, അതവിടെ
2: എന്റെ ഭാര്യ പോയപ്പോ അത് പിന്നീട് അങ്ങ് ദ്രവിച്ചു വീഴുകയായിരുന്നു.
1: പോരാളി, നിങ്ങളുടെ ചോറുണ്ട കാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചവനാ പാപ്പച്ചൻ. കാട്ടിപ്പറമ്പിൽ കുഞ്ഞുമാണിയുടെ കൈ വെട്ടി മാറ്റണമെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു. പോലീസ് കൊണ്ടുപോകുമ്പോ ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, എന്റെ മേരിയും പിള്ളേരും പട്ടിണിയാവരുതെന്ന്. എന്നിട്ട് അവരവിടെ കുട്ടികിടപ്പ് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ച് നിങ്ങൾ അവരെ ഇറക്കി വിട്ടു. നിങ്ങൾക്കറിയോ പട്ടിണി കിടന്ന എന്റെ മോള് മരിച്ചത്?
0: സമാധാനിക്കാം,
1: ഞാൻ പോവാം. എന്റെ ഭാര്യ എവിടെയാണെന്ന് എനിക്കറിയണം, എന്നിട്ട് ഞാൻ വീണ്ടും വരും.

0: എന്നാടി നോക്കുന്നെ?
1: അല്ല, പതിവില്ലാത്ത ഓരോരോ കാഴ്ച കണ്ടു നോക്കിയതാ. ഇതെന്നാ പറ്റി?
0: പതിവൊക്കെ കുറേശ്ശെ തെറ്റി വരികയല്ലേ.
1: കഞ്ഞി വിളമ്പട്ടെ.
0: ജോറി വിട്ടി എന്തിയെ?
1: അവൻ മേലേ കാണും.
0: എനിക്ക് അവനോട് കുറച്ച് സംസാരിക്കണം. എങ്ങും പോരെന്ന് പറഞ്ഞാല് കഞ്ഞി വന്നിട്ട് മതി.
1: എങ്ങോട്ടാ കാലത്ത്?
0: പാപ്പച്ചനോടും കുടുംബത്തോടും ചെയ്തത് വലിയ തെറ്റായിപ്പോയി. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം.

0: എടാ, നിന്നെ വേണമെങ്കിൽ ഇപ്പൊ എനിക്ക് കൊല്ലാം, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. എനിക്ക് വേണ്ടത്
1: അപ്പ ചേവാ വന്നേ പറയട്ടെ.

0: കൊടുത്തു പോയി. ഞാനുമായിട്ടും ഇത്രയും പേരെ മുമ്പ് വെച്ച്
1: നിനക്ക് എന്ത് വേണമെങ്കിലും തരാം.
0: തരുമോ?
1: തരാം.
0: തരുമോ? ചത്തുപോയ എന്റെ മോളെ തരുമോ? പറ്റില്ല.

ആദ്യത്തെ വണ്ടിക്ക് എന്നെ പോരാൻ മറക്കണ്ട.

സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ജോർജുട്ടി കെയർ ഓഫ് ജോർജുട്ടി. സംവിധാനം ഹരിദാസ് കേശവൻ. തിരക്കഥ രഞ്ജിത്. നിർമ്മാണം ചന്ദ്രഗിരി പ്രൊഡക്ഷൻസ്. ഛായാഗ്രഹണം ശേഖർ വി ജോസഫ്. സംഗീതം മോഹൻ സിത്താര. അഭിനേതാക്കൾ ജയറാം, തിലകൻ, സുനിത, കെ പി എസ് സി ലളിത, ജഗതി ശ്രീകുമാർ, സിദ്ദിഖ്, ജഗദീഷ്, കുതിരവട്ടം പപ്പു, ബാബു നമ്പൂതിരി, സുകുമാരി, ഒടുവിലുണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ, വിജയരാഘവൻ, മാള അരവിന്ദൻ, അബു സലീം തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന് പ്രധാനമന്ത്രി. എംഎസ്എംഇ ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. വാർത്തകൾ വിശദമായി. സെയ്ഷസ് ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിലെ സുപ്രധാന അയൽരാജ്യവും പങ്കാളിയുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ത്രിദിന സെയ്ഷസ് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിലും ഗ്ലോബൽ സൌത്ത് അഥവാ വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയോടുള്ള പ്രതിബദ്ധതയിലും സെയ്ഷൽസ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സന്ദർശന വേളയിൽ സെയ്ഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സെയ്ഷൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ പോകുന്നതിന്റെ സന്തോഷവും ശ്രീ മോദി പങ്കുവച്ചു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ എംഎസ്എംഇ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നൂതനാശയം എന്നിവയിൽ എംഎസ്എംഇ മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനാണ് എല്ലാ വർഷവും ജൂൺ 27 എംഎസ്എംഇ ദിനമായി ആഘോഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. ac.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പത്തനംതിട്ട ജില്ലയിൽ സെൻസസുമായി ബന്ധപ്പെട്ട് സെൽഫ് എന്യൂമറേഷൻ പുരോഗമിക്കുന്നു. ജില്ലയിൽ ഇതുവരെ 23,943 കുടുംബങ്ങൾ വിവരങ്ങൾ രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
1: ദേശീയ സെൻസസ് 2027 ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം 23,943 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ നടത്തിക്കഴിഞ്ഞു. 2,310 കുടുംബങ്ങൾ സ്വയം വിവരം നൽകാനായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുമുണ്ട്. 26,253 കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി. ഈ മാസം 16 ആരംഭിച്ച സ്വയം വിവരം നൽകൽ ഈ മാസം 30 അവസാനിക്കും. കളക്ട്രേറ്റ്, താലൂക്ക് ഓഫീസുകൾ, നഗരസഭകൾ എന്നിവിടങ്ങളിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിന്റെ സഹായത്താലും പൊതുജനങ്ങൾക്ക് സ്വയം വിവരം നൽകൽ പൂർത്തിയാക്കുന്നതിനും സംശയ നിവാരണത്തിനും അവസരം ലഭിക്കും.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് ANews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. CEE.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. ലഹരി മാഫിയയ്ക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ഓപ്പറേഷൻ തണ്ടർ ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ പിടികൂടിയ ജില്ലയായി പാലക്കാട്. ഒരു മാസത്തിനിടയിൽ 317 കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 138 അബ്കാരി കേസുകളും 79 ലഹരി കേസുകളും ഉൾപ്പെടെയുള്ള 317 കേസുകളിലായി 186 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. 40 കിലോയോളം കഞ്ചാവും 600 ഗ്രാമിലധികം രാസലഹരികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നുണ്ട്. പോലീസിന്റെ ഓപ്പറേഷൻ തൂഫാൻ 20 ദിവസം പിന്നിടുമ്പോൾ 77 കേസുകളിലായി 44 പേരെയും പിടികൂടിയിട്ടുണ്ട്. അതിർത്തികൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.
0: പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ചെന്നൈയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും ഭാഗ്യരാജ് അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹൾക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ഇടമലക്കുടി ഗോത്രവർഗ മേഖലയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി കോഴിയും കൂടും പദ്ധതിക്ക് തുടക്കമായി. കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഗോത്രമേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം അവർക്ക് സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഉറപ്പാക്കുകയുമാണ് കോഴിയും കൂടും പദ്ധതിയുടെ ലക്ഷ്യം. 20,000 രൂപ ചെലവ് വരുന്ന ഒരു യൂണിറ്റിൽ 10 കോഴികൾ, ഒരു കോഴിക്കൂട്, 25 കിലോഗ്രാം കോഴിത്തീറ്റ, ആവശ്യമായ വാക്സിനുകൾ എന്നിവയാണ് ഗുണഭോക്താക്കൾക്ക് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട 37 ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും.
0: 2026 ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലാന്റ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ രണ്ടാമതുള്ള ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ ഉറുഗ്വേയെ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് യോഗ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൌദി അറേബ്യ സമനിലയിൽ തളച്ച് കേപ് വെർദെയും നോക്കൌട്ട് റൌണ്ടിൽ കടന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംസ്ഥാന കമ്മിറ്റിയുടെയും കോഴിക്കോട് കോർപ്പറേഷൻ സമന്വയ പ്രൊജക്ടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാഴ്ചയില്ലാത്ത വനിതകളുടെ സംസ്ഥാന സംഗമവും ഹെലൻ കില്ലറുടെ 147-ാമത് ജന്മദിനവും പുതിയറ എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി പി കെ ബഷീർ നിർവഹിച്ചു. ലക്ഷദ്വീപ് എക്സൈസ് റെഗുലേഷൻ 2026 നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ലക്ഷദ്വീപ് പാർലമെന്റ് അംഗം ഹംദുല്ല സെയ്ദ് രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന് കത്തയച്ചു. പുതിയ നിയമം ദ്വീപിലെ ജനങ്ങളുടെ തനതായ ഗോത്ര സംസ്കാരം, സാമൂഹിക ഘടന, സമാധാനപരമായ അന്തരീക്ഷം എന്നിവയ്ക്ക് ഭീഷണിയാണെന്ന് അദ്ദേഹം കത്തിൽ പരാമർശിച്ചു. മദ്യത്തിന്റെ വ്യാപനം ദ്വീപിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും സുരക്ഷിതത്വത്തെ ബാധിക്കുമെന്നും അതിനാൽ നിയമം അടിയന്തരമായി പുനഃപരിശോധിക്കണമെന്നും അദ്ദേഹം രാഷ്ട്രപതിയോട് അഭ്യർത്ഥിച്ചു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. ആറളത്ത് RRT പെട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 5 ജീവനക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കണിച്ചാർ ഓടൻതോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ സമുദ്ര അതിർത്തിയിലെ സുപ്രധാന പങ്കാളിയാണ് സെയ്ഷൽസ് എന്ന പ്രധാനമന്ത്രി. MSME ദിനത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കീം പ്രവേശന പരീക്ഷാ ഫലം അല്പസമയത്തിനകം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിക്കും. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 27-ന്റെ കർമ്മഭൂമിയിലാണ്. 1787 ജൂൺ 27, എഡ്വേർഡ് ഗിബ്ബന്റെ റോമൻ സാമ്രാജ്യത്തിന്റെ താഴ്ചയും പതനവും എന്ന പുസ്തകം പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1905 ജൂൺ 27, പോട്ടംകിൻ നാവിക കലാപം. 1954 ജൂൺ 27, ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷന്റെ സോവിയറ്റ് യൂണിയനിലെ ഒബ്ലിൻസ്കിൽ പ്രവർത്തനം ദേ ആരംഭിച്ചിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലിക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷൽ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയും വിലമതിക്കാനാവാത്ത അയൽ രാജ്യവുമാണ് സീഷൽസ് എന്ന് സന്ദർശനത്തിന് മുന്നോടിയായി പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. പരസ്പര വിശ്വാസം, ജനാധിപത്യ മൂല്യങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിൽ അധിഷ്ഠിതമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
1: സീഷൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയാകും. സീഷൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുകയും ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയും ചെയ്യും. സന്ദർശനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ബൊട്ടാണിക്കൽ ഗാർഡനും സീഷൽസ് കോസ്റ്റ് ഗാർഡ് ആസ്ഥാനവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യ സീഷൽസ് ഉഭയകക്ഷി സഹകരണം അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ സീഷൽസ് പ്രസിഡന്റുമായി കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. 2015 പ്രധാനമന്ത്രി സീഷൽസ് സന്ദർശിച്ചിരുന്നു. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും നാവികസേനയുടെ 2 കപ്പലുകളും സീഷൽസ് ദേശീയദിന പരേഡിൽ പങ്കെടുക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കർണാടകയിലെത്തും. ബംഗളൂരുവിൽ ഇന്ന് നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികാഘോഷത്തിലും രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഡ്രൈവർമാർക്ക് സാമ്പത്തിക ലാഭം ഉറപ്പാക്കുന്ന 0 കമ്മീഷൻ മാതൃകയിലാണ് ഭാരത് ടാക്സി പ്രവർത്തിക്കുക. അമൂൽ, ഇഫ്കോ, നബാർഡ് ഉൾപ്പെടെയുള്ള 8 പ്രമുഖ സഹകരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ സഹകാർ ടാക്സി കോ ഓപ്പറേറ്റീവ് ലിമിറ്റഡാണ് ഭാരത് ടാക്സി വികസിപ്പിച്ചത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം മറ്റന്നാൾ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദയും മുഖ്യാതിഥിയാവും. ആരോഗ്യമേഖലയിൽ കേന്ദ്ര സംസ്ഥാന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ പ്രശംസിച്ച് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ ഗണ്യമായ സാമ്പത്തിക പുരോഗതി കൈവരിച്ചതായും ആഗോളതലത്തിൽ നിർണായക ശക്തിയായതായും അദ്ദേഹം പറഞ്ഞു. വൈറ്റ് ഹൌസിൽ ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് റൂബിയോയുടെ പ്രസ്താവന. വ്യാപാരം, വിതരണ ശൃംഖലകൾ, നിർണായക ധാതുക്കൾ, ഊർജ്ജം, സുരക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യ US സഹകരണം വിപുലീകരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ ജനങ്ങളെ സംരംഭരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകൾ സുപ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അന്താരാഷ്ട്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക ദിനത്തോടനുബന്ധിച്ച് ഉദ്യമി ഭാരത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംരംഭകത്വ മേഖലയിലേക്ക് കടന്നുവരുന്നവർക്ക് MSME കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതായും അദ്ദേഹം പറഞ്ഞു.
3: MSME in Bharat, it represents the courage of a first generation entrepreneur. Most of us who are sitting here may be the first generation entrepreneurs. The determination of a woman who starts a home enterprise, the dreams of our youth, the resilience of countless small business and have transformed the challenges into opportunities.
0: രാജ്യത്തെ MSME മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായുള്ള അത്യാധുനിക ഡിജിറ്റൽ പോർട്ടലുകളും പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 15 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം നൽകുന്ന MSME ഐഡിയ ഹാക്കത്തോൺ 6.0 പദ്ധതിക്കും ഇന്ന് തുടക്കമായി. കേന്ദ്ര MSME മന്ത്രി ജിതൻ റാം മാഞ്ചി, കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, നവീകരണം എന്നിവയിൽ MSME മേഖല നൽകുന്ന സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് എല്ലാ വർഷവും June 27 MSME ദിനമായി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലായിരുന്നു അന്ത്യം. 1979 പുറത്തിറങ്ങിയ സുവരില്ലാത്ത ചിത്രങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചത്. 25 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചു. ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാലേക്കർ ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലൻഡിനെ തകർത്ത് ബെൽജിയം നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചു. 1-5 ഗോളുകൾക്കാണ് ബെൽജിയത്തിന്റെ ജയം. ഇതോടെ ന്യൂസിലൻഡ് ലോകകപ്പിൽ നിന്ന് പുറത്തായി. അതേസമയം ഈജിപ്തും ഇറാനും തമ്മിലുള്ള പോരാട്ടം സമനിലയിൽ കലാശിച്ചു. സിയാറ്റിനിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും 1 ഗോളുകൾ വീതം നേടി. പോയിന്റ് പട്ടികയിൽ 2nd ഈജിപ്തും നോക്കൌട്ട് സാധ്യത നിലനിർത്തി. ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറുഗ്വേ സ്പെയിൻ 1 ഗോളിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റോടെ സ്പെയിൻ നോക്കൌട്ട് സാധ്യത നേടി. മറ്റൊരു മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കേപ് ബെർദയും നോക്കൌട്ട് റണ്ണിൽ പ്രവേശിച്ചു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. എറണാകുളം, കളമശ്ശേരി, പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ അല്പസമയത്തിനകം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ആദ്യ കോപ്പർ ക്ലോറിൻ അധിഷ്ഠിത ഹൈഡ്രജൻ ഉൽപ്പാദന കേന്ദ്രം കൽപ്പാക്കത്തെ ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിൽ സ്ഥാപിച്ചു. മുംബൈയിലെ ഭാബ അറ്റോമിക് റിസർച്ച് സെന്റർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആണവോർജ്ജം ഉപയോഗിച്ച് കോപ്പർ ക്ലോറിൻ എന്ന രാസപ്രക്രിയ വഴി ഹൈഡ്രജൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തെളിയിക്കാനുള്ള ഒരു മാതൃകാ കേന്ദ്രമാണ് ഇത്. ഇറാന്റെ ഭാവി ആക്രമണങ്ങളെ സൈനിക നീക്കത്തിലൂടെ അതിശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പുമായി അമേരിക്ക. നേരത്തെ ഇറാനിൽ നടത്തിയ സൈനിക ആക്രമണത്തിന് പിന്നാലെയാണ് US വൈസ് പ്രസിഡന്റ് JD Vance മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇറാൻ വെടിനിർത്തൽ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ടെന്നും അമേരിക്ക അതിനെ മാനിച്ചുവെന്നും വൈസ് സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ വിഷൻ മഹാസാഗർ പദ്ധതിയിലെ സുപ്രധാന പങ്കാളിയാണ് സീഷെൽസ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ സീഷെൽ സന്ദർശനത്തിന് തുടക്കമായി. രാജ്യത്തെ ജനങ്ങളെ സംരംഭകരാക്കുന്നതിൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖല വഹിക്കുന്ന പങ്ക് വലുതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഉദ്യമി ഭാരത് സമ്മേളനം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസ് ഭാരത് ടാക്സി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജ് അന്തരിച്ചു. അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉൾപ്പെടെയുള്ളവർ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ച് ബെൽജിയവും ഈജിപ്തും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
2: ബയോസ്കോപ്പിൽ ഇന്നാദ്യം ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ദീപക് ദേവ് സംഗീതം നൽകി കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം നിഖിൽ, രഞ്ജിത്, റിമി ടോമി.

ചിത്രം അറബിയും ഒട്ടകവും പി മാധവൻ നായരും. സംഗീതം എം ജി ശ്രീകുമാർ. രചന സന്തോഷ് വർമ്മ. ആലാപനം സുധീപ് കുമാർ, റിമി

ചിത്രം നിറം. സംഗീതം വിദ്യാസാഗർ. രചന ബിച്ചു തിരുമല. ആലാപനം പി. ജയചന്ദ്രൻ, സുജാതാ മോഹൻ.

കസ്തൂരിമാൻ എന്ന ചിത്രത്തിനു വേണ്ടി ഔസേപ്പച്ചൻ സംഗീതം നൽകി ലോഹിതദാസ് രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം യേശുദാസ്, കെ എസ് ചിത്ര.

ഇനി ദീപക് ദേവ് സംഗീതം നൽകി കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ചിത്രം ഉദയനാണ് താരം. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

ബയോസ്കോപ്പിലിനി കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സംഗീതം ബേണി ഇഗ്നേഷ്യസ്, രചന എസ് രമേശൻ നായർ, ആലാപനം എം ജി ശ്രീകുമാർ.

ഗൗരീശങ്കരം എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജയചന്ദ്രൻ, രചന ഗിരീഷ് പുത്തഞ്ചേരി.

അയാൾ കഥയെഴുതുകയാണ് എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം കെ ജെ യേശുദാസ്.

ചിത്രം കുടമാറ്റം. സംഗീതം ജോൺസൺ. രചന കൈതപ്പുറം. ആലാപനം കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര.

പാണ്ഡിപ്പട എന്ന ചിത്രത്തിനു വേണ്ടി അഫ്സലും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം സുരേഷ് പീറ്റേഴ്സ്, രചന നാദിർഷാ.

ബയോസ്കോപ്പിലിനി രാക്ഷസ രാജാവ് എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻ സിതാര സംഗീതം നൽകി. എസ് രമേശൻ നായർ രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര.

0: ദരുണസായി റേഡിയോ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർത്ത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗാവിഷ്കാരം സൂരജ് സത്യൻ.

ആരാണ് ഈ ഉപഗുപ്തൻ? അദ്ദേഹം കാണിച്ച കാരുണ്യം എന്താണ്? ഉത്തരം, കുമാരനാശാന്റെ കരുണ. മഹാകവി കുമാരനാശ, സ്നേഹഗായകൻ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹം? അദ്ദേഹത്തിന് സ്നേഹമെന്നത് ഉപരിപ്ലവമായ ഒരു വികാരം മാത്രമായിരുന്നില്ല, സ്വാർത്ഥമോഹമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അലതല്ലിയിരുന്ന രണ്ട് വിഭിന്ന ചിന്താഗതികൾ. ഒന്ന്, ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യൻ എന്നുള്ള തലത്തിൽ അദ്ദേഹം ആർജിച്ചെടുത്ത ആത്മീയ ചിന്ത. മറ്റൊന്ന്, ക്രാന്തദർശിയും പ്രതിഭാധന്നുമായ ഒരു കവി, പ്രകൃതി സഹജമായ കാമനകളിൽ നിന്ന് ആർജിച്ചെടുത്ത ലോകാനുരാഗ ചിന്ത. ഇവ തമ്മിലുള്ള സംഘർഷം, ഒടുവിൽ ലോകാനുരാഗ ചിന്ത വിജയിച്ചു. അതുകൊണ്ടാണ് ലോകാനുരാഗമിയലാത്തവരെ നരന്റെ ആകാരമാർന്നിവിടെ ജയിച്ചിടായവൻ എന്ന് അദ്ദേഹം പാടിയത്. ചിന്നസ്വാമി എന്ന നിലയ്ക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായി ആത്മീയ മാർഗം തുടരുകയും ഒടുവിൽ അതിൽ നിന്നും പിന്നീട് അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കുന്ന വിവേകശാലിയായി അദ്ദേഹം സാമുദായിക പ്രവർത്തനം നടത്തുകയും തൻ്റെ 45-ാമത്തെ വയസ്സിൽ കുടുംബജീവിതം ആരംഭിക്കുകയും ചെയ്തു. സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ രൂപമാണ് അനുകമ്പ, അഥവാ ബുദ്ധ ദർശനങ്ങളിൽ ഒന്നായ കരുണ. അതുകൊണ്ടായിരിക്കും ഒരു കാലത്ത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഒരു കൃതിക്ക് പിന്നീട് അദ്ദേഹം കരുണ എന്ന പേര് നൽകിയത്. ആ കരുണ നിങ്ങളുടെ സവിശേഷമായ ശ്രദ്ധയ്ക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. കഥ നടക്കുന്നത് ഉത്തര മധുരാപുരിയിൽ.

കരുണ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ആദ്യത്തെ പദം അനുപമ കൃപാനിധി. ശ്ലോകാർത്ഥേന പ്രവിക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി ദയാസമം നാസ്തി പുണ്യം പാപം ഹിംസാസമം നഹി.

ഈ വർണ്ണനകളെല്ലാം ബുദ്ധദേവനെ കുറിച്ചാണ്. ഇത് സൂര്യദേവനും യോജിക്കുന്നതാണ്. സൂര്യദേവനും അനുപമ കൃപാനിധിയും അഖിലബാന്ധവനുമാണ്. ശാക്യജിനദേവൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ശാക്യവംശത്തിൻ്റെ കുലകൂടസ്ഥനാണ് സൂര്യദേവൻ. അങ്ങനെ ഒരു ഉപമാലങ്കാര ധ്വനിയോടെയാണ് കുമാരനാശാൻ കരുണ ആരംഭിക്കുന്നത്.

എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ലോകസുന്ദരിക്കും തന്റെ വാക്കുകൾ കൊണ്ട് ജനഹൃദയങ്ങളെ അമ്മാനമാടുന്ന രാഷ്ട്രീയ നേതാവിനും അങ്ങനെ എല്ലാവർക്കും തന്നെ ഈ ഭൂമിയിൽ ജനിച്ചെല്ലാവർക്കും തന്നെ ധനിക ദരിദ്ര ഭേദമില്ലാതെ അവസാനം എത്തിച്ചേരേണ്ട അധ്യാത്മ വിദ്യാലയം, അതെ ഒരു ചുടുകാട്. ആ ഭീകര പ്രദേശത്തേക്ക്

കാറ്റിൽ പറന്നെത്തുന്നത് പോലെ ഒരു തേജോമയമായ രൂപം. മഞ്ഞ പിഴിഞ്ഞു ഞൊറിഞ്ഞെടുത്തുള്ളൊരു മഞ്ഞുപൂവാടയാൽ മേനിമൂടി മുണ്ഡനം ചെയ്തു ശിരസും മുഖചന്ദ്ര മണ്ഡലം താനും മസൃണമാക്കി ദീർഘവൃത്താകൃതിയാം മരയോടൊന്നു ദീർഘമാം വാമഹസ്തത്തിലേന്തി ദക്ഷിണഹസ്തത്തിലേലും വിശറിപ്പൻ പക്ഷമിളക്കി തൊട്ടുവീശി നടന്നു വരുന്ന ഒരു ബുദ്ധ ഭിക്ഷു. മനോഹരമായ ഒരു ചിത്രം വരച്ചു കാണിച്ചു ആശാൻ. വേഷം കണ്ടാൽ അറിയാം ശിവനല്ല, സാക്ഷാൽ ശിവഭക്തനുമല്ല. പിന്നെ അദ്ദേഹം ഇവിടെ വന്നത്, അദ്ദേഹം നടന്നെടുക്കുന്നോറും കൂട്ടം കൂടിയിരിക്കുന്ന കാക്കകൾ പറന്നകലുന്നു. പെട്ടെന്ന് എന്തോ കണ്ട് അദ്ദേഹം ഒന്ന് അമ്പരന്ന് നിന്നു. അതാ അവിടെ

അതാ കുനിഞ്ഞിരുന്ന് പറയുന്ന ഒരു പെൺകുട്ടി. അവളിടയ്ക്ക് തലയുയർത്തി നോക്കുന്നു. തന്റെ കയ്യിലുള്ള ഒരു മരച്ചില കൊണ്ട് മലങ്കാക്കകളെ ആട്ടിപ്പായിക്കുന്നു.

നാൽപ്പാമര മരിഞ്ഞു കൂട്ടിയതുപോലെ ചേലച്ചീന്തുകൊണ്ട് മറച്ചിരിക്കുന്ന എന്തോ ഒന്ന്. ഒരു നീണ്ട പിണ്ടം, അത് തുണി കൊണ്ട് മറച്ചിട്ടുണ്ടെങ്കിലും വിൽക്കാനിട്ടിരിക്കുന്ന കുങ്കുമപ്പൊതി പോലെ കിടക്കുന്നു. വന്ന ബുദ്ധഭിക്ഷു അത് കണ്ട് അമ്പരന്നു. അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, വാസ്തവം

0: പാപത്തിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീ വാസവദത്ത തന്നെയാണോ എന്ന് ചോദിക്കണമെങ്കിൽ അദ്ദേഹത്തിന് അവളെ പരിചയം കാണും. ഞാൻ ഉപഗുപ്തനാണോ എന്ന് പറയണമെങ്കിൽ അവൾക്കും അദ്ദേഹത്തെ പരിചയം കാണും. എന്തായിരുന്നു ഉപഗുപ്തനും വാസവദത്തയും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ തന്നെ ആരാണ് ഈ വാസവദത്ത?
1: വാസവദത്തായ
0: വാസവദത്ത എന്നു പേരുള്ള

വാസവദത്ത എന്ന് പേരുള്ള വാരസുന്ദരി എന്ന് പറഞ്ഞാൽ വേശ്യാവൃത്തി തൊഴിലാക്കിയിട്ടുള്ളവർ. പഴയകാലത്ത് നമ്മുടെ കേരളത്തിൽ ആ തൊഴിൽ സ്വീകരിച്ചിരുന്നവർ ധാരാളം ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഒരുപാട് വേശ്യാംഗനമാർ, ഇട്ടിയച്ചി, ഉണ്ണിച്ചിരുദേവി, ഉണ്ണിയച്ചി. നമ്മുടെ കാരണവന്മാർക്കൊക്കെ അവർ നല്ല പരിചയമായിരുന്നു. എന്ന് വെച്ചാൽ അവർ വേശ്യാലയങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു എന്നല്ല, മറിച്ച് ആ തൊഴിലിൻ്റെ പ്രത്യേകത അതായിരുന്നു എന്നു മാത്രം. അതുപോലെ ഇവിടെ പേഴ്സൺ

അകത്താളിരുന്നാൽ കാണും ചെറുമതിലിനുള്ളിൽ. സാധാരണ നമ്മളൊക്കെ മതിലും വീലിയും ഒക്കെ കിട്ടുന്നത് അകത്താളിരുന്നാൽ കാണാതിരിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ഇവിടെ മതിൽ കെട്ടിയിരിക്കുന്നത് അകത്താളിരുന്നാൽ എല്ലാം കാണാവുന്ന വിധത്തിലാണ്. എന്തിനാണത്? അതിൻ്റെ ഉദ്ദേശവും അതുതന്നെയാണ്. അവിടെ ആ മതിലിൻ്റെ ഉള്ളിൽ

കസവ് പോലുള്ള പട്ടുപാവാട ഒരു വശത്താക്കി, വിടരാത്ത മുല്ലമാല മിന്നും കാർകൂന്തൽ, കരിവാർമുകിലിനിടയിൽ മൃഗമത പൊട്ടിയെന്ന മുഖചന്ദ്രൻ സ്ഫുരിക്കുമാറ്,

சத்தியராட்சி கிடக்கு உரன் மஞ்சுளாங்கி மதிமோகினி அதா அவிட அங்கே இருக்கணும். சுருக்கி பண்ணால் புத்ததேவன் ലോകത്തിന് മുഴുവൻ വെളിച്ചം പകർന്നുകൊണ്ട് ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഉത്തരമധുരാപുരിയുടെ വടക്കു ഭാഗത്ത് ജീവിതം പോലെ നീണ്ടുപോകുന്ന ആ വിശാലമായ പാതയുടെ കിഴക്ക് ഭാഗത്ത് ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന ആ മണിമാളികയുടെ തെക്കേ മലർമുറ്റത്തിൽ അശോകം വെൺകൊറ്റക്കുട വിരിച്ച ആ അതിന്റെ താഴെ ആ മത്രണശിലാസനത്തിൽ കഞ്ചബാണന്റെ പട്ടം കിട്ടിയ പോലെ ഒരു മതിമോഹിനി അവളാണ്

ഈ സന്ധ്യാനേരത്ത് അവൾ അങ്ങനെ ഇരിക്കാൻ കാരണം, ഇങ്ങനെ സർവാഭരണ വിഭൂഷിതയായിരിക്കാൻ കാരണം ആരെങ്കിലും വലവീശി പിടിക്കുവാനാണോ? അല്ല, ആ തൊഴിലിൻ്റെ പ്രത്യേകതയാണല്ലോ. ആ ഭാവം കണ്ടാൽ അറിയാം, ആരെയോ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് മറ്റൊരു സൗന്ദര്യധാമം അങ്ങോട്ട് കടന്നു വന്നു. അവൾ നടന്ന് നടന്ന് നടവരെ എത്തി.

0: നീ പോയ കാര്യം ഫലിച്ചു കാണും. നീയാണെങ്കിൽ ചതുരയല്ലേ, അദ്ദേഹമാണെങ്കിൽ മനുഷ്യനാണല്ലോ, അതുകൊണ്ട് നീ പോയ കാര്യം സാധിച്ചു കാണും.
1: വാസവദത്ത അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ല. കാരണം പെണ്ണിൻ്റെ കടക്കണ്ണിൻ്റെ മുൻപിൽ മയങ്ങി വീഴാത്ത പുരുഷന്മാരില്ല നമ്മുടെ ചരിത്രത്തിൽ. നമുക്കറിയാമല്ലോ,
0: മേനകയുടെ മുമ്പിൽ വിശ്വാമിത്രൻ, രംഭയുടെ മുമ്പിൽ രാവൺ. എന്തിന്? സാക്ഷാൽ ദാക്ഷായണിയുടെ ദേഹവിയോഗത്തിൽ മനം തൊന്ന് തപസ് ചെയ്തിരുന്ന പരമേശ്വരൻ പാർവതീ ദേവിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ അങ്ങ് മയങ്ങി വീണുപോയി. അതുപോലെ എനിക്ക് യാതൊരു സംശയവുമില്ല, നീ പോയ കാര്യം സാധിച്ചു കാണും.
2: പക്ഷേ വാസവദത്തയുടെ വാക്കുകൾ കേട്ടതും തോഴി
0: വല്ലാത്തൊരു പാരവശ്യത്തോടെ

സമയമായില്ലെന്നു, സമയമായില്ലെന്നു, ഇങ്ങനെ സമയമായില്ലെന്ന് അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹം ആരായിരിക്കും? അദ്ദേഹം ആരായിരിക്കും? സംഭവം ഇതാണ്, വാസവദത്ത കാമുകന്മാരുടെ ഹരമായിരിക്കുന്ന കാലഘട്ടം. പണമുണ്ടാക്കണമെന്നുള്ളതിൽ കവിഞ്ഞ് അവൾക്ക് യാതൊരു ചിന്തയും ഉണ്ടായിരുന്നില്ല. കാരണം ആ തൊഴിലിൻ്റെ പ്രത്യേകത അതാണല്ലോ, വാർദ്ധക്യമെന്നൊരു കടൽ കടക്കാനുണ്ട്. വയസ്സുകാലത്ത് ഒരുത്തനും തിരിഞ്ഞു നോക്കുകയില്ല, അതുകൊണ്ട് എങ്ങനെയും പണം സമ്പാദിക്കണം, അതായിരുന്നു അവളുടെ ചിന്ത. പക്ഷേ ഒരാൾക്ക് മുന്നിൽ മാത്രം അവൾക്ക് വഴങ്ങേണ്ടി വന്നു, ഒരു തൊഴിലാളിത്തലവൻ്റെ മുന്നിൽ. അയാൾ തനിക്കെതിരായാൽ, തൊഴിലാളികൾ തനിക്കെതിരായാൽ തൻ്റെ തൊഴിലിലെന്തെങ്കിലും തടസ്സം നേരിടുമോ എന്നവൾ ഭയപ്പെട്ടു. ഒരു ദിവസം അവൾ തൻ്റെ ആ മട്ടുപ്പാവിലിരിക്കുമ്പോൾ പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേട്ടു. കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആ വഴിയിലൂടെ നടന്നു പോകുന്ന കുറെ ബുദ്ധഭിക്ഷുക്കൾ, അവരെ നയിക്കുന്ന ആ തേജോമയമായ രൂപം, അത് മറ്റാരുമായിരുന്നില്ല, ബുദ്ധദേവന്റെ ഉത്തമ ശിഷ്യനായ ഉപഗുപ്തൻ. അദ്ദേഹത്തെ കണ്ടതും അവൾ അത്ഭുതപ്പെട്ടു പോയി. ആ സൗന്ദര്യത്തിൽ അലിയാൻ അവൾ കൊതിച്ചു. അദ്ദേഹത്തിൻ്റെ അടുത്തേക്കായി പല പ്രാവശ്യം തൻ്റെ തോഴിയെ പറഞ്ഞയച്ചു, പക്ഷെ പ്രയോജനമുണ്ടായില്ല. ഇന്നെങ്കിലും അതിനവസരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് തോഴി പറയുന്നത്, സമയമായില്ലെന്ന്. സമയമായില്ലേ, സമയമായില്ലേ? തൻ്റെ കയ്യിലിരുന്ന മലർച്ചണ്ട് വേദനയോടെ വലിച്ചെറിഞ്ഞ് വാസവദത്ത പറയുന്നു,

ഇങ്ങനെ സമയം നോക്കുന്ന ഒരു മനുഷ്യൻ, ഒരുപക്ഷെ ആ ബുദ്ധദേവന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹം വശപ്പെട്ടു കാണാം.

0: ആ ഉൽപ്പലബാണൻ കളവ് പറയുന്നതായിരിക്കാം. അതോ ഗണികയുടെ വീട്ടിലേക്കല്ലേ വരുന്നത്? ഒരു പക്ഷേ കയ്യിൽ പണം കാണില്ല. പക്ഷേ തോണി, ഞാൻ കൊതിപ്പത് ആ കോമളന്റെ പ്രേമം മാത്രമാണ്, സ്നേഹം മാത്രമാണെന്ന് നീ അദ്ദേഹത്തോട് പറഞ്ഞില്ലേ?
1: വാസ്തവത്തിൽ എല്ലാവിധ സുഖഭോഗങ്ങളും അനുഭവിച്ചു കഴിയുന്ന എനിക്ക് ഇങ്ങനൊരു വശക്കേട്,
0: ഹൃദയ ദൗർബല്യം വരാൻ പാടില്ലാത്തതാണ്. പക്ഷേ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഉപഗുപ്തന്റെ അനുകമ്പ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം സൂരജ് സത്യൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് അഞ്ചൽ ഓയിൽ പാമിനെ കുറിച്ച് കേൾക്കാം. കേരളത്തിലെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭാരതത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പന തോട്ടങ്ങളിൽ ഒന്നാണ് അഞ്ചൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്. കേരള സർക്കാരിന്റെയും ഭാരത സർക്കാരിന്റെയും സംയുക്ത സംരംഭമായ ഈ സ്ഥാപനം പരിസ്ഥിതി സൌഹൃദപരമായ കാർഷിക വ്യവസായത്തിന് മികച്ച ഉദാഹരണമാണ്. കൊല്ലം ജില്ലയിലെ പുനലൂർ, അഞ്ചൽ മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഓയിൽ പാം ഫാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക കാർഷിക കേന്ദ്രമാണ്. പ്രകൃതി രമണീയമായ കുന്നിൻ ചരിവുകളാൽ സമൃദ്ധമായ ഈ പ്രദേശം വിനോദസഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. കേരളത്തിൽ എണ്ണപ്പന കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1971 ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് സ്ഥാപിതമായത്. അക്കാലത്ത് വനഭൂമി പാട്ടത്തിനെടുത്താണ് ഈ ബൃഹത്തായ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. കേരള സർക്കാരിന്റെയും ഭാരത സർക്കാരിന്റെയും സംയുക്ത ഉടമസ്ഥതയിലുള്ള ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യയിൽ പാമോയിൽ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ആരംഭിച്ചത്. അഞ്ചൽ മേഖലയിലെ വിവിധ എസ്റ്റേറ്റുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഫാമിന്റെ വിസ്തൃതി ഏകദേശം 3500 ഹെക്ടറിലധികം വരും. ഒരു ഹെക്ടറിൽ ശരാശരി 140 മുതൽ 150 വരെ എണ്ണപ്പനകൾ നട്ടുപിടിപ്പിക്കുന്നു. അതനുസരിച്ച് ലക്ഷക്കണക്കിന് എണ്ണപ്പനകളാണ് ഈ തോട്ടങ്ങളിലാകെയുള്ളത്. ഓരോ എസ്റ്റേറ്റും കിലോമീറ്ററുകളോളം പടർന്നു കിടക്കുന്ന ഹരിതാഭമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മലേഷ്യയിൽ നിന്നും മറ്റും ഇറക്കുമതി ചെയ്ത ഉന്നത നിലവാരമുള്ള വിത്തുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ കൃഷി. വിളവെടുക്കുന്ന എണ്ണപ്പന കുലകളിൽ നിന്ന് എണ്ണ വേർതിരിച്ചെടുക്കുന്നതിനായി അത്യാധുനികമായ ഫാക്ടറി യൂണിറ്റുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റബ്ബർ തോട്ടങ്ങളെ അപേക്ഷിച്ച് എണ്ണപ്പനകൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. കുന്നുകളും താഴ്വരകളും നിറഞ്ഞ പനന്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത്. സിനിമാ ചിത്രീകരണങ്ങൾക്കും ഈ പ്രദേശം പ്രശസ്തമാണ്. ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഈ തോട്ടം തൊഴിൽ നൽകുന്നു. തോട്ടത്തിനുള്ളിൽ തന്നെ തൊഴിലാളികൾക്കായി ലയങ്ങളും സ്കൂളുകളും മറ്റടിസ്ഥാന സൌകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തോട്ടത്തിനുള്ളിലെ റോഡുകളും പാലങ്ങളും ഈ മലയോര മേഖലയുടെ വികസനത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. അഞ്ചൽ ഓയിൽ പാം ഫാം കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തിന്റെയും വ്യാവസായിക പുരോഗതിയുടെയും ഒരു വലിയ അടയാളമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുതന്നെ സാമ്പത്തിക നേട്ടം കൈവരിക്കാമെന്ന് ഈ സ്ഥാപനം തെളിയിക്കുന്നു. കൊല്ലം സന്ദർശിക്കുന്ന ഏതൊരാളും കണ്ടിരിക്കേണ്ട പച്ചപ്പാർന്ന ഒരിടം കൂടിയാണ് ഇത്.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വാ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: നമസ്കാരം. പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. പാട്ടും കൂട്ടും വിശേഷങ്ങളും വർത്തമാനങ്ങളും ചിരിയും സലാപവും ഒക്കെയായി നമുക്ക് അല്പനേരം പോക്കുവയിലൂടെ സമയം ചെലവഴിക്കാം. ജീവിതത്തിൻ്റെ മണവും യാഥാർത്ഥ്യവും സ്നേഹവും സൗഹൃദവും ഒക്കെയായി ഇഷ്ടമുള്ള പാട്ടുകളും ആസ്വദിക്കാം. അതിർവരമ്പില്ലാതെ ഹൃദയം തുറന്ന് വർത്തമാനങ്ങൾ പറയാം. ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. കടലും തിരയും പോലെ, മുകിലും മഴയും പോലെ നമുക്ക് ഒരുമിക്കാം. തത്സമയ പരിപാടിയിൽ പാട്ടുപാടാം, പാട്ട് കേൾക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ആ,
0: പറഞ്ഞോളൂ. വലിയ മലയിൽ നിന്നും ബാബു ചേട്ടാ. പിന്നെ ഇവിടെ എവിടെയാണ് വിശേഷം?
1: ഒരു മഴ പെയ്ത അങ്ങനെ തോന്നി. ഞങ്ങള് പുതിയ ആൾക്കാർ കാരണം പറഞ്ഞില്ല, നമ്മൾ വിളിക്കാത്തത്
0: തന്നെ. മിക്കവാറും വിളിക്കുമ്പോ അവിടുത്തെ കോൾ കട്ടായി പോവാറാണ് പതിവ്.
1: ആ, തന്നെ തന്നെ.
0: അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്.
1: ഞങ്ങളെങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഇരുന്നത്.
0: കട്ടാവല്ലേ കട്ടാവല്ലേ കട്ടാവല്ലേ എന്ന്. ശരി, എന്തായാലും കട്ടായില്ല. പ്രാർത്ഥന പോലെ തന്നെ കട്ടായി. അതാണ്, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. പാട്ട് കേട്ടിട്ടില്ലേ?
1: കേട്ടിട്ടുണ്ട്.
0: ആ, അപ്പൊ അവിടെ എല്ലാവർക്കും എല്ലാരും സുഖമായിട്ടിരിക്കുന്നുണ്ടോ?
1: എല്ലാവർക്കും സുഖം തന്നെ.
0: എല്ലാവരും എന്റെ സ്നേഹം അറിയിക്കണം.
1: എല്ലാരും കേട്ടുകൊണ്ടിരിക്കാണ്.
0: എല്ലാരും ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞല്ലോ.
1: കഴിഞ്ഞു.
0: ഇന്നും പൊതിച്ചോറായിരുന്നോ?
1: ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഥാപ്രസംഗം കേട്ടിട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ.
0: ഇന്നത്തെ കഥാപ്രസംഗം ഇഷ്ടപ്പെട്ട?
1: ഇന്നത്തെ കഥാപ്രസംഗം നല്ല ഇഷ്ടപ്പെട്ടു.
0: അടിപൊളിയായിരുന്നു.
1: ആ,
0: അപ്പൊ നമ്മുടെ കടയിലെ ഉണ്ണിച്ചേട്ടൻ, ഉണ്ണിച്ചേട്ടനൊക്കെ സുഖമാണോ?
1: ഉണ്ണിച്ചേട്ടനൊക്കെ നല്ല സുഖങ്ങൾ തന്നെ.
0: ആ, അല്ല, കുറെ ദിവസമായി അന്വേഷണം ഒക്കെ പറഞ്ഞിട്ടേ.
1: ഉണ്ണി രാവിലെ, ഞാൻ രാവിലെ തന്നെ പോണേ. രാവിലെ കാപ്പി കുടിക്കാൻ, ചായ കുടിക്കാൻ.
0: അവിടെ ചായയും ഇത് മാത്രമേ ഉള്ളല്ലേ? ചായ മാത്രമേ ഉള്ളൂ.
1: ചായയും കാണും, പിന്നെ ബേക്കറി പലഹാരങ്ങൾ കാണും. രാവിലെയും 10 മണിക്ക് ആപ്പ അടയ്ക്കും. പിന്നെ ഒരു 3 മണിക്ക് തുറന്ന ഒരു 7:30 പിന്നെ അടയ്ക്കും.
0: 7:30 പിന്നെ അടയ്ക്കും.
1: ആ, അയ്യോ, വീടിത്തിരി അങ്ങ് താഴോട്ട് പോണം.
0: ഓ,
1: ഇടയിരിക്കുന്ന അടുത്തുനിന്ന് ഒരു 200 മീറ്റർ താഴെയാണ്.
0: 200 മീറ്റർ താഴേക്ക് പോണം.
1: ആ,
0: ശരി ശരി ശരി. അപ്പൊ ഇന്ന് കേൾക്കാൻ പറഞ്ഞോളൂ.
1: ചിറ്റാറ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ?
0: ചിറ്റാറ് കേട്ടിട്ടുണ്ട്.
1: ചിറ്റാറിന്റെ കാര്യം തന്നെ.
0: അത് ശരി, ചിറ്റാറിന്റെ കാറ്റേറ്റ് അങ്ങനെ ഇരിക്കുകയാണ് ആള്. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ചോദിച്ച പാട്ട് ആ പെൺകുച്ച് പറയണ, അത് സിനിമ പാട്ടല്ലെന്ന്.
0: ഏതായിരുന്നു ചോദിച്ചേ?
1: 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറാത്ത പെൺകുട്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
0: അതാണോ അല്ലാത്തേ?
1: ആ,
0: ശരിയായിരിക്കും. ഇപ്പൊ ഏത് പാട്ടാ
1: അത്? സിനിമ പാട്ട് തന്നെ.
0: ആ, ഇപ്പൊ ചോദിച്ചത് സിനിമാ പാട്ട് തന്നെ.
1: ആ, രണ്ടാമത് ഞാൻ നിങ്ങള് പിന്നെ അതിൽ സിനിമാ പാട്ടല്ലെന്ന് പറഞ്ഞപ്പം പിന്നെ
0: നമ്മളിതൊന്നും
1: നീലക്കുയിലാണെന്ന് തോന്നുന്നു. പക്ഷേ കായലരികത്ത് വലയെറിഞ്ഞ സുന്ദരി.
0: ആ, കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലിക്കിയ സുന്ദരി.
1: ആ, അതാണ് പിന്നെ ഞങ്ങൾ ചോദിച്ചത്.
0: ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് അതാണ്.
1: അതാണ്.
0: ശരി, അപ്പോ ഇന്ന് നമുക്കൊരു 4 പേര് ഏതാ പാടി തരുന്നത്?
1: നാലുപേര് പാടല്ല,
0: പാടിക്കോ.
1: കേട്ടിട്ടില്ല.

0: പാടിക്കോ.
1: നേരം പോക്കിട്ട് കളിച്ചു നേരിയിരുപ്പായു പണം വച്ചു വെട്ടി മലത്താൻ പോകുന്നു ജലോർ പണം വച്ചു വീച്ച് കളിക്കാൻ പോകുന്നു അന്തസുള്ളോർ താറാട്ടിൽ സന്താനമായി ജനിച്ചു അന്തസാഭിമാനം വിറ്റു തീട്ടുകളി പാടിച്ചു നാണം കെട്ട കളിയാണ് ഓല്ലോ രൂപേനും മാനം കെട്ട കളിയാണ് ഓല്ലേ അന്തിയോളം ചീട്ട് കളിച്ചു കയ്യിലുള്ള കാശം തീർന്നു നത്തുപോലെ നോക്കി നിരുപ്പായേ
0: വാക്കിന്റെ അടുത്ത് പാടാം. ആ ശരി ശരി, ഞാൻ അടുത്ത് വിളിക്കാം. അപ്പൊ എല്ലാവരും എല്ലാവരോടും സ്നേഹാന്വേഷണം അറിയിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ പാട്ടാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലിക്കിയ സുന്ദരി എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ. യെസ്, തത്സമയ പരിപാടിയിൽ ബാബു ചേട്ടനാണ് വലിയമല വയോജന ക്ലബിൽ നിന്ന് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം കോള്, സാധാരണ കോള് കണക്റ്റ് ആവും കട്ടായി പോവും, പക്ഷെ ഇന്ന് സംസാരിക്കാൻ കഴിഞ്ഞു. ഒരു ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എല്ലാവർക്കുമായി നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, കോൾ കട്ടായി. പോക്കുവെയിൽ തത്സമയ പരിപാടിയിലൂടെ നമുക്കൊരു പ്രിയഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891881492. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പകലിൻ്റെ അവസാനത്തെ താളിൽ സന്ധ്യ ചുവപ്പും മഞ്ഞയും കൊണ്ട് എന്തൊക്കെയോ എഴുതി വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മളിന്ന് അനുഭവിച്ച സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെയാവാം ആ ചായങ്ങൾ. ഇരുട്ടിലേക്ക് മായുന്നതിന് മുമ്പ് ആകാശം ഇത്രയേറെ മനോഹരമാകുമെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് തൊട്ടു പിന്നാലെയും വളരെ വലിയൊരു ഭംഗിയുള്ള മാറ്റം നമ്മളെ കാത്തിരിപ്പുണ്ടാവും. തോറ്റു കൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിന് ഒരു വട്ടം കൂടി നമ്മൾ ചായം പൂശിച്ചു നോക്കുക. പോക്കുവയൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ഞാൻ ഹൈക്കോടതി നിന്ന് ബാബുവാണ്.
0: ആ, എന്തൊക്കെയുണ്ട് ബാബുചേട്ടാ?
1: ബാബുചേട്ടന് ഇവിടെ ഇപ്പം വീട്ടിലിരുന്ന്
0: പുറത്തേക്കെങ്ങും പോകുന്നില്ല. അഴീക്കോടുന്ന് ബാബു ആണോ അഴീക്കോടുന്ന് ജയൻ ആണോ, ആരാ വിളിക്കുന്നേ?
1: ബാബു. ബാബു.
0: ഓ ശരി ശരി.
1: കച്ചവടത്തിനൊന്നും പോവാൻ പറ്റുന്നില്ല. 30 ടിക്കറ്റ് കൊണ്ട് വൈകിട്ട് 4 എണ്ണോ 5 എണ്ണോ ഒക്കെ മിച്ചം വന്ന് ലാഭം പോവും. പിന്നെ നഷ്ടവും വരും.
0: മിച്ചം പറഞ്ഞാല് നമുക്ക് അടിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നല്ലേ?
1: അടിച്ചാടിക്കേയില്ല,
0: പിന്നെയും ജോലിക്ക് പോണ്ടായിരുന്നു.
1: ഇപ്പൊ കച്ചവടക്കാർ പറയണെന്തെന്ന് പറഞ്ഞാ പീ പോയി.
0: എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യും.
1: ഇത്രയും ദിവസമായിട്ട് ഇവരൊന്നും ഒരു അനക്കവും ഇല്ല. ഞങ്ങളെല്ലാം പട്ടിണിയായി.
0: എന്തെങ്കിലുമൊക്കെ മാറ്റം വരും ചേട്ടാ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: മാറ്റം വന്ന് ഞങ്ങളൊക്കെ

0: ഒരു ഗതികേടായി എന്റെ തന്നെ സമയമായി. കരുണാസായിയുടെ റേഡിയോ ഞാനും അതാണ് ഇപ്പൊ ഒന്നര മാസം കൊണ്ട് കിട്ടിയിരുന്നു.
1: കരുണാസായി റേഡിയോയും ബാബുച്ചേട്ടൻ, അങ്ങനെയാണ് ഇപ്പൊ സമയം പോകുന്നത്.
0: അത് അങ്ങനെ അങ്ങനെയും കഴിഞ്ഞു പോണു, ഉള്ളതും കുടിച്ചുകൊണ്ട്. പിന്നെ പരിപാടികളൊക്കെ ഒത്തിരി ചെറിയ മാറ്റമൊക്കെ വരുത്താനുണ്ടല്ലോ.
1: എന്താണ് മാറ്റം വരുത്തേണ്ടത്?
0: പരിപാടി എന്ന് പറഞ്ഞാൽ മാഡത്തിന്റെ പരിപാടി
1: വെക്കണം
0: ഒന്നാണ്. പിന്നെ ഗായത്രി മാഡത്തിന്റെ സംസാരം ഒന്നും പറയാനില്ല. അതിൽ അടുക്കളയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അടുക്കളയില് അടുക്കള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. നല്ല വലിയ അറിവുള്ള കാര്യങ്ങൾ പറയുന്നതൊക്കെ പേര് മാറ്റണം.
1: അടുക്കളയുടെ പേര് മാറ്റണം.
0: അടുക്കളയുടെ പേര് മാറ്റണം. അടുക്കള എന്ന പേര് വിട്ടിട്ട് നല്ല നല്ല അടിപൊളി അറിവ് പറയുമ്പോഴത്തേക്ക് പിന്നെ അത് അടുക്കള.
1: നമ്മള് അറിയേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലയോ പറയുന്നേ. നമ്മുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു സംഭവമാണ് അടുക്കള.
0: അടുക്കള വേണം. അടുക്കള എന്ന് പേര് പറയണമെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങൾ, അത് അതായത് ചമ്മന്തി അടിക്കാനും രസം വരിക്കാനും അറിഞ്ഞുകൂടാത്ത ഒരേ ആളുകളുണ്ട്. അവർക്കൊക്കെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
1: അത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ ചേട്ടാ.
0: അത് അത് പറഞ്ഞു
1: അതൊക്കെ സ്വയം പഠിക്കേണ്ട കാര്യങ്ങളാണ്.
0: അത് സ്വയം
1: റേഡിയോയുടെ ആവശ്യമേ ഇല്ല. യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്ത് അതെല്ലാം കിട്ടും.
0: പിന്നെ മാഡത്തിന്റെ ഒരു മറ്റേ കണ്ണമ്പള്ളി രവി പറഞ്ഞതുപോലെ മാഡത്തിന്റെ ഒരു പരിപാടിയൊക്കെ വെച്ചാൽ
1: കൊള്ളാം. നമുക്ക് അതിനെ കുറിച്ച്
0: സാറിന്റെ ഒരു പരിപാടിയും വെക്കണം. സാറിനെന്ന് പറഞ്ഞാൽ ഈ പിന്നെ കഥാപ്രസംഗവും ഇതൊക്കെ അറിയാന്നല്ലേ പറയണത്.
1: കഥാപ്രസംഗം അറിയാന്ന സാറിന്? ആരും അറിഞ്ഞു സാറിന്റെ ഒരു കഥാപ്രസംഗം വയ്ക്കാം ഒരു
0: ദിവസം.
1: ഓ അത് നമുക്ക് വെക്കാം, നമുക്ക് വെക്കാം.
0: പിന്നെ പിന്നെ
1: കേക്കണം
0: കവിതാപാരായണം. കവിതയുടെ ഉസ്താദാണല്ലേ, അപ്പൊ കവിതാപാരായണമൊക്കെ സാറിന്റെ ദൂപം വെക്കണം.
1: ആ അതൊക്കെ വെക്കാം. കഥാപ്രസംഗത്തിനെ കുറിച്ച് നമ്മളൊന്നും ഗഹനമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു.
0: ഞാൻ നല്ലതുപോലെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിന് സാറും അങ്ങനെ പിന്നെ ഈ എല്ലാ പരിപാടിയൊക്കെ പഠിച്ചു വെച്ചിട്ട്.
1: അപ്പൊ എന്തായാലും സാറിന്റെ ഒരു കഥാപ്രസംഗത്തെ കുറിച്ച് നമ്മൾ എന്തായാലും ആലോചിക്കുന്നുണ്ട്.
0: ആ കഥാപ്രസംഗം വയ്ക്കണം, ഒരു കവിതാ പാരായണവും വയ്ക്കണം. മറ്റേ പറയേറ്റ വന്നേര് പോലത്തെ കഥ പിന്നെ കഥാപ്രസംഗം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഭയങ്കര വിജയിച്ചു, ഞങ്ങള് പ്രോത്സാഹിപ്പിച്ചു ഭയങ്കരമായിട്ട്.
1: നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും.
0: ആ അയ്യോ, അത് അത് ഞങ്ങൾ ഒരു ഉത്തുബുധനാഴ്ചയിൽ കേട്ടായിരുന്നു വേറെ പരിപാടി. അത് വേറെ ആളുടെ ആയിരുന്നു. ആരൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിരിക്കും. അതിന്റെ
1: സാറിന്റെ കഥാപ്രസംഗം തന്നെ കേൾക്കണം, അതാണ് ആഗ്രഹം.
0: ആ സാറിന്റെ വാക്കിൽ നിന്ന് കേൾക്കുന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത.
1: ശരി, ഞങ്ങളാവുന്ന് പറഞ്ഞു നോക്കാം.
0: കഴിഞ്ഞ പ്രാവശ്യം മേഡം പറഞ്ഞത് എന്തൊരു വേനലിൽ ഒരു മഴ എന്നുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ?
1: വേനലിൽ ഒരു മഴയല്ല, ഇന്നലത്തെ മഴ.
0: ആ ഇന്നലത്തെ മഴ, അങ്ങനെ ഒരു
1: വേനലിനൊരു മഴ എന്നുള്ള ഒരു സിനിമയാണ്.
0: ആ അത് ആ ബുക്ക് ഞാൻ ഇങ്ങനെ തിരക്കി നടക്കരുത്. എനിക്ക് ബുക്കൊക്കെ വായിക്കാൻ പറ്റിട്ടു.
1: ഇന്നലത്തെ മഴ എന്നാണ് എൻ മോഹനന്റെ. തപ്പിയെടുത്ത്
0: വായിക്കണം.
1: കിട്ടും കിട്ടും കിട്ടും, ലൈബ്രറിയിൽ കിട്ടും. അല്ലെങ്കിൽ പുസ്തക കടകളിൽ പോകുമ്പോ ചോദിച്ചാൽ അത് കിട്ടും.
0: ആ ശരി തന്നെ.
1: ആ അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: അപ്പൊ ഇന്ന് ഞാൻ ഒരു ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രീ ലളിതകൾ തളിരണിഞ്ഞുളയ എന്നുള്ള ഒരു പാട്ട് ഞാൻ പറഞ്ഞു.
1: എന്താണ് ശ്രീ?
0: ശ്രീ ലളിതകൾ തളിരണിഞ്ഞു.
1: ശ്രീ ലതികളല്ല, ശ്രീ ലളിതകളല്ല, ശ്രീ ലതികകൾ തളിരണിഞ്ഞുളയവേ. ലതികകളാണ്, ലതികകൾ.
0: അപ്പോ
1: ആ പാട്ട്, ആ പാട്ട് നമുക്ക് കേൾക്കാം.
0: എല്ലാവർക്കും കണ്ണമ്പള്ളി രവിചേട്ടന് ഒന്നാമതായിട്ട്
1: സുഖമോ ദേവി എന്ന ചിത്രത്തിലെ പാട്ടാണ്. അപ്പോ വളരെ അടിപൊളിയായിട്ടുള്ള പാട്ടാണ്. ഒ എൻ വി എഴുതി, രവീന്ദ്ര മാഷ് സംഗീതം പകർന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കെ. പോക്കുവൽ തത്സമയ പരിപാടിയിൽ അഴിക്കോട് നിന്ന് ബാബുചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. ശ്രീ ലതികകൾ തളിരണിഞ്ഞുലയവേ എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കുറേ കുറേ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ റേഡിയോയിൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ തീർച്ചയായും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇപ്പോൾ ആവശ്യപ്പെട്ട ഒരു പാട്ട് നമുക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പൂക്കുവയലിൽ തത്സമയ പരിപാടിയാണ്. ഒരു മരം അതിൻ്റെ ഉണങ്ങിയ ഇലകളെ പൊഴിച്ചു കളയുന്നത് സങ്കടത്തോടെയല്ല, പുതിയ തളിരിലകളെ പ്രണയിച്ചുകൊണ്ടാണ്. നമ്മുടെ മനസ്സും അങ്ങനെ ആകണം. ഇന്നലെയുടെ സങ്കടങ്ങളെയും നഷ്ടങ്ങളെയും ഈ ഒരു പോക്കുവയൽ സമയത്ത് ഒഴുക്കി കളഞ്ഞ് നമുക്ക് ഇഷ്ടഗാനങ്ങളും ഇഷ്ട വർത്തമാനങ്ങളും പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഗുഡ് ഈവനിങ് മാഡം.
0: ഗുഡ് ഈവനിങ്. ആരാ?
1: കുമരകത്തുനിന്ന്.
0: ആ, അപ്പോ നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ ഷീബ കുമരകം.
1: നല്ല വിശേഷങ്ങൾ ഇവിടെ. ഇടയ്ക്ക് മഴയുണ്ട്, എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ മഴയൊന്നും ഇല്ല.
0: ഇല്ല,
1: കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കമായിരുന്നു, ഇവിടെ വീടിനകത്ത് വരെയൊക്കെ വെള്ളമായിരുന്നു. ഇപ്പം അത് പോയിട്ട് പുഴയിൽ പോലും ഇപ്പം വെള്ളമില്ല.
0: പുഴയിൽ പോലും മഴക്കാലമാണെന്ന് പറയുകയും ചെയ്യുന്നു.
1: ആ, മഴയില്ല, കൂടുതലും വെയിലൊക്കെയാണ്. ആ, എല്ലാം വേണം, മഴയും വേണം, വെയിലും വേണം, എല്ലാം വേണം.
0: പക്ഷെ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്തല്ലേ പറ്റൂ.
1: ആ, പറ്റൂ. ഇപ്പം ഞങ്ങൾക്ക് വെള്ളത്തിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. വേറെ ഉള്ള സ്ഥലത്തൊക്കെ ഇപ്പോഴും കുടിവെള്ളത്തിന് പ്രശ്നങ്ങളാ, വെള്ളമില്ല.
0: അപ്പം
1: നമ്മൾ മഴ പെയ്തേ പറ്റൂ.
0: അതുകൊണ്ട് മഴയെ ആരും പ്രാകാതിരിക്കുക, മഴ പെയ്യട്ടെ.
1: മഴ പെയ്യട്ടെ,
0: രാഗി പ്രാഗി, അതാ എന്റെ പാട്ടിന് പോയി.
1: അത് തന്നെ, കൂടുതൽ വെള്ളമായാലും ഞങ്ങൾ ഇച്ചിരി വെള്ളത്തിൽ നടക്കുന്നേ ഉള്ളൂ, കുഴപ്പമില്ല, മഴ പെയ്യട്ടെ.
0: കിടക്കുന്ന കട്ടിലിനടിയിലെ ഒരു വെള്ളം വരൂലേ.
1: പിന്നെ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ വർഷം കിടക്കുന്ന കട്ടിൻപടി മീനുകൾ അങ്ങനെയെല്ലാം വന്ന് കട്ടിലിരുന്ന് തന്നെ ചൂണ്ടയിട്ട് ഞങ്ങൾ.
0: അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു.
1: ആ, അത് തന്നെ, അത് തന്നെയല്ല, ഇടജന്തുക്കൾ കയറി വരും.
0: ആ, അതാണ്, മീന് വരണം, നമുക്ക് സഹിക്കാം.
1: ആ, ഇതാണ് പേടി. കാല് താഴോട്ട് വെള്ളത്തിലോട്ട് കട്ടിലേന്ന് ഇടുമ്പം നമ്മുടെ കാലിൽ കൂടെ എരഞ്ഞൊക്കെ പോകും, നീർക്കൊലി അങ്ങനെയുള്ള
0: പേടിയാവൂലേ.
1: പെട്ടെന്ന് നമുക്ക് പേടിക്കും. പിന്നെ നമ്മൾ ആദ്യം ഓർക്കും, മീൻ, മീ പറഞ്ഞ ഈ മീനുകൾക്കും നമ്മളോട് സ്നേഹമാണ്. മീനും വന്ന് നമ്മുടെ കാലയിട്ട് കുത്തു ചെറുതായിട്ട് കടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നുമില്ലെങ്കിലും നമ്മൾ ഈ പെരക്കകത്ത് കയറുന്നതല്ല, ഞങ്ങളിപ്പം പുഴയിൽ ഇറങ്ങി നിൽക്കുമ്പം നമ്മുടെ കാലയിട്ടൊക്കെ വന്ന് ഇങ്ങനെ മുട്ടി ഉരുമ്പിയൊക്കെ മീനുകൾ പോകും.
0: അതെ, അത് അതിന്റെ ഇരയെന്ന് വിചാരിച്ചിട്ടാ, സ്നേഹം കൊണ്ടൊന്നും നമ്മളെ പിടിച്ചോണ്ട് പോകാൻ പറ്റാതെ പിടിച്ചോണ്ട് പോകുന്നില്ലെന്നേ ഉള്ളൂ.
1: ഇത് തന്നെയല്ല, മീനുകൾക്ക് നമ്മളെ അറിയാം. ഇത് പിന്നെ പുഴ നടക്കുന്നതല്ല, ഞങ്ങൾ റിസോർട്ടിൽ ഞങ്ങൾക്ക് ചില സമയത്തിന് ഈ താമരക്കുളത്തിന്റെ നമ്മള് ഈ അഴുക്കുകളൊക്കെ മാറ്റേണ്ട വരും, പായലൊക്കെ മാറ്റേണ്ട ജോലി ഉണ്ടാകും. അപ്പൊ അത് നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോ നമ്മൾക്ക് മുട്ടിന്റെ മുകളിൽ വരെയൊക്കെ വെള്ളമാണ്. അപ്പം ബാക്കിയുള്ള കളയൊക്കെ എടുത്ത് കളയാം, പായലൊക്കെ എടുത്ത് കളയുമ്പോ അവിടെ സ്ഥിരമായിട്ടും ഉള്ള മീനുകളുണ്ട്, നമ്മളെ സ്ഥിരമായിട്ട് അറിയാവുന്ന മീനുകൾ. അത് വന്ന് നമ്മളെ മുട്ടി ഉരുമ്പിയൊക്കെ നടക്കും,
0: വളർത്തുന്നതാണ്.
1: അത് തന്നെ, നമ്മളാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത്, അവര് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുമ്പോ വന്ന് എടുക്കുന്നത്. അങ്ങനെ നമ്മളെ അറിയാം, നമ്മൾ പറയുന്ന പോലെ അല്ല, മീനുകൾക്കും നമ്മളെ നമ്മളോട് സ്നേഹമുണ്ട്.
0: എല്ലാവരും പരസ്പരം ഇങ്ങനെ സ്നേഹിക്കട്ടെ, വെറുക്കാതിരിക്കട്ടെ.
1: അതെ അല്ലേ. പിന്നെ വിശേഷം, ആഗസ്റ്റ് 22-ാം തീയതി പുന്നമ്മട കായലിലെ തുഴച്ചിലാണ്, അതിനുള്ള പ്രാക്ടീസ് ഒക്കെ നടക്കാൻ പോകുന്നത്. നാളെ അതിനുള്ള ഒരു 10:30 ആലപ്പുഴയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്.
0: പ്രാക്ടീസ് ചെയ്യാൻ എന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ്.
1: ആ, അത് തന്നെ, എല്ലാ കാര്യങ്ങൾക്കും ഉള്ള നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അങ്ങനെ പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ ഞാൻ ഒത്തിരി നാളെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു, ഒരു ദിവസം വിളിച്ച് കട്ടായി പോയി, എനിക്ക് വേറെ ഒരു പാട്ടൊക്കെ ഇട്ട് വന്നു.
0: പറ്റൂ.
1: അതുകൊണ്ട് പിന്നെ ഈ ദിവസങ്ങളൊക്കെ മാറുന്നോണ്ട് പിന്നെ നമ്മുടെ മുണ്ടയിലെ ശങ്കരൻ ചേട്ടൻ പറഞ്ഞു തന്നു, ഡേറ്റുകളൊക്കെ പറഞ്ഞു തന്നു. ശനിയാഴ്ച കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു എന്നൊക്കെ പോകും.
0: അത് കഴിഞ്ഞ ആഴ്ച വെള്ളി ഒരു അത്യാവശ്യമായതുകൊണ്ട് ശനിയിൽ വെള്ളിയിലേക്ക് ഒന്ന് മാറ്റി. ഇനി ചൊവ്വയും ശനിയും ദിവസങ്ങളിലാണ്. സ്കൂളിൽ പോകാതിരിക്കുന്നവർക്കൊക്കെ ഒരു പരിഗണനയൊക്കെ കൊടുത്തുകൊണ്ട് ശനിയും കൂടെ ആക്കി.
1: അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇന്ന് അവധിയായിരുന്നു, എനിക്ക് പനി കഴിഞ്ഞില്ലായിരുന്നു, അപ്പൊ ഞാൻ അവധി എടുത്തു. അത് തന്നെ. പിന്നെ ഞാൻ രണ്ട് നമ്മുടെ ആൾക്കാരെ പരിചയപ്പെടുത്തും, നമ്മുടെ അൻസാറ് ശംസുദ്ദീൻ ചേട്ടൻ, അവരൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തവരിങ്ങനെ
0: പാട്ടിന്റെ എഡിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയാറുണ്ട്. ഷിബ ചേച്ചിക്ക് പാട്ട് കൊടുക്കുമെന്ന് പറയും. കുമരക ഷിബാക്ക്
1: സാറിനൊക്കെ സുഖമല്ലേ?
0: എല്ലാവർക്കും സുഖം, റേഡിയോയിൽ എല്ലാവർക്കും സുഖം.
1: റേഡിയോയിൽ
0: ഇവിടെയൊക്കെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പനിയാണ്, അവിടെയൊക്കെ ഉണ്ടോ, പനിയുണ്ടോ?
1: അയ്യോ, എല്ലായിടത്തും പനിയാ, ഒരാള് കൊണ്ടെത്താ.

0: മോളെ കുറിച്ച് കൊണ്ട് തന്നതാ. എല്ലാവർക്കും
1: നമുക്ക് ഇതുപോലെ ആരെങ്കിലും കൊണ്ട് തരുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്.
0: ഇത് തന്നെയല്ല, പനി മാത്രല്ല, ചുമ വന്ന പിന്നെ നിൽക്കുകയല്ല,
1: എല്ലാം പ്രശ്നമാണ്. എന്താ ചെയ്യാ, പല ടൈപ്പ് പനികളാണല്ലോ.
0: അതന്നെ ഇന്ന് എനിക്ക് പിക്നിക് എന്ന സിനിമയിലെ ചന്ദ്രക്കല മാനസെന്നുള്ള പാട്ട് മതി. നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പേരെടുത്ത് പറയുന്നില്ല.
1: അതന്നെ
0: മേഡത്തിനും കോൾ എടുത്ത ആ പയ്യനും എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.
1: അത് വിഷ്ണു മോഹനായിരുന്നു ആ പയ്യൻ. തീരെ പയ്യനല്ല, തീരെ പയ്യനെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. ശരി പയ്യന്, അവര് സന്തോഷിക്കട്ടെ അല്ലേ. നമ്മളെന്തിനാ ഇപ്പൊ വിഷമിപ്പിക്കുന്നേ.
0: എല്ലാവർക്കും
1: ആഗസ്റ്റിലുള്ള പുന്നമടക്കായലിന്റെ മത്സരത്തിന് വേണ്ടിയിട്ട് നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഇപ്പോഴേ ഞാൻ എന്റെ എല്ലാവിധ ആശംസകൾ അങ്ങോട്ട് തരികയാണ്. ഫസ്റ്റ് അടിച്ചോണ്ട് വരണം,
0: അതിന്റെ
1: ഫസ്റ്റ് അടിച്ചോണ്ട് എന്നിട്ട് നമ്മളെ വിളിച്ച് പറയണം. അപ്പൊ നമ്മുടെ പോരാളിയാണ് കുമരകം ഷിബ. അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കേ ബൈ. പൊക്കുവൽ തത്സമയ ഒരുപാട് ഷിബ കുമരകമാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ചന്ദ്രക്കല മാനത്ത് ചന്ദന നദി താഴത്ത് എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എം കെ അർജുൻ മാഷ് സംഗീതം പകർന്ന പ്രിയഗാനം ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയിട്ടുള്ളത്. കെ ജെ യേശുദാസ് ആലപിച്ച ഈ മനോഹരമായ പാട്ടാണ് ഷിബ കുമരകം എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

മുഖവേലിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. സൂര്യൻ മറയുമ്പോൾ ഇരുട്ടിനെ മറക്കാതിരിക്കാൻ, പേടിക്കാതിരിക്കാൻ വഴിയോരങ്ങളിൽ വിളക്കുകൾ തെളിയാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ചില മനുഷ്യരുണ്ട്. കടുത്ത ഇരുട്ടിൽ നമ്മൾ തളർന്നു നിൽക്കുമ്പോൾ ഒരു കുഞ്ഞു വെളിച്ചവുമായി കടന്നു വരുന്നവർ, ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്നവർ.

0: നമ്മുടെ ജനങ്ങളോട് പറയാനും കുട്ടികളോട് പറയാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം ചെറുപ്രായത്തിൽ തന്നെ അക്ഷരാഭ്യാസം തുടങ്ങുന്ന കാലത്ത് തന്നെ വായിക്കാനും അറിവ് നേടാനും പിന്നെ മറ്റുള്ള സംഗീതം മറ്റു കലാ പരിപാടികളൊക്കെ പഠിപ്പിച്ച് പറഞ്ഞ് ലഹരി അതായത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി അതായത് വായനയും മറ്റു കലാരൂപങ്ങളും കലാ ഇൻസ്ട്രുമെന്റ് കലാരൂപം ഇതൊക്കെ തന്നെ അവർക്ക് ലഹരിയായി മാറണം. കാരണം ഈ അവർക്ക് സമയം കിട്ടാത്ത ലെവലിൽ അതായത് ഞാൻ പറഞ്ഞു വന്നത് ലഹരി എന്ന് പറയുന്നത് അവർ മറ്റു കാര്യങ്ങളിലോട്ട് മാറണം. അതായത് പഠനം പിന്നെ സാഹിത്യം
1: കലാകായിക മത്സരങ്ങൾ പരിപാടികൾ
0: എക്സാക്ട്ലി അതാണ്. അങ്ങനെ വരുമ്പോ അവർക്ക് ഈ ദുഷിച്ച ചിന്തയും മറ്റു കാര്യങ്ങൾ യോഗ പോലെയുള്ള കാര്യങ്ങൾ ചെറുതിലേ തന്നെ യോഗ പിന്നെ കരോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു വരുമ്പോൾ അവർ അവരുടെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ ശരീരം ചീത്തയാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഗുരുക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കും.
1: അത്തരത്തിലുള്ള ലഹരികളെ കുറിച്ച് ആലോചിക്കും.
0: ആലോചിക്കില്ല
1: അല്ല ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള ഇപ്പൊ കലാകായികവും അതാണ് അവരുടെ ലഹരിയായിട്ട് മാറുന്നത്.
0: തീർച്ചയായിട്ടും അത് ലഹരിയായിട്ട് മാറണം. വായനയൊക്കെ എന്ന് പറഞ്ഞാൽ വായന ലഹരിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് പുസ്തകം താഴെ വയ്ക്കാൻ തോന്നത്തില്ല. പഠന പാഠ്യ വിഷയങ്ങളായാലും ഇതൊക്കെ ഇഷ്ടപ്പെട്ട വിഷയം എടുത്ത് പഠിക്കുകയും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ ചില അച്ഛന്മാർക്ക് അത് സഹിച്ചു കാണൂല. കാരണം അച്ഛൻ എന്ന് പറയുന്നത് പലർക്കും പല ഇതാണ് മോഹൻലാൽ പറഞ്ഞില്ല നിന്റെ തന്ത എല്ലടാ എന്റെ തന്ത എന്ന് പറഞ്ഞത്.
1: അച്ഛനെ കുറിച്ചായാലും അമ്മയെ കുറിച്ചായാലും ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളാണ് പറയാനുള്ളത്.
0: ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനെ കുറിച്ചും എന്റെ അമ്മയെ കുറിച്ചും നല്ല കൺസെപ്റ്റ് ആണ്. കാരണം ഓരോ ഇപ്പൊ അങ്ങനെ ആവണമെന്നില്ല മറ്റൊരാളിന്റെ അവരുടെ ദുഃഖത്തിന്റെ ഇതിൽ നിന്നായിരിക്കും ചിലപ്പോ അവര് പറയുന്നത്. അവരനുഭവിച്ചത് ചിലപ്പോ ആ അച്ഛനിൽ നിന്ന് കണ്ണീരായിരിക്കാം. പക്ഷെ എന്നാലും മറ്റൊരാളെ വിമർശിക്കുന്ന രീതിയിലാവരുത് ഒരിക്കലും സംസാരം. നമ്മള് നമ്മുടെ പിതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ മാതാവിനെ കുറിച്ചോ പറയുമ്പോൾ അത് കേട്ടിരിക്കുക. നമുക്ക് അയാൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതങ്ങനെ നിന്നോട്ടെ.
1: എല്ലാരും അപ്പൊ ഈ ഒരു ലഹരി വിരുദ്ധ ദിനമായിരുന്നു ഇന്നലെ. അപ്പൊ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിട്ടൊക്കെ ചെയ്തിരുന്നു.
0: അതുകൂടാതെ ഞാൻ ആകാശവാണി യാദർശ്യമായിട്ട് വെച്ചപ്പോ നമ്മുടെ വിഷ്ണുവിന്റെ ഒരു പ്രോഗ്രാമും ആയിരിക്കും. വിഷ്ണു മോഹൻ അത് തന്നെയല്ലേ
1: അതുതാനിത് എന്ന വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാക്കി അലങ്കൃതി എന്ന് പറഞ്ഞ പോലെ അതുതാനിത് ആ എന്ന വർണ്ണത്തിൽ ആശങ്ക
0: ആ
1: ആശങ്ക കറക്റ്റ് ആണ്.
0: ആയിക്കോട്ടെ ഉൽപ്പലത. അപ്പൊ അടുത്തത് ഇന്ന് ഇന്ന് നമുക്ക് ഒരു വലിയ കലാകാരൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തമിഴ് സിനിമാ രംഗത്തെ ഏറ്റവും നമ്മുടെ ഇവിടെ ബാലേന്ദ്ര മേനോനെന്നോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ശ്രീനിവാസനെ പോലെയോ ഒക്കെ കഥാ തിരക്കഥ സംവിധാനം എല്ലാം ചെയ്യുന്ന ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ അദ്ദേഹം. അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപോയി. ഭാഗ്യരാജു അദ്ദേഹം വളരെ ഏറെ 10-25 സിനിമകൾ സംവിധാനം ചെയ്യുകയും സ്ക്രിപ്റ്റ് എല്ലാം അതായത് സംഗീതം അടക്കം പുള്ളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മലയാള സിനിമകളിൽ അഭിനയിച്ചു. പിന്നെ നിരവധി തമിഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. പല ചിത്രങ്ങളിലും അഭിനയിച്ച് തന്നെ അദ്ദേഹം.
1: അദ്ദേഹത്തിന്റെ പാട്ടാണോ ആവശ്യപ്പെടുന്നത്?
0: ആ അദ്ദേഹത്തിന്റെ ഞാൻ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
1: ഓർമ്മ പങ്കുവച്ചതാണ്
0: ആ ഓർമ്മ. അദ്ദേഹത്തെ ഈ ദിനത്തെ ഈ ദിവസത്തെ ആ രാവിലെ എണീറ്റപ്പോ കേട്ട ന്യൂസ് അതായിരുന്നു. രാവിലെ നടക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഇന്നലെ ഹൃദയാഘാതം ഉണ്ടായത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം വിട വാങ്ങിയത്. അദ്ദേഹത്തിന്റെ ഓർമ്മ
1: ഈ ദിവസം നമുക്ക് തീർച്ചയായും അദ്ദേഹത്തെ ഓർക്കാം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഞാൻ പാട്ട് ഞാൻ നേരത്തെ ഇത് പറഞ്ഞുപോയി. മറന്നു പൂമകളെ എന്നൊരു പാട്ടാണ് ഞാൻ പാട്ടത്.
1: അദ്ദേഹത്തിന്റെ
0: ഒരു പാട്ട് വെക്കാൻ പറ്റുമെങ്കിൽ
1: വിഷ്ണുവിനെ എപ്പോഴെങ്കിലും അത് അങ്ങനെ ഒരു പാട്ട് വെക്കാൻ നോക്കാം.
0: അത് പറ്റുമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച പാട്ട് തന്നെ വെച്ചാൽ.
1: ചോദിച്ചിരിക്കുന്നത് മറന്നുവോ പൂമകളെ എന്നാണ്.
0: പൂമകളെ എന്നുള്ള ഒരു പാട്ടാണ്.
1: എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ
0: പഠിച്ചോ.
1: അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം.
0: കേൾക്കാം, നല്ല പാട്ട് തന്നെയാണ്.
1: ഓക്കെ.
0: അപ്പൊ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഒന്ന് ലഹരി വിരുദ്ധതയെ കുറിച്ച്, രണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കാം.
1: ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം.
0: താങ്ക് യു.
1: ഓക്കെ. ഗൂഗിൾ തത്സമയ ഒരുപാട് പത്മകുമാർ ചേട്ടനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്.

അപ്പോൾ അദ്ദേഹം ഓർമ്മിപ്പിച്ചതുപോലെ ഇന്നലെ ലോക ലഹരി വിരുദ്ധ ദിനമായിരുന്നു. ആ ഒരു ദിവസം മാത്രം നമ്മളതേക്കുറിച്ച് ഓർത്താൽ പോരാ, ജീവിതത്തിലെ പല പല കാര്യങ്ങളും നമുക്ക് ലഹരി ആക്കാനുണ്ട്. അങ്ങനെ നമുക്ക് ലഹരിയോട് വിട പറയാം. അതുപോലെ തന്നെ ഭാഗ്യരാജ് എന്ന അതുല്യ കലാകാരൻ്റെ വിട പറച്ചിലും ഒക്കെ അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഇന്ന് ആവശ്യപ്പെടുന്ന പാട്ട് മറന്നുവ പൂമകളെ എന്നുള്ള പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: എല്ലാം മറക്കുവാൻ നീ പഠിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പോക്കുവയിൽ തത്സമയം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള ഗാനങ്ങളും ഇഷ്ടമുള്ള വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഒരു പകലത്രയും നമ്മൾ ഓടിത്തീർത്തത് എന്തിനൊക്കെ വേണ്ടിയാവും? ഈ വൈകുന്നേരം നമ്മളോട് പറയുന്നത് ഒരല്പം വിശ്രമിക്കാം, മനസ്സ് നമുക്ക് ശാന്തമാക്കാം, തുറന്ന് സംസാരിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ലേഖ, ഞാൻ ശശികല.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: വീട്ടിൽ അടുക്കളയൊക്കെ നല്ല ഭയങ്കര രസമായിട്ട് പോണുണ്ട്. പിന്നെ നമ്മളെ മധുരസാന്ത മാധവി അമ്മമ്മയും ഓമന മാമി വിശ്വ പെണ്ണനും കമ്പനി മുക്കിലെ കഥകളൊക്കെ കേൾക്കുമ്പം പഴയകാല ഓർമ്മകളിലേക്ക് അങ്ങ് പോവും. ഞങ്ങള് മിത്രയിൽ കുറെ കാലം കട ഉണ്ടായിരുന്നു, അച്ഛന് ചായക്കട ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിശ്വപ്പെണ്ണന്റെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെ വരും കടയില്. അപ്പം ആ ഇത് കേൾക്കുമ്പോ നമുക്കൊരു ഭയങ്കര എനർജിയാണ്. അന്നത്തെ ദിവസം എന്തോ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി,
0: അന്നത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോഴല്ലേ.
1: അതൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ പഴയ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു നല്ല സന്തോഷം തോന്നും.
0: എല്ലാ ദിവസവും അടുക്കള കേൾക്കും, പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോ സന്തോഷം വരും.
1: ചിലർക്കൊക്കെ ദേഷ്യം തോന്നും, ആണുങ്ങൾക്ക് ദേഷ്യം തോന്നും.
0: എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റൂലല്ലോ.
1: പറ്റൂല.
0: കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടില്ല.
1: എങ്കിലും നല്ല പ്രോഗ്രാം ആയിട്ട് എന്നത് മുന്നോട്ട് പോകുന്നുണ്ട്.
0: അതാണ്, ചിലവർക്ക് കഴിയും, ചിലവർക്ക് കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അവർക്ക് വേണ്ടി, ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി പുതിയ പ്രോഗ്രാംസ് വരുമല്ലോ.
1: എല്ലാം നല്ല പരിപാടികള്. പിന്നെ ശാന്തി രാഗത്തില് എല്ലാം നമ്മള്, ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും,
0: ഒഴുകി വന്നോണ്ടിരിക്കും.
1: വന്നോണ്ടേയിരിക്കും. ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ചോദിക്കും.
0: അതെ അതെ,
1: എങ്ങനെയെങ്കിലും ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഭയങ്കര രസമാണ്.
0: അതെ, ഏതെങ്കിലും രൂപഭാവങ്ങളിൽ അത് വരും.
1: വരും.
0: ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് പൂവച്ചൽ ഖാദർ സാറിന്റെ ചനമദിനായിരുന്നു, ജൂൺ 22. അപ്പൊ സാറിന്റെ ഒരു പാട്ട്, നാദാ നീ വരും കാലൊച്ചൊക്കെ.
0: സാറിന്റെ പാട്ട് വിട്ട് ഒരു കളിയില്ല, ഒന്നുകിൽ വെള്ളനാട് നാരായണ സാർ അല്ലെങ്കിൽ പൂവച്ചൽ ഖാദർ.
1: അല്ല, അവർ രണ്ടുപേരെയും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. കാരണം പൂവച്ചൽ ഖാദർ സാറിന്റെ, അവരുടെ ശേഷാറിന്റെ കടയിൽ ഞാൻ കൊറേ കാലം ഉണ്ടായിരുന്നു ജോലിക്ക്.
0: ഓ ശരി.
1: എനിക്ക് അവരെ കുടുംബക്കാരായിട്ട് എല്ലാരും അറിയാം.
0: ഓക്കെ.
1: അങ്ങനെ
0: അപ്പൊ പൂച്ചൽ ഖാർ സാറിന്റെ പാട്ടാണ് വേണ്ട. നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്ത് ഞാൻ.
1: കർണാസായി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
0: ഓക്കെ. ചാമരം എന്ന ചിത്രത്തിലെ പാട്ടാണ് എസ് ജാനകി പാടിയത് അല്ലേ? എം ജി രാധാകൃഷ്ണൻ സംഗീതം പാടുന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ. അപ്പോൾ സൈമൺ റോഡിൽ നിന്ന് ശശീല ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. മിക്കവാറും പൂച്ചൽ ഖാദറിന്റെയോ വെള്ളനാട് നാരായണ സാറിന്റെയോ പാട്ടാണ് കേൾക്കുക ആവശ്യപ്പെടാറുള്ളത്. ഇന്നും നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ എന്ന ചാമരം എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാനായി ആഗ്രഹിക്കുന്നത്. പോക്കുവയിലൂടെ നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ.
1: ഞാൻ ഗിരിജയാണേ.
0: ആ പറയും.
1: എനിക്ക് പാട്ട് വേണം.
0: ഏത് പാട്ട് വേണം?
1: അക്കരപ്പറ്റയിലെ അക്കരപ്പറ്റ എന്ന സിനിമയിലെ ഏഴര പൊന്നാന പുറത്തിരുന്നല്ലോ ഏറ്റുമാനൂരപ്പ.
0: ഏഴര പൊന്നാന പുറത്ത്, ഇത് കല്ലാറുന്നല്ലേ.
1: പിന്നെ ഞാൻ പ്രത്യേകിച്ചും വിളിച്ചത് എന്തിനെന്നറിയാമോ? ജൂലൈ 11-ാം തീയതി ഞങ്ങൾ അങ്ങോട്ട് വരണു എന്നുള്ള ഒരാഗ്രഹത്തിലിരിക്കുകയായിരുന്നു.
0: എവിടെ?
1: ഞങ്ങൾ അവിടെ തന്നെ
0: കരുണാസായിലൂടെ.
1: എന്റെ മോൻ, ചെറുമോന്റെ ബർത്ത്ഡേ ആണ് അന്ന്, ജൂലൈ 11. അന്ന് വരും, നമ്മള് വരും
0: ജൂലൈ 11.
1: ഞാൻ എന്ത് കൊണ്ടുവരണം?
0: പോയി വരുമ്പോൾ എന്ത് കൊണ്ടുവരും? അങ്ങനെയൊന്നും ഞാൻ പറയൂല, കൊണ്ടുവരണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കൊണ്ടുവന്നാൽ സന്തോഷത്തോടെ എന്തായാലും
1: സ്വീകരിക്കും.
0: ഒരാളെ സ്നേഹത്തോടെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറയുമ്പോ വേണ്ടാന്ന് പറയണത് തെറ്റല്ലേ? അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും പറയാം. കാണാൻ വരണമെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ വരും. അങ്ങനെ കയ്യിലൊന്നും കരുതണമെന്നില്ല. സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ എന്ന് കേട്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ടൊന്നും കൊണ്ടുവരണോന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇങ്ങോട്ട് വരിക.
1: ചെറുകുട്ടി ഞങ്ങളാണ് വരണത്. എനിക്ക് അവന്റെ ബർത്ത്ഡേ ആണ്.
0: എത്ര പേരുണ്ടാവും?
1: ജൂലൈ 11-ാം തീയതി.
0: അതേന്ന്, എത്ര പേര് വരും?
1: ഞാനും അവന്റെ അപ്പുപ്പനും പിന്നെ അവനും പിന്നെ
0: നമുക്കൊരു ചായെങ്കിലും തരണ്ടേ?
1: അതിന്റെ
0: കൊച്ചിന്റെ ബർത്ത്ഡേ വരുമ്പോ നമ്മളൊരു ചായ തരണ്ടേ ഇവിടെ വരുമ്പോ?
1: പിന്നെ പിന്നെ എന്റെ മോളെ ചരമ വർഷവും
0: കൂടെയാണ്.
1: നിങ്ങളെ കൊണ്ട് സന്തോഷമായിട്ട് കണ്ടിരിക്കാം.
0: ഓ വരാലോ. പിന്നെന്താ, ഇന്നലെ എന്നെ തലേദിവസം ഒന്ന് വിളിച്ച് പറയണേ. ഞാൻ ചെലപ്പോ മറന്നു പോകും. ഒരു മറവിയുടെ പ്രശ്നമുണ്ടേ. വയസ്സായിരിക്കണു. അത് തന്നെ, അതുകൊണ്ട് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ടേ. അതേ, നാണയത്തിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അപ്പൊ അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: അയ്യോ, മഴയായിരുന്നേ. ഞാൻ വീടിനകത്താണ് നിന്ന് സംസാരിച്ചപ്പോ റേഡി അതിനകത്തിരിക്കുന്നേ കൊണ്ട് എന്റെ
0: ശബ്ദം എക്കോ കേക്കും.
1: ഇത് ആവുമല്ലോ. അതുകൊണ്ട്
0: ഇവിടെ വേണ്ട പ്രശ്നമാവും. അവിടെ ഒന്ന് വർത്തമാനം പറഞ്ഞ
1: ഞാൻ കക്കൂസിന്റെ സൈഡിലേക്ക്,
0: അവിടെ തറയിലൊക്കെ നോക്കി നിൽക്കണം.
1: ഞാൻ കുളിക്കാനായിട്ട് തുണിയൊക്കെ വെച്ച് തുണി കുറച്ച് അലക്കി. എപ്പോഴും 3 മണിയായി. ഞാൻ പെട്ടെന്ന് കുളിച്ചില്ലേലും വേണ്ടില്ല, എനിക്കൊന്നില്ല, ടീച്ചറെ വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായി.
0: അപ്പൊ ഇപ്പൊ കുളിച്ചതുപോലെ ആയില്ലേ? അതെന്നെ, ഇപ്പൊ കുളിച്ചതുപോലെ ആയില്ലേ? എന്നിനു കുളിച്ചില്ലേലും കുഴപ്പമില്ല.
1: കുളിച്ചതുപോലെ ആയി വിളിച്ചത്, കാരണം ഞാൻ ചെന്ന റാലിയിൽ ചെന്ന സ്പീക്കറിൽ ചെന്ന കൈവെച്ച് ഉമ്മം വയ്ക്കും. ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല.
0: എനിക്ക് വയ്യ ഈശ്വരാ, ഇതിനു വേണ്ടി ഞാൻ എന്ത് പുണ്യമാണ് ചെയ്ത്.
1: അതുകൊണ്ട്
0: അതെ അതെ അതന്നെ, ഇതിനു വേണ്ടി ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
1: ഞാൻ റേഡിയോ സൗണ്ട് കേൾക്കും തോറും ചെന്ന റേഡിയോ സ്പീക്കറിൽ ഉമ്മം കൈവെച്ച് ഉമ്മം
0: പറ്റുന്നതാണെന്ന് കിട്ടിയത്.
1: പുള്ളിക്കാരനെ കേട്ടോണ്ട് കിടക്ക തന്നെ.
0: അപ്പൊ ചേട്ടനോട് എന്നെ അന്വേഷണം പറയും.
1: ഓ ഓ, ഞാൻ വരുമ്പം പുള്ളി എന്തോക്കാണ് കൊണ്ടുവരണ ആര്യം, ടീച്ചറിന് തർണ ആര്യൊക്കെ പറഞ്ഞു.
0: ഒന്നും കൊണ്ടുവരണ്ട, എല്ലാരും കൂടെ ഇങ്ങോട്ട് വരിക.
1: അങ്ങോട്ട് പോകണ്ടേ, അങ്ങോട്ട് പോകണ്ടേ എന്ന് കേക്കണ്.
0: വന്നോളൂ വന്നോളൂ, നമുക്ക് കാണാലോ.
1: അന്ന് വരുമ്പോ നമ്മൾ അവിടെ വന്നിട്ട് വിളിച്ചാ മതിയോ?
0: അവിടെ തലേ ദിവസം എന്നെ ഒന്ന് വിളിക്കണം, സമയം പറയണം. എന്നിട്ട് ഗേറ്റിൽ വന്നിട്ട് ഇങ്ങനെ, ആ ഗേറ്റിൽ വന്നിട്ട് പറയണം റേഡിയോയില് വിളിക്കുന്ന ആളാണ്, അപ്പൊ ലേറ്റീച്ചറെ കാണണമെന്ന് പറയണം. അപ്പൊ അവരെന്നെ വിളിക്കും. എന്നിട്ട് നമ്മൾ എവിടെ ഉണ്ടോ അവിടെ കൊണ്ട് എത്തിക്കും. അതുപോരെ, അപ്പഴേ നമുക്ക് കാണാം. അപ്പോ ഇന്ന് കേൾക്കേണ്ട പാട്ട് പറഞ്ഞോ?
1: ഏഴര
0: പൊന്നാനപ്പുറത്ത് എഴുന്നള്ളം ഏറ്റുമാനൂരപ്പ ആക്കരപ്പച്ച വയലാർ എഴുതിയ പാട്ട് ജി ദേവരാജൻ സംഗീതം.
1: എന്റെ സ്വന്തം ലേഖ ടീച്ചറിനും ടീച്ചറുടെ മകൾക്കും എന്റെ മദിനൻ സാറിനും പിന്നെ എന്റെ അഞ്ചത്തി മഞ്ജുവിനും മഞ്ജുവിന്റെ വീടിന്റെ അടുത്തുള്ള ചന്ദ്രനും ഓമനയ്ക്കും എന്റെ പിന്നെ ചേച്ചിയിലെ മൂത്ത മകൻ പ്രഭുവിനും പ്രഭുവിന്റെ മക്കൾക്കും അവളെ എന്റെ പ്രഭുവിന്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്
0: ശരി ശരി. അപ്പൊ ഞാനിപ്പോ എല്ലാ പേരും തിരിച്ചു പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ചേച്ചി പറഞ്ഞത് എല്ലാരും കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാട്ട് അങ്ങ് വെച്ചു കൊടുക്കാം. ഓക്കെ ശരി ഓക്കെ. അപ്പൊ പൂക്കുകൾ തത്സമയ പരിപാടിയിൽ കല്ലാറിൽ നിന്ന് ഗിരിജ ചേച്ചിയാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും ഈ ഒരു സ്നേഹമാണ് പൂക്കുവേലിന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത്. വളരെ സന്തോഷമുണ്ട്. എന്തായാലും വരൂ, നമുക്ക് പരസ്പരം കാണാം, സംസാരിക്കാം, ചിരിക്കാം. അപ്പോൾ ഇന്ന് ഈ ഒരു പാട്ട് ഒരുപാട് ഡെഡിക്കേഷൻ മഞ്ജുവിനും മഞ്ജുവിൻ്റെ വീട്ടിനടുത്തുള്ള ചന്ദ്രൻ ചേട്ടനും പിന്നെ ആർക്ക് ഒരുപാട് ഡെഡിക്കേഷൻ പറഞ്ഞിട്ടു. എല്ലാ പേരുകളൊന്നും എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു പാട്ട് നമുക്ക് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങൾ വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും ഒരിക്കലും വെറുതെ ആവില്ല, എപ്പോഴെങ്കിലും അത് തിരികെ നമ്മളിലേക്ക് തന്നെ ഒഴുകിയെത്തും. അതുവരെ നല്ല ചിന്തകളോടെ നമുക്ക് ഈ ദിവസത്തെ ഓർക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ഇതാരാണ്? എവിടെ ആയിരുന്നു ഇത്രയും നാൾ? ഒരു വർഷം
1: എന്നിട്ടാണ്
0: കിട്ടാത്തത്? ഇതിപ്പോ നമ്മളെങ്ങനെ വിളിക്കുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക്
1: വിളിച്ചു, ഒരാഴ്ച കൊണ്ടേ ഉള്ളു. വീട് മാറി, അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോന്നു.
0: വീട് മാറിയാ?
1: നല്ല വീടായി.
0: ആ, അതറിഞ്ഞു, അത് എന്റെ അടുത്ത് പറഞ്ഞല്ലോ. അതെവിടെ? എവിടെ പോയി എന്നിട്ട്? ഓ, ആ വീട്ടിൽ ആരും ഇല്ലേ അപ്പൊ? ലില്ലിയമ്മ ഇപ്പൊ ആ വീട്ടിലല്ലേ? പുതിയ വീട്ടിലല്ലേ?
1: ഇറക്കി.
0: ഓ, അത് ശരി. ഓ ഓ ഓ ഓ, ഇപ്പൊ കൊച്ചുമകളുടെ വീട്ടിലാണോ നിക്കണേ? ഓ, അത് ശരി, അത്
1: ശരി. ആശിക്കാൻ പാടില്ല,
0: ഒന്നും അമിതമായി ആഗ്രഹിക്കാൻ പാടില്ല അല്ലേ?
1: ആഗ്രഹിക്കാനേ പാടില്ല. പിന്നെ എന്നെ കൊണ്ടപ്പോ ഞാൻ വിളിച്ചാലോ ശോഭന ചേച്ചി പറയണത് ഞാൻ കേട്ടു.
0: ശോഭന ചേച്ചി അന്വേഷിച്ചു, ലില്ലിയമ്മ അന്വേഷിച്ചു, അതൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയാറുണ്ട്, വിളിക്കുന്നില്ലല്ലോ. ഓ, അപ്പൊ ഇവിടെ ആ വീട്ടിലോട്ട് മാറിയിട്ട് എത്ര നാളായി? ഓ, അത് ശരി, അത് ശരി. പോട്ടെ, അതൊന്നും നമ്മൾ ഓർക്കണ്ട. നമുക്കിപ്പൊ ഒരു ഒരു നിക്കാൻ ഒരു സ്ഥലം ഉണ്ടല്ലോ. അതെ അതെ അതെ. ആ, ഇല്ല, സുഖമായിട്ടിരിക്കുന്നു, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സ്റ്റുഡിയോയിൽ എല്ലാവർക്കും സുഖം. ഇവിടെ എല്ലാരും ഇങ്ങനെ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറയാറുണ്ട്, എന്താ ലില്ലിയമ്മ വിളിക്കാത്തേന്ന്. അപ്പൊ റേഡിയോ ഇപ്പൊ കേൾക്കുന്നില്ലേ? പരിപാടികളൊക്കെ നല്ലതാണ്. ഇങ്ങനെയുള്ള വിഷമങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്കും എനിക്കും ഒരു സങ്കടം.
1: അല്ല, എനിക്ക് പരിപാടിക്ക് ഒരു കുഴപ്പമില്ല, എല്ലാ പരിപാടിയും കടക്കിന്
0: തോന്നുന്നു.
1: നീണ്ടു പോകണം, അടുക്കളയാണെങ്കിൽ അതിനെ കാട്ടില്ല. എല്ലാ പരിപാടിയും, സാറിന്റെ പരിപാടിയാണെങ്കിൽ നല്ല പരിപാടി, വേറെ ഒരു സാറും കൂടെ ഉണ്ട്. ഞാനൊക്കെ എല്ലാവരും പരിപാടി ഉണ്ടായിരുന്നു.
0: സൂപ്പർ സൂപ്പർ ആയിട്ട് പോകുന്നു. സൂപ്പർ സൂപ്പർ ലില്ലിയമ്മ എന്താണ് സൂപ്പർ എന്ന് പറയാത്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പൊ അന്നത്തെ പോലെ വളരെ സന്തോഷവതിയായിരിക്കണം. എവിടെ ആയിരുന്നാലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണം. കാലം ഇങ്ങനെ ഓരോ മുറിവുകളൊക്കെ തന്നുകൊണ്ടിരിക്കും. അതെ അതെ, അതൊക്കെ നമ്മൾ അതൊക്കെ അതിനെ അതിജീവിക്കുമ്പോഴാണ് ജീവിതം വളരെ സന്തോഷപ്രദമാവുന്നത്. അത്രേ ഉള്ളു, അത്രേ ഉള്ളു. അങ്ങനെ ആ ഒരു ലാഘവത്തോടെ നമുക്ക് കാര്യങ്ങളെ കാണാൻ പറ്റണം. വിഷമമൊന്നും വേണ്ട, ഇടയ്ക്കൊക്കെ നമ്മളെ വിളിക്കൂ, സംസാരിക്കാലോ. ഓ, കാണാൻ വരണോ എന്ന് പറഞ്ഞു.
1: നമുക്ക് ബസ്സുണ്ട്, കണ്ണമ്പള്ളി ബസ് ഇതെല്ലാം നാടി ഇപ്പൊ ഫ്രീ ആയിട്ടാണ്.
0: അതാണോ? അതില് പൈസ കൊടുക്കണ്ടല്ലോ.
1: നാല്
0: ബസ്സുണ്ടോ? അടിപൊളി. ആ സമയം നോക്കി നിന്നാ മതിയല്ലോ. ആ സമയം നോക്കി ആ ബസ്സിൽ കയറി വന്നാ മതി. നല്ല സുഖമാണല്ലോ. ആ ശരി, വിഷമിക്കണ്ട കേട്ടാ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ഒരു ക്രിസ്ത്യൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഒരു നല്ല പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടേ. മേടക്കൊക്കെ വിളിക്കും എന്നെ ഇതുപോലെ.
1: ഇതുപോലെ
0: സൂപ്പർ സൂപ്പർ ഇല്ലേ, അങ്ങനെ സൂപ്പർ ആയിട്ട് സംസാരിക്കണ്ടെ. വിഷമിച്ചൊക്കെ പറയുമ്പോ നമ്മള് തന്നെ കരഞ്ഞു പോകില്ലേ. അതാണ് നമ്മളാദ്യം തുടങ്ങിയ സമയത്തുള്ള നമ്മളെ സൂപ്പർ സ്റ്റാറാണ്. അതെ അതെ. അപ്പൊ നമ്മളെ അതെ അതെ സൂപ്പർ സൂപ്പർ ഇല്ലേമേക്കാണ് നമ്മളെ ആദ്യത്തെ സ്റ്റാർസ്. സൂപ്പർ സ്റ്റാർ ആയിരുന്നു,
1: സൂപ്പർ സ്റ്റാറായി.
0: അപ്പൊ എപ്പോഴും നമ്മളെ മനസ്സില് ലില്ലിയമ്മ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അപ്പൊ സൂപ്പർ സൂപ്പർ ആയിട്ട് തന്നെ ഇരിക്കണം. ഇങ്ങനെ സങ്കടപ്പെട്ടൊന്നും ലില്ലിയമ്മ സംസാരിക്കേണ്ട ആളല്ല ലില്ലിയമ്മ. പതിനൊന്ന് മണിക്കേ നിർത്താവൂ, എന്നിട്ട് ഇടന്ന് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങണം.
1: കിടന്നു
0: ഉറങ്ങും. ഓക്കെ. ഇപ്പോഴും അപ്പൊ അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ പോട്ടെ. വളരെ സന്തോഷവതിയായിരിക്കണം.
1: വെച്ചങ്ങനെ
0: കിടക്കുന്നു. ഓ, അപ്പൊ നമ്മുടെ സൂപ്പർ സൂപ്പർ ലില്ലിയമ്മ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. പിന്നെ ഇനിയും സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള പരിപാടികൾ വരും. ബുധനാഴ്ച വിളിച്ചാൽ എന്തായാലും, അടുത്ത ബുധനാഴ്ച എന്തായാലും കിട്ടും. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അതെ, വിളിക്കണം വിളിക്കണം. അതെ തന്നെ, ജൂലൈ 1 അന്ന് വിളിക്കണേ. ശരി ശരി. ഇപ്പൊ പാട്ട് കേക്കാം. എന്നാലും കൊറേ നാളിന് ശേഷം സംസാരിച്ചപ്പോ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അതെ തന്നെ, ഒരു വർഷമായി. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോയെന്ന് നോക്കൂ. അറിഞ്ഞില്ല. അതാണ് അതാണ് ആരും അറിഞ്ഞില്ല. ഞാനും അറിഞ്ഞില്ല, ലില്ലിയമ്മ അറിഞ്ഞില്ല. ഈ ആരും ആരും അറിഞ്ഞില്ല എന്ന് പറയും പോലെ. ആ ശരി. അപ്പൊ പാട്ട് കേക്കാം. റേഡിയോ തുടങ്ങിട്ടാ? റേഡിയോ കേട്ടിട്ട് 4 വർഷം വരെ ആവുന്നു. 4 വർഷത്തെ ബന്ധമാണ് ഞങ്ങളും കരുണാസ, അല്ല കരുണാസ റേഡിയോയും ലില്ലിയമ്മയും തമ്മിൽ. അങ്ങനെ 365 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുന്നു, പുതിയ കളികൾ കാണാനും പുതിയ കളികൾ
1: പഠിപ്പിക്കാനും.
0: അമ്മ പാട്ട്. ശരി ശരി. ഓക്കെ ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ സൂപ്പർ സൂപ്പർ ലില്ലിയമ്മയാണ് ഇപ്പോ തിരിച്ചു വന്നിരിക്കുന്നത് 1 വർഷത്തിന് ശേഷം. അപ്പൊ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഇതെവിടെയാണ്, നമ്മളെ വിളിക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ, ഇങ്ങനെ സുഖമില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റി നേരിട്ട്. അപ്പോ എന്തായാലും സന്തോഷമായിരിക്കുക, നമ്മളൊക്കെ ഒപ്പം ഉണ്ടല്ലോ. നമുക്ക് പരസ്പരം വർത്തമാനം പറയാം, വിശേഷങ്ങളൊക്കെ പറയാം, വിഷമങ്ങളൊക്കെ പങ്കുവെക്കാം. അപ്പൊ ലില്ലിയമ്മ ആവശ്യപ്പെട്ടവരുടെ ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയിലൂടെ ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

ഓക്കുവയിൽ തത്സമയ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഓക്കുവയിലേക്ക് സ്വാഗതം. ഇത്രയും നേരം നമ്മൾ ഒരുപാട് പാട്ടുകളും വർത്തമാനങ്ങളും, കുറേ നാൾ വിളിക്കാതിരുന്ന ആൾക്കാരൊക്കെ വിളിക്കുകയും സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടുകയും ചെയ്തു. അതുപോലെ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ജയകുമാർ ചേട്ടനാണ് മെസ്സേജ് അറിയിച്ചിരിക്കുന്നത്. ഒരു ഗുരുവായൂരപ്പൻ്റെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഓക്കുവയിലൂടെ നമുക്ക് കണ്ണ ഗുരുവായൂരപ്പ നിന്നെ നീ അറിഞ്ഞോ എന്നുള്ള ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് നമുക്ക് ഏതായാലും ഓക്കുവയിലിൻ്റെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഓരോ ദിവസത്തെയും ഓക്കുവയിൽ നമ്മളോട് പറയുന്നത് ഇതാണ്, എത്ര വലിയ തിരക്കുകൾ കഴിഞ്ഞാലും ഒടുവിൽ നമുക്ക് ശാന്തമായ ഒരു വിശ്രമ സമയമുണ്ട്, സന്തോഷിക്കാനുള്ള സമയമുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും പാട്ടുകളും നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും സന്തോഷം പകർന്നു തന്നിട്ടുണ്ടാകുന്നു എന്ന് കരുതുന്നു. നാളത്തെ പുലരി പുതിയ പ്രതീക്ഷകളുടേതാവട്ടെ. നാളെയും വരും ദിവസങ്ങളിൽ നമുക്കിതുപോലെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും, ഈ ഒരു പരിപാടി ആസ്വദിച്ച എല്ലാവർക്കും ഒത്തിരി സ്നേഹം അറിയിക്കുന്നു. അപ്പോൾ എന്തായാലും സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞില്ല. പോക്കുവരേൻ്റെ അവസാന നാണങ്ങളും അയച്ച് മടങ്ങാൻ സമയമായിരിക്കുന്നു. ഇന്ന് വിളിച്ചവർക്കും മെസ്സേജ് അയച്ചവർക്കും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ടിലൂടെ ഈ പാട്ട് നമുക്ക് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി കേൾക്കാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രുതിസ്മൃതികളിൽ ഇന്ന് ആദ്യ ഗാനം മദനോത്സവം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം സലീൽ ചൗധരി, രചന ONV, ആലാപനം KJ യേശുദാസ്.

അടുത്ത ഗാനം റൗഡി രാമു എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ശ്യാം, രചന ബിച്ചു തിരുമല, ആലാപനം യേശുദാസ്.

0: ചിത്രം ഉണ്ണികളെ ഒരു കഥ പറയാം. സംഗീതം ഔസേപ്പച്ചൻ. രചന ബിച്ചു തിരുമല. ആലാപനം കെ ജെ യേശുദാസ്, അമ്പിളി ഔസേപ്പച്ചൻ.
1: കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതിരും ഒരാളുകളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതിരും ഒരാളുകളമിളകിയ

ശ്രുതിസ്മൃതിയിൽ അടുത്ത ഗാനം നക്ഷത്രക്കൂടാരം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം എസ് ബാലകൃഷ്ണൻ, രചന ബിച്ചു തിരുമല, ആലാപനം എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര.

ചിത്രം ഞാൻ ഏകനാണ്. സംഗീതം എം ജി രാധാകൃഷ്ണൻ. രചന സത്യനന്ദിക്കാട്. ആലാപനം കെ എസ് ചിത്രം.

ചിത്രം പിക്നിക്. സംഗീതം എം കെ അർജുനൻ. രചന ശ്രീകുമാരൻ തമ്പി. ആലാപനം പി ജയചന്ദ്രൻ, പി മാധുരി.

ചിത്രം പപ്പയുടെ സ്വന്തം അപ്പൂസ്. സംഗീതം ഇളയരാജ. രചന ബിച്ചു തിരുമല. ആലാപനം കെ ജെ യേശുദാസ്.

0: ചിത്രം ലവ് സ്റ്റോറി. വരികൾ ചുനക്കര രാമൻകുട്ടി. ഈണം ശ്യാം. ആലാപനം കെ ജെ യേശുദാസ്.
1: Good evening, ladies and gentlemen. Hope you will enjoy this song.

ശ്രുതിസ്മൃതികളിൽ അടുത്ത ഗാനം എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ശ്യാം, രചന ചുനക്കര രാമൻകുട്ടി, ആലാപനം കെ ജെ യേശുദാസ്.

ശ്രുതിസ്മൃതികളിൽ അവസാന ഗാനം മദനോത്സവം എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം സലീൽ ചൗധരി, രചന ONV, ആലാപനം KJ യേശുദാസ്.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

NPM ഗവൺമെന്റ് ഐടി അയരനാട് 2026 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ SCVT കോഴ്സുകളാണുള്ളത്. SC 51%, ST 25% എന്ന ക്രമത്തിൽ സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഓരോ ട്രേഡിലും പെൺകുട്ടികൾക്ക് 30% സംവരണം അനുവദിച്ചിരിക്കുന്നു. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 30. സംശയങ്ങൾക്കായി ബന്ധപ്പെടാം 9444752015, അല്ലെങ്കിൽ 9048600751. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ഏകാഗ്രമായ ധ്യാനം കൊണ്ട് മനസ്സിനെ അചഞ്ചലമാക്കാൻ ഞാൻ യത്നിക്കും, ശ്രദ്ധ പാളിപ്പോകാതെ സൂക്ഷിക്കും. മെയ്യും മനസ്സും സ്വാധീനത്തിലാണെങ്കിൽ ശ്രദ്ധ വ്യതിചലിക്കുകയില്ല. ലൗകിക സംഗമങ്ങൾ ഞാൻ ഉപേക്ഷിക്കും, അലഞ്ഞു വരുന്ന ചിന്തകളെ അവഗണിക്കും. മനുഷ്യബന്ധങ്ങളാണ് ഒഴിവാക്കാൻ ഏറെ പ്രയാസം. അതുകൊണ്ട് ഞാൻ സദാ എന്നോട് തന്നെ പറയും, മനുഷ്യർ വന്നു പോയിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവർ മരിച്ചാൽ പിന്നെ അവരെ കാണാനാവില്ല. ബന്ധുജനങ്ങളുടെ മരണത്താൽ ഉളവാകുന്ന ദുഃഖം ഏകാഗ്രതയെ ശിഥിലമാക്കുന്നു. പോയവരെ വീണ്ടും കാണാനുള്ള തിടുക്കം മനസ്സിൽ മുറ്റി നിൽക്കുന്നു. എന്നാൽ അത് നടക്കില്ലല്ലോ. അടുപ്പമുള്ളവരുടെ വേർപാടിൽ നിഷ്പ്രയോജനമായി ദുഃഖിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് എത്ര കാലം കഴിയുന്നുവോ അത്രയും കാലം ആയുസിൽ നിന്ന് വ്യർത്ഥമായി പോവുകയാണ്. മാർഗം ചേരാനുള്ള സന്ദർഭം തന്നെ നഷ്ടപ്പെട്ടു എന്ന് വരാം. മനുഷ്യബന്ധങ്ങൾ കഴിഞ്ഞാൽ ഒഴിവാക്കാൻ പിന്നെ പ്രയാസമേറിയത് പദവി സംഘങ്ങളാണ്. പദവികളോട് ഏറെ ഇഷ്ടമാകുമ്പോൾ മേലേക്കിടയിലുള്ളവരോട് അസൂയയും സമന്മാരുമായി കിടപ്പോരും താഴെയുള്ളവരോട് ധാർഷ്ട്യവും ഉണ്ടാകുന്നു. പ്രശംസ ലഹരി പിടിപ്പിക്കുന്നു. പ്രതികൂല വിമർശനം വിദ്വേഷമുളവാക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ജൂൺ 27 കർമ്മഭൂമിയിലാണ്. 1787 ജൂൺ 27, എഡ്വേർഡ് ഗിബ്ബന്റെ റോമൻ സാമ്രാജ്യത്തിൻ്റെ താഴ്ചയും പതനവും എന്ന പുസ്തകം പ്രസിദ്ധീകൃതമായിരിക്കുന്നു. 1905 ജൂൺ 27, പോട്ടംകിൻ നാവിക കലാപം. 1954 ജൂൺ 27, ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ്റെ സോവിയറ്റ് യൂണിയനിലെ ഒബ്ലിൻസ്കിൽ പ്രവർത്തനം ദേ ആരംഭിച്ചിരിക്കുന്നു.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രധാന വാർത്തകൾ. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷെൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും ഒന്നാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനി അദ്ദേഹത്തിന് ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ മോദി. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ അങ്കമാലി അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജു ഒന്നാം റാങ്കും, കണ്ണൂർ സ്വദേശി ധ്യാൻ തേജ് രണ്ടാം റാങ്കും, തൃശൂർ സ്വദേശിനി വിസ്മയ കെ ആർ മൂന്നാം റാങ്കും നേടി. ജൂലൈ 8 ആദ്യ അലോട്ട്മെന്റ് നടക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ അറിയിച്ചു.
1: മൊത്തം എഞ്ചിനീയറിംഗിന് 96,000+ ആളുകൾ ഹാജരായതിൽ 79,717 വിദ്യാർത്ഥികളാണ് യോഗ്യത നേടിയത്. അതിലെ യഥാക്രമം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി 64,759 പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറായി. ആ റിസൾട്ടാണ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. അതോടൊപ്പം ഫാർമസി പ്രവേശന പരീക്ഷ എഴുതിയ 31,141 വിദ്യാർത്ഥികളിൽ 26,943 പേരാണ് ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.
0: ബിഫാമിൽ തൃശൂർ കോട്ട സ്വദേശി വിനായക് നാരായണൻ ഒന്നാം റാങ്ക് നേടി. ഒല്ലൂർ സ്വദേശി ജസേ ജസ്റ്റിൻ രണ്ടാം റാങ്കും, മലപ്പുറം സ്വദേശി ദിയ ഫാത്തിമ മൂന്നാം റാങ്കും നേടി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തു. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ പാലക്കാട് ജില്ലയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഈ മാസം ഇതുവരെ 25,000+ പേരാണ് ജില്ലയിൽ പനി ബാധിച്ച് ചികിത്സ തേടിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കഴിഞ്ഞ മാസത്തേക്കാൾ 10,000+ കേസുകളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എലിപ്പനിയിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ എന്നിവ വർദ്ധിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം നേരിട്ട് വീടുകളിലെത്തി കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി ക്ലോറിനേഷനും നടത്തുന്നുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താനെ മുടിച്ചു എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. മിസ്റ്റർ മരുമകൻ, ഏഞ്ചൽ ജോൺ എന്നീ മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഭാഗ്യരാജന്റെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ നാളെ. ഗ്രൂപ്പ് എല്ലിൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെയും ഘാന ക്രൊയേഷ്യയെയും നേരിടും. ഗ്രൂപ്പ് കെയിൽ കൊളംബിയ പോർച്ചുഗൽ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ നാളെ രാവിലെ 5:00. ഗ്രൂപ്പ് ജെയിൽ കരുത്തരായ അർജന്റീന ജോർദാനെയും ഓസ്ട്രിയ അൾജീരിയയെയും നേരിടും. നാളെ രാവിലെ 7:30 മത്സരം. ക്രിക്കറ്റ് കോച്ചിംഗിനായി വന്ന വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ ക്രിക്കറ്റ് കോച്ച് തിരുവനന്തപുരം ശ്രീവരാഹം സ്വദേശി മനു എമ്മിന് 47 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും വിധിച്ച് തിരുവനന്തപുരം പ്രത്യേക അതിവേഗ കോടതി. മനു പ്രതിയായ 3-ാമത്തെ കേസിലാണ് ശിക്ഷ വിധിച്ചത്. 4-ാമത്തെ കേസിലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ആദ്യ 2 കേസിലെയും ശിക്ഷ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ആറളത്തും കണിച്ചാറിലും കാട്ടാന ആക്രമണം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ.
4: ആറളം പൊക്കുണ്ടിൽ RRTയുടെ പട്രോളിംഗ് വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിസ്സാര പരിക്കേറ്റു. ആറളം ഫാമിൽ സ്ഥിരം ശല്യക്കാരനായി അറിയപ്പെടുന്ന മോഴയാനയാണ് ജീപ്പ് മറിച്ചിട്ടതെന്ന് വനംവകുപ്പ് അധികൃതർ പറഞ്ഞു. കണിച്ചാർ ഓടന്തോട്ടിൽ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമാണ് ആക്രമണമുണ്ടായത്. ആറളത്തെ ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ മറ്റന്നാൾ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഈ വർഷത്തെ SSLC THSLC പുനഃപരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. പിന്നാക്ക മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് നീതി ആയോഗ് വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ഇടുക്കി ജില്ലയിലെ ആസ്പിരേഷണൽ ബ്ലോക്കുകളിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പട്ടികജാതി പട്ടികവർഗ വികസനം, ആരോഗ്യം, പോഷകാഹാരം തുടങ്ങിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിൽ ചെയ്യാനുള്ള ശേഷി വിദ്യാർത്ഥികൾക്ക് പ്രദാനം ചെയ്യുന്നതിൽ പോളിടെക്നിക്കുകൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിന്റെ സമാപന സമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കലാപരമായ കഴിവുകൾ സമൂഹത്തിന്റെ പുരോഗതിക്കും വ്യക്തിത്വ വികസനത്തിനും പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. കേരള ക്രിക്കറ്റ് ലീഗ് 3-ാം സീസണിനും മുന്നോടിയായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഫാൻ ലീഗ് സംഘടിപ്പിക്കുന്നു. അടുത്ത മാസം 4-ന് ലീഗിലെ ആദ്യ മത്സരം നടക്കും. ക്രിക്കറ്റിനെ കൂടുതൽ ജനകീയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് BJP MLA രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ശബരിമലയിലെ സ്വർണ അപഹരണ കേസ് CBI അന്വേഷിക്കണമെന്നും അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. സ്വർണ വിലയിൽ വർധന. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 13,195 രൂപയും പവന് 880 രൂപ ഉയർന്ന് 1,55,560 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം ആറ്റുകാലിൽ യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. വസ്തുനിഷ്ഠമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി അറിയിച്ചു. ഇടുക്കി ജില്ലയിൽ അപകട സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനുള്ള പരിശീലനത്തിന്റെ ഭാഗമായി മോക്ഡ്രിൽ സംഘടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഔദ്യോഗിക സന്ദർശനത്തിനായി സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണം. സെയ്ഷൽസ് ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയാകും. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. എഞ്ചിനീയറിംഗിൽ റോഷൻ രാജുവിനും ബിഫാമിൽ വിനായക് നാരായണനും 1-ാം റാങ്ക്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ ചെന്നൈയിൽ നടക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. 91.2 FM.

0: വ്യക്തിവിശേഷം. മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകകൾ തേടിയുള്ള യാത്രയിൽ വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു ത്യാഗത്തിന്റെ കഥയാണ് ഇന്ന് വ്യക്തിവിശേഷത്തിൽ പങ്കുവയ്ക്കുന്നത്. കോടിക്കണക്കിന് രൂപ ലാഭം കൊയ്യാമായിരുന്ന ഒരു കണ്ടുപിടുത്തം ലോക നന്മയ്ക്കായി സമർപ്പിച്ച ഡോക്ടർ ഫ്രെഡറിക് ബാൻഡിങ്ങിന്റെ ജീവിതം ഒരു വലിയ പാഠമാണ്. ലോകം പലപ്പോഴും ലാഭത്തിന്റെയും ബിസിനസ് താൽപര്യങ്ങളുടെയും പിന്നാലെ പായുമ്പോഴും ചരിത്രത്തിന്റെ താളുകളിൽ ചില മനുഷ്യർ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങി നിൽക്കാറുണ്ട്. അത്തരത്തിലൊരാളാണ് ഇൻസുലിന്റെ കണ്ടുപിടുത്തത്തിലൂടെ ലോകത്തിന് ജീവൻ പകർന്നു നൽകിയ ഡോക്ടർ ഫ്രെഡറിക് ബാൻഡിങ്. ഒരു കാലഘട്ടത്തിൽ പ്രമേഹം അഥവാ ഡയബറ്റീസ് എന്നത് ചികിത്സയില്ലാത്ത മരണത്തിന് തുല്യമായ ഒരു രോഗമായിരുന്നു. രോഗം ബാധിച്ചവർക്ക് മരണം കാത്തു നിൽക്കുകയല്ലാതെ മറ്റു വഴികളില്ലായിരുന്നു. ആ ഇരുളടഞ്ഞ കാലത്തേക്കാണ് ഡോക്ടർ ബാൻഡിങ് പ്രത്യാശയുടെ വെളിച്ചവുമായി കടന്നുവരുന്നത്. 1920കളിൽ അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങൾ വൈദ്യശാസ്ത്രത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. ഇൻസുലിൻ കണ്ടെത്തിയതോടെ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ബിസിനസ് സാധ്യതയാണ് അദ്ദേഹത്തിന് മുന്നിൽ തുറന്നുകിട്ടിയത്. പേറ്റന്റ് സ്വന്തമാക്കിയിരുന്നെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനികരിൽ ഒരാളാകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. എന്നാൽ 1923 ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തന്റെ കണ്ടുപിടുത്തത്തിന്റെ പേറ്റന്റ് വെറും $1 അദ്ദേഹം ടൊറന്റോ സർവകലാശാലയ്ക്ക് നൽകി. ഇൻസുലിൻ എന്റേതല്ല, അത് ലോകത്തിന്റേതാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട്. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ലാതെ ഈ മരുന്ന് എല്ലാവരിലും എത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മരുന്ന് കമ്പനികൾ അമിത ലാഭം കൊയ്യുന്നതിലൂടെ സാധാരണക്കാർക്ക് ഈ ചികിത്സ അപ്രാപ്യമാകരുത് എന്ന നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹായികളായ ചാൾസ് ബെസ്റ്റ്, ജെയിംസ് കോളിപ്പ് എന്നിവരും ഈ വലിയ ദൌത്യത്തിൽ അദ്ദേഹത്തിനൊപ്പം നിന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് പ്രമേഹ രോഗികൾ ഓരോ ദിവസവും ജീവിക്കുന്നത് അന്ന് അവർ കാണിച്ച ആ വലിയ മനസ്സ് കാരണമാണ്. ഒരു മരുന്നിന് പേറ്റന്റ് എടുക്കാതെ അത് ലോകത്തിന് ദാനമായി നൽകാൻ കാണിച്ച ആ ആർജവം മനുഷ്യത്വത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. വിശേഷിച്ചും ജീവിതത്തിന്റെ തളർച്ചകളിൽ ചേർത്തുപിടിക്കാൻ ഒരാളുണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമായി കാണുന്ന നമുക്ക് ബാൻഡിങ്ങിനെ പോലുള്ളവർ വലിയൊരു പ്രചോദനമാണ്. സ്വന്തം നേട്ടങ്ങളെക്കാൾ മറ്റുള്ളവരുടെ ജീവന് വില നൽകുന്നവരാണ് യഥാർത്ഥത്തിൽ ലോകം ബഹുമാനിക്കേണ്ട വ്യക്തികൾ. മാനവികതയുടെ ഇത്തരം നിസ്വാർത്ഥമായ ഒഴുക്കുകളും പ്രപഞ്ചത്തിന്റെ താളത്തിന് അനിവാര്യമാണ്. ലാഭത്തേക്കാൾ ഉപരി മനുഷ്യന് മൂല്യം നൽകുന്ന ഒരു സംസ്കാരം നമുക്ക് വളർത്തിയെടുക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: గమరిగ సరిగ మప పమ బస నిజ ధని పద పద నిజ
1: బేష్ బేష్ బేష్ ధరి మగ పమ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: NPM ഗവൺമെന്റ് ഐടി ആര്യനാട് 2026 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 2 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ NCVT കോഴ്സുകൾ, 1 വർഷ SCVT കോഴ്സുകളാണുള്ളത്. SC 51%, ST 25% എന്ന ക്രമത്തിൽ സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു. ഓരോ ട്രേഡിലും പെൺകുട്ടികൾക്ക് 30% സംവരണം അനുവദിച്ചിരിക്കുന്നു. അപേക്ഷാ ഫീസ് 100 രൂപ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 30. സംശയങ്ങൾക്കായി ബന്ധപ്പെടാം 9444752081 അല്ലെങ്കിൽ 9048600751.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
3: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, പോക്കുവയിലേക്ക് സ്വാഗതം. പാട്ടും കൂട്ടും വിശേഷങ്ങളും വർത്തമാനങ്ങളും ചിരിയും സലാപവും ഒക്കെയായി നമുക്ക് അല്പനേരം പോക്കുവയിലൂടെ സമയം ചെലവഴിക്കാം. ജീവിതത്തിന്റെ മണവും യാഥാർത്ഥ്യവും സ്നേഹവും സൗഹൃദവും ഒക്കെയായി ഇഷ്ടമുള്ള പാട്ടുകളും ആസ്വദിക്കാം. അതിർവരമ്പില്ലാതെ ഹൃദയം തുറന്ന് വർത്തമാനങ്ങൾ പറയാം. ജീവിതത്തിന്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. കടലും തിരയും പോലെ, മുകിലും മഴയും പോലെ നമുക്ക് ഒരുമിക്കാം. തത്സമയ പരിപാടിയിൽ പാട്ടുപാടാം, പാട്ട് കേൾക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ
3: ഹലോ, ആരാണ്?
4: ആ,
3: പറഞ്ഞോളൂ. വലിയമലയിൽ നിന്ന് ബാബുച്ചേട്ടാ. പിന്നെ ഇവിടെ എവിടെയാണ് വിശേഷം?
4: ഒരു മഴ പെയ്ത അങ്ങനെ തോന്നി. ഞങ്ങള് പുതിയ ആൾക്കാർ കാരട്ടൊന്നും പറഞ്ഞില്ല. നമ്മള് വിളിക്കാത്തത്
3: തന്നെ. മിക്കവാറും വിളിക്കുമ്പോ അവിടുത്തെ കോള് കട്ടായി പോവാറാണ് പതിവ്. അവിടെ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്.
4: ഞങ്ങളെങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഇരുന്നത്.
3: കട്ടാവല്ലേ കട്ടാവല്ലേ കട്ടാവല്ലേ എന്ന്. ശരി, എന്തായാലും കട്ടായില്ല. പ്രാർത്ഥന പോലെ തന്നെ കട്ടായി. അതാണ്, നീ എന്റെ പ്രാർത്ഥന കേട്ടു, നീ എന്റെ മാനസം കണ്ടു. ആ പാട്ട് കേട്ടിട്ടില്ലേ?
4: കേട്ടിട്ടുണ്ട്.
3: ആ അപ്പൊ അവിടെ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നുണ്ടോ?
4: എല്ലാവർക്കും സുഖം തന്നെ.
3: എല്ലാവരും എന്റെ സ്നേഹം അറിയിക്കണം.
4: എല്ലാരും കേട്ടോണ്ടിരിക്കാണ്.
3: എല്ലാരും ഉച്ചഭക്ഷണം ഒക്കെ കഴിഞ്ഞല്ലോ?
4: കഴിഞ്ഞു.
3: ഇന്നും പൊതിച്ചോറായിരുന്നോ?
4: ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് കഥാപ്രസംഗം കേട്ടിട്ട് അങ്ങനെ ഇരിക്കാണ് ഞങ്ങള്.
3: ഇന്നത്തെ കഥാപ്രസംഗം ഇഷ്ടപ്പെട്ട?
4: ഇന്നത്തെ കഥാപ്രസംഗം നല്ല ഇഷ്ടപ്പെട്ടു.
3: അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മുടെ കടയിലെ ഉണ്ണിച്ചേട്ടനൊക്കെ സുഖമാണോ?
4: ഉണ്ണിച്ചേട്ടനൊക്കെ നല്ല സുഖങ്ങൾ തന്നെ.
3: ആ അല്ല, കൊറേ ദിവസമായി അന്വേഷണം ഒക്കെ പറഞ്ഞിട്ടേ.
4: ഉണ്ണി രാവിലെ തന്നെ പോണ, രാവിലെ കാപ്പി കുടിക്കാൻ, ചായ കുടിക്കാൻ.
3: അവിടെ ചായയും ഇത് മാത്രമേ ഉള്ളല്ലേ? ചായ മാത്രമേ
4: ചായയും കാണും, പിന്നെ ബേക്കറി പലഹാരങ്ങൾ കാണും. രാവിലെയും 10 മണിക്ക് ആ പടയ്ക്കും, പിന്നെ ഒരു 3 മണിക്ക് തുറന്ന ഒരു 7.5 മണിയാ പിന്നെ അടയ്ക്കും.
3: 7.5 മണിയാകുമ്പോ പിന്നെ അടയ്ക്കും.
4: ആ അയ്യോളെ വീടിത്തിരി അങ്ങ് താഴോട്ട് പോണം.
3: ഓ
4: ആ ഇടയിരിക്കുന്ന അടുത്തുനിന്ന് ഒരു 200 മീറ്റർ താഴെയാണ്.
3: 200 മീറ്റർ താഴേക്ക് പോണം.
4: ആ
3: ശരി ശരി ശരി. അപ്പൊ ഇന്ന് കേൾക്കാൻ ആ പറഞ്ഞോളൂ.
4: ചിറ്റാറ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ?
3: ചിറ്റാറ് കേട്ടിട്ടുണ്ട്.
4: ആ ചിറ്റാറിന്റെ കാര്യം തന്നെ അയാളെ വീട്.
3: അത് ശരി. ചിറ്റാറിന്റെ കാറ്റേറ്റ് അങ്ങനെ ഇരിക്കുകയാണ് ആള്. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
4: ഞാൻ ചോദിച്ച പാട്ട് ആ പെൺകുട്ടി പറയണ അത് സിനിമ പാട്ട അല്ലെന്ന്.
3: ഏതായിരുന്നു ചോദിച്ചേ?
4: 16 തികഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടും പാവാട മാറാത്ത പെൺകുട്ടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ.
3: അതാണോ അല്ലാത്തേ?
4: ആ
3: ശരിയായിരിക്കും. ഇപ്പൊ ഏത് പാട്ടാ ചോ?
4: അത് സിനിമാ പാട്ട് തന്നെ.
3: ആ ഇപ്പൊ ചോദിച്ചത് സിനിമാ പാട്ട് തന്നെ.
4: ആ രണ്ടാമത് ഞാൻ പിന്നെ അതിൽ സിനിമാ പാട്ടല്ല തോന്നപ്പോ പിന്നെ
3: നമ്മളിതൊന്നും
4: നീലക്കുയിൽ വേണം തോന്നുന്നു. മറ്റേ കായരികത്ത് വലയെറിഞ്ഞ സുന്ദരി.
3: ആ കായലരികത്തെ വലയെറിഞ്ഞപ്പം വളകിലിക്കിയ സുന്ദരി,
4: അതാണ് പിന്നെ ഞങ്ങൾ ചോദിച്ചത്.
3: ഇപ്പൊ ആവശ്യപ്പെട്ടിരിക്കുന്ന പാട്ട് അതാണ്.
4: അതാണ്
3: ശരി. അപ്പോ ഇന്ന് നമുക്ക് ഒരു നാലുപേര് ഏതാ പാടിത്തരുന്നത്? പാടിക്കോ, കട്ടിയല്ല പാടിക്കോ.
4: നേരം പോക്കിട്ട് കളിച്ചു കെട്ടിരുപ്പായു പണം വച്ചു വെട്ടിമലത്താൻ പോകുന്നു ജലോർ, പണം വച്ചു വീച്ചു കളിക്കാൻ പോകുന്നു അന്തസുള്ളോർ തറവാട്ടിൽ സന്താനമായി ജനിച്ചു അന്തസാഭിമാനം വിറ്റു തീട്ടുകളി പാടിച്ചു നാണം കെട്ട കളിയാണ് ഓ രൂപേനും മാനം കെട്ട കളിയാണ് ഓല്ലേ. അന്തിയോളം ചീട്ട് കളിച്ചു കയ്യിലുള്ള കാശും തീർന്നു നത്തുപോലെ നോക്കി
3: ഇരുപ്പായേ. അടുത്ത പാടാം. ആ ശരി ശരി, ഞാൻ അടുത്ത് വിളിക്കാം. അപ്പൊ എല്ലാവരും എല്ലാവരോടും സ്നേഹാന്വേഷണം അറിയിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ പാട്ടാണ് കായലരികത്ത് വലയെറിഞ്ഞപ്പം വളകിലിക്കിയ സുന്ദരി എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം.
4: നമുക്ക് കേൾക്കാം.
3: ഓക്കേ
4: ഓക്കേ
3: യെസ്.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ ഹലോ, കോൾ കട്ടായി. പോക്കുവയിൽ പരിപാടിയിലൂടെ നമുക്കൊരു പ്രിയഗാനം കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വീണ്ടും സ്വാഗതം. പകലിന്റെ അവസാനത്തെ താളിൽ സന്ധ്യ ചുവപ്പും മഞ്ഞയും കൊണ്ട് എന്തൊക്കെയോ എഴുതി വെക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇന്ന് അനുഭവിച്ച സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആവാം ആ ഛായങ്ങൾ. ഇരുട്ടിലേക്ക് മായുന്നതിന് മുമ്പ് ആകാശം ഇത്രയേറെ മനോഹരമാകുമെങ്കിൽ ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് തൊട്ടു പിന്നാലെയും വളരെ വലിയൊരു ഭംഗിയുള്ള മാറ്റം നമ്മളെ കാത്തിരിപ്പുണ്ടാവും. തോറ്റുകൊടുക്കുന്നതിന് മുമ്പ് സ്വന്തം മനസ്സിന് ഒരു വട്ടം കൂടി നമ്മൾ ചായം പൂശിച്ചു നോക്കുക. പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: നമസ്കാരം ടീച്ചറേ.
0: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
1: ഞാൻ ഹെൽപ്പോട് നിന്ന് ബാബുവാണ്.
0: ആ, എന്തൊക്കെയുണ്ട് ബാബുചേട്ടാ?
1: ബാബുചേട്ടന് ഇവിടെ ഇപ്പൊ വീട്ടിലിരുന്ന് മുരടിച്ചിരിക്കുന്നു.
0: ആ, പുറത്തേക്കെങ്ങും പോകുന്നില്ല. അഴീക്കോട് നിന്ന് ബാബു ആണോ അഴീക്കോട് നിന്ന് ജയനാണോ, ആരാ വിളിക്കുന്നത്?
1: ബാബു ബാബു.
0: ഓ ശരി ശരി.
1: ആ, അപ്പൊ കച്ചവടത്തിനൊന്നും പോവാൻ പറ്റുന്നില്ല. 30 ടിക്കറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് 4-എണ്ണോ 5-എണ്ണോ ഒക്കെ മിച്ചം വന്ന് ലാഭം പോവും, പിന്നെ നഷ്ടവും വരും.
0: മിച്ചം പറഞ്ഞാല് നമുക്ക് അടിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു അല്ലേ?
1: അടിച്ചാടിക്കേയില്ല,
0: പിന്നെയും ജോലിക്ക് പോണ്ടായിരുന്നു.
1: ഇപ്പൊ കച്ചവടക്കാർ പറയണ എന്തെന്ന് പറഞ്ഞാ പീ പോയി
0: എന്ന് പറഞ്ഞാ പീ പോയി കാ വന്നു
1: സാ സാ
0: സാ വന്നു.
1: ആ, പീ പോയിട്ട് സാ വന്നു. എന്തൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് ഒരാൾ മാത്രമേ അറിയാം.
0: അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ചെയ്യും.
1: ഇത്തരം ദിവസമായിട്ട് ഇവരൊന്നും ഒരു അനക്കമില്ല, ഞങ്ങളെല്ലാം പട്ടിണിയായി.
0: എന്തെങ്കിലുമൊക്കെ മാറ്റം വരും ചേട്ടാ, അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: അവര് മാറ്റം വന്ന മാറ്റം വന്ന് ഞങ്ങളൊക്കെ ഒരു ഒരു ഗതികേടായി. തെണ്ടേന്റെ സമയമായി, കരുണാസായിയുടെ റേഡിയോ ഞാനും അതാണ് ഇപ്പൊ 1.5 മാസം കൊണ്ട് വീട്ടിയിരിക്കും.
0: കരുണാസായി റേഡിയോയും ബാബുച്ചേട്ടൻ, അങ്ങനെയാണ് ഇപ്പൊ സമയം പോകുന്നത്.
1: അത് അങ്ങനെ അങ്ങനെയും കഴിഞ്ഞു പോണു, ഉള്ളതും കുടിച്ചുകൊണ്ട്. പിന്നെ പരിപാടികളൊക്കെ ഒത്തിരി ചെറിയ മാറ്റമൊക്കെ വരുത്താനുണ്ടല്ലോ.
0: എന്താണ് മാറ്റം വരുത്തേണ്ടേ?
1: പരിപാടി എന്ന് പറഞ്ഞാൽ മാഡത്തിന്റെ പരിപാടി
0: വെക്കണം
1: ഒന്നാണ്. പിന്നെ ഗായത്രി മാഡത്തിന്റെ സംസാരം പറയാനില്ല. അതിൽ അടുക്കളയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അടുക്കളയില് അടുക്കള കാര്യങ്ങൾ മാത്രം പറഞ്ഞാ മതി. നല്ല വലിയ ആറോളം കാര്യങ്ങൾ പറയണതൊക്കെ പേര് മാറ്റണം.
0: അടുക്കളയുടെ പേര് മാറ്റണമെന്നോ?
1: അടുക്കളയുടെ പേര് മാറ്റണം. അടുക്കള എന്ന പേര് വിട്ടിട്ട് നല്ല നല്ല അടിപൊളി അറിവ് പറയുമ്പോഴത്തേക്ക് പിന്നെ അത് അടുക്കള.
0: നമ്മള് നമ്മള് അറിയേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലയോ പറയുന്നേ. നമ്മുടെ ജീവിതത്തില് ഒഴിവാക്കാനാവാത്ത ഒരു സംഭവമാണ് അടുക്കള.
1: അടുക്കള വേണം, അടുക്കള എന്ന് പേര് പറയണമെന്നുണ്ടെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങൾ. അത് അതായത് ചമ്മന്തി അരയ്ക്കാനും രസം പിടിക്കാനും അറിഞ്ഞുകൂടാത്ത എത്രയോ ആളുകളുണ്ട്. അവർക്ക് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
0: നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ ചേട്ടാ.
1: അത് അത് പറഞ്ഞു
0: അതൊക്കെ സ്വയം പഠിക്കേണ്ട കാര്യങ്ങളാണ്.
1: അത്
0: റേഡിയോയുടെ ആവശ്യമേ ഇല്ല. യൂട്യൂബ് യൂട്യൂബ് ഒക്കെ ഓപ്പൺ ചെയ്താൽ അതെല്ലാം കിട്ടും.
1: അത് അടുക്കള ഇട്ടാൽ മതി. അങ്ങനെ പോട്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മേഡത്തിന്റെ ഒരു മറ്റേ കണ്ണമ്പള്ളി രവി പറഞ്ഞതുപോലെ മേഡത്തിന്റെ ഒരു പരിപാടിയൊക്കെ വെച്ചാൽ
0: കൊള്ളാം. നമുക്ക് അതിനെ കുറിച്ച്
1: സാറിന്റെ ഒരു പരിപാടിയും വെക്കണം. സാറിനെന്ന് പറഞ്ഞാൽ ഈ പിന്നെ കഥാപ്രസംഗവും ഇതൊക്കെ അറിയാന്നല്ലേ പറയണത്?
0: കഥാപ്രസംഗം അറിയാന്നാ സാറിന്? ആര് പറഞ്ഞു?
1: സാറ് കഥാപ്രസംഗമൊക്കെ അറിയാതെ ഞങ്ങൾ അറിഞ്ഞ്.
0: അപ്പൊ നമുക്ക് മധുജൻ സാറിന്റെ ഒരു കഥാപ്രസംഗം വയ്ക്കാം ഒരു ദിവസം.
1: മധുജൻ സാറിന്റെ ഒരു കഥാപ്രസംഗമൊക്കെ ഞങ്ങൾക്ക് കേൾക്കാനൊക്കെ നല്ല
0: രസം. നമുക്ക് വയ്ക്കാം, നമുക്ക് വയ്ക്കാം.
1: പിന്നെ പിന്നെ കവിതാപാരായണം കവിതയുടെ ഉസ്താദാണല്ലേ. അപ്പൊ കവിതാപാരായണമൊക്കെ സാറിന്റെ തൂക്കെ വെക്കണം.
0: ആ, അതൊക്കെ വെക്കാം. കഥാപ്രസംഗത്തിനെ കുറിച്ച് നമ്മളൊന്നും ഗഹനമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു.
1: ഞാൻ നല്ലതുപോലെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇതിന്. സാറും അങ്ങനെ പിന്നെ ഈ എല്ലാ പരിപാടിയൊക്കെ പഠിച്ചു വെച്ചിട്ട്.
0: അപ്പൊ എന്തായാലും സാറിന്റെ ഒരു കഥാപ്രസംഗത്തെ കുറിച്ച് നമ്മൾ എന്തായാലും ആലോചിക്കുന്നുണ്ട്.
1: ആ, കഥാപ്രസംഗം വയ്ക്കണം, ഒരു കവിതാ പാരായണം വയ്ക്കണം. മറ്റേ പറയേറ്റ എന്തേലും പോലത്തെ പിന്നെ കഥാപ്രസംഗമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഭയങ്കര വിജയിച്ചു, ഞങ്ങള് പ്രോത്സാഹിപ്പിക്കും ഭയങ്കരമായിട്ട്.
0: നിങ്ങളൊക്കെ അവിടെ ഇരുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും.
1: ആ അയ്യോ, അത് അത് ഞങ്ങൾ ഒരു ഉത്തുപുതഞ്ഞാഴ്ചയിൽ കേട്ടായിരുന്നു വേറെ പരിപാടി, അത് വേറെ ആളുടെ ആയിരുന്നു. സാറൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് നല്ല അടിപൊളിയായിരിക്കും. അതിന്റെ
0: സാറിന്റെ കഥാപ്രസംഗം തന്നെ കേൾക്കണം, അതാണ് ആഗ്രഹം.
1: ആ, സാറിന്റെ വാക്കിൽ നിന്ന് കേൾക്കുന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത.
0: ശരി, ഞാൻ ഞങ്ങളതൊന്ന് പറഞ്ഞു നോക്കാം.
1: കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതില് എന്തൊരു വേനലിലൊരു മഴ എന്നുള്ള ഒരു ബുക്ക് ഉണ്ടായിരുന്നില്ലേ?
0: വേനലിലൊരു മഴയല്ല, ഇന്നലത്തെ മഴ.
1: ആ ഇന്നലത്തെ മഴ, അങ്ങനെ ഒരു
0: വേനലിലൊരു മഴ എന്നുള്ള ഒരു സിനിമയാണ്.
1: ആ അത് ആ ബുക്ക് ഞാൻ ഇങ്ങനെ തിരക്കി നടക്കായിരുന്നു. എനിക്ക് ഈ പറയുകയറ്റ മന്ദിരത്തിലെ ബുക്കൊക്കെ വായിക്കാൻ വൈകിട്ട്.
0: ആ ഇന്നലത്തെ മഴ എന്നാണ്, എൻ മോഹനന്റെ. തപ്പിയെടുത്ത്
1: വായിക്കും,
0: കിട്ടും കിട്ടും കിട്ടും, ലൈബ്രറിയിൽ കിട്ടും, അല്ലെങ്കിൽ പുസ്തക കടകളിൽ പോകുമ്പോ ചോദിച്ചാ അത് കിട്ടും. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: അപ്പൊ ഇന്ന് ഞാൻ ഒരു ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രീ ലളിത തളിരണിഞ്ഞുള ഒരു പാട്ട് ഞാൻ പറഞ്ഞു.
0: എന്താണ് ശ്രീ? ലതികളല്ല, ശ്രീ ലളിതകളല്ല, ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ, ലതികകളാണ്, ലതികകൾ.
1: അപ്പോ
0: ആ പാട്ട്, ആ പാട്ട് നമുക്ക് കേൾക്കാം.
1: എല്ലാവർക്കും കണ്ണമ്പള്ളി രവിചേട്ടന് ഒന്നാമതായിട്ട്
0: സുഖമോ ദേവി എന്ന ചിത്രത്തിലെ പാട്ടാണ്. അപ്പോ വളരെ അടിപൊളിയായിട്ടുള്ള പാട്ടാണ്. ഒ എൻ വി എഴുതി, രവീന്ദ്ര മാഷ് സംഗീതം പകർന്ന മനോഹരമായ ഗാനം നമുക്ക് കേൾക്കാം. ഓക്കേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിലെത്തി. പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. സെയ്ഷെൽസിലെ ഇന്ത്യൻ സമൂഹവും പ്രധാനമന്ത്രിയെ ആവേശപൂർവ്വം എതിരേറ്റു. സെയ്ഷെൽസ് ദേശീയ ദിനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ ശ്രീ മോദി വിശിഷ്ടാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 2 വർഷത്തിനുള്ളിൽ 500 നഗരങ്ങളിലേക്ക് കൂടി സർവീസ് വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. നിലവിലുള്ള ഓൺലൈൻ ടാക്സി ആപ്പുകൾ ഉയർന്ന കമ്മീഷൻ ചുമത്തുകയും ഡ്രൈവർമാരുടെ പ്രതിഫലം വൈകിപ്പിക്കുകയും ചെയ്യുന്നതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു.
1: हम तो 1.5-2 साल में 500 से ज्यादा शहर में पहुंच जाएंगे, कुछ बचेगा ही नहीं. 31-7 के पहले 7ों स्थान पर भारत टैक्सी पहुंच जाएगी और 2 साल के अंदर छोटे बड़े मिलाकर हम 500 शहरों के अंदर कस्बों के अंदर हमारे 2-व्हीलर ऑटो और 4-व्हीलर का कंसेप्ട് लॉन्च करने जा रहे हैं.
0: തമിഴ് നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്, ഡി എം കെ മേധാവിയും മുൻ മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ തുടങ്ങിയവർ അനുശോചിച്ചു. സംസ്കാരം നാളെ ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയായിരുന്നു ഭാഗ്യരാജിന്റെ അന്ത്യം. 73 വയസ്സായിരുന്നു. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. മൌനഗീതങ്ങൾ, മുന്താണി മുടിച്ച് എന്നിവയാണ് പ്രശസ്ത ചിത്രങ്ങൾ. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകാൻ പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. നാളെ ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ വീടുകളിലെത്തി വാക്സിൻ നൽകും. ദ്വീപ് രാഷ്ട്രമായ ബഹ്റിനെ ലക്ഷ്യമിട്ട് ഇറാൻ വീണ്ടും ഡ്രോൺ ആക്രമണം നടത്തി. നിരവധി ഡ്രോണുകൾ രാജ്യത്തെ ലക്ഷ്യമിട്ടതായി ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തിന് മറുപടിയായി അമേരിക്ക ടെഹ്റാനിൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് പ്രശ്നത്തെ തുടർന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായിയുടെയും ട്രസ്റ്റി അനിൽ മിശ്രയുടെയും രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. വിഷയം അടുത്ത യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് ട്രഷറർ സ്വാമി ഗോവിന്ദ് ദേവ് ഗിരി മഹാരാജ് പ്രസ്താവനയിൽ അറിയിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 3 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകമെമ്പാടുമുള്ള ഏത് സമ്പദ്വ്യവസ്ഥയുടെയും ശക്തി MSME മേഖലയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയുടെ ഏകദേശം 50% സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലയുടെ സംഭാവനയാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. MSME ദിനത്തോടനുബന്ധിച്ച് ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഇന്ന് 10 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. മലപ്പുറം 5, കോഴിക്കോട് 4, വയനാട് 1 എന്നിങ്ങനെയാണ് ഇന്നത്തെ കണക്ക്. ജൂൺ മാസം 190 കേസുകളും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. കീം പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണാണ് ഫലം പ്രഖ്യാപിച്ചത്. എഞ്ചിനീയറിംഗിൽ അങ്കമാലി സ്വദേശി റോഷൻ രാജു 1 റാങ്ക് കരസ്ഥമാക്കി. ബിഫാം വിഭാഗത്തിൽ തൃശൂർ സ്വദേശി വിനായക് നാരായണനാണ് 1 റാങ്ക്. അടുത്ത മാസം 8 ആദ്യ അലോട്ട്മെന്റ്. ലോകകപ്പ് ഫുട്ബോളിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന നാളെ ജോർദനെ നേരിടും. രാവിലെ 7:30 മത്സരം. വിശദാംശങ്ങളിലേക്ക്.
3: ഗ്രൂപ്പ് ജെയിൽ നിന്ന് ഇതിനകം അർജന്റീന നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിലെ അൾജീരിയ ഓസ്ട്രിയ മത്സരവും നാളെ രാവിലെ 7:30. ഗ്രൂപ്പ് എല്ലിലെ പനാമ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ ഖാന മത്സരങ്ങൾ പുലർച്ചെ 2:30 നടക്കും. നാളെ പുലർച്ചെ 5 നടക്കുന്ന ഗ്രൂപ്പ് കെ പോരാട്ടങ്ങളിൽ കൊളംബിയ

0: പോർച്ചുഗലിനെയും കോംഗോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഇറാനോട് സമനില വഴങ്ങിയ ഈജിപ്ത് ഇതാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ട് ഘട്ടത്തിൽ കടന്നു. ന്യൂസിലൻഡിനെ തോൽപ്പിച്ച ബെൽജിയവും നോക്കൌട്ട് ഉറപ്പാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: US ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ ദേവിക സിഹാഗ് സെമിഫൈനലിൽ. കാലിഫോർണിയയിൽ നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ദേവിക ഡെൻമാർക്ക് താരത്തെ നേരിടും. പുരുഷ സിംഗിൾസ് റൌണബ് ചൌഹാനും കിഡംബി ശ്രീകാന്തും സെമിയിൽ ഇടം നേടിയിട്ടുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെയും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വരും ദിവസങ്ങളിൽ പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രസിദ്ധമായ ആറന്മുള വള്ളസദ്യയ്ക്കുള്ള വഴിപാട് ബുക്കിംഗ് 430 കടന്നു. അടുത്തമാസം 19 മുതലാണ് വള്ളസദ്യ. സ്പെഷ്യൽ പാസ് സദ്യ ബുക്കിംഗ് ജൂലൈ 1 മുതൽ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
2: ഇക്കൊല്ലം 550 വഴിപാടുകളാണ് ലക്ഷ്യമിടുന്നത്. ഇന്ന് വരെയുള്ള കണക്കനുസരിച്ച് ബുക്കിംഗ് 430. അടുത്ത മാസം 19 മുതൽ സെപ്റ്റംബർ 16 വരെ നടക്കുന്ന വള്ളസദ്യ കാലത്തിനായി 17 സദ്യാലയങ്ങൾ ക്ഷേത്രത്തിനകത്തും പുറത്തുമായി സജ്ജമാക്കിയിട്ടുണ്ട്. റാന്നി പള്ളിയോടം ഒഴികെ 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. KSRTC ബജറ്റ് ടൂറിസം വഴി ക്ഷേത്രദർശനത്തിനെത്തുന്ന ഭക്തർക്ക് സദ്യ പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലും സ്പെഷ്യൽ പാസ് വഴിയുള്ള സദ്യ ഇലയൊന്നിന് 300 രൂപ പ്രകാരം തെക്കേടത്ത് ഇല്ലം ഓഡിറ്റോറിയത്തിലും നടക്കും.
1: മുൻ പ്രധാനമന്ത്രി പി.വി. നരസിംഹറാവുവിന്റെ 105 ജന്മവാർഷികത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി മ്യൂസിയം ആന്റ് ലൈബ്രറി ന്യൂഡൽഹിയിൽ പ്രത്യേക പ്രദർശനം സംഘടിപ്പിച്ചു. PMML എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാൻ നൃപേന്ദ്ര മിശ്ര ഉദ്ഘാടനം ചെയ്തു. ഉത്തർപ്രദേശിലെ ജയ്പൂരിൽ ആംഡ് ആൻഡ് അസെന്റ് കെ സർക്യൂട്ട് നിർമ്മാണ പ്ലാനിന്റെ ശിലാസ്ഥാപനം കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദർ യാദവ്, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വിശ്വസനീയ നൈപുണ്യമുള്ള നിർമ്മാണ പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ കാണുന്നതെന്ന് ശ്രീ ഭൂപേന്ദർ യാദവ് പറഞ്ഞു. തമിഴ്നാട്ടിൽ DMKയുമായുള്ള സഖ്യം അവസാനിപ്പിച്ച് MDMK പാർട്ടി. ജനറൽ സെക്രട്ടറി വൈക്കോയുടെ നേതൃത്വത്തിൽ ഇന്ന് ചെന്നൈയിൽ ചേർന്ന ജനറൽ കൌൺസിൽ യോഗത്തിൽ 9 വർഷത്തെ സഖ്യത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള പൊതു പ്രമേയം പാസാക്കി. തമിഴ്നാട് നിയമസഭയിൽ MDMKക്ക് 2 MLA മാരുണ്ട്. അർഹരായ അഭയാർത്ഥികൾക്ക് സുരക്ഷിതത്വവും നിയമപരിരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ കുടിയേറ്റ നയം പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് സർക്കാർ. അനധികൃതമായി രാജ്യത്ത് കഴിയുന്നവരെ നാട് കടത്തുന്നത് എളുപ്പമാക്കുന്നതിന് കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കാനും തീരുമാനമായി. കാനഡയുടെ ദീർഘകാല കമ്മ്യൂണിറ്റി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന്റെ മാതൃകയിൽ സംഘടനകൾക്കും സർവകലാശാലകൾക്കും തൊഴിലുടമകൾക്കും ബ്രിട്ടനിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്ന അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാനുള്ള നടപടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകളിൽ വീണ്ടും. 3 ദിവസത്തെ സന്ദർശനത്തിനായി സെയ്ഷെൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹത്തിന്റെ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. രാജ്യത്തെ ആദ്യ സഹകരണ അധിഷ്ഠിത ടാക്സി സർവീസായ ഭാരത് ടാക്സി കേന്ദ്രമന്ത്രി അമിത്ഷാ ഗുജറാത്തിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം നാളെ. കേരളത്തിൽ 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള തീരത്ത് നാളെ മുതൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന നാളെ ജോർദനെയും പോർച്ചുഗൽ കൊളംബിയയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
3: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: ഒരു മരം അതിന്റെ ഉണങ്ങിയ ഇലകളെ പൊഴിച്ചു കളയുന്നത് സങ്കടത്തോടെയല്ല, പുതിയ തളിരിലകളെ പ്രണയിച്ചുകൊണ്ടാണ്. നമ്മുടെ മനസ്സും അങ്ങനെ ആകണം. ഇന്നലെയുടെ സങ്കടങ്ങളെയും നഷ്ടങ്ങളെയും ഈ ഒരു പോക്കുവയിൽ സമയത്ത് ഒഴുക്കി കളഞ്ഞ് നമുക്ക് ഇഷ്ടഗാനങ്ങളും ഇഷ്ട വർത്തമാനങ്ങളും പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, ഗുഡ് ഈവനിങ് മാഡം.
1: ഗുഡ് ഈവനിങ്. ആരാ? അപ്പോ നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ ഷീബ കുമരകം.
2: നല്ല വിശേഷങ്ങൾ ഇവിടെ. ഇടയ്ക്ക് മഴയുണ്ട്, എന്നാൽ കഴിഞ്ഞ വർഷത്തെ പോലെ മഴയൊന്നും ഇല്ല.
1: ഇല്ല,
2: കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കമായിരുന്നു, ഇവിടെ വീടിനകത്ത് വരെയൊക്കെ വെള്ളമായിരുന്നു. ഇപ്പം അതുപോലത്തെ പുഴ പോലും ഇപ്പം വെള്ളമില്ല.
1: പുഴയിൽ പോലും മഴക്കാലമാണെന്ന് പറയുകയും ചെയ്യുന്നു.
2: ആ, മഴയില്ല, കൂടുതലും വെയിലൊക്കെയാണ്. ആ, എല്ലാം വേണം, മഴയും വേണം, വെയിലും വേണം, എല്ലാം വേണം.
1: പക്ഷെ മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്തല്ലേ പറ്റൂ.
2: ആ, പറ്റൂ. ഇപ്പം ഞങ്ങൾക്ക് വെള്ളത്തിന്റെ വെള്ളം എന്ന് പറഞ്ഞാൽ കുടിവെള്ളത്തിന് പ്രശ്നമൊന്നുമില്ല. വേറെ ഉള്ള സ്ഥലത്തൊക്കെ ഇപ്പോഴും കുടിവെള്ളത്തിന് പ്രശ്നങ്ങളാ, വെള്ളമില്ല.
1: അപ്പം
2: നമ്മൾ മഴ പെയ്തേ പറ്റൂ.
1: അതുകൊണ്ട് മഴയെ ആരും പ്രാകാതിരിക്കുക, മഴ പെയ്യട്ടെ.
2: അത് തന്നെ, മഴ പെയ്യട്ടെ.
1: രാഗിപ്രായി അത് അതിന്റെ പാട്ടിന് പോയി.
2: അത് തന്നെ, കൂടുതൽ വെള്ളമായി ഞങ്ങൾ ഇച്ചിരി വെള്ളത്തിൽ നടക്കുന്നേ ഉള്ളു, കുഴപ്പമില്ല, മഴ പെയ്യട്ടെ.
1: കിടക്കുന്ന കട്ടിലിനടിയിൽ ഒരു വെള്ളം വരൂലേ.
2: പിന്നെ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ വർഷം കിടക്കുന്ന കട്ടിലിനടി മീനുകൾ അങ്ങനെ എല്ലാം വന്ന് കട്ടിലിരുന്ന് തന്നെ ചൂണ്ടയിട്ട് ഞങ്ങൾ.
1: അതൊന്നും എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു.
2: ആ, അത് തന്നെ, അത് തന്നെയല്ല, ഇടജന്തുക്കൾ കയറി വരും.
1: ആ, അതാണ് മീന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാം.
2: ആ, ഇതാണ് പേടി. കാല് താരോട്ട് വെള്ളത്തിലോട്ട് കട്ടിനെന്ന് ഇടുമ്പം നമ്മളെ കാലിൽ കൂടെ എരഞ്ഞൊക്കെ പോകും. നീർക്കോലി അങ്ങനെയുള്ള
1: പേടിയാവൂലേ,
2: പെട്ടെന്ന് നമ്മക്ക് പേടിക്കും. പിന്നെ നമ്മൾ ആദ്യം ഓർക്കും മീൻ. ഈ പറഞ്ഞ ഈ മീനുകൾക്കും നമ്മളോട് സ്നേഹമാണ്. മീനും വന്ന് നമ്മുടെ കാലായിട്ട് കൊടുത്തു ചെറുതായിട്ട് കടിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ പെരക്കകത്ത് കയറുന്നതല്ല. ഞങ്ങളിപ്പം പുഴയിൽ ഇറങ്ങി നിൽക്കുമ്പം നമ്മുടെ കാലായിട്ടൊക്കെ വന്ന് ഇങ്ങനെ മുട്ടി ഉരുമ്പിയൊക്കെ മീനുകൾ പോകും.
1: അതെ, അത് അതിന്റെ ഇരയെന്ന് വിചാരിച്ചിട്ടാ. ആ സ്നേഹം കൊണ്ടൊന്നും നമ്മളെ പിടിച്ചോണ്ട് പോകാൻ പറ്റാത്തോണ്ട് പിടിച്ചോണ്ട് പോകുന്നില്ല എന്നേ ഉള്ളൂ.
2: ഇത് തന്നെയല്ല, മീനുകൾക്ക് നമ്മളെ അറിയാം. ഇത് പുഴ നടക്കുന്നതല്ല, ഞങ്ങൾ റിസോർട്ടിൽ ഞങ്ങൾക്ക് ചരിത്രം ഈ താമരക്കുളത്തിന്റെ നമ്മള് ഈ അഴുക്കുകളൊക്കെ മാറ്റേണ്ട വരും, പായലൊക്കെ മാറ്റേണ്ട ജോലി ഉണ്ടാകും. അപ്പൊ അതിൽ നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോ നമ്മൾക്ക് മുട്ടിന്റെ മോള് വരെയൊക്കെ വെള്ളമാണ്.
1: അപ്പം
2: ബാക്കിയുള്ള കളയൊക്കെ എടുത്ത് കളയാം, പായലൊക്കെ എടുത്ത് കളയുമ്പോൾ അവിടെ സ്ഥിരമായിട്ടും ഉള്ള മീനുകളുണ്ട്, നമ്മളെ സ്ഥിരമായിട്ട് അറിയാവുന്ന മീനുകൾ. അത് വന്ന് നമ്മളെ മുട്ടി ഉരുമ്പിയൊക്കെ നടക്കും. അത് വളർത്തുന്നതാണ്.
1: അപ്പൊ സ്ഥിരം കാലുകളും സ്ഥിരം സ്മെല്ലൊക്കെ അറിയായിരിക്കും.
2: അത് തന്നെ, നമ്മളാണ് ഭക്ഷണമൊക്കെ കൊടുക്കുന്നതല്ലേ, അവര് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുക്കുമ്പോ വന്ന് എടുത്തത്. അങ്ങനെ നമ്മളെ അറിയാം. നമ്മൾ പറയുന്ന പോലെയല്ല, മീനുകൾക്കും നമ്മളെ നമ്മളോട് സ്നേഹമുണ്ട്.
1: എല്ലാവരും പരസ്പരം ഇങ്ങനെ സ്നേഹിക്കട്ടെ, വെറുക്കാതിരിക്കട്ടെ.
2: പിന്നെ ശേഷം ആഗസ്റ്റ് 22-ാം തീയതി പുന്നമ്മട സ്റ്റൈലിലെ തുഴച്ചിലാണ് അതിനുള്ള പ്രാക്ടീസ് ഒക്കെ നടക്കാൻ പോകുന്നത്. നാളെ അതിനുള്ള ഒരു 10:30 ആലപ്പുഴയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്.
1: പ്രാക്ടീസ് ചെയ്യാൻ എന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ള മീറ്റിംഗ്.
2: ആ, അത് തന്നെ, എല്ലാ കാര്യങ്ങൾക്കും ഉള്ള നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്. അങ്ങനെ പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. പിന്നെ ഞാൻ ഒത്തിരി നാളായി ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു. ഒരു ദിവസം വിളിച്ച് കട്ടായി പോയി, എനിക്ക് വേറെ ഒരു പാട്ടൊക്കെ ഇട്ട് തന്നു. അതുകൊണ്ട് പിന്നെ ഈ ദിവസങ്ങളൊക്കെ മാറുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ മുണ്ടയിലെ ശങ്കരൻ ചേട്ടൻ പറഞ്ഞു തന്നു, ഡേറ്റുകളൊക്കെ പറഞ്ഞു തന്നു. ശനിയാഴ്ച കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വെള്ളിയാഴ്ച ആയിരുന്നു എന്നൊക്കെ പോകും.
1: അത് കഴിഞ്ഞ ആഴ്ച വെള്ളി ഒരു അത്യാവശ്യമായതുകൊണ്ട് ശനിയില് വെള്ളിയിലേക്ക് ഒന്ന് മാറ്റി. ഇനി ചൊവ്വയും ശനിയും ദിവസങ്ങളിലാണ്. സ്കൂളിൽ പോകാതിരിക്കുന്നവർക്കൊക്കെ ഒരു പരിഗണനയൊക്കെ കൊടുത്തുകൊണ്ട് ശനിയും കൂടെ ആക്കി.
2: അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇന്ന് അവധിയായിരുന്നു, എനിക്ക് പനി കഴിഞ്ഞില്ലായിരുന്നു. അപ്പൊ ഞാൻ അവധി എടുത്തു. അത് തന്നെ, പിന്നെ ഞാൻ രണ്ട് നമ്മുടെ ആൾക്കാരെ പരിചയപ്പെടുത്തും. നമ്മുടെ അൻസാറ് ശംസുദ്ദീൻ ചേട്ടൻ അവരൊക്കെ വിളിച്ചിട്ടുണ്ടല്ലോ. ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തവരിങ്ങനെ
1: പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം പറയാറുണ്ട്. ഷിബ ചേച്ചിക്ക് പാട്ട് കൊടുക്കുമെന്ന് പറയും കുമരകൻ ഷിബാക്ക്.
2: സാറിനൊക്കെ സുഖമല്ലേ?
1: എല്ലാവർക്കും സുഖം. റേഡിയോയിൽ എല്ലാവർക്കും സുഖം.
2: റേഡിയോയിൽ
1: ഇവിടേക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും പനിയാണ്. അവിടെയൊക്കെ ഉണ്ടോ? പനിയുണ്ടോ?
2: അയ്യോ, എല്ലായിടത്തും പനിയാ. ഒരാള് കൊണ്ടത്തരും, മോളെ എല്ലാവർക്കും.
1: നമുക്ക് ഇതുപോലെ ആരെങ്കിലും കൊണ്ട് തരുമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ല പ്രശ്നമാണ്, എന്താ
2: ചെയ്യാ,
1: പല ടൈപ്പ് പനികളാണല്ലോ.
2: അത് തന്നെ. ഇന്ന് എനിക്ക് പിക്നിക് എന്ന സിനിമയിലെ ചന്ദ്രക്കല മാനസ് എന്നുള്ള പാട്ട് മതി. നമ്മുടെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും പേരെടുത്ത് പറയുന്നില്ല.
1: അത് തന്നെ,
2: മേഡത്തിനും കോൾ എടുത്ത ആ പയ്യനും എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു.
1: അത് വിഷ്ണു മോഹൻ ആയിരുന്നു ആ പയ്യൻ. തീരെ പയ്യനല്ല, തീരെ പയ്യനെന്നാണ് വിചാരിക്കുന്നത്, പക്ഷെ അങ്ങനെയല്ല. ശരി പയ്യന്, അവര് സന്തോഷിക്കട്ടെ അല്ലേ. നമ്മളെന്തിനാ വിഷമിപ്പിക്കുന്നെ.
2: എല്ലാവർക്കും
1: ആഗസ്റ്റിലുള്ള പുന്നമടക്കായലിന്റെ മത്സരത്തിന് വേണ്ടിയിട്ട് നാളത്തെ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു. അപ്പൊ ഇപ്പോഴേ ഞാൻ എന്റെ എല്ലാവിധ ആശംസകൾ അങ്ങോട്ട് തരികയാണ്. ഫസ്റ്റ് അടിച്ചോണ്ട് വരണം, ഫസ്റ്റ് അടിച്ചോണ്ട് വരണം. അതിനെ ഫസ്റ്റ് അടിച്ചോണ്ട് എന്നിട്ട് നമ്മളെ വിളിച്ച് പറയണം. ഓക്കേ, അപ്പൊ നമ്മുടെ പോരാളിയാണ് കുമരകം ഷിബ. അപ്പൊ ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കേ, ബൈ. പൊക്കുവൽ തത്സമയ ഒരുപാട് ഷിബ കുമരകമാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. ചന്ദ്രക്കല മാനത്ത് ചന്ദ്രനദി താഴത്ത് എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എം കെ അർജുൻ മാഷ് സംഗീതം പകർന്ന പ്രിയഗാനം ശ്രീകുമാരൻ തമ്പിയാണ് എഴുതിയിട്ടുള്ളത്. കെ ജെ യേശുദാസ് ആലപിച്ച ഈ മനോഹരമായ പാട്ടാണ് ശിവ കുമരകം എല്ലാ ശ്രോതാക്കൾക്കുമായി കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കേൾക്കാം.

0: ശരി, സായണ്ണ നമസ്കാരം, നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു, പറഞ്ഞോളൂ.
1: തീർച്ചയായിട്ടും വഴിവിളക്കുകൾ അല്ലേ, വഴി തെളിയിക്കുന്ന വഴിവിളക്കുകളെ തെളിഞ്ഞു നിൽക്കുക, യാത്രക്കാർ സഞ്ചരിച്ചോട്ടെ എന്ന്
0: പറഞ്ഞു. അവർക്ക് മനസ്സിലൊരു സ്നേഹത്തുമ്പപ്പൂ കൊടുക്കാം.
1: തീർച്ചയായിട്ടും തുമ്പപ്പൂ കൊടുക്കാം. പണ്ടൊക്കെ കേളി കയറി കത്തിക്കുമായിരുന്നു എന്ന് പറയുന്ന കേൾക്കാം. അവിടെ അവിടെ
0: വഴിവിളക്കുകൾ
1: ഓരോ സ്ഥലങ്ങളിലായിട്ട്
0: കത്തിക്കുമായിരുന്നു പണ്ട് കാലം.
1: ആ കത്തിക്കുമായിരുന്നു, അതെ. കാറ്റും മഴയും പോകുമ്പോൾ രണ്ട് കാര്യങ്ങൾ
0: പറയാനുള്ളത്.
1: ഇന്നലെ മഹത്തായ ഒരു ദിവസമായിരുന്നല്ലോ,
0: ലഹരി
1: വിരുദ്ധ ദിനമായിരുന്നു. അപ്പോ നമ്മുടെ ജനങ്ങളോട് പറയാനും കുട്ടികളോട് പറയാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മള് കുട്ടികളെല്ലാം ചെറുപ്രായത്തിൽ തന്നെ അക്ഷരാഭ്യാസം തുടങ്ങുന്ന കാലത്ത് തന്നെ വായിക്കാനും അറിവ് നേടാനും പിന്നെ മറ്റുള്ള സംഗീതം മറ്റു കലാ പരിപാടികളൊക്കെ പഠിപ്പിച്ച് പറഞ്ഞ് ലഹരി, അതായത് ജീവിതത്തിന്റെ ഒരു ഭാഗമായി, അതായത് വായനയും മറ്റു കലാരൂപങ്ങളും കലാ ഇൻസ്ട്രുമെന്റ് കലാരൂപം ഇതൊക്കെ തന്നെ അവർക്ക് ലഹരിയായി മാറണം. കാരണം ഈ അവർക്ക് സമയം കിട്ടാത്ത ലെവലിൽ, അതായത് ഞാൻ പറഞ്ഞു വന്നത് ലഹരി എന്ന് പറയുന്നത് അവർ മറ്റു കാര്യങ്ങളിലോട്ട് മാറണം, അതായത് പഠനം, പിന്നെ സാഹിത്യം,
0: കലാകായിക മത്സരങ്ങൾ, പരിപാടികൾ.
1: എക്സാക്ട്ലി അതാണ്. അങ്ങനെ വരുമ്പോ അവർക്ക് ഈ ദുഷിച്ച ചിന്തയും മറ്റു കാര്യങ്ങൾ, യോഗ പോലെയുള്ള കാര്യങ്ങൾ, ചെറുതിലേ തന്നെ യോഗ, പിന്നെ കരോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു വരുമ്പോ അവർ അവരുടെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും. ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരുടെ ശരീരം ചീത്തയാകാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഗുരുക്കന്മാർ പഠിപ്പിച്ചു കൊടുക്കും.
0: അപ്പൊ അവര് അത്തരത്തിലുള്ള ലഹരികളെ കുറിച്ച് ആലോചിക്കും.
1: ആലോചിക്കില്ല,
0: ഞാൻ പറയുന്ന ഇത്തരത്തിലുള്ള ഇപ്പൊ കലാകായികവും അതാണ് അവരുടെ ലഹരിയായിട്ട് മാറുന്നത്.
1: തീർച്ചയായിട്ടും അത് ലഹരിയായിട്ട് മാറണം. വായനയൊക്കെ എന്ന് പറഞ്ഞാൽ വായന ലഹരിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് പുസ്തകം താഴെ വെക്കാൻ തോന്നത്തില്ല. പഠന പാഠ്യ വിഷയങ്ങളായാലും ഇത് ഇഷ്ടപ്പെട്ട വിഷയം എടുത്ത് പഠിക്കുകയും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രക്ഷകർത്താക്കൾ. കഴിഞ്ഞ വർഷം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ ചില അച്ഛന്മാർക്ക് അത് സഹിച്ചു കാണൂല. കാരണം അച്ഛൻ എന്ന് പറയുന്നത് പലർക്കും പല ഇതാണ്. മോഹൻലാൽ പറഞ്ഞില്ല, നിന്റെ തന്റെ അല്ലടാ എന്റെ തന്റെ എന്ന് പറഞ്ഞത് പോലെ
0: അച്ഛനെ കുറിച്ചായാലും അമ്മയെ കുറിച്ചായാലും ഓരോരുത്തർക്ക് ഓരോ കാര്യങ്ങളാണ് പറയാനുള്ളത്.
1: ഇപ്പൊ എനിക്ക് എന്റെ അച്ഛനെ കുറിച്ചും എന്റെ അമ്മയെ കുറിച്ചും നല്ല കൺസെപ്റ്റ് ആണ്. കാരണം ഓരോ ഇപ്പൊ അങ്ങനെ ആവണമെന്നില്ല, മറ്റൊരാളിന്റെ അവരുടെ ദുഃഖത്തിന്റെ ഇതിൽ നിന്നായിരിക്കും ചിലപ്പോ അവര് പറയുന്നത്. അവരനുഭവിച്ചത് ചിലപ്പോ ആ അച്ഛനിൽ നിന്ന് കണ്ണീരായിരിക്കാം. പക്ഷെ എന്നാലും മറ്റൊരാളെ വിമർശിക്കുന്ന രീതിയിലാവരുത് ഒരിക്കലും സംസാരം. നമ്മള് നമ്മുടെ പിതാവിനെ കുറിച്ചോ അല്ലെങ്കിൽ മാതാവിനെ കുറിച്ചോ പറയുമ്പോൾ അത് കേട്ടിരിക്കുക. നമുക്ക് അങ്ങനെ അയാൾക്ക് അത് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക. അപ്പൊ അതങ്ങനെ നിന്നോട്ടെ.
0: എല്ലാരും അപ്പൊ ഈ ഒരു ലഹരി വിരുദ്ധ ദിനമായിരുന്നു ഇന്നലെ. അപ്പൊ ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്തിരുന്നു.
1: അതുകൂടാതെ ഞാൻ ആകാശവാണി യാദർശിയായിട്ട് വെച്ചപ്പോ നമ്മളെ വിഷ്ണുവിന്റെ ഒരു പ്രോഗ്രാമും ആയിരിക്കട്ടെ. വിഷ്ണു മോഹൻ അത് തന്നെയല്ലേ.
0: അതുതാനിത് എന്ന വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാക്കി അലങ്കൃതി എന്ന് പറഞ്ഞ പോലെ അതുതാനിത്. ആ എന്ന വർണ്ണത്തിൽ ആശങ്ക.
1: ആ
0: ആശങ്ക കറക്റ്റാണ്.
1: ആയിക്കോട്ടെ ഉൽപ്പലത. അപ്പൊ അടുത്തത് ഇന്ന് ഇന്ന് നമുക്ക് ഒരു വലിയ കലാകാരനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തമിഴ് സിനിമാ രംഗത്തെ ഏറ്റവും നമ്മുടെ ഇവിടെ ബാലേന്ദ്ര മേനോനെന്നോ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ശ്രീനിവാസനെ പോലെയോ ഒക്കെ കഥാ തിരക്കഥ സംവിധാനം എല്ലാം ചെയ്യുന്ന ഒരു നല്ല ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ അദ്ദേഹം. അദ്ദേഹം ഇന്ന് നമ്മളെ വിട്ടുപോയി. ഭാഗ്യരാജ് അദ്ദേഹം വളരെ ഏറെ 10-25 സിനിമകൾ സംവിധാനം ചെയ്യുകയും സ്ക്രിപ്റ്റ് എല്ലാം, അതായത് സംഗീതം അടക്കം പുള്ളിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 മലയാള സിനിമകളിൽ അഭിനയിച്ചു. പിന്നെ നിരവധി തമിഴ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. പല ചിത്രങ്ങളിലും അഭിനയിച്ച് തന്നെ അദ്ദേഹം.
0: അദ്ദേഹത്തിന്റെ പാട്ടാണോ ആവശ്യപ്പെടുന്നത്?
1: ആ അദ്ദേഹത്തിന്റെ ഞാൻ ഒരു പാട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
0: ഓർമ്മ പങ്കുവച്ചതാണ്.
1: ആ ഓർമ്മ അദ്ദേഹത്തെ ഈ ദിന ഈ ദിവസത്തെ ആ രാവിലെ എണീറ്റപ്പോ കേട്ട ന്യൂസ് അതായിരുന്നു. രാവിലെ നടക്കാൻ പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഇന്നലെ ഹൃദയാഘാതം ഉണ്ടായത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം വിട വാങ്ങിയത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ.
0: ഈ ദിവസം നമുക്ക് തീർച്ചയായും അദ്ദേഹത്തെ ഓർക്കാം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ പാട്ട് ഞാൻ

0: നേരത്തെ ഇത് പറഞ്ഞുപോയി, മറന്നു പൂമകളെ എന്നുള്ളൊരു പാട്ടാണ് ഞാൻ പറഞ്ഞത്.
1: ഇദ്ദേഹത്തിന്റെ
0: ഒരു പാട്ട് വെക്കാൻ പറ്റുമെങ്കിൽ
1: വിഷ്ണുവിനെ എപ്പോഴെങ്കിലും അത് അങ്ങനെ ഒരു പാട്ട് വെക്കാൻ നോക്കാം,
0: അത് പറ്റുമെങ്കിൽ വെച്ചാ, അല്ലെങ്കിൽ ഞാൻ ചോദിച്ച പാട്ട് തന്നെ വെച്ചാൽ മതി.
1: ചോദിച്ചിരിക്കുന്നത് മറന്നുപോ പൂമകളെ എന്നാണ്,
0: പൂമകളെ എന്നുള്ള ഒരു പാട്ടാണ്.
1: എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ
0: പഠിച്ചോ.
1: അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം,
0: കേൾക്കാം, നല്ല പാട്ട് തന്നെയാണ്.
1: ഓക്കെ,
0: അപ്പൊ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഒന്ന്, ഒരു ലഹരി വിരുദ്ധതയെ കുറിച്ച്, രണ്ട്, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഇദ്ദേഹത്തെ കുറിച്ച് ഓർക്കാം.
1: ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: താങ്ക് യു.

0: മറക്കുവ നീ പഠിച്ചോ.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള ഗാനങ്ങളും ഇഷ്ടമുള്ള വർത്തമാനങ്ങളും നമുക്ക് പോക്കുവേലിലൂടെ പങ്കുവയ്ക്കാം. ഒരു പകലത്രയും നമ്മൾ ഓടി തീർത്തത് എന്തിനൊക്കെ വേണ്ടിയാവും? ഈ വൈകുന്നേരം നമ്മളോട് പറയുന്നത് ഒരല്പം വിശ്രമിക്കാം, മനസ്സ് നമുക്ക് ശാന്തമാക്കാം, തുറന്ന് സംസാരിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം ലേഖ, ഞാൻ ശശികല.
1: ആ, നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
2: ഇപ്പൊ അടുക്കളൊക്കെ നല്ല ഭയങ്കര രസമായിട്ട് പോണുണ്ട്. പിന്നെ നമ്മളെ മധുര ശാന്ത മാധവി അമ്മമ്മയെ, ഓമന മാമി, വിശ്വപ്പെണ്ണനും കമ്പനി മുക്കിലെ കഥകളൊക്കെ കേൾക്കുമ്പം പഴയകാല ഓർമ്മകളിലേക്ക് അങ്ങ് പോവും. ഞങ്ങള് മിത്രയിൽ കുറെ കാലം കട ഉണ്ടായിരുന്നു, അച്ഛന് ചായക്കട ഉണ്ടായിരുന്നു. അപ്പൊ ഈ വിശ്വപ്പെണ്ണന്റെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടല്ലോ, അവിടെ വരും കടയില്. അപ്പം ആ ഇത് കേൾക്കുമ്പോ നമുക്കൊരു ഭയങ്കര എനർജിയാണ്. അന്നത്തെ ദിവസം എന്തോ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി,
1: അന്നത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോഴല്ലേ.
2: അതൊക്കെ കേൾക്കുമ്പോഴേ നമ്മൾ പഴയ കാര്യമൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു നല്ല സന്തോഷം തോന്നും.
1: എല്ലാ ദിവസവും അടുക്കള കേൾക്കും, അപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോ സന്തോഷം വരും.
2: ചിലർക്കൊക്കെ ദേഷ്യം തോന്നും, ആണുങ്ങൾക്ക് ദേഷ്യം തോന്നും.
1: എല്ലാവരെയും നമുക്ക് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോവാൻ പറ്റൂലല്ലോ.
2: പറ്റൂല.
1: കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടും, കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടില്ല.
2: എങ്കിലും നല്ല പ്രോഗ്രാം ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നുണ്ട്.
1: അതാണ്, ചിലവർക്ക് കഴിയും, ചിലവർക്ക് കഴിയൂല. അപ്പൊ അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ, അവർക്ക് വേണ്ടി, ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടി പുതിയ പ്രോഗ്രാംസ് വരുമല്ലോ.
2: എല്ലാം നല്ല പരിപാടികളും. പിന്നെ ശാന്തി രാഗത്തില് എല്ലാം നമ്മള്, ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്ന പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും,
1: ഒഴുകി വന്നുകൊണ്ടിരിക്കും.
2: വന്നുകൊണ്ടേയിരിക്കും. ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ ചോദിക്കും. എങ്ങനെയെങ്കിലും ഒക്കെ ഇൻസ്റ്റാഗ്രാമത്തില് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പൊ ഭയങ്കര രസമാണ്.
1: അതെ, ഏതെങ്കിലും രൂപഭാവങ്ങളിൽ അത് വരും.
2: വരും.
1: ഏത് പാട്ടാ വേണ്ടേ?
2: ഇന്ന് പൂവച്ചൽ ഖാദർ സാറിന്റെ ചനമദിനായിരുന്ന് ജൂൺ 22. അപ്പൊ സാറിന്റെ ഒരു പാട്ട്, നാദാ നീ വരും കാലൊച്ച.
1: സാറിന്റെ പാട്ട് വിട്ട് ഒരു കളിയില്ല. ഒന്നുകിൽ വെള്ളാട് നാരായണ സാർ, അല്ലെങ്കിൽ പൂവച്ചൽ ഖാദർ.
2: അല്ല, അവർ രണ്ടുപേരെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. കാരണം പൂവച്ചൽ ഖാദർ സാറിന്റെ, അവരുടെ ശേഷാറിന്റെ കടയിൽ ഞാൻ കൊറേ കാലം ഉണ്ടായിരുന്നു ജോലിക്ക്.
1: ഓ, അത് ശരി.
2: എനിക്ക് അവരെ കുടുംബക്കാരായിട്ട് എല്ലാരും അറിയാം.
1: ഓക്കെ.
2: അങ്ങനെ
1: അപ്പൊ പൂച്ചൽ ഖാർ സാറിന്റെ പാട്ടാണ് വേണ്ടത്. നാഥാ നീവരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്ത് ഞാൻ.
2: നമ്മൾ ഈ കർണാസായി കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും.
1: ഓക്കെ. ചാമര എന്ന ചിത്രത്തിലെ പാട്ടാണ് എസ് ജാനകി പാടിയത് അല്ലേ? എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന പാട്ട് നമുക്ക് കേൾക്കാം.
2: ഓക്കെ,
1: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളോടൊപ്പം വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ പറഞ്ഞോളൂ.
1: ഞാൻ ഗിരിജയാണേ.
0: ആ പറയും.
1: എനിക്ക് പാട്ട് വേണം.
0: ഏത് പാട്ട് വേണം?
1: അക്കരപ്പച്ചയിലെ അക്കരപ്പച്ച എന്ന സിനിമയിലെ ഏഴര പൊന്നാന പുറത്തിരുന്നല്ലോ ഏറ്റുമാനൂരപ്പ.
0: ഏഴര പൊന്നാന പുറത്ത്, ഇത് കല്ലാറുന്നല്ലേ.
1: പിന്നെ ഞാൻ പ്രത്യേകിച്ചും വിളിച്ചത് എന്തെന്നറിയാമോ? ജൂലൈ 11-ാം തീയതി ഞങ്ങൾ അങ്ങോട്ട് വരണു എന്നുള്ള ഒരാഗ്രഹത്തിലിരിക്കുകയായിരുന്നു.
0: എവിടെ?
1: നിങ്ങളവിടെ തന്നെ
0: കരുണാസായിലൂടെ.
1: ഓ, എന്റെ മോൻ ചെറുമോന്റെ ബർത്ത്ഡേ ഒക്കെ ആണ് അന്ന്, ജൂലൈ 11.
0: ഓ,
1: അന്ന് വരും. നമ്മള് വരും
0: ജൂലൈ 11.
1: ഞാൻ പറയുന്നില്ല.
0: കൊണ്ടുവന്നാ സന്തോഷത്തോടെ എന്തായാലും സ്വീകരിക്കും. ഒരാളെ സ്നേഹത്തോടെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറയുമ്പോ വേണ്ടാന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊന്നും കാണാൻ വരണമെങ്കിൽ ധൈര്യമായിട്ട് കാണാൻ വരും. അങ്ങനെ കയ്യിലൊന്നും കരുതണമെന്നില്ല. സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ എന്ന് കേട്ടിട്ടില്ലേ. അപ്പൊ അതുകൊണ്ടൊന്നും കൊണ്ടുവരണോന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇങ്ങോട്ട് വരിക. എത്ര പേരുണ്ടാവും?
1: ജൂലൈ 11-ാം തീയതി.
0: അതിന് എത്ര പേര് വരും?
1: ഞാനും അവന്റെ അപ്പുപനും അവനും പിന്നെ
0: നമ്മൾ എത്ര പേര്? നമുക്കൊരു ചായെങ്കിലും തരണ്ടേ? അതിന് കൊച്ചിന്റെ ബർത്ത്ഡേ വരുമ്പോ നമ്മളൊരു ചായ തരണ്ടേ ഇവിടെ വരുമ്പോ?
1: പിന്നെ എന്റെ മോളെ ചരമ വർഷവും
0: കൂടെയാണ്.
1: നിങ്ങളെ കൊണ്ട് സന്തോഷമായിട്ട് കണ്ടിരിക്കാം.
0: ഓ, വരാലോ. പിന്നെന്താ, ഇന്നലെ എന്നെ തലേദിവസം ഒന്ന് വിളിച്ച് പറയണേ. ഞാൻ ചെലപ്പോ മറന്നു. ചിലപ്പോഴൊരു മറവിയുടെ പ്രശ്നമുണ്ടേ. വയസ്സായിരിക്കണു. അത് തന്നെ, അതുകൊണ്ട് മറന്നു പോകാനുള്ള സാധ്യത ഉണ്ടേ. അതേ, നാണയത്തിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. കൊള്ളാം. അപ്പൊ അവിടെ മഴയൊക്കെ ഉണ്ടോ?
1: അയ്യോ, മഴയായിരുന്നേ. ഞാൻ വീടിനകത്താണ് നിന്ന് സംസാരിച്ചത്. അപ്പൊ റേഡിയോ അതിനകത്തിരിക്കുന്നേ കൊണ്ട് എന്റെ
0: ശബ്ദം എക്കോ
1: ആവുമല്ലോ. അതുകൊണ്ട്
0: ഞാൻ പ്രശ്നമാവും അവിടെ ഒന്ന് വർത്താനം പറഞ്ഞു.
1: ഞാൻ കക്കൂസിന്റെ സൈഡിലേക്ക്
0: അവിടെ തറയിലൊക്കെ നോക്കി നിൽക്കണം.
1: ഞാൻ കുളിക്കാനായിട്ട് തുണിയെല്ലാം ഇറക്കി വെച്ച് തുണി കുറച്ച് അലക്കി. എപ്പോഴും 3 മണിയായി. ഞാൻ പെട്ടെന്ന് കുളിച്ചില്ലേലും വേണ്ടില്ല, എനിക്കൊന്നില്ല, ടീച്ചറെ വിളിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായി.
0: അപ്പൊ ഇപ്പൊ കുളിച്ചതുപോലെ ആയില്ലേ? അതെ, ഇപ്പൊ കുളിച്ചതുപോലെ ആയില്ലേ? എന്തിനു കുളിച്ചില്ലേലും കുഴപ്പമില്ല.
1: കുളിച്ചതുപോലെ ആയി വിളിച്ചത്, കാരണം ഞാൻ ചെന്ന റേഡിയോയിൽ ചെന്ന സ്പീക്കറിൽ ചെന്ന കൈവച്ച് ഉമ്മം വയ്ക്കും. ഞാൻ വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല.
0: എനിക്ക് വയ്യ ഈശ്വരാ, ഇതിനു വേണ്ടി ഞാൻ എന്ത് പുണ്യമാണ് ചെയ്ത്? അതെ അതെ അതെ, ഇതിനു വേണ്ടി ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
1: ഞാൻ റേഡിയ സൗണ്ട് കേൾക്കും തോറും ചെന്ന റേഡിയോയിലെ സ്പീക്കറിൽ ഉമ്മം കൈവച്ച് ഉമ്മം
0: വെച്ചിട്ടിരുന്ന സത്യം.
1: പുള്ളിക്കാരനെ കേട്ടോണ്ട് ഇറക്കാ തന്നെ.
0: അപ്പൊ ചേട്ടനോട് എന്റെ അന്വേഷണം പറയും. ഒന്നും കൊണ്ടുവരണ്ട, എല്ലാരും കൂടെ ഇങ്ങനെ വരിക.
1: അങ്ങോട്ട് പോകണ്ടേ, അങ്ങോട്ട് പോകണ്ടേ എന്ന് കേക്കുന്നു.
0: വന്നോളൂ വന്നോളൂ, നമുക്ക് കാണാലോ.
1: അന്ന് വരുമ്പോ നമ്മൾ അവിടെ വന്നിട്ട് വിളിച്ചാ മതിയോ?
0: അവിടെ തലേ ദിവസം എന്നെ ഒന്ന് വിളിക്കണം, സമയം പറയണം. എന്നിട്ട് ഗേറ്റിൽ വന്നിട്ട് ഇങ്ങനെ ഗേറ്റിൽ വന്നിട്ട് പറയണം, റേഡിയോയില് വിളിക്കുന്ന ആളാണ്, അപ്പൊ ലേ ടീച്ചറെ കാണണമെന്ന് പറയണം. അപ്പൊ അവരെന്നെ വിളിക്കും, നമ്മൾ എവിടെ ഉണ്ടോ അവിടെ കൊണ്ട് എത്തിക്കും. അതുപോലെ അപ്പഴേ നമുക്ക് കാണാം. അപ്പോ ഇന്ന് കേൾക്കേണ്ട പാട്ട് പറഞ്ഞോ?
1: പാട്ട് പറഞ്ഞ അക്കരെ
0: ഏഴര പൊന്നാന പുറത്തെഴുന്നള്ള വേറ്റുമാനൂരപ്പ ആക്കരെ പച്ച വയലാർ എഴുതിയ പാട്ട് ജി ദേവരാജൻ സംഗീതം.
1: എന്റെ സ്വന്തം ലേഖ ടീച്ചറിനും ടീച്ചറുടെ മകൾക്കും എന്റെ മദിനൻ സാറിനും പിന്നെ എന്റെ അഞ്ചത്തി മഞ്ജുവിനും മഞ്ജുവിന്റെ വീടിന്റെ അടുത്തുള്ള ചന്ദ്രനും ഓമനയ്ക്കും എന്റെ പിന്നെ ചേച്ചിയിലെ മൂത്ത മകൻ പ്രഭുവിനും പ്രഭുവിന്റെ മക്കൾക്കും അവളെ എന്റെ പ്രഭുവിന്റെ ഭാര്യയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യണേ.
0: ശരി ശരി. അപ്പൊ ഞാനിപ്പോ എല്ലാ പേരും തിരിച്ചു പറഞ്ഞാൽ എനിക്ക് ഓർക്കാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ചേച്ചി പറഞ്ഞത് എല്ലാരും കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പാട്ട് അങ്ങോട്ട് വെച്ചു കൊടുക്കാം.
1: ഓക്കെ
0: ശരി. ഓക്കെ ശരി. ഓക്കെ ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങൾ വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മൾ കൊടുക്കുന്ന സ്നേഹവും കരുതലും ഒരിക്കലും വെറുതെ ആവില്ല. എപ്പോഴെങ്കിലും അത് തിരികെ നമ്മളിലേക്ക് തന്നെ ഒഴുകിയെത്തും. അതുവരെ നല്ല ചിന്തകളോടെ നമുക്ക് ഈ ദിവസത്തെ ഓർക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ,
0: ഇതാരാണ്? എവിടെ ആയിരുന്നു ഇത്രയും നാൾ? ഒരു വർഷം
1: ഒരാഴ്ച കൊണ്ട് വിളിക്കാൻ തുടങ്ങിയത്.
0: എന്നിട്ടാണ് കിട്ടാത്തത്?
1: ഇന്നാണ് കിട്ടിയത്. സാറ് രണ്ടു ദിവസം ആഴ്ച രണ്ടാം മൂന്നാം ദിവസം ഉണ്ടായിരുന്നു, അക്ക വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ഇതിപ്പോ നമ്മളെങ്ങനെ വിളിക്കുന്നുണ്ടോ ഇടയ്ക്കിടയ്ക്ക്?
1: വിളിച്ചു, ഒരാഴ്ച കൊണ്ടേ ഉള്ളൂ. വീട് മാറി അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ പോണു.
0: വീട് മാറിയാ?
1: ഓ, നല്ല വീടായി.
0: ആ, അതറിഞ്ഞു, അതെന്റെ അടുത്ത് പറഞ്ഞല്ലോ. അതെവിടെ? എവിടെ പോയി എന്നിട്ട്? ഓ, ആ വീട്ടിൽ ആരും ഇല്ലേ അപ്പൊ? ഓ, ലില്ലിയമ്മ ഇപ്പൊ ആ വീട്ടിലല്ലേ? പുതിയ വീട്ടിലല്ലേ?
1: ഇറക്കി.
0: ഓ, അത് ശരി. ഓ ഓ ഓ ഓ, ഇപ്പൊ കൊച്ചുമകളുടെ വീട്ടിലാണോ നിക്കണേ? ഓ, അത് ശരി, അത്
1: ശരി. ആശിക്കാൻ പാടില്ല,
0: ഒന്നും അമിതമായി ആഗ്രഹിക്കാൻ പാടില്ല അല്ലേ?
1: ആഗ്രഹിക്കാനേ പാടില്ല. പിന്നെ എന്നെ കൊണ്ടപ്പോ ഞാൻ വിളിച്ചോ ശോഭന ചേച്ചി പറയണത് ഞാൻ കേട്ടു.
0: ശോഭന ചേച്ചി അന്വേഷിച്ചു, ലില്ലിയമ്മ അന്വേഷിച്ചു, അതൊക്കെ ചോദിച്ചു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയാറുണ്ട്, വിളിക്കുന്നില്ലല്ലോ. ഓ, അപ്പൊ ഇവിടെ ആ വീട്ടിലോട്ട് മാറിയിട്ട് എത്ര നാളായി? ഓ, അത് ശരി, അത് ശരി. പോട്ടെ. ആ, അതൊന്നും നമ്മൾ ഓർക്കണ്ട. നമുക്കിപ്പോ ഒരു ഒരു നിക്കാനൊരു സ്ഥലം ഉണ്ടല്ലോ. അതെ അതെ അതെ. ആ, ഇല്ല, സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. സ്റ്റുഡിയോയിൽ എല്ലാവർക്കും സുഖം. ഇവിടെ എല്ലാരും ഇങ്ങനെ ഞങ്ങൾ പരസ്പരം ഇങ്ങനെ പറയാറുണ്ട്, എന്താ ലില്ലിയമ്മ വിളിക്കാത്തേന്ന്. അപ്പൊ റേഡിയോ ഇപ്പൊ കേൾക്കുന്നില്ലേ? പരിപാടികളൊക്കെ നല്ലതായിരുന്നു. ഇങ്ങനെയുള്ള വിഷമങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്കും എനിക്കും ഒരു സങ്കടം.
1: അല്ല, എനിക്ക് പരിപാടിക്ക് ഒരു കുഴപ്പമില്ല, എന്റെ പരിപാടിയും അതിന്റെ അടുക്കളയാണെങ്കിൽ അതിനെ കാട്ടില്ല. എല്ലാ പരിപാടി, സാറിന്റെ പരിപാടിയാണെങ്കിൽ നല്ല പരിപാടി, വേറെ ഒരു സാറും കൂടെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു.
0: സൂപ്പർ സൂപ്പർ ആയിട്ട് പോകുന്നു.
1: സൂപ്പർ
0: സൂപ്പർ ആയിട്ട് പോകുന്നു. സൂപ്പർ സൂപ്പർ എന്താണ് സൂപ്പർ എന്ന് പറയാത്തെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. അപ്പൊ അന്നത്തെ പോലെ വളരെ സന്തോഷവതിയായിരിക്കണം. എവിടെ ആയിരുന്നാലും നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റണം. കാലം ഇങ്ങനെ ഓരോ മുറിവുകളൊക്കെ തന്നുകൊണ്ടിരിക്കും. അതെ അതെ, അതൊക്കെ നമ്മൾ അതൊക്കെ അതിനെ അതിജീവിക്കുമ്പോഴാണ് ജീവിതം വളരെ സന്തോഷപ്രദമാവുന്നത്. അത്രേ ഉള്ളു, അത്രേ ഉള്ളു. അപ്പൊ അങ്ങനെ ആ ഒരു ലാഘവത്തോടെ നമുക്ക് കാര്യങ്ങളെ കാണാൻ പറ്റണം. വിഷമമൊന്നും വേണ്ട, ഇടയ്ക്കൊക്കെ നമ്മളെ വിളിക്കൂ, സംസാരിക്കാലോ. ഓ, കാണാൻ വരണോന്ന് പറഞ്ഞു.
1: നമുക്ക് ഇവിടുന്ന് ബസ്സുണ്ട്, കണ്ണമ്പള്ളി ബസ്. ഇതെല്ലാം ഇപ്പൊ ഫ്രീ ആയിട്ടാണ് കേട്ടോ.
0: അതാണോ? അതില് പൈസ കൊടുക്കണ്ടല്ലോ. നാല് ബസ്സുണ്ടോ? ആ, അടിപൊളി. ആ സമയം നോക്കി നിന്നാ മതിയല്ലോ. ആ ആ സമയം നോക്കി ആ ബസ്സിൽ കേറി വന്നാ മതി.
1: കണ്ണമ്പള്ളി
0: നല്ല സുഖമാണല്ലോ.
1: ആ
0: ശരി, വിഷമിക്കണ്ട കേട്ടാ. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ ഒരു ക്രിസ്ത്യൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്.
0: ഒരു നല്ല പാട്ട് എടുത്തു വെച്ചിട്ടുണ്ടേ. മേടക്കൊക്കെ വിളിക്കും എന്നെ ഇതുപോലെ.
1: ഇതുപോലെ
0: സൂപ്പർ സൂപ്പർ ഇല്ലേ, അങ്ങനെ സൂപ്പർ ആയിട്ട് സംസാരിക്കണ്ടേ. വിഷമിച്ചൊക്കെ പറയുമ്പോ നമ്മള് തന്നെ കരഞ്ഞു പോകില്ലേ. അതാണ് നമ്മളെ ആദ്യം തുടങ്ങിയ സമയത്തുള്ള നമ്മളെ സൂപ്പർ സ്റ്റാറാണ്.
1: മൂന്നാല് കൊല്ലായി തുടങ്ങിയിട്ട് തൊട്ടുള്ളതാണ്.
0: അതെ അതെ. അപ്പൊ നമ്മളെ
1: പിന്നീടാണ് ഈ വന്നതല്ല.
0: അതെ അതെ. സൂപ്പർ സൂപ്പർ ഇല്ലേമേക്ക് നമ്മളെ ആദ്യത്തെ സ്റ്റാർസ്,
1: ആദ്യത്തെ
0: സൂപ്പർ സ്റ്റാർ ആയിരുന്നു.
1: സൂപ്പർ സ്റ്റാറായി.
0: അപ്പൊ എപ്പോഴും നമ്മളെ മനസ്സില് ലില്ലിയമ്മ സൂപ്പർ സ്റ്റാർ തന്നെയാണ്. അപ്പൊ സൂപ്പർ സൂപ്പർ ആയിട്ട് തന്നെ ഇരിക്കണം. ഇങ്ങനെ സങ്കടപ്പെട്ടൊന്നും ലില്ലിയമ്മ സംസാരിക്കേണ്ട ആളല്ല ലില്ലിയമ്മ.
1: സൂപ്പർ സൂപ്പർ ആയിട്ട് പരിപാടിയൊക്കെ കേൾക്കണം. എല്ലാ പരിപാടികളും 11 മണിക്കേ നിർത്തും.
0: 11 മണിക്കേ നിർത്താവും. എന്നിട്ട് ഇടുന്ന സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങണം.
1: അല്ല, തലക്കേറ്റ വച്ച് 11 മണിക്ക് നിർത്തി സുഖമായിട്ട്
0: കിടന്നു ഉറങ്ങും. ഓക്കെ. അപ്പൊ
1: അന്ന് തുടങ്ങിയ കാലത്ത് അങ്ങനെ തന്നെ
0: ഇപ്പോഴും അങ്ങനെ. അപ്പൊ അതങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. വളരെ സന്തോഷവതിയായിരിക്കണം.
1: റൂമില് കട്ടിലൊക്കെ വെച്ച് അങ്ങനെ റെഡി എല്ലാം
0: വെച്ച് അങ്ങനെ കിടക്കുന്നു.
1: പാട്ട് കേട്ടും.
0: ഓ, അപ്പൊ നമ്മുടെ സൂപ്പർ സൂപ്പർ ലില്ലിയമ്മ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം.
1: സൂപ്പർ പരിപാടികളൊക്കെ വേണം.
0: പിന്നെ ഇനി സൂപ്പർ സൂപ്പർ ആയിട്ടുള്ള പരിപാടികൾ വരും. ബുധനാഴ്ച വിളിച്ചാൽ എന്തായാലും, അടുത്ത ബുധനാഴ്ച എന്തായാലും കിട്ടും. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. അതെ, വിളിക്കണം വിളിക്കണം. അതെ, ജൂലൈ 1 അന്ന് വിളിക്കണേ. ശരി ശരി. ഇപ്പൊ പാട്ട് കേക്കാം.
1: എന്തായാലും
0: കൊറേ നാളിന് ശേഷം സംസാരിച്ചപ്പോ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. അതെ, ഒരു വർഷമായി. എത്ര പെട്ടെന്നാണ് ഒരു വർഷം കടന്നു പോയെന്ന് നോക്കൂ. അറിഞ്ഞില്ല. അതാണ് അതാണ് ആരും അറിഞ്ഞില്ല. ഞാനും അറിഞ്ഞില്ല, ലില്ലിയമ്മ അറിഞ്ഞില്ല, ഈ ആരും ആരും അറിഞ്ഞില്ല എന്ന് പറയും പോലെ. ആ ശരി. അപ്പൊ പാട്ട് കേക്കാം. റേഡിയോ തുടങ്ങിട്ടാ? റേഡിയോ തുടങ്ങിയിട്ടൊരു 4 വർഷം വരെ ആവുന്നു. 4 വർഷത്തെ ബന്ധമാണ് ഞങ്ങളും കരുണാസായ റേഡിയോയും ലില്ലിയമ്മയും തമ്മിൽ.
1: അത് മോഹൻലാൽ പറയുമ്പോൾ 4 വർഷത്തെ ഇടവേള കഴിഞ്ഞ് വന്നതാണ്.
0: അങ്ങനെ 365 ദിവസത്തെ ഇടവേള കഴിഞ്ഞ് ഞാൻ വന്നിരിക്കുന്നു പുതിയ കളികൾ കാണാനും പുതിയ കളികൾ പഠിപ്പിക്കാനും. അപ്പൊ പാട്ട്. ശരി ശരി. ഓക്കെ ശരി ശരി. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ സൂപ്പർ സൂപ്പർ ലില്ലിയമ്മയാണ് ഇപ്പോ തിരിച്ചു വന്നിരിക്കുന്നത് 1 വർഷത്തിന് ശേഷം. അപ്പൊ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പറയാറുണ്ട്, ഇത് എവിടെയാണ്, നമ്മളെ വിളിക്കുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ, ഇങ്ങനെ സുഖമില്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റി നേരിട്ട്. അപ്പോ എന്തായാലും സന്തോഷമായിരിക്കുക, നമ്മളൊക്കെ ഒപ്പം ഉണ്ടല്ലോ. നമുക്ക് പരസ്പരം വർത്തമാനം പറയാം, വിശേഷങ്ങളൊക്കെ പറയാം, വിഷമങ്ങളൊക്കെ പങ്കുവെക്കാം. അപ്പൊ ലില്ലിയമ്മ ആവശ്യപ്പെട്ട ഒരു ക്രിസ്ത്യൻ ഭക്തിഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പോക്കുവയിലൂടെ ആ ഒരു പാട്ട് കേട്ടിട്ട്

എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പോക്കുവയിലേക്ക് സ്വാഗതം. ഇത്രയും നേരം നമ്മൾ ഒരുപാട് പാട്ടുകളും വർത്തമാനങ്ങളും, കുറേ നാൾ വിളിക്കാതിരുന്ന ആൾക്കാരൊക്കെ വിളിക്കുകയും സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടുകയും ചെയ്തു. അതുപോലെ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്. ജയകുമാർ ചേട്ടനാണ് മെസ്സേജ് അറിയിച്ചിരിക്കുന്നത്. ഒരു ഗുരുവായൂരപ്പൻ്റെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോക്കുവയിലൂടെ നമുക്ക് കണ്ണ ഗുരുവായൂരപ്പ നിന്നെ നീ അറിഞ്ഞു എന്നുള്ള ഒരു പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് നമുക്ക് ഏതായാലും പോക്കുവയിലെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഓരോ ദിവസത്തെയും പോക്കുവയിൽ നമ്മളോട് പറയുന്നത് ഇതാണ്, എത്ര വലിയ തിരക്കുകൾ കഴിഞ്ഞാലും ഒടുവിൽ നമുക്ക് ശാന്തമായ ഒരു വിശ്രമ സമയമുണ്ട്, സന്തോഷിക്കാനുള്ള സമയമുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും പാട്ടുകളും നിങ്ങളുടെ മനസ്സിന് അല്പമെങ്കിലും സന്തോഷം പകർന്നു തന്നിട്ടുണ്ടാകുന്നു എന്ന് കരുതുന്നു. നാളത്തെ പുലരി പുതിയ പ്രതീക്ഷകളുടേതാവട്ടെ. നാളെയും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും, ഈ ഒരു പരിപാടി ആസ്വദിച്ച എല്ലാവർക്കും ഒത്തിരി സ്നേഹം അറിയിക്കുന്നു. അപ്പം എന്തായാലും സമയം കടന്നുപോയത് നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ പോക്കുവരേൻ്റെ അവസാന നാളങ്ങളും അയച്ച് മടങ്ങാൻ സമയമായിരിക്കുന്നു. ഇന്ന് വിളിച്ചവർക്കും മെസ്സേജ് അയച്ചവർക്കും കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കുമുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് ജയകുമാർ ചേട്ടൻ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ടിലൂടെ ഈ പാട്ട് നമുക്ക് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായി കേൾക്കാം. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒരേ ഒരു താരം,
2: ഒരേ ഒരു താരം, ഒരേ ഒരു താരത്തിൽ ഇന്ന് പ്രിയ അഭിനേതാവ് രഘുവരനെ കുറിച്ച് കേൾക്കാം. ദക്ഷിണേന്ത്യൻ സിനിമാലോകം കണ്ട ഏറ്റവും സവിശേഷമായ അഭിനയ പ്രതിഭകളിലൊരാളായിരുന്നു രാധാകൃഷ്ണ വേലായുധ രഘുവരൻ എന്ന RV രഘുവരൻ. തന്റെ വേറിട്ട ഭാവങ്ങൾ കൊണ്ടും തനതായ സംഭാഷണ രീതി കൊണ്ടും ആകാരഭംഗി കൊണ്ടും അദ്ദേഹം പ്രേക്ഷകരെ എന്നും വിസ്മയിപ്പിച്ചിരുന്നു. തമിഴ് സിനിമയിലെ അപൂർവമായ താരത്തിളക്കമായിരുന്ന അദ്ദേഹം വില്ലൻ വേഷങ്ങൾക്ക് തന്റേതായ ഒരു കയ്യൊപ്പ് നൽകിയാണ് കടന്നുപോയത്. ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും അഭിനയിച്ച് തന്റെ പ്രതിഭ തെളിയിച്ച രഘുവരൻ രൂപഭാവങ്ങൾ കൊണ്ടും ശബ്ദഗാംഭീര്യം കൊണ്ടും വില്ലൻ വേഷങ്ങൾക്ക് പുതിയൊരു ഗരിമ പകർന്നു. 1958 December 11 പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് താലൂക്കിൽ വി വേലായുധൻ നായരുടെയും SR കസ്തൂരിയുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത്. ജനനം കൊണ്ട് മലയാളിയായിരുന്നെങ്കിലും വളർച്ചയും കർമ്മമണ്ഡലവും പ്രധാനമായും തമിഴ് സിനിമയിലായിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയാണ്. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശമായിരുന്നു ചെറുപ്പം മുതലേ രഘുവരന്റെ പാത നിശ്ചയിച്ചിരുന്നത്. ശാരീരികമായ ഉയരവും വശ്യമായ ശബ്ദവും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റി. സിനിമയിലേക്കുള്ള പ്രവേശനം അത്ര എളുപ്പമായിരുന്നില്ലെങ്കിലും തന്റെ ലക്ഷ്യത്തിൽ അദ്ദേഹം ഉറച്ചുനിന്നു. അഭിനയകലയുടെ ആഴങ്ങൾ തേടിയുള്ള യാത്രയിൽ അദ്ദേഹം ഒരു കാലഘട്ടത്തിന്റെ പ്രിയപ്പെട്ട നടനായി മാറി. ഏത് വേഷവും തന്റേതായ ശൈലിയിൽ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് വിസ്മയിപ്പിക്കുന്നതായിരുന്നു. സംഭാഷണങ്ങളിലെ മടുപ്പിക്കാത്ത വേഗതയും ഇടവേളകളും അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ പ്രത്യേക മുദ്രകളായി മാറി.

രഘുവരന്റെ അഭിനയ ജീവിതത്തിന്റെ പ്രാരംഭദശ നാടകവേദികളിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. 1979 മുതൽ 1983 വരെ ചെന്നൈ കിങ്സ് എന്ന പ്രശസ്തമായ നാടക സംഘത്തിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിരുന്നു. നാടകരംഗത്തെ ഈ അനുഭവ സമ്പത്താണ് അദ്ദേഹത്തിലെ നടനെ പാകപ്പെടുത്തിയെടുത്തത്. പിന്നീട് ഒരു മനിതനിൻ കഥ എന്ന തമിഴ് സീരിയലിലൂടെയാണ് അദ്ദേഹം ജനശ്രദ്ധ ആകർഷിച്ചത്. സിനിമയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചുവടുവയ്പ് മലയാളത്തിലൂടെയായിരുന്നു. കക്ക എന്ന ചിത്രമാണ് അദ്ദേഹം ആദ്യമായി അഭിനയിച്ച മലയാള സിനിമ. എന്നാൽ തമിഴിൽ 7-ാമത് മനിതൻ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. ആദ്യകാലത്ത് മലയാളത്തിൽ ഉൾപ്പെടെ ചില സിനിമകളിൽ നായകവേഷങ്ങളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നു. എങ്കിലും നായകൻ എന്ന നിലയിൽ വലിയ വിജയങ്ങൾ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. തുടർന്നാണ് വില്ലൻ വേഷങ്ങളിലേക്കും സ്വഭാവ നടനായും അദ്ദേഹം തന്റെ ശ്രദ്ധ മാറ്റിയത്. ഈ മാറ്റമാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു തിരുത്തലായി മാറിയത്. വില്ലൻ വേഷങ്ങളിൽ അദ്ദേഹം കൊണ്ടുവന്ന പുതുമ പ്രേക്ഷകരെ ആകർഷിച്ചു. തമിഴ് സിനിമയിലെ വില്ലൻ സങ്കല്പങ്ങളെ അദ്ദേഹം അടിമുടി മാറ്റിമറിച്ചു. കേവലം ശാരീരിക ബലത്തേക്കാൾ ബുദ്ധിപരമായ ക്രൂരത കാട്ടുന്ന വില്ലന്മാരെ അദ്ദേഹം അവതരിപ്പിച്ചു. സംഭാഷണങ്ങളിലെ വിറയാർന്ന ഗാംഭീര്യം വില്ലൻ വേഷങ്ങൾക്ക് വലിയ മിഴിവ് നൽകി.

രഘുവരൻ എന്ന നടന്റെ കരിയറിലെ ഏറ്റവും മികച്ച കഥാപാത്രം എന്ന് വിശേഷിപ്പിക്കാവുന്നത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിലെ ഫാദർ അൽഫോൻസ് ആണ്. എം മുകുന്ദന്റെ പ്രശസ്തമായ നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രത്തിൽ അദ്ദേഹം പകരം വയ്ക്കാനില്ലാത്ത പ്രകടനം കാഴ്ചവെച്ചു. മയ്യഴിയിലെ ഫ്രഞ്ച് സംസ്കാരത്തിന്റെ ബാക്കിപത്രമായ അൽഫോൻസ് അച്ഛന്റെ നിസ്സഹായതയും വേദനയും അദ്ദേഹം അതിമനോഹരമായി അഭിവ്യക്തമാക്കി. ഈ വേഷത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും അദ്ദേഹത്തെ തേടിയെത്തി. ഒരു വില്ലൻ നടൻ എന്ന ഇമേജിൽ നിന്നും പൂർണ്ണമായും മാറി നടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കഥാപാത്രത്തെ അനശ്വരമാക്കിയത്. തന്റെ ഉള്ളിലെ നടനെ ഉപയോഗിക്കത്തക്ക കഥാപാത്രങ്ങൾ സിനിമാ ലോകത്ത് കുറവാണെന്ന പരിഭവം മാറ്റാൻ ഈ ചിത്രം സഹായിച്ചു. മലയാള സിനിമയിലെ ക്ലാസിക് കഥാപാത്രങ്ങളുടെ പട്ടികയിൽ ഫാദർ അൽഫോൻസ് ഇന്നും മുൻനിരയിൽ തന്നെയുണ്ട്. വസ്ത്രധാരണത്തിലും നടത്തത്തിലും സംസാരത്തിലുമെല്ലാം അദ്ദേഹം അൽഫോൻസ് അച്ഛനായി മാറി. മയ്യഴിയുടെ കടൽക്കാറ്റേറ്റ് വളർന്ന ആ മനുഷ്യന്റെ നോവ് പ്രേക്ഷകരുടെ ഉള്ളുലച്ചു. അവാർഡുകൾക്കും അപ്പുറം ജനഹൃദയങ്ങളിൽ ആവേശം ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്നു. അഭിനയത്തിന്റെ പൂർണ്ണത എന്താണെന്ന് ഈ ഒരു ചിത്രത്തിലൂടെ അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. മനോഹരമായ ഈ സിനിമ രഘുവരന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ലായി ചരിത്രത്തിൽ രേഖപ്പെടുത്തി.

തമിഴ് സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ സൂപ്പർ ഹിറ്റുകളിലൊന്നായ ഭാഷയിലെ ആന്റണി എന്ന കഥാപാത്രം രഘുവരന്റെ കരിയറിലെ മറക്കാനാവാത്ത ഒന്നാണ്. രജനീകാന്ത് എന്ന മഹാതാരത്തിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകടനമായിരുന്നു അദ്ദേഹം ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചത്. ആന്റണി എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലി ഇന്നും ആരാധകർ അനുകരിക്കാറുണ്ട്. വില്ലൻ എന്ന നിലയിൽ അത്രമാത്രം ക്രൂരതയും സ്റ്റൈലും ഒരേപോലെ സമ്മേളിച്ച കഥാപാത്രമായിരുന്നു അത്. ഭാഷ എന്ന ചിത്രത്തിന്റെ വിജയം ആന്റണി എന്ന വില്ലനെ കൂടി ആശ്രയിച്ചായിരുന്നു എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. സിനിമയിലെ ഓരോ രംഗത്തിലും ആന്റണിയുടെ സാന്നിധ്യം പ്രേക്ഷകരിൽ ഉദ്വേഗം നിറച്ചു. രഘുവരന്റെ കരിയറിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ സക്സസ് ആയിരുന്നു ഈ ചിത്രം. പിന്നീട് പല സിനിമകളിലും സമാനമായ വേഷങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയെങ്കിലും ഭാഷയിലെ ആന്റണി എന്നും വേറിട്ട് നിന്നു. സ്റ്റൈലിഷ് വില്ലൻ എന്ന സങ്കല്പത്തിന് പുതിയൊരു മാനം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഭാഷയിലെ അഭിനയം അദ്ദേഹത്തിന് തെന്നിന്ത്യൻ സിനിമയിൽ വലിയൊരു വിപണി മൂല്യം നേടിക്കൊടുത്തു. ഒരു വില്ലൻ നടന് ഇത്രയേറെ ആരാധകരെ നേടിക്കൊടുത്ത മറ്റൊരു ചിത്രം അദ്ദേഹത്തിന്റെ കരിയറിൽ കുറവാണ്. സിനിമയിലെ സംഭാഷണങ്ങൾ ഇന്നും തമിഴ് ജനതയുടെ ഓർമ്മകളിൽ മുഴങ്ങിക്കേൾക്കുന്നു. രജനീകാന്തുമായുള്ള അദ്ദേഹത്തിന്റെ കെമിസ്ട്രി വലിയൊരു ചർച്ചാവിഷയമായിരുന്നു. ആന്റണി എന്ന കഥാപാത്രം രഘുവരൻ എന്ന നടന്റെ സിഗ്നേച്ചർ റോളായി ഇന്നും നിലകൊള്ളുന്നു.

രഘുവരൻ തന്റെ കരിയറിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ അഞ്ച് പ്രധാന ഭാഷകളിലായി 300-ൽ ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. ഇത്രയേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും രഘുവരനിലെ നടനെ പൂർണ്ണമായും ഉപയോഗിക്കത്തക്ക കഥാപാത്രങ്ങൾ അവയിൽ കുറവായിരുന്നു എന്ന് പലപ്പോഴും വിമർശനമുയർന്നിട്ടുണ്ട്. മിക്കപ്പോഴും വാർപ്പ് മാതൃകയിലുള്ള വില്ലൻ വേഷങ്ങളിലേക്ക് അദ്ദേഹം ഒതുക്കപ്പെട്ടു. എങ്കിലും ലഭിച്ച ഓരോ വേഷവും തന്റെ തനതായ ശൈലി കൊണ്ട് അദ്ദേഹം വ്യത്യസ്തമാക്കി. മുത്തു, ശിവാജി, മുതൽവൻ, അമർക്കളം തുടങ്ങിയ ചിത്രങ്ങളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ശങ്കർ സംവിധാനം ചെയ്ത മുതൽവൻ എന്ന ചിത്രത്തിലെ മുഖ്യമന്ത്രിയുടെ വേഷം ഏറെ ഗൗരവകരമായിരുന്നു. അർജുൻ അവതരിപ്പിച്ച നായക കഥാപാത്രത്തെ വെല്ലുവിളിക്കുന്ന മുഖ്യമന്ത്രിയായി അദ്ദേഹം തിളങ്ങി. ഓരോ ഭാഷയിലെയും സൂപ്പർ താരങ്ങളോടൊപ്പം അദ്ദേഹം സ്ക്രീൻ പങ്കിട്ടു. വില്ലൻ വേഷങ്ങൾക്കൊപ്പം തന്നെ അച്ഛൻ വേഷങ്ങളിലും സ്വഭാവ വേഷങ്ങളിലും അദ്ദേഹം തന്റെ കഴിവ് തെളിയിച്ചു. യാരടി നീ മോഹിനി എന്ന ചിത്രത്തിലെ അച്ഛൻ വേഷം അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ മികച്ച പ്രകടനങ്ങളിലൊന്നാണ്. സിനിമയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം മാറാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. എങ്കിലും ആഴമുള്ള വേഷങ്ങൾക്കായി അദ്ദേഹം എപ്പോഴും കൊതിച്ചിരുന്നു. ലോക സിനിമയിലെ വിഖ്യാത നടന്മാരുടെ അഭിനയശൈലി അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചിരുന്നു. സിനിമയിലെ തന്റെ പരിമിതമായ അവസരങ്ങൾക്കിടയിലും അദ്ദേഹം ഒരു വിസ്മയമായി തുടർന്നു. ഓരോ വേഷത്തിലും തന്റെ ആത്മാവ് പകർന്നു നൽകാൻ അദ്ദേഹം ശ്രദ്ധിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഒരേ ഒരു താരം.
1: മലയാള സിനിമയുമായി രഘുവരന് എപ്പോഴും ഒരു ഹൃദയബന്ധമുണ്ടായിരുന്നു. പാലക്കാടൻ മണ്ണിൽ ജനിച്ച അദ്ദേഹത്തിന് മലയാള ഭാഷയും സംസ്കാരവും ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ദൈവത്തിന്റെ വികൃതികൾ കൂടാതെ രുക്മ, നേതാവ്, ഊഹക്കച്ചവടം, വ്യൂഹം, കിഴക്കൻ പത്രോസ് തുടങ്ങിയ മലയാള ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. സൂര്യമാനസം എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ സൂപ്പർ താരങ്ങളോടൊപ്പം അദ്ദേഹം മലയാളത്തിൽ മികച്ച വേഷങ്ങൾ ചെയ്തു. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത മാന്ത്രികം എന്ന സിനിമയിലാണ് അദ്ദേഹം മലയാളത്തിൽ ഒടുവിലായി വേഷമിട്ടത്. മലയാളത്തിലെ വില്ലൻ സങ്കല്പങ്ങളിലും തന്റെ തനതായ ശൈലി അദ്ദേഹം പരീക്ഷിച്ചു. ഗൗരവമേറിയ സംഭാഷണങ്ങളും ശാരീരിക ചലനങ്ങളും മലയാള പ്രേക്ഷകരെയും ആകർഷിച്ചു. അദ്ദേഹം എന്ന ഇദ്ദേഹം എന്ന ചിത്രത്തിലെ പീറ്റർ സ്കോട്ട് എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ മറ്റൊരു മലയാള ഹിറ്റാണ്. ജയറാം നായകനായ ഈ ചിത്രത്തിൽ വില്ലനായും കോമഡി കലർന്ന വില്ലനായും അദ്ദേഹം തിളങ്ങി. സിനിമയിലെ ഗൗരവമേറിയ വേഷങ്ങൾക്കപ്പുറം തമാശ കലർന്ന ഭാവങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. മലയാളത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അവാർഡുകൾ ഇവിടുത്തെ സിനിമാ ലോകത്തിന് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിന്റെ അടയാളമാണ്. എങ്കിലും തമിഴ് സിനിമയിലെ തിരക്കുകൾക്കിടയിൽ മലയാളത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. തന്റെ ഓരോ മലയാള സിനിമയും അദ്ദേഹം ആസ്വദിച്ചാണ് ചെയ്തത്. മലയാളം സിനിമകളിലെ തനിമ നിലനിർത്താൻ അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചു.

രഘുവരന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു സവിശേഷമായ ഏടാണ് തുടക്കം എന്ന തമിഴ് സിനിമ. ഈ ചിത്രത്തിൽ അദ്ദേഹം മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമായി വേഷമിട്ടു. ആദരണീയനായ ഒരു വ്യക്തിത്വത്തെ അവതരിപ്പിക്കുമ്പോൾ വേണ്ട എല്ലാ ശ്രദ്ധയും അദ്ദേഹം ആ വേഷത്തിൽ പുലർത്തിയിരുന്നു. വില്ലൻ വേഷങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അത്. അബ്ദുൽ കലാമിന്റെ രൂപസാദൃശ്യം അദ്ദേഹം അതിശയകരമായി സ്ക്രീനിൽ വരുത്തി. നടൻ എന്ന നിലയിൽ തന്റെ വൈവിധ്യം തെളിയിക്കാൻ ലഭിച്ച ഒരു വലിയ അവസരമായിരുന്നു അത്. സിനിമയുടെ പ്രമേയം കലാമിന്റെ ദർശനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഓരോ ചലനത്തിലും കലാമിന്റെ ലാളിത്യവും ദീർഘവീക്ഷണവും പകർത്താൻ അദ്ദേഹം ശ്രമിച്ചു. ഈ വേഷം അദ്ദേഹത്തിന്റെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെടുന്നു. വില്ലനായി മാത്രം കണ്ടിരുന്ന പ്രേക്ഷകർക്ക് ഇത് വലിയൊരു മാറ്റമായിരുന്നു. സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം ഈ വേഷത്തിലൂടെ കൂടുതൽ വ്യക്തമായി. അബ്ദുൽ കലാമിന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം ആഴത്തിൽ പഠിച്ചിരുന്നു. സ്ക്രീനിൽ അദ്ദേഹം തോന്നിപ്പിച്ച ഗാംഭീര്യം പ്രേക്ഷകർക്കിടയിൽ ചർച്ചയായി. സങ്കീർണമായ വില്ലൻ വേഷങ്ങൾക്കപ്പുറം സമാധാനത്തിന്റെ വക്താവായി അദ്ദേഹം മാറിയത് വിസ്മയകരമായിരുന്നു. സിനിമയിലെ തന്റെ പരിമിതമായ സമയത്തിനുള്ളിൽ ആ വ്യക്തിത്വത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹത്തിന്റെ അവസാന കാലത്തെ ശ്രദ്ധേയമായ പരീക്ഷണങ്ങളിലൊന്നായിരുന്നു ഇത്.

0: രഘുവരന്റെ വ്യക്തിജീവിതം പലപ്പോഴും പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. 1996 പ്രശസ്ത നടി രോഹിണിയെ അദ്ദേഹം വിവാഹം കഴിച്ചു. സിനിമാ ലോകത്തെ മാതൃകാ ദമ്പതികളായി പലരും ഇവരെ കണ്ടിരുന്നു. എന്നാൽ 2004 ഇവർ വിവാഹമോചിതരായി എന്ന വാർത്ത സിനിമാ ലോകത്തെ ഞെട്ടിച്ചു. ഈ വേർപിരിയൽ രഘുവരനെ മാനസികമായി തളർത്തിയെന്ന് പലരും വിശ്വസിക്കുന്നു. വിവാഹമോചനത്തിന് ശേഷം അദ്ദേഹം ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് നയിച്ചത്. ബന്ധുക്കളിൽ നിന്നുള്ള അകൽച്ചയും ഒറ്റപ്പെടലും അദ്ദേഹത്തെ തളർത്തി. തന്റെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അദ്ദേഹം ഈ ഘട്ടത്തിൽ അവഗണിച്ചു. സിനിമയിലെ തിരക്കുകൾക്കിടയിലും ഉള്ളിൽ നൊമ്പരങ്ങൾ പേറി നടന്ന ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. വ്യക്തിജീവിതത്തിലെ പാളിച്ചകൾ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തെയും ബാധിച്ചു തുടങ്ങി. എങ്കിലും അഭിനയത്തോടുള്ള ആവേശം അദ്ദേഹം കൈവിട്ടില്ല. തന്റെ വേദനകൾ മറക്കാൻ അദ്ദേഹം സംഗീതത്തിൽ അഭയം തേടി. രഘുവരൻ ഒരു സംഗീതപ്രേമി മാത്രമല്ല, നല്ലൊരു കമ്പോസർ കൂടിയായിരുന്നു. ജീവിതത്തിലെ ഏകാന്ത നിമിഷങ്ങളിൽ അദ്ദേഹം സംഗീതം ചിട്ടപ്പെടുത്തുമായിരുന്നു. സ്നേഹത്തിനു വേണ്ടി ദാഹിച്ചു ആ മനസ്സിൽ വിരഹത്തിന്റെ നൊമ്പരങ്ങൾ ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ തന്റെ അഭിനയത്തിന് കൂടുതൽ ആഴം നൽകി. ഒടുവിൽ ഏകാന്തതയുടെയും രോഗപീഡകളുടെയും തടവുകാരനായി അദ്ദേഹം മാറി.
1: ശ്രീ പത്മനാഭ പുരുഷ

രഘുവരന്റെ ജീവിതത്തിന്റെ അവസാന നാളുകൾ ഏറെ വേദനാജനകമായിരുന്നു. മാരകമായ പല ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തെ പിടികൂടി. അമിതമായ മദ്യപാനം അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ പൂർണ്ണമായും തകർത്തു. കരിയറിൽ തിരിച്ചുവരവിനായി അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. യാരടി നീ മോഹിനി, എല്ലാം അവൻ സെയ്യൽ എന്നീ ചിത്രങ്ങൾ ഇതിന് തെളിവാണ്. ധനുഷ് നായകനായ യാരടി നീ മോഹിനിയിലെ പ്രകടനം വലിയ പ്രശംസ പിടിച്ചുപറ്റി. എങ്കിലും 2008 മാർച്ച് 19 ചെന്നൈയിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു. മരണസമയത്ത് അദ്ദേഹം കന്ദസ്വാമി എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിക്രം നായകനായ ഈ ചിത്രത്തിലെ വേഷം പിന്നീട് ആശിഷ് വിദ്യാർത്ഥിയാണ് പൂർത്തിയാക്കിയത്. സിനിമാ ലോകത്തിന് നികത്താനാവാത്ത ഒരു നഷ്ടമായിരുന്നു ആ വേർപാട്. ചെന്നൈയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ സിനിമാ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. രഘുവരൻ എന്ന നടന്റെ മരണശേഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ മൂല്യം പലരും തിരിച്ചറിഞ്ഞത്. തന്റെ അഭിനയശൈലി കൊണ്ട് ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ച ആ കലാകാരൻ ഓർമ്മയായി. സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്ത വിടവ് ഇന്നും അവശേഷിക്കുന്നു. മലയാള സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കും ഒരുപോലെ അഭിമാനിക്കാൻ കഴിയുന്ന വലിയൊരു കരിയറാണ് അദ്ദേഹം ഉപേക്ഷിച്ചു പോയത്. തന്റെ ശബ്ദം കൊണ്ടും ഭാവം കൊണ്ടും അദ്ദേഹം ഒരു തലമുറയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി. സിനിമയിലെ വില്ലന്മാരുടെ പട്ടികയിൽ ഒന്നാമനായി അദ്ദേഹം എന്നും സ്മരിക്കപ്പെടും.

രഘുവരൻ എന്ന പേര് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. തന്റെ അഭിനയശൈലിയിലെ തനതായ മൈനറസങ്ങൾ പ്രേക്ഷകരെ എന്നും വിസ്മയിപ്പിച്ചു. വില്ലൻ വേഷങ്ങളെ അത്രമാത്രം സ്റ്റൈലിഷാക്കി മാറ്റിയ മറ്റൊരു നടൻ തെന്നിന്ത്യയിൽ കുറവാണ്. ശബ്ദഗാംഭീര്യവും ആഴമുള്ള സംഭാഷണ രീതിയും അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിരുന്നു. വെറും 300 സിനിമകൾ മാത്രമല്ല, അദ്ദേഹം പകർന്നു നൽകിയ അഭിനയ പാഠങ്ങളാണ് അദ്ദേഹത്തെ വലുതാക്കുന്നത്. ദൈവത്തിന്റെ വികൃതികൾ മുതൽ ഭാഷ വരെ നീളുന്ന വൈവിധ്യമാർന്ന വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. ഒരു മലയാളിയായി ജനിച്ച് തമിഴ് സിനിമയിലെ ചക്രവർത്തിയായി മാറിയ ചരിത്രമാണ് അദ്ദേഹത്തിന്റേത്. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ അഭിനയത്തിന്റെ മാന്ത്രികത ഇന്നും കുറഞ്ഞിട്ടില്ല. പുതിയ തലമുറയിലെ നടന്മാർക്ക് അദ്ദേഹം ഒരു വലിയ പാഠപുസ്തകമാണ്. രഘുവരൻ എന്ന പ്രതിഭയുടെ അഭിനയ മുഹൂർത്തങ്ങൾ കാലത്തിനു മുൻപേ സഞ്ചരിച്ചവയായിരുന്നു. വില്ലനായും അച്ഛനായും സുഹൃത്തായും അദ്ദേഹം വെള്ളിത്തിരയിൽ നിറഞ്ഞാടി. തന്റെ അവസാന കാലത്തെ സങ്കടങ്ങൾക്കിടയിലും അദ്ദേഹം ഒരു മികച്ച കലാകാരനായി തന്നെ നിന്നു. രാധാകൃഷ്ണ വേലായുധ രഘുവരൻ എന്ന നാമം സിനിമയുള്ള കാലത്തോളം പ്രേക്ഷക ഹൃദയങ്ങളിൽ ജീവിക്കും. അദ്ദേഹത്തിന്റെ വിയോഗം ഒരു വലിയ ശൂന്യതയാണ്. ആ ശൂന്യത നികത്താൻ ഇനിയൊരു രഘുവരൻ ജനിക്കേണ്ടി വരും. അഭിനയത്തിന്റെ ഓരോ മെടുപ്പിലും അദ്ദേഹം കലയോടുള്ള തന്റെ സമർപ്പണം വിളിച്ചോതിയിരുന്നു. സ്മരണാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ അദ്ദേഹം നമുക്ക് സമ്മാനിച്ച വിസ്മയങ്ങൾ

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഖം നൽകുന്നതാണോ അതോ അസ്വസ്ഥത ഉണ്ടാകുന്നതാണോ? സുഖം നൽകുന്നതാണ് ഈ വാക്കുകൾ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഉണ്ടാകുന്ന സുഖങ്ങളെപ്പോലെ ഈ വാക്കുകൾ സുഖം പകർന്നു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബാങ്കിൽ ആവശ്യത്തിന് പണമുണ്ടായിരുന്നാൽ സുഖം, പണയമുണ്ടായിരുന്നാൽ അത്ര സുഖം പോരാ, കീർത്തിമാനായിരുന്നാൽ സുഖം, ആൾക്കൂട്ടത്തിനിടയിൽ അഞ്ചു പേർ തിരിച്ചറിഞ്ഞാലും സുഖം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നന്നായി എന്ന് പറഞ്ഞാലും സുഖം, നല്ല ആഹാരം സുഖം കിട്ടും, ചുട്ടുപൊള്ളി വിയർത്തിരിക്കുമ്പോൾ ഇളം കാറ്റടിക്കുന്നു എന്ന് വിചാരിക്കുക, അതും സുഖം, നല്ല പാട്ട് കേൾക്കുന്നത് സുഖം. അതിനിടയിൽ ഇങ്ങനെ പറയുന്നത് എത്രത്തോളം സുഖകരമായിരിക്കുന്നു എന്നാണ് സംശയകരം. എന്നാലും സുഖകരമായി കേൾക്കുന്നുണ്ട് എന്നൊക്കെ പ്രതികരണം ഉണ്ടാവുന്നത് എനിക്കും സുഖം നൽകുന്നു. പണ്ട് കത്തെഴുതുമ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യം സുഖമാണല്ലോ അല്ലേ എന്നാണ്. അവിടെയും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കത്ത് ചുരുക്കുന്നത്. അങ്ങനെ എത്രയെത്ര കത്തുകൾ നാട്ടിലേക്ക് എഴുതി. മറുപടി കത്തിലും പ്രധാന അന്വേഷണം സുഖമാണല്ലോ അല്ലേ എന്നു തന്നെയാണ്. എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷകരമായിരിക്കുക എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ ഏറ്റവും സുഖകരമായ ഒരു സംഗതിയാണ്. ഒരു പാട്ട് കേട്ടാലോ?

നഗരത്തിൽ ജനിച്ച്, നഗരത്തിൽ പഠിച്ച്, നഗരത്തിൽ വളർന്ന്, നഗരം മാത്രം പരിചയമുള്ള ഒരു സുഹൃത്ത് ഗ്രാമത്തിൽ എൻ്റെ വീട്ടിൽ ചേട്ടൻ്റെ മോളുടെ ജാതക കൈമാറ്റ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നു. തലേ ദിവസമേ അവൻ വന്നു. വീട്ടിൽ വച്ച് ചടങ്ങ് സംഘടിപ്പിക്കുന്നതിലെ അവൻ ആശങ്കയായിരുന്നു. ഭക്ഷണം വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് അവിശ്വസനീയമായിരുന്നു. രാവിലെ എല്ലാം വച്ച് പാചകക്കാർ പോയി. അത് കണ്ട് അവൻ ചോദിച്ചു, ഇനിയിത് വിളമ്പിക്കൊടുക്കണ്ടേ? ഇവർ പോയാൽ ആര് വിളമ്പും? ഞാൻ പറഞ്ഞു, നമ്മൾ വിളമ്പും. നമ്മളോ? അവൻ ചോദിച്ചു, ഈ 100-300 പേർക്ക് നമ്മളോ? അതൊക്കെ നീ കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു. ചടങ്ങ് കഴിഞ്ഞ് കഴിക്കാനുള്ള നേരമായി. ആരൊക്കെയോ എത്തുന്നു, ഇല നിരത്തുന്നു. സതീശൻ ഇഞ്ചി വിളമ്പാൻ എടുത്തു, ചീന നാരങ്ങ എടുത്തു. ബിനുവും പ്രദീപും ബൈജുവും വേണുവണ്ണനും ഓരോന്നോരോന്നായി വിളമ്പി തുടങ്ങി. അജി ചോറ് വിളമ്പാൻ തുടങ്ങി. ക്രമത്തിൽ അങ്ങനെ സദ്യ പൊടി പൊടിക്കുന്നു. എൻ്റെ സുഹൃത്തിന് വിശ്വസിക്കാൻ വയ്യ. നീ ഇതൊക്കെ നേരത്തെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നല്ലേ? ഞാൻ പറഞ്ഞു, ഇല്ലടാ, അതൊക്കെ അവർ സ്വയമേവ ഏറ്റെടുക്കുന്നതാണ്. സൗഹൃദവും അയൽപക്കവും ബന്ധുത്വമാകുന്ന ആ കാഴ്ച അവൻ്റെ കണ്ണു നിറച്ചു. ആ പട്ടിക്കാട് വിട്ട് നഗരത്തിൻ്റെ ആരവത്തിലേക്ക് വരാൻ സദാ പ്രേരിപ്പിക്കുമായിരുന്ന അവൻ എന്നെ ചേർത്ത് പിടിച്ചു. ഈ സ്നേഹ സൗഹൃദങ്ങൾ ഉപേക്ഷിച്ച് എങ്ങും പോകരുതെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ നാട്, എൻ്റെ ഗ്രാമം. ഇവിടെ ജീവിക്കുന്നതിൻ്റെ സുഖവും സന്തോഷവും എനിക്കൊരുപക്ഷെ സ്വിറ്റ്സർലൻഡിൽ പോലും കിട്ടിയെന്ന് വരില്ല. ഒരു പാട്ട് കേട്ടാലോ?

ചെയ്യുന്ന ജോലിയിൽ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യാനാവണം. അത് ഏതു ജോലിയായാലും മടുത്തും മരവിച്ചും മനസ്സില്ലാ മനസ്സോടെയും ഒരു ജോലിയും ചെയ്യരുത്. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ അഭിമാനിക്കുന്നു എന്ന് കുട്ടിക്കാലത്ത് പ്രതിജ്ഞ കാണാതെ പഠിക്കുന്നു. അതുപോലെയാകണം ജോലിയുടെ കാര്യത്തിലും. ഓട്ടോ ഡ്രൈവർ എന്ന നിലയിൽ, മേശൻ എന്ന നിലയിൽ, ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ, മെക്കാനിക് എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് ഓരോരുത്തർക്കും പറയാനാവണം. ഒരു ചടങ്ങിനിടയിൽ നിൽക്കുമ്പോഴാണ് വർത്തമാനത്തിനിടയിൽ പ്ലംബർ മക്കുട്ടനും വന്നു ചേരുന്നത്. 85 മുതൽ പ്ലംബറായി ജോലി തുടങ്ങിയതാണ്. 400 വീടുകളിലെ പ്ലംബിംഗ് പണി, എത്രയോ വീടുകൾക്ക് കണക്ഷൻ. അഭിമാനത്തോടെയും സന്തോഷത്തോടെയും തെല്ലാവേശത്തോടെയും പ്ലംബിങ്ങിനെക്കുറിച്ച് മക്കുട്ടൻ സംസാരിക്കുന്നത് കൗതുകപൂർവ്വം കേട്ടുനിന്നു. ഇങ്ങനെ വേണം സ്വന്തം തൊഴിലിനെ കാണാൻ, അതിലാനന്ദിക്കാൻ. സന്തോഷത്തോടെ ഒരു പാട്ട് പ്ലംബർ മക്കുട്ടന് സമർപ്പിക്കുന്നു.

സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ എവിടെയാണ് പോകുന്നത്? ചന്തയിൽ. ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി നമ്മൾ വീട് നിറയ്ക്കും. ചിലതൊക്കെ എന്തിനാണ് വാങ്ങുന്നതെന്ന് പോലും അറിയാത്തവരുണ്ട്. സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബേസ്ബോർഡും തെർമോക്കോളും ഒക്കെ കൊണ്ട് വീട് നിറയ്ക്കുന്നവരുമുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയുമോ? ചിന്തയിൽ നിന്ന് വസ്തുക്കൾ വാങ്ങാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. എന്തു സാധനം വാങ്ങുമ്പോഴും ചിന്തയിൽ നിന്നാണ് വാങ്ങേണ്ടത്. ചന്തയിൽ നിന്ന് കണ്ടതെല്ലാം വാങ്ങി വീട് നിറയ്ക്കുന്നതിനേക്കാൾ ചിന്തയിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലതെന്നേ ഈ പറയുന്നതിന് അർത്ഥമുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

ഒരിക്കൽ ബുദ്ധനും ശിഷ്യരും നടന്നു വരികയായിരുന്നു. ബുദ്ധനെ വല്ലാതെ ആരാധിച്ചിരുന്ന ഒരു ബാലൻ അവിടെ ഒരിടത്തു നിന്ന് കൂട്ടുകാരോടൊപ്പം കളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ബുദ്ധനെ നേരിട്ട് കാണുമെന്ന് അവൻ കരുതിയിരുന്നില്ല. അപ്പോഴാണ് ബുദ്ധന്റെ വരവ്. കളിക്കിടയിൽ തല ഉയർത്തി നോക്കവെയാണ് അവൻ അപ്രതീക്ഷിതമായി ബുദ്ധൻ നടന്നു വരുന്നത് കാണുന്നത്. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പകച്ചു, അന്ധാളിച്ചു. എങ്ങനെയാണ് ബുദ്ധനെ എതിരേൽക്കേണ്ടത്? കൈകൂപ്പിയിട്ടാണോ അതോ മുട്ടുകുത്തിയിട്ടാണോ? അറിഞ്ഞുകൂടാ. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എന്തെങ്കിലും കൊടുത്താണ് സ്വീകരിക്കേണ്ടത്, അതവനറിയാം. പക്ഷേ അവൻ്റെ പക്കലൊന്നുമില്ല. ഒരു പഴമോ പൂവോ ഒന്നുമില്ല. എന്തെങ്കിലും കൊടുക്കാതെ എങ്ങനെയാണ് സ്നേഹത്തെ പ്രകടിപ്പിക്കുക? അപ്പോഴേക്കും ബുദ്ധൻ അടുത്തെത്തിക്കഴിഞ്ഞു. അവൻ നിലത്തുനിന്ന് കളിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് അവൻ നിലത്തുനിന്ന് മണ്ണുവാരി കൈക്കുടന്ന മണ്ണ് ബുദ്ധന് സമർപ്പിച്ചു. അവൻ അവനെ തന്നെ സമർപ്പിക്കുകയായിരുന്നു. പൂർണ്ണ സ്നേഹത്തോടെ അത് സ്വീകരിക്കുമ്പോൾ ബുദ്ധന്റെ കണ്ണുകളും നനഞ്ഞിരുന്നു. എന്തുകൊടുത്താണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എന്നല്ല, എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നതിലാണ് കാര്യം. അതാരുടെ മുമ്പിലായാലും മറന്നുപോകരുത്. ഒരു പാട്ട് കേട്ടാലോ?

ജയിലിൽ പണ്ട് കൗൺസിലിങ്ങിന് പോയിരുന്നു. ക്ലാസ് കഴിഞ്ഞ ശേഷം ചിലരെങ്കിലും ഒറ്റയ്ക്ക് വന്ന് സംസാരിക്കും. അതിലൊരാൾ പറഞ്ഞ കഥയാണ് ഓർമ്മ വരുന്നത്. വീട്ടിൽ ഞാനും ഭാര്യയും മോനും അമ്മയുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. സന്ധ്യയായി. ബീഡി വാങ്ങാനാണ് കടയിലേക്ക് പോയത്. കപ്പലണ്ടി മുട്ടായി കൂടി വാങ്ങണമെന്ന് മകൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. കടയിൽ ചെന്ന് ബീഡി വാങ്ങി. ഒരു ബീഡി കത്തിക്കാൻ തുടങ്ങിയപ്പോൾ കൂട്ടത്തിലാരോ ഒരു കഞ്ചാവ് ബീഡി വെച്ച് നീട്ടി. നിരസിച്ചില്ല. അതും വലിച്ച് തിരിച്ചു നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ക്ലബിന്റെ മുമ്പിലിരുന്ന് അവർ മദ്യപിക്കുന്നത് കണ്ടത്. ആരോ പ്രേരിപ്പിച്ച പോലെ അവരുടെ കൂടെ ഇരുന്ന് മദ്യപിച്ചു. മദ്യപിച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ആൽത്തറയിലിരുന്ന് പിറുപിറുക്കുന്ന ആളെ കണ്ടത്. അതിന് മറുപടി പറയാൻ ആരോ പ്രേരിപ്പിച്ചു. പറഞ്ഞതെല്ലാം അശ്ലീലമായി. അതിനയാളും അശ്ലീലം പറഞ്ഞു. തെറി വിളിക്കാൻ ആരോ പറഞ്ഞു. വിളിച്ചു. തിരികെയും തെറിവിളിയായി. ആരോ ഉള്ളിലിരുന്ന് പറഞ്ഞതനുസരിച്ച് വലിയൊരു ഇഷ്ടികയെടുത്ത് അയാളുടെ തലക്കടിച്ചു. അയാൾ മരിച്ചു. ഒരു ബീഡി വലിക്കാനായി പുറത്തിറങ്ങിയ ഞാനാണ്. ദാ ജീവപര്യന്തം തടവിൽ കിടക്കുന്നു. കൗൺസിലിങ്ങിനിടയിൽ അയാൾ കരഞ്ഞു. മകനെയും ഭാര്യയെയും അമ്മയെയും ഓർത്ത് അയാൾ കരഞ്ഞു. ഒരു ബീഡി വലിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ജീവിതം തന്നെ പോയി കിട്ടി. നോക്കൂ, പ്രലോഭനങ്ങൾ എവിടെയും പതുങ്ങി നിൽക്കുന്നു, ലഹരിയുടെ രൂപത്തിൽ. അതിൻ്റെ പിടിയിൽപ്പെട്ടാൽ രക്ഷപ്പെടുക പ്രയാസം. കൗൺസിലിങ്ങിനിടയിൽ ആ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ആ വച്ചു നീട്ടിയ കഞ്ചാവ് വലിക്കാൻ പാടില്ലായിരുന്നു, പാടില്ലായിരുന്നു. മദ്യപിക്കാൻ പാടില്ലായിരുന്നു, പാടില്ലായിരുന്നു. ഒരു പാട്ട് കേട്ടാലോ? Thank you.

നമ്മുടെ കാര്യങ്ങളാണ് നമുക്ക് പ്രധാനം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റു ജീവജാലങ്ങൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് ആരും ചിന്തിക്കാറില്ല. അരിക്കൊമ്പൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുകൊണ്ടാണ് അതിനെ നമ്മൾ നാടുകടത്തിയത്. എന്നാൽ അതിൻ്റെ വർഗത്തിൽപ്പെട്ട ആനകളെ നമ്മൾ മെരുക്കുന്നു എന്ന് മാത്രമല്ല, ഉത്സവങ്ങൾക്കും തടിപിടുത്തത്തിനുമൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആനയ്ക്ക് ശബ്ദം അരോചകമാണ്, അസഹ്യമാണ്. അതുകൊണ്ടാണ് തകരപ്പാട്ട കൊട്ടുമ്പോൾ അത് ഓടിപ്പോകുന്നത്. അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ആനയെ അലങ്കരിച്ച് കൊണ്ടു നിർത്തി അതിൻ്റെ തൊട്ടരികിൽ വെച്ച് കതിനകൾ പൊട്ടിക്കുമ്പോഴത്തെ അവസ്ഥ, അവ നടുങ്ങുന്നുണ്ടാവില്ലേ? അതൊക്കെ നമ്മളെന്തിനു നോക്കണം? നമുക്ക് പൂരം പൊടിപൊടിച്ചാൽ പോരെ എന്ന ചിന്തയാണ് നമുക്ക്. ദീപാവലിക്ക് ഇതുപോലെ കതിനാവെടികൾ പൊട്ടുമ്പോഴും എത്രയായിരം കിളികൾ പേടിച്ചരണ്ട് കൂടുകളിൽ കുറുകിയിരിക്കുന്നുണ്ടാവും. അതൊന്നും നമ്മൾ ഓർക്കാറില്ല. നമുക്ക് നമ്മുടെ കാര്യം അല്ലേ, നമ്മുടെ സന്തോഷം അല്ലേ. ഒരു പാട്ട് കേട്ടാലോ?

പുരാണത്തിൽ വീരഭദ്രൻ എന്നൊരു കഥാപാത്രമുണ്ട്. ശിവന്റെ പ്രതിച്ഛായയാണ് വീരഭദ്രൻ. നല്ലൊരു പദമായി എനിക്കത് തോന്നിയിട്ടുണ്ട്. ദക്ഷനുമായി യുദ്ധം ചെയ്യേണ്ട സമയം. ആവേശത്തോടെ അതിനുവേണ്ടി ശിവൻ എടുത്തു ചാടുകയല്ല ചെയ്തത്. വളരെ ആലോചനയോടെ ശിവൻ സ്വന്തം വീര്യത്തെ ഭദ്രമാക്കി, സ്വന്തം പ്രതിച്ഛായയെ രൂപപ്പെടുത്തിയെടുത്തു. വീര്യത്തെ ഭദ്രമാക്കിയത് എന്ന അർത്ഥത്തിലാണ് വീരഭദ്രൻ എന്ന പേര് ലഭിച്ചത്. വാസ്തവത്തിൽ അത് ശിവൻ തന്നെയാണ്. സ്വന്തം വീര്യത്തെ ഭദ്രമാക്കിയവൻ ആരോ അവനാണ് വീരഭദ്രൻ. മുക്കുവനും ഭൂതവും കഥയിലെ ഭൂതം മുക്കുവന്റെ പ്രതിച്ഛായയാണ് എന്ന് വേണം കരുതാൻ. ഭൂതത്തെ സൃഷ്ടിച്ചത് മുക്കുവൻ തന്നെയാണ്. തൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചെടുക്കാൻ അയാൾ തന്നെ രൂപപ്പെടുത്തിയ പ്രതിച്ഛായ. ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ ഓരോരോ കാര്യത്തെയും നമുക്ക് കാണാം അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

കരുണാസായി റേഡിയോയിലെ പോക്കുവെയിൽ പരിപാടിയിൽ സ്ഥിരമായി വിളിക്കുന്ന അജിയും ബിന്ദുവും ഇപ്പോൾ എന്തുകൊണ്ടോ വിളിക്കാറില്ല. എവിടെയെങ്കിലും പോയിട്ടുണ്ടാവുമോ? അതോ വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ടായിരിക്കുമോ? പോക്കുവെയിൽ പരിപാടിയിലൂടെ മിക്കവാറും ശ്രോതാക്കൾക്ക് അവരെ പരിചയമായിരുന്നു. ഇത് കേൾക്കുന്നുവെങ്കിൽ അജിയും ബിന്ദുവും എവിടെയാണെങ്കിലും വിളിക്കണം. അവർക്ക് വേണ്ടി ഒരു പാട്ട് കേട്ടാലോ?

നല്ലത് തിരഞ്ഞെടുക്കുക എന്നത് കുട്ടിക്കാലം മുതലേ ശീലമാക്കേണ്ടതായ ഒരു കാര്യമാണ്. അപ്രകാരം ശീലമാക്കാനായാൽ കുറ്റം പറയാനുള്ള പ്രവണത കുറഞ്ഞു വരും. നിത്യേന പരമഹംസരെ കാണാനെത്തിയിരുന്ന ഒരു സന്ദർശകനുണ്ടായിരുന്നു. അയാളെക്കുറിച്ച് ശിഷ്യർ പരമഹംസരോട് സദാ കുറ്റം പറയുമായിരുന്നു. അതുകേട്ട് പരമഹംസർ പറഞ്ഞു, നോക്കൂ, അയാളുടെ വേഷ്ടിക്ക് കരയ്ക്ക് എന്തു ഭംഗിയെന്ന് നോക്കൂ. ഒരാളിൻ്റെ കുറ്റം പറയുന്നതിനേക്കാൾ അയാളിലെ നല്ലത് കാണാൻ ശ്രമിക്കണം. അത് നമ്മളെയും നല്ലതാക്കും. സുഖതമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. ഉന്മേഷത്തോടെ ഉണർന്നാലല്ലേ കർമ്മനിരതമാകാൻ കഴിയൂ. കർമ്മനിരതമാകാൻ കഴിഞ്ഞാലല്ലേ ഈ ലോകത്തിൽ എന്തെങ്കിലും സംഭാവനകൾ നമുക്ക് ചെയ്യാനാകൂ, ഈ ലോകത്തെ നവീകരിക്കാനാകൂ. അതുകൊണ്ട് കർമ്മനിരതമാകണം, അതിന് ഉന്മേഷത്തോടെ ഉണരണം, അതിന് സുഖമായി ഉറങ്ങണം. എങ്കിൽ ഈ രാത്രി ശുഭരാത്രി. സ്നേഹപൂർവം, മധുജനം.